ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, കർക്കിടകം 6, 2026 ജൂലൈ 22, ബുധനാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ജീവിതത്തിൽ നാം രണ്ട് സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക തന്നെ വേണം. ഒന്ന്, നാം പറയുന്നത് നമ്മോടൊപ്പം ഉള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് സ്വയം തിരിച്ചറിയുമ്പോൾ. മറ്റൊന്ന്, നാം ഒന്നും പറയാതെ തന്നെ നമ്മെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നവരുടെ മുന്നിൽ. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 7 മണിക്ക് ഭാഗ്യരാശി, 8 മണിക്ക് ലിറ്റററി വേൾഡ്, 8:30 അക്ഷരമുദ്ര, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 2 മണിക്ക് വിമുക്തി, 3 മണിക്ക് മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ, വൈകുന്നേരം 4 മണിക്ക് ഗസ്റ്റ് ഓഫ് ദി ഡേ, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി, രാത്രി 8 മണിക്ക് ഗാനമന്ദാരം, 8:30 അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 22. ഇന്ന് ലോക മസ്തിഷ്ക ദിനം. 2014 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഈ ദിനം തലച്ചോറിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അവബോധം വ്യാപിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ഇന്ന് ലോക പൈ ദിനം. ഗണിതശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥിരവില സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് പൈ. 3.14 ആണ് പൈയുടെ മൂല്യം. 1989 ഒരു അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ലാറി ഷായാണ് പൈഡേയുടെ സ്ഥാപകൻ. ഛത്രപതി ശിവജി വെല്ലൂർക്കോട്ട കീഴടക്കിയതും ഇന്ത്യയുടെ ആദ്യ ഭൂസ്ഥിര ഉപഗ്രഹം ആപ്പിൾ പ്രവർത്തനം തുടങ്ങിയതുമൊക്കെ ഒരു ജൂലൈ 22-നായിരുന്നു. ജൂലൈ 22-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്

0: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 22. രണ്ടായിരത്തി 2009 ഇന്നേ ദിവസമായിരുന്നു 21-ാം നൂറ്റാണ്ടിലെ ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഏഷ്യൻ രാജ്യങ്ങളിലും ശാന്തസമുദ്രത്തിലും ദൃശ്യമായത്. ഛത്രപതി ശിവജി മഹാരാജ് വെല്ലൂർ കോട്ട കീഴടക്കിയത് 1678 ഇന്നേ ദിവസമായിരുന്നു. 2019 ജൂലൈ 22-നായിരുന്നു ഇന്ത്യ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഏറ്റെടുത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ച 2-ാമത്തെ ചന്ദ്ര പര്യവേക്ഷണ ദൗത്യമായിരുന്നു ഇത്. ചന്ദ്ര ഉപരിതല ജലത്തിന്റെ സ്ഥാനവും സമൃദ്ധിയും മാപ്പ് ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ശാസ്ത്രീയ ലക്ഷ്യം. ജൂലൈ 22-നായിരുന്നു ഇന്ത്യയുടെ 13-ാമത് രാഷ്ട്രപതിയായി പ്രണവ് മുഖർജിയെ തെരഞ്ഞെടുത്തത്. തുല്യ ജോലിക്ക് തുല്യ വേതനം ലഭിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ കർമ്മ പദ്ധതി നിലവിൽ വന്നത് 1994 ജൂലൈ 22-നായിരുന്നു. അരിസോണ സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞർ വ്യാഴത്തിന്റെ 17-ാമത്തെ പ്രകൃതിദത്ത ഉപഗ്രഹം കണ്ടെത്തിയത് 2000 ജൂലൈ 22-നായിരുന്നു. ഇന്ത്യയുടെ ആദ്യ ഭൂസ്ഥിര ഉപഗ്രഹം ആപ്പിൾ പ്രവർത്തനം തുടങ്ങിയത് 1981 ജൂലൈ 22-നായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശ ഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായും ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായും ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് വിഷയത്തിൽ സമഗ്ര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചതിന് ശേഷവും കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹി ലോ കല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ ഡൽഹി പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്ക ഗാന്ധി MP, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവർ ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായം ഉണ്ടായെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. കൃത്യവും ആധികാരികവുമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. ലോകല്യാൺ മാർഗിൽ പ്രതിഷേധം നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നടപടി അനുചിതമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. ഡൽഹിയിലെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഡൽഹി പോലീസ് നിരത്തിൽ വലിച്ചിഴച്ചതും പ്രിയങ്കാ ഗാന്ധിയെ പുരുഷ പോലീസ് തടഞ്ഞതും MPമാർക്ക് നേരെ കയ്യേറ്റമുണ്ടായതും കൂടെ നടപടിക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തുന്ന സമീപനം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും MPമാർക്കും ഡൽഹി പോലീസിന്റെ അതിക്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനപ്രതിനിധികളെന്ന പരിഗണന നൽകാതെയാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ ജനപ്രതിനിധികൾക്ക് അവകാശമുണ്ടെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കഴിഞ്ഞ 2 ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരു സഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. സന്ദർശനവേളയിൽ കോയമ്പത്തൂരിലെ GKNM കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുപ്പൂർ അവിനാശിയിലെ ലിംഗേശ്വരർ ക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെയും മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നത്. ബ്രിക്സ് പ്രോസിക്യൂഷൻ സർവീസസ് മേധാവികളുടെ 8th യോഗം നിയമ നീതിന്യായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെർച്വലായി ചേർന്നു. അറ്റോർണി ജനറൽ R വെങ്കട്ടരാമൻ അധ്യക്ഷനായിരുന്നു. പ്രോസിക്യൂഷന്റെ വീക്ഷണത്തിൽ ക്രിമിനൽ വിധിന്യായത്തിലെ അനുഭവങ്ങളും മികച്ച രീതികളും കൈമാറൽ എന്ന വിഷയത്തിലായിരുന്നു യോഗം. ആസിയാന് കീഴിലെ വിദേശകാര്യമന്ത്രിതല യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്നു മുതൽ 2 ദിവസം ഫിലിപ്പീൻസ് സന്ദർശിക്കും. ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നിവയുൾപ്പെടെ അനുബന്ധ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും ഉണ്ടാകും. മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2 തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ലോഗിൻ ചെയ്യും. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. തിരുവനന്തപുരം അഗസ്ത്യവനം മണ്ണംകോണത്ത് ഊരൊരുക്കം 2026 പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും അടുത്ത മാസം 5 വരെ സ്വീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. 2022 ബിർമിംഗ്ഹാമിൽ 61 മെഡലുകളുമായി ഇന്ത്യ 4th. സമുദ്ര ഗവേഷണം ശക്തിപ്പെടുത്താൻ കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുറിന്റെ സാന്നിധ്യത്തിൽ സർവകലാശാലയ്ക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ വി ബി സമീർകുമാറും ഇൻക്വയസിനെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ഡോക്ടർ ടി എം ബാലകൃഷ്ണൻ നായരുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPI നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ 1st അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളായിരിക്കും യോഗങ്ങളുടെ അജണ്ട. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ്. നേമം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും രാജീവ് ചന്ദ്രശേഖർ MLA അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലെ കൌൺസിലർമാർ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. സ്ഥിരം ബസ് ടെർമിനൽ പ്രവർത്തനക്ഷമമാകുന്നതുവരെ മെഡിക്കൽ കോളേജിൽ യാത്ര അവസാനിപ്പിക്കുന്ന ബസ്സുകൾക്ക് താൽക്കാലിക പാർക്കിങ്ങിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. 1 മാസത്തിനുള്ളിൽ കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാളയത്തെ കൊലപാതക കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാളയം പുതിയ ഗോവിലകം പറമ്പ് സ്വദേശി ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അടുത്ത ബന്ധുവായ കുറ്റിയിൽ താഴം തെക്കിനടത്ത് മിത്തൽ ദീപകിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കോട്ടയം അയർകുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയ കുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 52 കേസുകളിലായി 54 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7628. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശ ഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചക ഋചാ ജ.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ CR ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ വൈവിധ്യമാർന്ന അറിവുകളും നിരവധി വിശേഷണങ്ങളും ഒക്കെയായി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഒരു പരിപാടിയാണ് ഭാഗ്യരാശി എന്നത്. ഭാഗ്യരാശിയിൽ ഞാൻ രജനീഗിരീഷാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിജ്ഞാനപ്രദമായ നിരവധി അറിവുകൾ പകർന്നു നൽകുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. എല്ലാ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 7 മണിക്കുമാണ് ഭാഗ്യരാശിയുടേത്. നമസ്കാരം സാർ.
1: നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ നമുക്കെല്ലാം നിത്യജീവിതത്തിൽ വളരെയേറെ ഉപകാരപ്പെടാവുന്ന ജ്യോതിഷ വസ്തുതകളാണ് ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്കെല്ലാം എപ്പോഴും ഓർമ്മയിൽ വരണമെന്നില്ല. അതിനാൽ സാധ്യമാകുന്നവർ ഈ പരിപാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കാം.
0: സാറേ, നമ്മൾ ഈ ജാതകം നോക്കിയിട്ട് പൊരുത്തം ഉറപ്പിച്ച് നിശ്ചയം കഴിഞ്ഞ ശേഷം വിവാഹം മുടങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ കാണുന്നു. അപ്പം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്? ഇനി ജാതകത്തിൽ കാണാത്ത എന്തെങ്കിലും ശക്തികളൊക്കെ ഇതിന് പിന്നിലുണ്ടോ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. ആ ഒരു ചോദ്യത്തിനുള്ളൊരു സംശയം ഇനി അറിയേണ്ടതുണ്ട്. ആ സംശയ നിവാരണം സാർ വരുത്തേണ്ടതുണ്ട്.
1: ആ ചോദ്യം എളുപ്പമാണ്, എൻ്റെ ഉത്തരമാണ് അല്പം ബുദ്ധിമുട്ട്. കാരണം ഇത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. നമ്മുടെ അറിവിൽ വിവാഹം നിശ്ചയിച്ചെല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു ദിവസം മുടങ്ങിപ്പോകുന്ന കേസുകൾ നമ്മുടെ എല്ലാവരുടെയും അറിവിലുണ്ടാകും. അത് യുവതി യുവാക്കൾക്കും അവരുടെ ബന്ധപ്പെട്ട കുടുംബങ്ങൾക്കും വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വിവാഹം നിശ്ചയിച്ച ശേഷം അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ഒക്കെ ആഘോഷമായി നടത്തിയതിന് ശേഷം ഇത് നടക്കാതെ വരിക എന്നുള്ളത്. പൊരുത്തം നോക്കി ഉറപ്പിച്ചതാണെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കുന്നതിന് പിന്നിൽ ജ്യോതിഷപരമായിട്ട് ചില കാരണങ്ങളും പ്രായോഗികമായ ചില വശങ്ങളും നമ്മൾ നോക്കിയാൽ കാണാം. ജാതകത്തിൽ പൊരുത്തമുണ്ടെന്ന് കണ്ടാലും ചില സൂക്ഷ്മമായ ഘടകങ്ങൾ പരിശോധിക്കാതെ പോകുന്നതാണ് പലപ്പോഴും ഇത്തരം തടസ്സങ്ങൾക്ക് കാരണമാകുന്നത്. അങ്ങനെ അത്ര അതിസൂക്ഷ്മമായി നോക്കുന്നത് എല്ലായ്പ്പോഴും പ്രായോഗികവുമല്ല. അതിൻ്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞതാണ്. കാര്യം നമ്മൾ 10-20 കല്യാണാലോചന വരുമ്പോൾ അതിൽ 1-2 എണ്ണമേ മറ്റ് ജ്യോതിഷേതരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ പൊരുത്തപ്പെടുന്നതായിട്ടുള്ളൂ. അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിസൂക്ഷ്മമായ ഘടകങ്ങൾ ചിലപ്പോൾ പരിശോധിക്കപ്പെടാതെ പോയി എന്ന് വരാം. പല കേസുകളിലും അത് വലിയ പ്രശ്നമുണ്ടാക്കാറില്ലെങ്കിലും ചില കേസുകളിൽ അത് പ്രശ്നകരമായി വന്നെന്ന് വരാം. എന്നാൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ, ഒരിക്കൽ നിശ്ചയിച്ച് വിവാഹം മുടങ്ങിയാൽ, പിന്നീട് നമ്മൾ എല്ലാ വശങ്ങളും വളരെ കൂലങ്കഷമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള കാരണം എന്താണ്, നമ്മൾ വിട്ടുപോയതെന്താണ് എന്നതിന് കണ്ടെത്തേണ്ടതുണ്ട്. വിവാഹ തടസ്സ യോഗങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ. പലപ്പോഴും വധൂവരന്മാർക്ക് ജാതക പൊരുത്തം ഉണ്ട് എന്നതിനർത്ഥം വിവാഹം നടക്കും എന്നല്ല. പൊരുത്തം ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. വിവാഹ കഴിക്കുന്ന വധൂവരന്മാർ തമ്മിലുള്ള പൊരുത്തത്തെക്കുറിച്ചാണ്, യോജിപ്പിനെക്കുറിച്ചാണ് അവർ, അതിനെപ്പറ്റിയാണ് ജാതക പൊരുത്തം പറയുന്നത്. എന്നാൽ വിവാഹം നടക്കണമോ എന്ന് തീരുമാനിക്കുന്നത് വിവാഹ യോഗമാണ്. ഒരാളുടെ ജാതകത്തിൽ 7-ഭാവത്തിന് ഗുളികൻ, രാഹു അല്ലെങ്കിൽ ശനി എന്നിവരുമായി ബന്ധമുണ്ടെങ്കിൽ വിവാഹത്തിന് തൊട്ടുമുൻപ് തടസ്സങ്ങൾ വരാം. ഇതിനെ അവിവാഹ യോഗം അല്ലെങ്കിൽ വിളംബ വിവാഹം യോഗം എന്ന് വിളിക്കുന്നു. പൊരുത്തം നോക്കുമ്പോൾ പലരും ഈ യോഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വിട്ടുപോകാറുണ്ട്. പൊരുത്തം എത്ര മികച്ചതായാലും വിവാഹ നിശ്ചയ സമയത്ത് വധൂവരന്മാരിൽ ഒരാൾ കടന്നു പോകുന്നത് അതീവ ദോഷകരമായ ദശയാണെങ്കിൽ, ഉദാഹരണത്തിന് 8-ഭാവാധിപന്റെയോ 12-ഭാവാധിപന്റെയോ ദശ, 8-ഭാവാധിപനും 12-ഭാവാധിപനും വിവാഹത്തിന്റെ കാര്യത്തിൽ വളരെ അപകടകാരികളാണെന്ന് നമുക്കറിയാം. അത് അപ്രതീക്ഷിത കാരണങ്ങളാൽ, സാമ്പത്തിക തകർച്ച അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ മൂലം വിവാഹം മുടങ്ങാൻ കാരണമാകാം. ജാതകത്തിൽ കാണാത്ത ശക്തികൾ ഉണ്ടോ? ഉണ്ട് എന്നാണ് ഇത്തരം മിക്ക കേസുകളിലും അനുഭവം. ജ്യോതിഷത്തിൽ ഇതിനെ ബാധാദോഷം അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നൊക്കെ വിളിക്കാറുണ്ട്. സ്വാഭാവികമായ ഈശ്വരകോപം കൂടാതെ ചിലപ്പോഴെങ്കിലും ചില പ്രത്യേക ആഭിചാര കർമ്മങ്ങളും നിശ്ചയിച്ച വിവാഹം മുടങ്ങാൻ കാരണമായിട്ടുണ്ട്. സാധാരണ മനുഷ്യർ മാത്രമല്ല, ചില ജ്യോതിഷികൾ പോലും നിർഭാഗ്യവശാൽ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാര്യമാണ് നിമിത്തങ്ങൾ. ജ്യോതിഷത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ആരോഗ്യ ജ്യോതിഷം, മെഡിക്കൽ അസ്ട്രോളജിയെ സംബന്ധിച്ച് അതിന് അങ്ങേയറ്റം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പല ആയുർവേദ ഗ്രന്ഥങ്ങളിലും പോലും നിമിത്തങ്ങൾ, ശകുനങ്ങൾ ഇവയെപ്പറ്റി ധാരാളം പരാമർശങ്ങൾ കാണാം. വിവാഹാലോചനകൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില നിമിത്തങ്ങളെ പഴമക്കാർ ഗൗരവമായിട്ട് കണ്ടിരുന്നു. പൊരുത്തമുണ്ടെങ്കിലും നിമിത്തങ്ങൾ മോശമാണെങ്കിൽ ഈ വിവാഹം ദൈവഹിതമല്ല എന്ന് അവർ കരുതിയിരുന്നു. നമ്മൾ അതിനൊന്നും പ്രാധാന്യം കൊടുക്കാറില്ല. അതുകൊണ്ട് അത് അത്ര ശാസ്ത്രീയമാണോ എന്നുള്ള കാര്യത്തിൽ മറ്റുള്ളവർക്കും ഉറപ്പൊന്നുമില്ല. പക്ഷേ ജ്യോതിഷികളുടെ വ്യക്തിപരമായ അനുഭവം നോക്കുമ്പോൾ നിമിത്തങ്ങൾ നമുക്ക് തരുന്ന സൂചനകൾ പലപ്പോഴും വളരെ നിർണായകമാണ് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. മിക്ക ജ്യോതിഷികളും എൻ്റെ അറിവിലുള്ള മിക്ക ജ്യോതിഷികളും എൻ്റെ ആചാര്യന്മാരും പറയുന്നതും അതുതന്നെയാണ്. നിമിത്തം വളരെ പ്രധാനമായിട്ട് അവർ കരുതുന്നു. ഒരുപക്ഷെ നമ്മൾ വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്ത് ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. കർമ്മഫലം ഒരു പ്രധാന കാര്യമാണ്. നമ്മുടെ ജാതകത്തിൽ കാണാത്ത പലതും നമ്മുടെ മുൻകാല കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില ബന്ധങ്ങൾ നിശ്ചയത്തിൽ അവസാനിക്കണം എന്നതാകാം ആ ഗ്രഹങ്ങളുടെ വിധി. ഇത് ഒരു വലിയ വിപത്തിൽ നിന്നുള്ള രക്ഷപ്പെടുത്തലായും കരുതുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതിൻ്റെ പ്രായോഗിക വശം എന്താണ് എന്ന് ചോദിച്ചാൽ, വിവാഹ നിശ്ചയം കഴിയുന്നതോടെ ദമ്പതികൾക്കും കുടുംബാംഗങ്ങൾക്കും ഇടയിലുള്ള ആശയവിനിമയം കൂടുന്നു. ഈ സമയത്ത് പുറത്തു വരുന്ന സ്വഭാവ വൈകല്യങ്ങളോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വിവരങ്ങളോ, പ്രത്യേകിച്ചും രോഗം, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, പൂർവ്വകാല ബന്ധങ്ങൾ പോലെ അസുഖകരമായിട്ടുള്ള ചില കാര്യങ്ങൾ മുതലായവയൊക്കെ ബന്ധം മുടങ്ങാൻ കാരണമാകാറുണ്ട്. ഇത് പ്രായോഗികമായ വശമാണ്. ഇതിനെ ജാതകദോഷം എന്ന് വിളിക്കുന്നതിനേക്കാൾ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുക എന്ന് വിളിക്കുന്നതാകും ഉത്തരം, അല്ലെങ്കിൽ അതിൻ്റെ ഉചിതം. ചുരുക്കി പറഞ്ഞാൽ, വിവാഹം മുടങ്ങിപ്പോകുന്ന ദുരിതത്തിൽ പറഞ്ഞാൽ ഭാവിയിലെ വലിയൊരു ദുരന്തത്തിൽ നിന്നുള്ള മുൻകൂർ മോചനം ആയിട്ട് നമുക്ക് പോസിറ്റീവായി കാണാം. പൊരുത്തമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹത്തിന് മുൻപേ അത് തിരിച്ചറിയുന്നതാണ്.
0: വളരെ നമുക്ക് ചിന്തിക്കാൻ പാകത്തിനുള്ള കുറേയധികം കാര്യങ്ങളാണ് സാറ് ഈ ഭാഗ്യരാശിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഭാഗ്യരാശിയിൽ ഇന്ന് വിവാഹം വൈകുന്നത് ജാതകദോഷം കൊണ്ടാണോ അതോ സാഹചര്യങ്ങളൊക്കെ കൊണ്ടാണോ എന്നുള്ളതും, പിന്നെ ലഗ്ന പൊരുത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും, അതുപോലെ തന്നെ ജാതകം നോക്കി പൊരുത്തമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം വിവാഹം മുടങ്ങിപ്പോകുന്നത് എന്താണെന്നൊക്കെ നമ്മൾ ഞാൻ ചോദിച്ചപ്പോഴും സാർ അതിന് ശരിക്കും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിപരമായിട്ടാണ് സാർ അതിനെല്ലാം ആൻസർ പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഭാഗ്യരാശി ഇവിടെ പൂർണ്ണമാകാനുള്ള സമയമായി. സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഭാഗ്യരാശി കൃത്യമായി ശ്രോതാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുറേയധികം ചോദ്യങ്ങൾ ഇനിയും നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടാകാം. അത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കാത്ത് സൂക്ഷിച്ചു വെക്കണം. അടുത്ത ആഴ്ചയിലും ഭാഗ്യരാശി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് ഇതേ സമയത്ത് തന്നെ എത്തും. ഇത്രയും നേരം ഭാഗ്യരാശിയിലെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ മറുപടി തന്നുകൊണ്ടിരുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഞാൻ രജനി ഗിരീഷ്. ഭാഗ്യരാശി ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്.
2: റേഡിയോ സന്ധനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
4: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: ആർട്ടിക്കുലേറ്റർ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. മാൽഡോവ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാസിഡോണിയയിലെത്തിയ ശ്രീമതി മുർമു ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഇന്ന് സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ സന്ദർശിക്കും. തുടർന്ന് സ്കോപ്പിയ മ്യൂസിയത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. പിന്നീട് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദഫ്കോവയ്ക്കൊപ്പം ലോക പൈതൃക കേന്ദ്രമായ ഒഹ്റിഡ് തടാകവും രാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തിരുപ്പൂർ ജില്ലകൾ സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് തിരുപ്പൂരിലെ അവിനാശിയിലുള്ള പ്രശസ്തമായ അവിനാശി ലിംഗേശ്വര ശിവക്ഷേത്രത്തിലും ഉപരാഷ്ട്രപതി ദർശനം നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി സംരക്ഷിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: സർക്കാർ സംസദ് മേ നാ കേവൽ ഇസ് വിഷയ കോ ലേക്കർ ബൽക്കി ഇസ് വിഷയ കെ സാത് സംബന്ധിത അന്യ സഭി വിഷയോ കോ വിസ്തൃത ചർച്ചാ കേ ലിയേ തയ്യാർ ഹൈ. പ്രധാനമന്ത്രി ജി നേ ബഹുത് സ്പഷ്ട കഹാ ഹൈ കെ നീറ്റ് ഓർ പേപ്പർ ലീക് ഇത്യാദി വിഷയോ കേ

0: ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി J.P. നദ്ദ നേതൃത്വം നൽകും. വിദേശകാര്യമന്ത്രി S.J. രണ്ടു ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മനിലയിൽ ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നീ വിദേശകാര്യമന്ത്രിതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ന് കമ്മീഷൻ ചെയ്യും. കർണാടകയിലെ കാർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാർവാനിൽ 80% തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-117-008 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNewsTiruvananthapuram ഫേസ്ബുക്ക് പേജിലും AIR News_Tiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഫ്ഗാനിസ്ഥാനിലെ നൂറിസ്ഥാനിലുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായ ഹസ്തവുമായി ഇന്ത്യ. ഭക്ഷ്യവസ്തുക്കളും താൽക്കാലിക താമസത്തിനായുള്ള ഫാമിലി ടെന്റുകളും ഉൾപ്പെടെയുള്ള അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. US-ഇറാൻ സംഘർഷം രൂക്ഷം. തുടർച്ചയായ 10th ദിവസവും സംഘർഷം തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായി. ഒരു റിപ്പോർട്ട്.
2: ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും വ്യോമാക്രമണം നടത്തി. റിയാദ്, ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ചർച്ചകൾക്ക് ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇതിനിടെ അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുമായി ഏകോപനം ശക്തമാക്കിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ പ്രതിനിധി പാകിസ്ഥാനിൽ മധ്യസ്ഥരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡേഴ്സായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐ ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. കൊച്ചി മെട്രോയിൽ തിരക്കേറിയ സമയങ്ങളിൽ ഇന്നു മുതൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിലും വൈകിട്ട് 4 മണിക്കും 7 മണിക്കും ഇടയിലുമുള്ള സമയത്ത് ട്രെയിനുകൾ 6:45 ഇടവേളയിൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
3: പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. ഇതിലൂടെ യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തുനിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്കേറിയ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കപ്പെടുകയും കൂടുതൽ വേഗമേറിയതും സുഗമവുമായ യാത്രാനുഭവം ലഭ്യമാവുകയും ചെയ്യും. അധിക സർവീസുകൾ 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഇക്കാലയളവിൽ യാത്രക്കാരുടെ പ്രതികരണം, യാത്രക്കാരുടെ എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് KMRL അറിയിച്ചു.
0: സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കടക

0: മാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചരണത്തിന്റെയും 79 സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടലിലൂടെ നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബിൽ ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുട്ടികളിൽ ഡിജിറ്റൽ ഉള്ളടക്കമുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നിയമനിർമ്മാണം. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പുലർവട്ടം തുടരുന്നു.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
2: പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
3: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
2: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
3: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
2: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
3: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
2: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
3: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES-ൽ ലഭ്യമാണ്.
2: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES-ലേക്ക് തന്നെ.
4: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
2: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
4: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചൂടുവെപ്പ്. കോൺടാക്ട് 9447607603 9400078900 9447560336.
2: എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുനം 90.4 FM.

റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിൽ.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
3: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
5: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്ര എന്നാൽ റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ്. അക്ഷരമുദ്ര എന്നത് മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളെക്കുറിച്ച് ശ്രോതാക്കൾക്ക് വളരെ ആഴത്തിൽ അറിവുകൾ പകരുന്ന ഒരു പ്രോഗ്രാമാണ്. അക്ഷരമുദ്രയിൽ ലേഖനങ്ങളുണ്ട്, കവിതാ സമാഹാരങ്ങളുണ്ട്, ആത്മകഥകളുണ്ട്. കൂടാതെ പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ നിരവധി കൃതികളെക്കുറിച്ചും വളരെ ആഴത്തിൽ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ഞാൻ പറയുന്നത് GR ഇന്ദു ഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ്. വാസന എന്ന കൃതിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയിലും ഞാൻ ശ്രോതാക്കൾക്കായി പങ്കുവച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ ആഴ്ചയിലും വാസന എന്ന ഈ കൃതിയുടെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. GR ഇന്ദു ഗോപന്റെ ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ആത്മകഥ എന്നതാണ് വാസന എന്ന ഈ കൃതിയെ എഴുത്തുകാരൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്ദു ഗോപൻ കൊല്ലംകാരനാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ശ്രദ്ധേയനായ മലയാളത്തിലെ നോവലിസ്റ്റും ചെറുകഥാകൃത്തും പത്രപ്രവർത്തകനുമായ ഇന്ദു ഗോപൻ 10 നോവലുകൾ

രചിച്ചിട്ടുണ്ട്. തികച്ചും വ്യത്യസ്തമായ അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ആത്മകഥ എന്ന ഈ വാസന എന്ന ഈ കൃതി. ഇന്ദുഗോപന്റെ ആദ്യ പുസ്തക പ്രസാധകരായ സൈന്ധവ ബുക്സാണ് ഇതിന്റെ പ്രസാധകർ. തന്റെ ജീവിതയാത്രയിൽ താൻ ഹൃദയത്തിലേക്ക് ആവാഹിച്ച നിരവധി ഗന്ധങ്ങളെ അദ്ദേഹം ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓർമ്മകളാണ് ഇതിലിങ്ങനെ ഒരു പുഴയൊഴുകും പോലെ അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നത്. വളരെ ശാന്തതയോടെ, എന്നാലോ അതിൻ്റെ ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തന്നിലേക്ക് ആവാഹിച്ച ഗന്ധങ്ങളെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചും തൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും താൻ കടന്നു വന്ന വഴികളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ നമ്മോട് പറയുകയാണ്. വർക്കലയിലാണ് ഗ്രന്ഥകാരൻ്റെ ജന്മസ്ഥലമെങ്കിലും ഇരവിപുരം വാളത്തിങ്കലായിരുന്നു അദ്ദേഹം പിന്നീടുള്ള കാലം തൻ്റെ ജീവിതം ചിലവിട്ടത്. അമ്മയുടെ അച്ഛൻ്റെ സ്ഥലമായിരുന്നു എന്നാണ് ഗ്രന്ഥകാരൻ നമ്മോട് പറയുന്നത്. മയ്യനാട് ഹൈസ്കൂളിലും റോസ്ഡെയിൽ സ്കൂളിലും ഒക്കെയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം. സാഹിത്യത്തിൽ ബിരുദവും സാമൂഹ്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും അദ്ദേഹം എടുത്തിട്ടുണ്ട്. കൊല്ലം എസ് എൻ കോളേജിലും തിരുവനന്തപുരത്തും ഒക്കെയായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കോളേജ് ജീവിതവും. തുടർന്ന് പത്രപ്രവർത്തനത്തിൽ ഡിപ്ലോമ അദ്ദേഹം കരസ്ഥമാക്കുകയും തുടർന്ന് പഠനകാലത്ത് തന്നെ മലയാള മണ്ണ് എന്ന പത്രത്തിൻ്റെ കൊല്ലം ലേഖകനായി തുടരുന്നതിനിടയിൽ മലയാള മനോരമയിൽ അദ്ദേഹം വർഷങ്ങളായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് ഇങ്ങോട്ട് തൻ്റെ എഴുത്ത് ജീവിതത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയതായിട്ടുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, ഏറെ ജനശ്രദ്ധ ആകർഷിച്ച നിരവധി സിനിമകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം നിരവധി സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥ സിനിമയായിട്ടുണ്ട്. ദേ ഈ അടുത്തിറങ്ങിയ പൊന്മാൻ എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ കഥയാണ്. നാലഞ്ച് ചെറുപ്പക്കാർ എന്ന കഥയെ ആസ്പദമാക്കിയാണ് പൊന്മാൻ എന്ന കഥ നമ്മിലേക്ക് എത്തിയത്. ഇങ്ങനെ ജി ആർ ഇന്ദുഗോപനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. നമ്മുടെ കൊല്ലംകാർക്ക് ഏകദേശം നന്നായി അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. കൂടാതെ നമുക്കേറെ അഭിമാനിക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വം കൂടിയാണ് ജി ആർ ഇന്ദുഗോപൻ. നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം, അല്ലേ? ഈ ഒരു കൃതിയുടെ വിശേഷങ്ങൾ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ ആദ്യത്തെ അധ്യായത്തെക്കുറിച്ചൊക്കെ ഞാൻ കുറേയധികം ശ്രോതാക്കളോട് പറയുന്നുണ്ട്. ആമുഖ അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുന്നത്. എന്നാൽ അധ്യായം ഒന്നിൽ ഗർഭഗന്ധങ്ങൾ എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമാർന്ന നിരവധി ഓർമ്മകളെ നമ്മിലേക്ക് ഇണക്കി ചേർക്കുകയാണ് ഗ്രന്ഥകർത്താവ് ഈ ഒരു കൃതിയിലൂടെ ചെയ്യുന്നത്. ഞാൻ ഈ കൃതിയുടെ അധ്യായം ഒന്ന് വായിക്കാം. ഇതുപോലെ തീഷ്ണമായി അനുഭവിച്ച മുഹൂർത്തങ്ങൾ ചിലതുണ്ട്. തുടങ്ങുകയാണ്, ഗർഭത്തിൽ നിന്നു തന്നെ തുടങ്ങുന്നു. ഭൂമിയെയും അതിൻ്റെ അടയാളമായ ഗന്ധത്തെയും നമസ്കരിച്ചുകൊണ്ട് എല്ലാവരുടെയും പോലെ എൻ്റെയും ആദ്യ ഭൂമി അമ്മയുടെ ഗർഭപാത്രം തന്നെയാണ്. അവിടെ ആർക്കും സ്വന്തമായി നിലനിൽപ്പില്ല. ഞാൻ ഇളകിയാടുകയാണ്. ചലനത്തിന് സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ നിയന്ത്രണമുണ്ട്. കൈകളെടുക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ നാഭിയിൽ നിന്നുള്ള താമര കുരൽ പോലെ പൊക്കിൾ കൊടിയിൽ തടയുന്നു. തടസ്സമാണ്, പക്ഷേ അതാണ് ജീവൻ. ഞാൻ അറിയുന്നില്ല എന്നെ അമ്മയുമായി ബന്ധിച്ചിരിക്കുകയാണ് എന്ന്. അമ്മ കഴിക്കുന്ന ആഹാരമാണ് എൻ്റെ നാഡീഞരമ്പുകളിലേക്ക് ചോരയായി പ്രവേശിക്കുന്നത്. എൻ്റെ ഇച്ഛയ്ക്കനുസൃതമല്ല എൻ്റെ ജീവിതം. അമ്മയാണ് ഇപ്പോഴത് നിയന്ത്രിക്കുന്നത് എന്നും ഒന്നാം അധ്യായത്തിൽ ഗ്രന്ഥകർത്താവ് എഴുതുന്നു. ഭാവിയിൽ എനിക്ക് ലഭിക്കാനിരിക്കുന്ന ജീവിതം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ഗർഭസ്ഥ ശിശുവും അറിയുന്നില്ല താനും പുറത്ത് എന്താണ് എന്ന്. യുദ്ധം, ക്ഷാമം, പ്രകൃതി ദുരന്തങ്ങൾ, സമാധാനം എന്നെപ്പോലുള്ള കുഞ്ഞുങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും അത് എന്നും ഗ്രന്ഥകർത്താവ് ഒന്നാം അധ്യായത്തിൽ നമ്മോട് വിവരിക്കുന്നു. യുദ്ധത്തിനിടയിലാണ് ഞാൻ ജനിച്ചു വീഴുന്നതെങ്കിൽ അമ്മയ്ക്ക് ചോരക്കുഞ്ഞായ എന്നെയും എടുത്തുകൊണ്ട് ചിലപ്പോൾ

പലായനം ചെയ്യേണ്ടി വരും, ഞാനൊരു ഭാരമാകും. എന്റെ അമ്മയ്ക്ക് ആഹാരം കഴിക്കാനുണ്ടെങ്കിലേ എനിക്ക് മുലപ്പാൽ ലഭിക്കൂ. ആഹാരവും സമാധാനവുമില്ലാത്ത ഇടത്താണ് ഏറെയും കുഞ്ഞുങ്ങൾ ജനിച്ചു വീണത് അഥവാ വീഴുന്നത്. മനുഷ്യ ചരിത്രം മുഴുവൻ എടുത്താൽ ബാല്യകാലം തീരും മുൻപ് മരിച്ചുപോയവരാണ് ഏറെയും. ആഹാരം കിട്ടാതെ മരിക്കുകയോ ഏതെല്ലാമോ ജന്തുക്കൾക്ക് ആഹാരമായി മാറുകയോ ചെയ്തിട്ടുണ്ടാകാം. ഭാഗ്യവശാൽ കാലം കുറെയൊക്കെ മാറിയിരിക്കുന്നു എന്നും ഈ അധ്യായത്തിൽ ജി ആർ ഇന്ദു ഗോപൻ പറയുന്നു. 70കളുടെ മധ്യമാണ്. വൈദേശിക ആധിപത്യത്തിൽ നിന്ന് രാജ്യം സ്വതന്ത്രമായിട്ട് കാൽനൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. ജനാധിപത്യത്തിന് അതിൻ്റെതായ ബാലാരിഷ്ടതകളുണ്ട്. വിപ്ലവമാണ് വേണ്ടതെന്ന ചിന്താധാരയും സജീവമാണ്. ക്ഷാമമുണ്ട്, എന്നാലോ ഭേദപ്പെട്ടു വരികയാണ്. ഞാൻ ഒടുവിലായി എഴുതിയ ആനു എന്ന നോവലിന്റെ പശ്ചാത്തലം വച്ച് സ്വർഗത്തിലേക്കാണ് ഞാൻ ജനിച്ചു വീണതെന്ന് എനിക്കറിയാം. സമ്പന്നതയല്ല സ്വസ്ഥത എന്നും കഥാകൃത്ത് ഈ ഒരധ്യായത്തിൽ നമ്മോട് പറയുന്നു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്രയാണ്. അക്ഷരമുദ്രയിൽ ഞാൻ അറിവുകൾ പങ്കുവയ്ക്കുന്നത് ജി ആർ ഇന്ദു ഗോപന്റെ വാസന എന്ന കൃതിയെക്കുറിച്ചാണ്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: സന്ദേശവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ഒരാത്മകഥ എന്നാണ് ജി ആർ ഇന്ദുഗോപൻ തൻ്റെ ഈ കൃതിയായ വാസനയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വാസനയിൽ ഞാൻ ആദ്യത്തെ അധ്യായമായ ഗർഭഗന്ധത്തെക്കുറിച്ചാണ് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചത്. ഗർഭസ്ഥ ശിശുവായിരിക്കെ ഗർഭത്തിനുള്ളിലിരുന്ന് ഒരു ശിശുവിൻ്റെ ആ ഒരു ചലനങ്ങളെക്കുറിച്ചും അതിൻ്റെ ആ ഒരവസ്ഥയെക്കുറിച്ചുമൊക്കെയാണ് കഥാകൃത്ത് നമ്മോട് പറയുന്നത്. ഞാൻ ആ അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ ശ്രോതാക്കൾക്കായി ഒന്ന് വായിക്കാം. നമുക്ക് വളരെയധികം ഹൃദിസ്ഥമായി തോന്നുന്ന ഈ ഒരു കൃതി ഒറ്റയിരിപ്പിൽ തന്നെ നമുക്ക് വായിച്ചു തീരാൻ തോന്നുന്ന ഒന്നാണ്. ഞാൻ ശ്വസിക്കുന്നില്ല, എനിക്ക് വേണ്ടി അമ്മ ശ്വസിച്ചോളും. ഞാനൊന്നും അറിയേണ്ട, എനിക്ക് വേണ്ടി അമ്മ ആഹാരം കഴിച്ചോളും. അമ്മയുടെ ഭൂമി, ജാതി, രാജ്യം എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ കൃത്രിമത്തിൻ്റെ ഒന്നും ഭാഗമല്ല. പക്ഷേ പുറത്തു നിൽക്കുന്ന ഒരാൾക്കറിയാം എൻ്റെ അമ്മ ഗർഭിണിയാണ്. ജി ആർ ഇന്ദുഗോപൻ്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് ഞാൻ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൃതിയുടെ ഏതാനും ചില ഭാഗങ്ങളാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചത്. അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: ഞാൻ ശ്വസിക്കുന്നില്ല, എനിക്ക് വേണ്ടി അമ്മ ശ്വസിച്ചോളും. ഞാനൊന്നും അറിയേണ്ട, എനിക്ക് വേണ്ടി അമ്മ ആഹാരം കഴിച്ചുകൊള്ളും. അമ്മയുടെ ഭൂമി, ജാതി, രാജ്യം എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഒരു കൃത്രിമത്തിൻ്റെ ഭാഗവുമല്ല എന്നും കഥാകൃത്ത് പറയുന്നു. പക്ഷേ പുറത്തു നിൽക്കുന്ന ഒരാൾക്കറിയാം എൻ്റെ അമ്മ ഗർഭിണിയാണ്. അത് ആണാണോ പെണ്ണാണോ എന്നെനിക്കറിയില്ല. അന്നേ കാലം ആൺകുട്ടികളോടാണ് താല്പര്യം. എന്താണെന്ന് എനിക്കറിയില്ല. പണിയെടുത്തു കൊണ്ടുവരുന്ന ആരോഗ്യമുള്ള പുരുഷനാണ് കുടുംബത്തിൻ്റെ ബലം എന്ന സങ്കല്പമാകാം അതിന് ആധാരം എന്നും കഥാകൃത്ത് പറയുന്നു. അമ്മ ഇരിക്കുന്ന ഭൂമി, കൃത്രിമമായ ജാതി വ്യവസ്ഥകളൊക്കെയും എൻ്റെ ഭാഗമാകാൻ പോകുന്ന അപകടങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നില്ല. കേവലം ഒരു ഭ്രൂണത്തിൽ നിന്ന് വികസിച്ച് പൂർണ്ണതയിൽ എത്തുന്നതേ ഉള്ളൂ. എനിക്ക് ഭൂമിയായിട്ടില്ല, ഭൂമിക ഈ ജലമാണ്. അമ്മയുടെ വയറിനുള്ളിൽ കിടക്കുന്ന കുട്ടിയാണ് അദ്ദേഹം. ആ ഒരു കുട്ടിയുടെ ചിന്തകളാണ്, ആ ഒരു ജലത്തിൻ്റെ ഗന്ധത്തെക്കുറിച്ചും ആ ഒരു അവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം നമ്മോടിങ്ങനെ പറയുന്നത്.

അമ്മയുടെ ഗർഭപാത്രം വികസിക്കുന്തോറും എനിക്ക് കിടക്കാൻ കൂടുതൽ സ്ഥലം വേണം. ഞാനത് ആശിക്കുന്നു. എന്റെ ചലനങ്ങളിൽ അതുണ്ട്. ശേഷം ഭൂമിയിലിറങ്ങി വെട്ടിപ്പിടിക്കാനുള്ള എന്റെ ദുരയുടെ അടിസ്ഥാനം ഇവിടെ നിന്നാണ്. പോരാ പോരാ എന്ന തോന്നലിൽ നിന്ന് അത് വളരുന്നു. ഇവിടെ പോരാ, പുറത്തിറങ്ങണം എന്ന ത്വര അതിന്റെ തുടക്കമാണ്. ഇങ്ങനെ അദ്ദേഹം നിരവധിയായ കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന നിരവധി സത്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇതിൽ പ്രതിപാദിക്കുന്നത്. എനിക്ക് എന്റെ ഗർഭത്തിലെ ഗന്ധം ഓർമ്മയിലില്ല. പകരം മക്കളുണ്ടായപ്പോൾ ഞാനവരെ ഗന്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അമ്മയുടെ ഗർഭജലത്തിന്റെ മണമാണ് എന്റെ കുഞ്ഞുങ്ങൾക്കും. അവരുടെ പ്രപഞ്ചത്തിൽ നിന്ന് ആ ഗന്ധം പെട്ടെന്ന് വിട്ടുമാറില്ല. തുടച്ചെടുത്ത് അടുത്ത നിമിഷം വീണ്ടും ഗന്ധം അവരിൽ തിരികെ വരും. ഈ ഗന്ധം മാറാൻ ഒന്ന് രണ്ടാഴ്ച കുറഞ്ഞതെടുക്കും. കാരണം അവർ 8-9 മാസം കിടന്ന ജലമാണ്. രോമകൂപങ്ങളിലൂടെ അത് അവരിൽ അടക്കം ചെയ്തിരിക്കുന്നു. അതില്ലാതാകാൻ സമയമെടുക്കും. അതൊരു സുഖകരമായ ഗന്ധമാണ്, സൂക്ഷ്മമായ ഒന്ന്. പ്രകൃതിയുടെ സ്ഫുടം ചെയ്ത മണ്ണിന്റെ, ശുദ്ധി ചെയ്ത ലോഹത്തിന്റെ, ജീവന്റെ, ഉണർവിന്റെ ഗന്ധം. പിന്നീടാണ് അവർക്ക് മുലപ്പാലിന്റെ ഗന്ധം വരുന്നത്. അമ്മ ഗന്ധത്തിന്റെ രണ്ടാം ഘട്ടമാണ് മുലപ്പാലിന്റെ ഗന്ധം എന്നും അദ്ദേഹം പറയുന്നു. പിന്നീടാണ് അവർക്ക് ഭൂമിയുടെ മണമുണ്ടാകുന്നത്. പിന്നെ സ്വയം എല്ലാം ചേർന്ന് സ്വന്തമായ ഒരു ഗന്ധമുണ്ടാകുന്നത്. അതാണ് അവരുടെ വ്യക്തിത്വം എന്നും ഗ്രന്ഥകർത്താവ് പറയുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഗന്ധത്തെക്കുറിച്ച്, അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന ഒരു കുട്ടിയുടെ ആ ഒരു അവസ്ഥയും, ആ കുട്ടി അതിനുള്ളിൽ ചിന്തിക്കുമ്പോഴും അതിനുള്ളിൽ കിടന്ന് ചലിക്കുമ്പോഴും ഒക്കെ ചിന്തിക്കുന്ന കുറേ അധികം ആ ചലനങ്ങളിൽ പോലും ഉണ്ടാവുന്ന ഗന്ധങ്ങളെയും പ്രകൃതിയെയും ഭൂമിയെയും മണ്ണിനെയും ഒക്കെ കുറിച്ച് വളരെ ആഴത്തിൽ നമ്മോട് കുറേ അധികം കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ ജി ആർ ഇന്ദുഗോപൻ പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം, ഗന്ധിക്കാനുള്ള ശേഷി ഒരു മനുഷ്യജീവിക്ക് എവിടെ വന്നു തുടങ്ങുന്നു എന്നും ചിന്തിക്കുന്നു. ഗർഭത്തിലുള്ള കാലത്തു തന്നെ അതിനുള്ള വാസന വന്നു തുടങ്ങുന്നു എന്ന് ഊഹിക്കാം. ആദ്യമായി നമ്മൾ ഗന്ധിക്കാൻ ശ്രമിക്കുന്നത് ഗർഭജലത്തെയാണ് എന്നും അദ്ദേഹം പറയുന്നു. അതിൽ ആണ്ട് കിടക്കുകയാണ് നാമെന്നും ആ ജലത്തിനൊരു ഗന്ധമുണ്ട്, അതെന്തെന്ന് അനുഭവിക്കാൻ കഴിയും. അന്നേരം ഗന്ധിക്കാൻ ഒരു ശേഷിയുണ്ട്. അമ്മ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കടുത്ത ഗന്ധമുള്ളത് എന്നും അതിനോട് നാം പ്രതികരിക്കാറുണ്ട് എന്നും പറയുന്നു. ഇങ്ങനെ അദ്ദേഹം പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഇത് വായിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഏറെ സത്യമുള്ള ഒരു കാര്യം തോന്നിയത്, നമ്മൾ മക്കൾക്ക് നമുക്കേറെ ഇഷ്ടമുള്ളത് നമ്മുടെ അമ്മ തരുന്ന, അമ്മ ഉണ്ടാക്കിയ, നമ്മുടെ നാവിൻ തുമ്പിൽ അമ്മ വാർത്തെടുത്ത ആ ഒരു രുചിയുണ്ടല്ലോ, അത് നമ്മുടെ മരണം വരെ ഇങ്ങനെ നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് അമ്മ വെക്കുന്ന ആ ഒരു ഭക്ഷണം മക്കൾക്ക് ഇഷ്ടപ്പെടുന്നത്. അത് ഈ ഒരു രുചിക്കൂട്ടിൻ്റെ ആ ഒരു ഓർമ്മ ഈ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നാം ഇവിടെ ചിന്തിച്ചു പോകും. അതൊരു കഥാകൃത്ത് ഈ കൃതിയിൽ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു അതിനെ, അതൊരു പൊക്കിൾക്കൊടി ബന്ധമായി നമ്മളിൽ അലിഞ്ഞതാണ് എന്നും, ജന്മസിദ്ധമാണ്, അതിനാൽ ലോകത്തെ ഏതൊരു ഭാര്യ വാദിച്ചാലും അമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ രുചി ഒരു വ്യക്തിയിൽ മരണം വരെ അലിഞ്ഞു പോകില്ല എന്നും, അത് പുതുതായി ഉണ്ടായതല്ല ഗർഭകാലത്ത് തന്നെ ഒന്നായി തുടങ്ങിയതാണ് എന്നും അദ്ദേഹം പറയുന്നു. ഓർമ്മകളിൽ പോലും ആ ഗന്ധത്തിന്റെ അംശമുണ്ട് എന്നും, ഗർഭജലം കുടിച്ചതും ഗന്ധിച്ചതുമായ ശീലം കൊണ്ട് അമ്മയുടെ ഗന്ധം ഏതു വയസ്സുകാലത്തും നമുക്ക് ലഭിക്കുമെന്നും, കണ്ണടച്ച് അമർത്തി ഒന്ന് ഗന്ധിച്ചാൽ മതി അവ്യക്തമായി നേർത്ത ഒരു ഓർമ്മ പോലെ അത് തെളിയും എന്നും കഥാകൃത്ത് ഈ ഒരു അധ്യായത്തിൽ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. കോവിഡ് കാലത്ത് മനുഷ്യരിൽ ഗന്ധം നശിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ പോലും ലഭിക്കും. ഗന്ധമിരിക്കുന്നത് മൂക്കിലല്ല, മസ്തിഷ്കങ്ങളിലാണ്, ഓർമ്മകളുടെ കോശങ്ങളിലാണ് എന്നും ഈ ഒരു അധ്യായത്തിൽ ജി ആർ ഇന്ദുഗോപൻ നമ്മോട് പറയുന്നു. ഇങ്ങനെ ജീവിതഗന്ധിയായ നിരവധി ഓർമ്മകളുടെ ഒരു കൂട്ടുകളാണ് നമ്മിലേക്ക് അദ്ദേഹം ചാലിച്ച് ചേർക്കുന്നത്. ഒപ്പം നമ്മോട് ഏറെ ചേർന്നിരിക്കുന്ന നിരവധി ഗന്ധങ്ങളെക്കുറിച്ചും, ഗർഭജലത്തിൽ നാം കിടക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ചും, അതുമായി നാം അമ്മയോട് ഏറെ അടുത്തിരിക്കുന്നു എന്നും, നമുക്ക്
ഏറെ പ്രിയപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഇനി കുറെ അങ്ങോട്ട് ഈ ഒരു കൃതിയിൽ അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം ഇവിടെ പൂർണ്ണമാവാൻ സമയമായി. തുടർന്നുള്ള എപ്പിസോഡുകളിൽ വാസന എന്ന ഈ കൃതിയുടെ നിരവധി വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്താം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. എ ഗോപനൻ, ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: Tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
2: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥ ി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8118-8138.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച വരെ നമുക്ക് വലിയ അപ്ഡേറ്റുകളൊന്നും ഇല്ലായിരുന്നു, അതായത് പുതിയ ഫോൺ ലോഞ്ചുകളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മളുടെ പുതിയ ഫോണുകളുടെ ലോഞ്ചുകളുടെ ഒരു ചാകര തന്നെയാണ്. കാരണം ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെല്ലാം ഇനി ഓഗസ്റ്റ് മാസം തൊട്ട് പുതിയ ലോഞ്ചുകൾ തുടങ്ങുകയാണ്. സാംസങ്, ആപ്പിള്, ഗൂഗിള്, വിവോ, ഓപ്പോ ഒക്കെ പുതിയ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുമായിട്ട് വരികയാണ്. അപ്പം അതിൻ്റെ ന്യൂസുകൾക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഈ ഇനി വരുന്ന എപ്പിസോഡുകളിലെല്ലാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും

നമ്മളെ എപ്പോഴും അറിയിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് നമ്മളുടെ ഈ എപ്പിസോഡുകളുടെ ശരിക്കും ഊർജ്ജം നൽകുന്ന കാര്യങ്ങൾ. കാരണം നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാരണമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ 8848558785. ഒന്നുകൂടി പറയാം, 8848558785. അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ന്യൂസ് എന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി C4 8 അൾട്രയുടെയും പ്രൈസുകൾ നിലവിൽ വന്നിട്ടുണ്ട്. അത് കമ്പനി തന്നെ പുറത്തു വിട്ടതാണ്. ശരിക്കും ഇന്ത്യയിലെ പ്രൈസുകളല്ല നമുക്ക് കിട്ടിയെങ്കിലും ഏകദേശം നമുക്ക് രൂപരേഖ ഉണ്ടായിട്ടുണ്ട്. കാരണം ജൂലൈ 22 ഇത് ലോഞ്ച് ചെയ്യുന്നത്. സാംസങ്ങിന്റെ അൺപാക്ക് ഇവന്റ് ജൂലൈ 22 അവർ ലോഞ്ച് ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിനോട് അനുബന്ധിച്ച് വന്നേക്കുന്ന ലീക്കുകളാണ് ഇതെല്ലാം. അതിലേക്ക് നമുക്ക് കടക്കാം. ഗാലക്സി C4 8 അൾട്രയുടെ പ്രൈസിംഗ് നമുക്ക് 256 GB പ്രൈസിംഗ് ആണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത്. ആ 256 GB പ്രൈസിംഗ് വന്നിട്ട് $2,099 ഏകദേശം നമുക്കിവിടെ എങ്ങനെ പോയാലും ഒരു 200,000 രൂപ അടുപ്പിച്ചുണ്ടാവും. അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ $100 കൂടുതലാണ് കഴിഞ്ഞ Z Fold 7 കമ്പയർ ചെയ്യുമ്പോൾ. അത് ഈ ഫോണുകൾക്കെല്ലാം, അതായത് സാംസങ്ങിൻ്റെ പുതിയ ഫ്ലാഗ്ഷിപ്പുകൾക്കെല്ലാം നല്ല പ്രൈസിങ് ഡിഫറൻസസ് വരാനുള്ള കാരണം ശരിക്കും ഈ മെമ്മറി കമ്പോണൻസിൻ്റെ ദൗർലഭ്യത കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് എല്ലാ ഫോണുകൾക്കും ബാധകമാണ്. ഇപ്പോൾ ഐഫോണിൻ്റെ കേസിലായാലും ഗൂഗിളിൻ്റെ പിക്സൽ പുതിയത് വരുന്ന ലോഞ്ചായാലും ഓപ്പോയുടെ ഫോണുകൾക്കും ശരിക്കും ലോ എൻഡ് ഫോണുകൾക്ക് വരെ അത് ബാധകമായി വന്നിട്ടുണ്ട്. നമ്മൾ പല എപ്പിസോഡുകളും അത് പറയുകയുണ്ടായി. അപ്പം ഇതാണ് Z Fold 8 അൾട്രയുടെ പ്രൈസിങ് $2,099 256 GB വേരിയൻറ്റിന്. അതേപോലെ Z Wide Fold 256 GB $1,899. അതിനുശേഷം വൈഡർ ആസ്പെക്ട് റേഷ്യോ ഒക്കെ ഉണ്ട്. ഇത്രയും ഈ രണ്ട് മോഡൽസിൻ്റെ പ്രൈസിംഗ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ അവരുടെ ഫ്ലിപ്പ് കൂടെ ഉണ്ട്. പക്ഷേ ഫ്ലിപ്പിൻ്റെ എക്സാക്ട് ആയിട്ടുള്ള പ്രൈസിംഗ് നമുക്ക് അറിവായിട്ടില്ല. എങ്കിലും ഏകദേശം ഈ റേഞ്ചിൽ തന്നെ ആയിരിക്കും ഫ്ലിപ്പിൻ്റെയും പ്രൈസിംഗ് വരുന്നത്. അതും 256 GB വേരിയൻറ്റിലായിരിക്കും ടോപ്പ് എൻഡ് വരിക. കാരണം 512 GB ഒരു ദൗർലഭ്യത എല്ലാവരും എടുത്തു പറയുന്നുണ്ട്. നാൻ ഡിവൈസസ് നമുക്ക് കിട്ടാനുള്ള പാട്, മാർക്കറ്റിൽ കിട്ടാനുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ട്. കാരണം AI അതിപ്രസരം കാരണം നമുക്ക് പല മെമ്മറി ഡിവൈസസും ഷോർട്ടേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സ്പെക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പല എപ്പിസോഡുകളും പറയുന്നുണ്ടായി. എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്, സോഫ്റ്റ്വെയറും AI ഒരുപാട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ്, ഒരു മോഡലാണ്. അതായത് ഗൂഗിൾ ജെമിനി ഇൻ്റലിജൻസ് ആണ് ബേസിക്കായിട്ട് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഇൻ്റഗ്രേറ്റഡ് അറ്റ് ലോഞ്ച്, അതായത് ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗൂഗിൾ ജെമിനി ഇൻ്റലിജൻസ് അതിൻ്റെ അകത്ത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് മാത്രമല്ല മൾട്ടി ആപ്പ് ആക്ഷൻസ്, അതായത് പല പല ആപ്പുകളിലും നമുക്ക് ഈ ജെമിനി യൂസ് ചെയ്യാൻ സാധിക്കും. ഗൂഗിളിൻ്റെ ആപ്പുകൾ കൂടാതെ സാംസങ്ങിൻ്റെ ആപ്പുകളും, പിന്നെ അതേപോലെ തന്നെ വളരെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഗൂഗിൾ ജെമിനി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം വാട്സാപ്പിൻ്റെ അകത്ത് ഗൂഗിൾ ജെമിനി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെ മെറ്റയുടെ AIയുടെ കൂടെ തന്നെ ഗൂഗിൾ ജെമിനി നമുക്ക് ഓപ്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ എവർ നോട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടാസ്ക് ഷെഡ്യൂളർ പോലുള്ള ആപ്ലിക്കേഷൻസ് അതിൻ്റെ അകത്ത് നമുക്ക് ജെമിനി യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടി ആപ്പ് കോമ്പാറ്റബിലിറ്റി ഇപ്പോൾ നമ്മൾ ശരിക്കും ഗൂഗിൾ ജെമിനി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഫോണുകളിലെല്ലാം നമുക്ക് ലഭ്യമാകും, അത് ലോഞ്ചിൽ തന്നെ ലഭ്യമാകും. പിന്നെ നമ്മൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ, അതായത് 1UI 9 ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. Android 17 ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു OS ആണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ 1UI 9 ആണ് അവരിതിൻ്റെ കൂടെ ഷിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ സോഫ്റ്റ്വെയർ ആയിട്ട്, സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ആയിട്ട്. സ്പെസിഫിക്കേഷനിലേക്ക് പോകുമ്പം C Fold 8 സ്പെസിഫിക്കേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചിപ്സെറ്റ് വന്നിട്ട് Snapdragon 8 Elite Gen 5 പ്രോസസ്സറാണ്. 4000 mAh ബാറ്ററിയാണ്. Dual 50 MP റിയർ ക്യാമറ അതൊരു സ്കെയിൽഡ് ഔട്ട് മെഷീൻ ആണ്. പക്ഷേ Z Fold 8 അൾട്രയിലേക്ക് പോവുകയാണെങ്കിൽ Snapdragon 8 Elite Gen 5 തന്നെയാണ് പ്രോസസ്സറെങ്കിലും 5000 mAh ബാറ്ററിയും ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ വിത്ത് 200 MP പ്രൈമറി ഷൂട്ടറും 50 MP അൾട്രാ വൈഡും 10 MP ടെലിഫോട്ടോ ലെൻസും കൂടി ഉൾപ്പെടുന്നതാണ് Z Fold 8 അൾട്രയുടെ മെയിൻ സ്പെക് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും നോർത്ത് അമേരിക്കയിലൊക്കെ Snapdragon നമ്മളുടെ ഈ ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം മിക്സനോസും ആണ് അവർ ഷിപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ചിറ്റമാനായമാണ് അത് എങ്കിലും. പിന്നെ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഞാൻ പറഞ്ഞതുപോലെ ജൂലൈ 22 ആണ്. ഈ വരുന്ന ജൂലൈ 22
ശരിക്കും ഇവോൾഡ് പ്രൊഡക്ടിവിറ്റി, അതായത് അവരുടെ ആ ഒരു നോട്ട് സീരീസ് നിർത്തലാക്കിയതിന് ശേഷം പ്രൊഡക്ടിവിറ്റി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഫോൺ ഇറക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി എല്ലാം കൂടെ കവർ ചെയ്യുന്നത്, അതായത് പ്രൊഡക്ടിവിറ്റിയും ക്യാമറയും ഫോട്ടോസും എല്ലാം വീഡിയോയും ഗ്രാഫിക്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പവർ പാക്ഡ് ഫോൺ ഇറക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയതുകൊണ്ടാണ് ഈ ഫോൾഡ് സീരീസ് അവര് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തത് സാംസങ്. അപ്പം അതിന്റെ എങ്ങനെയൊക്കെയാണ് അടുത്ത മോഡലുകളൊക്കെ എങ്ങനെയാണ്, അതിന്റെ ഡിസൈൻ ഒക്കെ എങ്ങനെയാണ്, അതിന്റെ കളർ വേരിയൻസ് ഏതൊക്കെയാണെന്നുള്ളത് ലോഞ്ചിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും. അതിനുശേഷമുള്ള അപ്ഡേറ്റ്സ് നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ശ്രോതാക്കളെ. ഇനി നമുക്ക് അറിയാനുള്ളത് സാംസങ്ങിന്റെ തന്നെ അടുത്ത സി ഫ്ലിപ്പ് 8 എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഒരു ലാസ്റ്റ് ഫ്ലിപ്പ് സീരീസിലുള്ള ലാസ്റ്റ് ഫോൺ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൺഫേംഡ് ആയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ലീക്സ് അങ്ങനെയാണ്. അതിലേക്ക് പോകും മുമ്പേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വന്തനം 90.4 FM.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM. എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് സാംസങ് ഗാലക്സി Z Flip 8 അവരുടെ ഫ്ലിപ്പ് സീരീസിലെ ലാസ്റ്റ് ഫോൺ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന ലീക്സ് അങ്ങനെയാണ്. പക്ഷെ അത് കൺഫേംഡ് ആയി കമ്പനി സാംസങ് കമ്പനി അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ പോലും ആ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ലീക്കുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഫ്ലിപ്പ് അവർ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത് ശരിക്കും കൺസോളിഡേഷൻ മാർക്കറ്റ് കൺസോളിഡേഷനായിട്ട് ഒരു ഭാഗമായിട്ടാണ്. കാരണം ഫ്ലിപ്പ് ശരിക്കും അവരുടെ ഒരു വലിയൊരു ഡീൽ ബ്രേക്കർ അല്ല. കാരണം അതിന്റെ സെയിൽസ് കഴിഞ്ഞ കുറെ വർഷം, അതായത് ഫ്ലിപ്പ് വന്നതിന് ശേഷം സെയിൽസ് ഭയങ്കര ഡ്രോപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ മോഡൽസ് വരുന്നതനുസരിച്ച് ഡ്രോപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു നീഷ് എമൗണ്ട് ഓഫ് കസ്റ്റമേഴ്സ് അവർക്ക് നഷ്ടപ്പെടുന്നു എന്നർത്ഥം. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, അത് മാത്രമല്ല Z Fold-ന് ഗണ്യമായ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അതിൻ്റെ ഒരു ഫലമായിട്ട് സാംസങ്ങിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർ രൂപപ്പെടുത്തിയിരിക്കുന്നത് Z Fold 8-ന്റെ ഫോൾഡിൻ്റെ ചുറ്റുപാടുമാണ്. അപ്പോൾ ഫ്ലിപ്പ് അവർ കാലക്രമേണ കൊണ്ട്, അതായത് ഈ വർഷം കൊണ്ട് അല്ലെങ്കിൽ അടുത്ത വർഷം കൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്യാനുള്ള ന്യൂസുകളാണ് നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, ഇപ്പം ഈ ഗാലക്സി ലോഞ്ച് ഈവൻ്റിനായിട്ട് Z Flip 8-ന്റെ ലോഞ്ച് ഈവൻ്റിൽ അവർ ഈ Fold 8-ന്റെയും Fold 8 Ultra-യുടെ ഒക്കെ കൂടെയാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ പോലും അതിൻ്റെ സ്പെക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച്, ഒരു ഒരു ലാർജ് സ്കെയിലുള്ള അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പിന് പറയാൻ പറ്റുന്ന ഒരു സ്പെക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം എക്സിനോസിൻ്റെ പ്രോസസ്സറാണ് ബാക്കിയുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം കിട്ടുന്ന എക്സിനോസിൻ്റെ പ്രോസസ്സറാണ്. എക്സിനോസിൻ്റെ പ്രോസസ്സറിൻ്റെ കേപ്പബിലിറ്റിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, ബാറ്ററി വന്നിട്ട് 4300 mAh ഒരു ബാറ്ററി, അങ്ങനെ വളരെ ഗണ്യമായ ഒരു പറയത്തക്ക ഒരു സ്പെക്ക് ഇല്ലാത്ത ഒരു ഫോണായിട്ടേ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ശരിക്കും സാംസങ്ങിൻ്റെ ആ ഒരു ഫോക്കസ് Z Flip 8-ൽ വളരെ കുറവാണെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ആക്സസറീസ്, അതായത് മെമ്മറി ഡിവൈസസിന് അതേപോലെ നാൻഡ് ഡിവൈസസിനും

ചിപ്പിനും അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഗണ്യമായ റേറ്റ്, അതായത് നമുക്ക് സാധാരണ പണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓരോ ഫോണിനും കൂടുന്നതനുസരിച്ചിട്ട് പല കമ്പനികളും ഇതേപോലെ പല മോഡൽസും അവരുടെ സ്ഥിരമായി ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്ന പല മോഡൽസും വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഒന്നോ രണ്ടോ മോഡലുകളിലേക്ക് മാറുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് ഒരു പക്ഷേ ഈ ദൗർലഭ്യത കഴിഞ്ഞതിന് ശേഷം, അതായത് അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ മാറിയതിന് ശേഷം തിരികെ കൊണ്ടുവരാനുള്ള ചാൻസസും ഉണ്ട്, അങ്ങനെയും പലരും പറഞ്ഞത് കേൾക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പം നിലവിൽ പല കമ്പനികളും അവരുടെ വലിയ ഫോണുകളുടെ കൂടെ, ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ കൂടെ ലോഞ്ച് ചെയ്യുന്ന രണ്ടോ മൂന്നോ മോഡൽസ് അവർ കട്ട് ചെയ്തിട്ട് ഒന്നോ രണ്ടോ മോഡലുകളിൽ മാത്രം ഫോക്കസ് ചെയ്യത്തക്ക രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് ശരിക്കും സാംസങ് ഈസി ഫ്ലിപ്പ് എന്ന് പറയുന്ന ഒരു മോഡൽ അവർ കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിലും ഈ ക്ലാംഷെൽ മോഡൽസ്, അതായത് ക്ലാംഷെൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫ്ലിപ്പും ക്ലാംഷെല്ലുമാണ് സാധാരണ ഫ്ലിപ്പ് സീരീസിൽ വരുന്നത്, രണ്ടും ഈക്വൽ ഹാപ്പ് ആയിട്ട് വരുന്ന നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പായിട്ടുള്ള ഈ ക്ലാംഷെൽ മോഡൽസ് സാംസങ്ങിന് പണ്ട് തൊട്ടേ അവരുടെ ഒരു ഒരു ഒരു ബിസിനസ് മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് റീച്ച് കൂടുതൽ എത്തിക്കാൻ സാധിക്കാത്ത കുറേ ഫോണുകളാണത്, കാരണം അതിൻ്റെ കസ്റ്റമേഴ്സ് വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ബാക്കിയുള്ള കമ്പനികൾ, മോട്ടറോള അതേപോലെ തന്നെ ഓപ്പോ വിവോ, അവരൊക്കെ ഫ്ലിപ്പ് ഫോണുകളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർക്കും അത്രത്തോളം മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ കൂടി മോട്ടറോള, എനിക്ക് തോന്നുന്നു ഫ്ലിപ്പിൻ്റെ കേസിൽ മോട്ടറോള കുറച്ചും കൂടെ സാംസങ്ങിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ വോളിയം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും സാംസങ്ങിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ടാകും. ഇതിപ്പം നമുക്ക് ലീക്ക് ചെയ്തിരിക്കുന്ന ഐസി യൂണോസ് എന്ന് പറഞ്ഞ ഒരു ലീക്കറാണ് കൊറിയനിൽ നിന്നുള്ള അവർ, അദ്ദേഹം പക്ഷേ വളരെ കൃത്യമായിട്ട് സാംസങ്ങിൻ്റെ ലീക്സ് പുറത്തു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഈ സാംസങ്ങിൻ്റെ ആർ ആൻഡ് ഡി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരിപ്പം സി ഫോൾഡ് 8-ൻ്റെ അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കാരണം സി ഫോൾഡ് 8-ന് അല്ലെങ്കിൽ സി ഫോൾഡിന് ശരിക്കും അവർ കൂടുതൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ സ്പെക്കും ഒക്കെ ഓരോ വർഷം കഴിയുന്നതും നല്ല പോലെ, അതായത് വളരെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ച് തന്നെ അവർ അത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിന് വേണ്ട ആവശ്യങ്ങൾ യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്കോട് കൂടി തന്നെ കൂട്ടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സി ഫ്ലിപ്പ് 8-നെ കുറിച്ച് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ന്യൂസ്. അടുത്ത ന്യൂസ്, മോട്ടറോള എഡ്ജ് 70 Max ഇന്ത്യയിൽ ലോഞ്ച് ഡേറ്റ് ആയിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുന്ദരം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തം 90.4 FM. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് മോട്ടോറുള്ള എഡ്ജ് 70 മാക്സിൻ്റെ ഇന്ത്യ ലോഞ്ച് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നതായിട്ട് കമ്പനി. അത് നമുക്കിപ്പം അറിവായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 15 ആണ് ലോഞ്ച് ചെയ്യാൻ മോട്ടോറുള്ള തീരുമാനിച്ചിരിക്കുന്നത്. എഡ്ജ് 70 മാക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണിത്. അതിൻ്റെ സ്പെക്കിലേക്ക് ഇപ്പം നേരത്തെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായി എങ്കിലും ഒരു ഒരിക്കൽ കൂടി നമുക്ക് ആ പ്രോസസ്സറും അതിൻ്റെ സ്പെക്കും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 8 Gen 5 ആണ്. തീർച്ചയായിട്ടും 8 Gen 5 എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ ഇപ്പോൾ ഉള്ളതിൽ മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും നല്ല പ്രോസസ്സറാണത്. 46% ബെറ്റർ AI and NPU പെർഫോമൻസ് ആണ് കമ്പനി സ്നാപ്ഡ്രാഗൺ തന്നെ അതിന് പറയുന്നത്. പിന്നെ ഈ ഫോണിന്റെ അൻടൂറ്റു സ്കോർ ശരിക്കും 3 million points എക്സീഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിയായിട്ട് കമ്പയർ ചെയ്യും, ബാക്കി ആ റേഞ്ചിലുള്ള കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സ്കോർ 3 million points കൂടുതലാണ്. 12 GB LPDDR5X RAM വരെ നമുക്ക് അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൺ ഡിവൈസ് AI പ്രോസസിംഗ് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ഫോണാണ് ഈ എഡ്ജ് 70 മാക്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ വില അത്യാവശ്യം നല്ല കൂടുതൽ തന്നെയായിരിക്കും. കാരണം അത് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രീമിയം ഫോണിന്റെ ഒരു ഫീൽ തന്നെയാണ് അത് തരുന്നത്. തെർമൽ മാനേജ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിന് ആർട്ടിക് മെഷീന്റെ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. 5500 square meter വേപ്പർ ചേമ്പർ തന്നെ അത് സ്പെഷ്യലി അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം ഗ്രാഫിക് പ്രോസസിംഗ് കേപ്പബിലിറ്റി ഈ ഫോണിനുള്ളത് കൊണ്ടാണത്. അത് ശരിക്കും എഫിഷ്യന്റ് ആയിട്ടുള്ള ഹീറ്റ് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ ഇന്റൻസീവ് ടാസ്കുകൾ, നമ്മളിപ്പം ഹൈ ക്വാളിറ്റി ഗെയിമൊക്കെ കളിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികം ഫോൺ പെട്ടെന്ന് ചൂടാകാറുണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ ചൂട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് ഈ തെർമൽ മാനേജ്മെന്റ് സിസ്റ്റം അതിൻ്റെ അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക് മെഷ് എന്ന് പറയുന്നത് മോട്ടോറോളയുടെ തന്നെ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റമാണ്. പിന്നെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പം അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പം 6.82 inch ഒരു കോഡ് HD LTPO പാനലാണ് അവർ യൂസ് ചെയ്യുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് ആണ്. 7000 nits പീക്ക് ബ്രൈറ്റ്നെസ് ആണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണ ഇപ്പോൾ 1+ ഫോൺ വരെ 6500 nits വരെയൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത് മോട്ടോറോള 7000 nits പീക്ക് ബ്രൈറ്റ്നെസ് കൊടുക്കുന്നുണ്ട്. 95.12% വരെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ, അതായത് ഓൾമോസ്റ്റ് നമുക്ക് ബിസിൽസ് ഇല്ലാതെ കുറച്ച് നമുക്ക് ഡിസ്പ്ലേ ഫുള്ള് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. പിന്നെ കോണി ഗൊറില്ല ഗ്ലാസിന്റെ 7i പ്രൊട്ടക്ഷൻ ഉണ്ട്. DCP-i3 കളർ ക്യാമറയും 10-bit കളർ ഔട്ട്പുട്ടുമാണ് എന്റെ ഡിസ്പ്ലേ തരുന്നത്. 120 FPS BGMI ഗെയിം പ്ലേ, അതായത് നമുക്ക് ഹൈ എൻഡ് ഗ്രാഫിക്സ്, അതായത് ഇപ്പം PUBG പോലുള്ള ഹൈ എൻഡ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ മോഡേൺ വാർഫെയർ പോലുള്ള പുതിയ ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് 120 FPS സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ആണ് ഗെയിം പ്ലേക്ക് കിട്ടുന്നത്. അപ്പോൾ അത് തന്നെ വളരെ എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു സ്പെസിഫിക്കേഷൻ ആണ് അത് ഡിസ്പ്ലേക്ക്. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7100 mAh ബാറ്ററി, 58 മണിക്കൂർ ബാറ്ററി ലൈഫ്, സ്റ്റാൻഡ് ബൈ ബാറ്ററി ടൈം അവർ പറയുന്നുണ്ട്. 90 watts ടബ് പവർ, വയർഡ് ചാർജിംഗ് ആണ്, മാഗ്നറ്റിക് വയർലെസ് ചാർജിങ്ങും അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ബാക്കിൽ നമുക്ക് ശരിക്കും മാഗ്നറ്റിക് വയർലെസ് ചാർജേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഡിസൈൻ വന്നിട്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, സ്ലിം ബിസൽസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം 95.12% നമുക്ക് സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉള്ളത് കൊണ്ട് തന്നെ വളരെ തിൻ ബിസൽസ് ആയിരിക്കും എന്നുള്ളത്. പിന്നെ ക്യാമറ മോഡ്യൂൾ വന്നിട്ട് സ്ക്വയർ ടൈപ്പ് ആണ്, നമ്മുടെ ഐഫോണിലൊക്കെ വരുന്ന പോലെ സ്ക്വയർ ടൈപ്പ് ആണ്. അതൊരു ക്യാമറ ഐലൻഡ് ആയിട്ട് തന്നെ അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. ഡിസൈൻ ശരിക്കും ഡിസൈൻ വൈസ് ശരിക്കും നല്ലൊരു പുതിയൊരു ലേറ്റസ്റ്റ് ഫോണിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഫോണുകളുടെ ഒരു ശ്രേണിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. സ്ലിമ്മാണ്, അതേപോലെ തന്നെ അധികം ചൂടാകാതെയും എല്ലാം നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. അപ്പം ആ പ്രീമിയം ഫ്ലാഗ്ഷിപ്പിൻ്റെ അകത്ത് എനിക്കൊന്നും കുറച്ച് കോസ്റ്റ് എഫക്റ്റീവായിട്ട് മേടിക്കാൻ സാധിക്കുന്ന ഒരു ഫോണാണ് മോട്ടോറോള എഡ്ജ് 70 മാക്സ്. അപ്പോൾ ഇത് ജൂലൈ 15 എൻ്റെ ലോഞ്ച് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഓഫ്ലൈനിലും ഓൺലൈനിലും നമുക്ക് മേടിക്കാൻ സാധിക്കും. എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സ്കൈസെൽ പോലുള്ള സ്റ്റോറുകളിൽ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഇത്രയാണ് മോട്ടോറോള എഡ്ജ് 70 മാക്സിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ്.

അടുത്തത് ഐഫോൺ 18 കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് വരുന്നത്. പ്രോമാക്സ് കമ്പോണൻറ്റ്, അത് പ്രൈസിങ് എത്രത്തോളം ആണ്, അല്ലെങ്കിൽ അത് കൂടുവോ എന്നൊക്കെ അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വന്തം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: This is Radio Santhanam 90.4 FM. Stay tuned.
2: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഐഫോണിൻ്റെ 18 Pro Max പ്രൈസിങ്ങിനെ കുറിച്ചാണ്. ശരിക്കും ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്നത്, ഇപ്പം സെപ്റ്റംബറിലാണ് ലോഞ്ച് എങ്കിൽ കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ കമ്പോണൻറ്റ് കോസ്റ്റിൻ്റെ അകത്ത് ഭയങ്കരമായ ഒരു വ്യത്യാസം വരാൻ, അതായത് വലിയൊരു ജമ്പ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോവാം നമുക്ക്. ശരിക്കും ഐഫോൺ 18 Pro Max കമ്പോണൻറ്റ് $300 വരെ കൂടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഏകദേശം $300 എന്ന്

ഇപ്പം വേൾഡ് മാർക്കറ്റിൽ ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള വില, അത് ഇപ്പം ഏകദേശം $550 to $900 വരെ 1 TB വേരിയൻറ്റിന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു $300 വ്യത്യാസമായിരിക്കും 18 Pro Max-നുണ്ടാവുക. അത് അതിൻ്റെ റീസൺ അവർ പറയുന്നത് NAND സ്റ്റോറേജ്, അതായത് നമ്മളുടെ മെമ്മറി ഉണ്ടാക്കുന്ന ഡിവൈസസിൻ്റെ ദൗർലഭ്യത. നേരത്തെ പറഞ്ഞതുപോലെ DRAM-ൻ്റെ ഒക്കെ ഡിവൈസ് കോസ്റ്റ് വളരെ കൂടിയതാണ് ഇതിനുള്ള റീസൺ ആയിട്ട് കമ്പനി പറയുന്നത്. അതേപോലെ തന്നെ A20 Pro ചിപ്സെറ്റിൻ്റെ പുതിയൊരു 2nm നാനോമീറ്ററിൽ ഉണ്ടാക്കുന്ന 2nm സ്പെസിഫിക്കേഷനിൽ ഉണ്ടാക്കുന്ന ഒരു ചിപ്പാണ്. അതിൽ തന്നെ അവർക്ക് മാനുഫാക്ചറിങ് എക്സ്പെൻസ് വളരെ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ iPhone 18 ഉം 18 Pro Pro-യ്ക്കും Pro Max-നും സ്വാഭാവികമായിട്ടും വില നല്ല കൂടാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ക്യാമറയുടെ കോസ്റ്റും എക്സ്പെക്റ്റഡ്, അതായത് നമ്മൾ കഴിഞ്ഞ 17 ഒക്കെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായ 17 ലോഞ്ച് ചെയ്ത സമയത്തുണ്ടായതിനേക്കാൾ കൂടുതൽ കോസ്റ്റാണ് ഇപ്പോൾ ക്യാമറ കമ്പോണൻസ് ഉണ്ടായേക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ശരിക്കും ഈ ഫോണുകളിലെല്ലാം ബാധകമാവും എന്നുള്ളത് ആപ്പിൾ നേരത്തെ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ശരിക്കുള്ള പ്രൈസിങ് പോയിന്റ് നമ്മൾ ഇന്ത്യയിൽ വരുമ്പോൾ എത്ര ആവുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എങ്കിലും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഓണത്തേക്കാൾ 17 എങ്ങനെ പോയാലും ഒരു 30-40% കൂടുതൽ, ഈവൻ 50% വരെ കൂടാൻ ചാൻസസ് ഉണ്ടെന്നുള്ളതാണ് പല സോഴ്സസും നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഓഫ്സെറ്റിംഗ് ഫാക്ടേഴ്സ്, അതായത് ഈ ഡിസ്പ്ലേ, പിന്നെ കമ്പോണൻറ്റ് കോസ്റ്റ്, അതേപോലെ തന്നെ നാൻഡിൻ്റെ കോസ്റ്റ്, ഇതൊക്കെ കൊണ്ടാണ് കൂടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മാനുഫാക്ചറിങ് കോസ്റ്റും അതേപോലെ തന്നെ കൂടിയിട്ടുണ്ട് ഒരുപാട്. ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ മാനുഫാക്ചറിങ്, അതേപോലെ തന്നെ മദർബോർഡിൻ്റെ മാനുഫാക്ചറിങ്, പിന്നെ കമ്പോണൻസ് എല്ലാമായിട്ടുള്ള ഡിസൈൻ ചാർജസ്, അങ്ങനത്തെ ഒരുപാട് ചാർജസ് ഇപ്പം ശരിക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളിലേക്കാൾ കമ്പയർ ചെയ്യുമ്പം ഈ വർഷം വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രൈസ് ചേഞ്ച് വന്നേക്കുന്ന എന്നുള്ളതാണ് ആപ്പിൾ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇവരുടെ പ്രൈസിങ് സ്ട്രാറ്റജി എപ്പോഴും നമുക്കറിയാം, $300 വ്യത്യാസം ഉണ്ടെങ്കിലും എൻറ്റയറിറ്റിയിൽ അത് ശരിക്കും കസ്റ്റമേഴ്സിലേക്ക് കൈമാറൂ എന്നുള്ളതിനെ കുറിച്ച്, കാരണം അവരുടെ മാർക്കറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഒരുപക്ഷെ ഇപ്പോൾ സാംസങ് പോലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഗൂഗിൾ പോലുള്ള കമ്പനികൾ കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് പ്രൈസിങ്ങിൽ ഇടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആപ്പിളിന് അതൊരു വെല്ലുവിളി തന്നെയാണ്. ആപ്പിൾ അത് മൊത്തം ആ കസ്റ്റമേഴ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ അവർ ചാൻസസ് ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കണ്ടറിയണം. എങ്കിലും ഒരു $200 to $250 വരെയുള്ള വ്യത്യാസം കസ്റ്റമറിൽ എന്തായാലും അനുഭവപ്പെടുമെന്നുള്ള, നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ലീക്കുകൾ വഴിയും അല്ലാതെ ആപ്പിളിൻ്റെ കമ്പനി സോഴ്സസ് വഴിയും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എങ്കിൽ ഒരു മറ്റൊരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ വേരിയസ്, അതായത് പല പല സ്റ്റോറേജ് വേരിയൻസ് ഉണ്ട്, അതിലെല്ലാം ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രൈസിൻ്റെ അൺഈവൻ ആയിട്ടായിരിക്കും. സാധാരണഗതിയിൽ നമുക്കറിയാം ഓരോ മോഡൽസ് തമ്മിലുള്ള വ്യത്യാസം ഒരു 30,000 to 40,000 തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ഓരോ മോഡൽസും സാധാരണ ഐഫോൺ പുറത്തിറക്കുമ്പോൾ വരുന്നത്. പക്ഷേ ഈ ഒരു 30,000 to 40,000 ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു വേരിയേഷനിലായിരിക്കത്തില്ല ഈ iPhone 18 വരുന്നത്. അൺഈവൻ ആയിട്ടായിരിക്കും ഒരു പക്ഷേ. ചിലപ്പം ഒരു വേരിയൻ്റ് തമ്മിൽ തൊട്ടടുത്ത വേരിയൻ്റ് തമ്മിലുള്ള വ്യത്യാസം ഒരെണ്ണത്തിന് 15 മറ്റേ ചിലപ്പോൾ 45 അല്ലെങ്കിൽ ഇപ്പോൾ പ്രോയും പ്രോ മാക്സും തമ്മിൽ ചിലപ്പോൾ ഒരു 45,000 to 50,000 വ്യത്യാസം വരാൻ വരെ ചാൻസസ് ഉണ്ട്. എങ്കിലും നമുക്ക് ഈ റിയൽ പ്രൈസ് എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ iPhone 18 Pro വേരിയൻറ്റിന് ഏകദേശം $1,249 to $1,299 വരെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. 18 Pro Max-ന് കമ്പനിയുടെ ഒരു ഇതനുസരിച്ചിട്ട് $1,349 to $1,399 വരെയാണ്. ഈ ലൈനപ്പ് ശരിക്കും മോസ്റ്റ് എക്സ്പെൻസീവ് സ്മാർട്ട് ഫോൺ, ആപ്പിളിൻ്റെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ സീരീസ് ആയിട്ടാണ് അവർ പുറത്തിറക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇത് എങ്കിലും കസ്റ്റമേഴ്സ് ഇതെങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഐഫോൺ എപ്പോഴും മാർക്കറ്റിൽ വലിയ ഓളം ഉണ്ടാക്കുന്ന ഒരു ഫോണാണ്. തീർച്ചയായിട്ടും ഈ പ്രൈസ് വേരിയേഷൻസ് സ്വാഭാവികമായിട്ടും ആപ്പിൾ എക്സ്പെക്ട് ചെയ്യുന്നത് വോളിയം ഷിപ്മെൻറ്റ് വളരെ കുറയാൻ ചാൻസസ് ഉണ്ടാകും. ഈ വർഷം ഈ വേരിയൻറ്റിൽ വോളിയം ഷിപ്മെൻറ്റ് കുറയാൻ ചാൻസസ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ആപ്പിൾ എക്സ്പെക്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ പല സോഴ്സസ് ഒന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബോട്ടം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാനുഫാക്ചറിങ് ഇൻക്രീസ്ഡ് മാനുഫാക്ചറിങ് കോസ്റ്റുകളും പിന്നെ അവരുടെ കോംപ്ലക്സിറ്റി, ചിപ്പിൻ്റെ ദൗർലഭ്യത, നാൻഡിൻ്റെ ഈ പ്രശ്നങ്ങൾ എന്തായാലും 4-5 കൊല്ലത്തേക്ക് ഇനിയും ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കമ്പനികൾ തരണം ചെയ്യുന്നു, ആപ്പിളും സാംസങ്ങും ഗൂഗിളും ഒക്കെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് iPhone 18 Pro Max കമ്പോണൻറ്റിനെ കുറിച്ചുള്ള നമുക്ക് ഈ ആഴ്ച നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. ഇനി അടുത്തൊരു ന്യൂസ് iPhone തന്നെയാണ്, അൾട്ര എന്ന് പറയുന്ന വേരിയൻ്റ്, അതായത് അവരുടെ ഫോൾഡബിളിനെ കുറിച്ചുള്ള ഹിഞ്ച് അവർ പുതിയ ഒരു ടെക്നോളജിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് കുഞ്ഞൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വന്തനം 90.4 FM.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ആപ്പിൾ ഐഫോൺ അൾട്രയുടെ ഹിഞ്ച് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഹിഞ്ചിനെ കുറിച്ചുള്ള ഒരു പുതിയ അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർലി, അതായത് സാധാരണ സാംസങ്ങിലൊക്കെ കണ്ടുവരുന്ന ക്രീസ്, ഈ ഫോൾഡബിൾ ഡിസ്പ്ലേക്ക് എപ്പോഴും വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീസിൻ്റെ ഒരു പ്രോബ്ലം ആണ്. അതായത് നമ്മൾ മടക്കുമ്പോഴത്തേക്ക് നടുക്ക് ഇങ്ങനൊരു പാടായിട്ട് വരുന്നത്. ആ ഒരു സംവിധാനം അത് ശരിക്കും ആപ്പിൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും പുതിയ അവരുടെ ഐഫോൺ അൾട്ര, അതായത് അവരുടെ ആപ്പിളിൻ്റെ ആദ്യത്തെ ഫോൾഡബിൾ ഫോൺ വരിക എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക്, കാരണം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഫോണാണ്, എല്ലാവരും ഈ വർഷം ഉറ്റുനോക്കുന്ന ഒരു ഫോണാണ് ആപ്പിളിൻ്റെ ഫോൾഡബിൾ അല്ലെങ്കിൽ ഐഫോൺ 18 അൾട്ര എന്ന് പറയുന്ന സീരീസ്. അതിന് അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആപ്പിൾ നൽകുന്നു എന്നതിൻ്റെ അർത്ഥം. അത് ആപ്പിൾ പറയുന്നത് തന്നെ അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രീംലി തിന്ന ആയിരിക്കും. അതായത് 4.5 mm ഐഫോൺ എയറിന് ശരിക്കും 5.6 mm ആണ്, അതിലും തിന്നായിരിക്കും ഈ ഫോൺ എന്നുള്ളതാണ്. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവർ പുതിയ എന്തൊക്കെയോ ടെക്നോളജീസ് അതിൻ്റെ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഫോൾഡ് സീരീസിന് വേണ്ടിയിട്ട്. അതിൽ രണ്ട് മാനുഫാക്ചറിങ് അപ്രോച്ചസ് അവർ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിൻ്റെ അതെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന് ലിക്വിഡ് മെറ്റൽ ഹിഞ്ച് എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജി, അതായത് ബെറ്റർ ഇലാസ്റ്റിസിറ്റിയും സ്ക്രാച്ച് റെസിസ്റ്റൻറ്റും ഡ്യൂറബിളായിട്ടുള്ള ഒരു പുതിയൊരു ടെക്നോളജിയാണ് ലിക്വിഡ് മെറ്റൽ ഹിഞ്ച് എന്ന് പറയുന്നത്. അതല്ലാതെ തന്നെ 3D പ്രിൻറ്റഡ് ഹിഞ്ച് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്പോ പോലുള്ള ഫോണുകൾ ഇപ്പോൾ 3D പ്രിൻറ്റഡ് ഹിഞ്ച് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ശരിക്കും മൂവിങ് പാർട്സ് വളരെ കുറവായിരിക്കും, ലൈറ്റ് വെയ്റ്റ് ആണ്, പിന്നെ റിജിഡിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഭയങ്കര നല്ല, അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി തരുന്ന ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് 3D പ്രിൻറ്റഡ് ഹിഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇത് ആപ്പിള്, കാരണം ആപ്പിളിനെ നമ്മൾ എപ്പോഴും നോക്കിക്കാണുന്ന ഒരു ബെറ്റർ എഞ്ചിനീയറിംഗ് എക്സലൻസ് ഉള്ള ഒരു കമ്പനി ആയിട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു കമ്പനി ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ്

ചെയ്യുന്നുള്ള നമുക്ക് കണ്ടർ ചെയ്യണം. കാരണം ഫോൺ കൈക്കിട്ടിയതിനു ശേഷം മാത്രമേ നമുക്ക് ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ പ്രൈസിങ് ആൻഡ് അവൈലബിലിറ്റി, ശരിക്കും ആപ്പിളിന്റെ ഏറ്റവും വില കൂടിയ ഫോൺ തന്നെ ആയിരിക്കും ഇത്. $2000 മുകളിലായിരിക്കും ഇതിന്റെ പ്രൈസിങ് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി, അതായത് ഏറ്റവും കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്, അതായത് വളരെ അവരുടെ ഒരു എന്താ പറയുന്നത് പ്രിവിലേജ്ഡ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫോൺ തന്നെ ആയിരിക്കും ഈ ഐഫോൺ അൾട്രാ എന്നുള്ളതാണ്. വളരെ സെലക്ടഡ് ആയിട്ടുള്ള മോഡൽസ് മാത്രമേ, അല്ലെങ്കിൽ സെലക്ടഡ് ആയിട്ടുള്ള വോളിയം മാത്രമേ അവരുണ്ട്, കുറച്ച് യൂണിറ്റ്സ് മാത്രമേ അവർ പുറത്തെടുക്കാൻ ചാൻസസ് ഉള്ളൂ എന്നുള്ളതാണ് ലീക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. പിന്നെ ഇതൊരു ഇതിൽ ഇപ്പം ആപ്പിൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഫോണിന് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രീസ് എലിമിനേഷനിലാണ്. അത് പക്ഷേ വരുന്നത് ഒരു ഒരു ഒരു എന്താ പറയുന്നത് നമുക്ക് ആ ഒരു കോംപ്രമൈസ് കിട്ടുന്നത് പ്രൈസിങ്ങിൻ്റെ പോയിന്റിലാണ്. കാരണം നമുക്ക് ആപ്പിൾ ശരിക്കും അങ്ങനെ ഒരു ടെക്നോളജി പുറത്ത്, അതായത് ക്രീസ് ഇല്ലാത്ത ഒരു ഫോൺ, ഒരു ഫോൾഡബിൾ ഫോൺ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രീമിയം പ്രൈസ് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും, വലിയ വില തന്നെ നമ്മൾ നൽകേണ്ടി വരും മിക്കവാറും. എങ്കിലും ഇത് അൾട്രയെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട്. ചിലപ്പം ഈ വർഷം ലോഞ്ച് ഉണ്ടാകത്തില്ല, അടുത്ത വർഷമേ ലോഞ്ച് ഉണ്ടാവുള്ളൂ എന്ന് വരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഭ്യൂഹങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഫോൺ പ്രൊഡക്ഷൻ മോഡലിലേക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മോഡിലേക്ക് പോയിട്ടുള്ളതായിട്ട് നമുക്ക് ഒരുപാട് വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഈ സെപ്റ്റംബറിൻ്റെ അകത്ത് 3 മോഡൽസ് ആയിരിക്കും ലോഞ്ച് ആവുക, അതായത് 18 Pro, Pro Max, Ultra ഈ 3 മോഡൽസ് ആയിരിക്കും ലോഞ്ച് ആവുക. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഫോൺ ഫോൾഡബിൾ നമ്മുടെ കൈകൾ കിട്ടിയിട്ട് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കട്ടെ നമുക്ക് വിശ്വസിക്കാം. അത്രയുമാണ് ഈ ഈ ഫോൺ അൾട്രായെ കുറിച്ചുള്ള, ക്രീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തത് ഗൂഗിളിൻ്റെ ഒരു ഇവൻ്റ് ആണ്. അതായത് ഗൂഗിൾ Pixel 11 ലോഞ്ച് August 12th വെച്ചിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വന്തനം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തം 90.4 FM. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന പുതിയ ന്യൂസ്, ഗൂഗിളിൻ്റെ പുതിയ ഇവൻ്റ്, ഗൂഗിൾ മെയ്ഡ് ബൈ ഗൂഗിൾ ഇവൻ്റ് എന്ന് പറയുന്ന പുതിയ ഇവൻ്റ്, അവരുടെ പിക്സൽ 11 ലോഞ്ചുമായി ബന്ധപ്പെട്ട ഇവൻ്റ് ആണ്. അത് ഓഗസ്റ്റ് 12 നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും കമ്പനി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഓഗസ്റ്റ് 12 3 മണിക്കാണ് പെസഫിക് ടൈം, അതായത് ഇന്ത്യൻ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും വെളുപ്പിന് 3:30 ആയിരിക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ശരിക്കും പിക്സലിൻ്റെ 11 ലൈനപ്പിലിൻ്റെ ലോഞ്ച് ആയിരിക്കാം പ്രധാനമായും. അത് 3 വേരിയൻ്റാണ് സാധാരണ ഉള്ളതുപോലെ, 1 പ്രോ, പ്രോ എക്സൽ, പ്രോ ഫോൾഡ് മോഡൽസ്, ഇത്രയും മോഡൽസ് ആയിരിക്കും ലോഞ്ച് ആകുക. പിന്നെ പിക്സലിൻ്റെ വാച്ച് ഉണ്ടാകും, വാച്ച് 5 എന്ന് പറയുന്നത്. 2 സൈസ് ഓപ്ഷനിലാണ് Pixel 5 Watch വരുന്നത്. അത് ഏതൊക്കെ സൈസാണെന്നുള്ളത് കമ്പനി ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് 42 and 45 mm ആയിരിക്കാം. പക്ഷേ കൂടുതൽ വ്യക്തത പറഞ്ഞെങ്കിൽ നമ്മൾ ആ ലോഞ്ചിന് ശേഷം നമുക്ക് അറിയാവുള്ളൂ. അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഡിസൈൻ ആൻഡ് എസ്തെറ്റിക്സിലേക്ക് നോക്കുമ്പോഴത്തേക്കും പിക്സലിൻ്റെ അവർ വലിയ ചേഞ്ചസ് ഈ വർഷവും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവരുടെ ക്യാമറ ഒരു ഹൊറിസോണ്ടൽ വൈസറിൻ്റെ അകത്ത് വരുന്ന ആ ഡിസൈൻ തന്നെയായിരിക്കും. ഇപ്പം നമുക്ക് Pixel 10 ഉള്ളതുപോലെ തന്നെയായിരിക്കും Pixel 11 ഉള്ളതുള്ള. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ഗോൾഡ് കളറ്, ഒരു റൂമർ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് ഗോൾഡ് കളർ വരുന്നതായിട്ട്. പിന്നെ പിക്സൽ ഗ്ലോ എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ലൈറ്റിംഗ് സ്ട്രിപ്പ്, നമ്മൾ ക്രോം ബുക്സിൻ്റെ ഒക്കെ പുറത്ത് വരുന്നത് പോലെ ഒരു പിക്സൽ ഗ്ലോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് അതൊരു ലൈറ്റിംഗ് സ്ട്രിപ്പാണ് ഫോണിൻ്റെ ബാക്കിലായിട്ട് വരുന്നത്. അപ്പം അതും അതിൻ്റെ അകത്ത് ഈ പുതിയ മോഡൽസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ടെൻസർ പുതിയ G6 ചിപ്പ് സെറ്റാണ് 2nm പ്രോസസ്സിലുള്ളത്. പിന്നെ സാംസങ്ങിൻ്റെ M16 OLED പാനൽസ് ആണ്, ഹയർ പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ യൂണിറ്റ്സുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ അപ്ഗ്രേഡഡ് ക്യാമറ സെൻസേഴ്സ് ഉണ്ട് അക്രോസ് ദ ലൈനപ്പ്. പിന്നെ മീഡിയ ടെക്കിൻ്റെ M90 മോഡം, ടൈറ്റാൻ്റെ M3 സെക്യൂരിറ്റി ചിപ്പ്. പിന്നെ ബേസ് സ്റ്റോറേജ് ഇത്തവണ ഈ വർഷം 128 GB ആയിരുന്നു ബേസ് സ്റ്റോറേജ്, അതിൽ നിന്ന് 256 GB ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല 128 GB ഇനി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെന്നുള്ളതായിട്ട് കമ്പനി അറിയിച്ചിട്ടുമുണ്ട്. പിന്നെ മെസ്സേജിങ് ആംഗിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ എവല്യൂഷൻ ഡിസൈൻ, അതായത് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് പിക്സൽ, റെവല്യൂഷണറി ഡിസൈൻ ലാംഗ്വേജ് ആണ് അവർ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഡിസ്പ്ലേ ആൻഡ് ക്യാമറ അപ്ഗ്രേഡ്സ് അത് പ്രീമിയം ഫീച്ചർ ആയിരിക്കാം. പിന്നെ പിക്സൽ ഗ്ലോ, പിന്നെ എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ആൻഡ് കണക്ടിവിറ്റി, ഇത്രയും കാര്യങ്ങളാണ് പിക്സൽ ശരിക്കും ഇത്തവണ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഗൂഗിൾ എന്തുകൊണ്ടോ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഈ പിക്സലിന് ടെൻസർ ചിപ്സെറ്റിലേക്ക് മാറിയതിന് ശേഷം ഒരുപാട് കംപ്ലൈൻറ്റ് അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫീഡ്ബാക്കിൻ്റെ അകത്ത് ഒരുപാട് യൂസേഴ്സ് പല ഫോറത്തിലും എല്ലായിടത്തും ഒരുപാട് കംപ്ലൈൻറ്റ് നമ്മൾ അറിയാറുണ്ട്. ഫോർ എക്സാമ്പിൾ സ്ക്രീനിൻ്റെ ലൈനിങ് ഇഷ്യൂസ്, പിന്നെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ്, ആപ്പ് ക്രാഷുകൾ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ആപ്പ് ക്രാഷുകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഗൂഗിൾ പിക്സലിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഇത്തവണ പക്ഷേ ഈ പുതിയ ചിപ്സെറ്റ് വന്നതിന് ശേഷം, അതായത് 2nm ഫോം ഫാക്ടറിലുള്ള ടെൻസർ G6 ചിപ്സെറ്റ് വന്നതിന് ശേഷം ഇതെങ്ങനെ, അത് മാത്രമല്ല ആൻഡ്രോയിഡ് 17 അകത്ത് അവർ ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഫോൺ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എങ്കിലും ഫിംഗേഴ്സ് ക്രോസ്ഡ് ആണ്, കാരണം എല്ലാ തവണയും ഗൂഗിള് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാണ് എല്ലാ മോഡൽസും അവർ പുറത്തിറക്കാറുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ മാർക്കറ്റ് ലോഞ്ച് ആയതിനു ശേഷം യൂസേഴ്സ് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിന് ബഗ് ഫിക്സസ് ആയിട്ട് അവർ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് തന്നെ ബഗ് ഫിക്സസ് കുറേ കൊണ്ടുവരാറുണ്ടെങ്കിൽ പോലും ഒരു പരിധിവരെയൊക്കെ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിലും നമുക്ക് പിക്സല്, പുതിയ പിക്സൽ 11 ശരിക്കും അതിനെയൊക്കെ മറികടക്കുമെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം. എങ്കിലും ഈ ഓഗസ്റ്റ് 12 ശേഷം ഫോൺ കൈ കിട്ടിയതിന് ശേഷം നമ്മൾ ആ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അടുത്ത ഇനി ഒരു ന്യൂസ് വരുന്നത് വാട്സാപ്പിനെ കുറിച്ചാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വന്തനം 90.4 FM.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്. സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ.

0: ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡിന് സമീപം കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: ത്താം ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വാന്തനം 90.4 FM. വാട്സാപ്പിൻ്റെ ഒരു പുതിയ ഫീച്ചറാണ് നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. വാട്സാപ്പ് ശരിക്കും ഒരു നോട്ടിഫിക്കേഷൻ, ബർത്ത്ഡേ നോട്ടിഫിക്കേഷൻ ഫീച്ചറുമായിട്ട് വർക്ക് ചെയ്ത് അപ്ഡേറ്റ് പുതുതായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വാട്സാപ്പ് ശരിക്കും ഒരു ബർത്ത്ഡേ നോട്ടിഫിക്കേഷൻ സിസ്റ്റം ആൻഡ്രോയിഡ് യൂസേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ശരിക്കും ഇപ്പോൾ ടെസ്റ്റിംഗ് ഫേസിലാണ്. എന്താണ് ബർത്ത്ഡേ നോട്ടിഫിക്കേഷൻ സിസ്റ്റം എന്നുള്ളത് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും അത് ആപ്പ് റിമൈൻഡർ, ഇൻ-ആപ്പ് റിമൈൻഡർ ആണ്. കാരണം നമ്മളുടെ ബർത്ത്ഡേയ്സ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അതായത് വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഫേസ്ബുക്കിൻ്റെ മെറ്റയുടെ കോർ സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്നൊക്കെ അവർ ഈ ബർത്ത് ഡേറ്റ്, ഒരു യൂസറിൻ്റെ ബർത്ത് ഡേറ്റ് എടുത്തിട്ട് ആ യൂസേഴ്സിൻ്റെ കോൺടാക്ട് ലിസ്റ്റിലേക്ക് നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യും. അതായത് ഇന്നാളുടെ ബർത്ത് ഡേ ഇന്നാണ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് നോട്ടിഫിക്കേഷനിൽ വരും. വാട്സപ്പ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ അകത്ത് വരും. അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ്, ആ ഒരു വിഷ്, നമുക്ക് ബർത്ത് ഡേ വിഷ് നമുക്ക് അദ്ദേഹത്തിന് സെൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ഫീച്ചർ പുതുതായിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ബീറ്റാ ടെസ്റ്റിംഗിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഇതിൻ്റെ ഒരു മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡാറ്റ ബ്രീച്ച് പല രീതിയിൽ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളത്. കാരണം ഇപ്പം നമുക്ക് എൻ്റെ ഒരു ബർത്ത്ഡേ മറ്റൊരു സ്ട്രേഞ്ചറിനെ അറിയണ്ട, അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺടാക്ട് ലിസ്റ്റിലുള്ള ആൾ അറിയണ്ട എന്നുള്ളൊരു ഫീച്ചർ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് വാട്സാപ്പ് കൃത്യമായിട്ടൊരു ഉത്തരം തന്നിട്ടില്ല. അത് മാത്രമല്ല, ഇതിപ്പം ഇനിഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് US മാത്രമായിരിക്കും. കാരണം അവിടെ ഈ മാൻഡേറ്റ്, അതായത് ബർത്ത്ഡേ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാൻഡേറ്റ്, ഡാറ്റ യൂസർ ഡാറ്റയുടെ മാൻഡേറ്റ് എലിജിബിൾ ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് US ആണ്. ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് അവരിതിനി പുഷ് ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇനിഷ്യലി നമുക്ക് ഈ ഒരു ഫീച്ചർ US ബേസ്ഡ് ആയിട്ടുള്ള കോൺടാക്ട്സ് അല്ലെങ്കിൽ US ബേസ്ഡ് യൂസേഴ്സിന് മാത്രമേ നമുക്കിത് ലഭ്യമായി കിട്ടുകയുള്ളൂ എന്ന് വാട്സാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം വരുന്ന അപ്ഡേറ്റുകളിൽ വാട്സാപ്പ് ഈ ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കറൻ്റ്ലി അത് ബീറ്റാ ടെസ്റ്റിങ്ങിലാണ്. എങ്കിലും ഈ മാസം, അതായത് ഓഗസ്റ്റ് മാസം അവസാനം തൊട്ടുള്ള അപ്ഡേറ്റുകളിൽ വാട്സാപ്പ് ഈ ഫീച്ചർ എനേബിൾ ചെയ്യും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ശരിക്കും ഡാറ്റ സോഴ്സ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഡാറ്റാ ബേ ഈ ബർത്ത് ഡാറ്റ അവർ കളക്ട് ചെയ്തേക്കുന്നത് സോഴ്സസ് എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം വഴി അവരെടുത്തിട്ടുണ്ട്, അതേപോലെ ഫേസ്ബുക്കിൻ്റെ ആപ്പ് വഴി എടുത്തിട്ടുണ്ട്. പിന്നെ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവർ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ അണ്ടർ ഏജ്ഡ് ആണോ അല്ലെങ്കിൽ ഓവർ ഏജ്ഡ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണത്. അപ്പം ഇത് ശരിക്കും ആ US റെഗുലേറ്ററി മാൻഡേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എടുത്തേക്കുന്ന ഒരു മെക്കാനിസത്തിലൂടെ കിട്ടുന്ന ഒരു ഡാറ്റയാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് അവർ ആ US എന്ന് പറയുന്ന റീജിയണിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രം അവർ എനേബിൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ ബർത്ത് ഡേറ്റ് ഏതൊക്കെ കോൺടാക്ട്സിന് വിസിബിൾ ആയിരിക്കും എന്നുള്ള എനേബിൾ ചെയ്തിട്ടുള്ള കോൺടാക്ട്സുകൾക്ക് മാത്രമേ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പം US യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ അവിടുത്തെ യൂസേഴ്സിനും മാത്രം എനേബിൾ ചെയ്യുന്നത് ഒരു ശരിക്കും ഒരു ഡൗൺ സൈഡാണ്. കാരണം പല ആൾക്കാർക്കും ഇത്, നമ്മളിപ്പോൾ ഫേസ്ബുക്കിൻ്റെ അകത്ത് നമുക്കിത് എല്ലാ റീജിയണിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് വാട്സാപ്പിലും ചെയ്തുകൂടാ എന്നുള്ള ചോദ്യം യൂസേഴ്സും ചോദിക്കുന്നുണ്ട്. എങ്കിലും ഫ്യൂച്ചർ അഡോപ്ഷൻ ശരിക്കും ഈ ഔട്ട്സൈഡ്, ഈ മാൻഡേറ്റ് ഇല്ലാത്ത രാജ്യങ്ങളിൽ ഇതിൻ്റെ അഡോപ്ഷൻ വളരെ കുറവായിരിക്കാനാണ് ചാൻസസ് എന്നുള്ളതാണ് വാട്സാപ്പ് നമുക്ക് മെറ്റാ നമുക്ക് അറിയിക്കുന്നത്. എങ്കിലും ഇത് നല്ലൊരു ഫീച്ചറായിട്ടാണ് പലരും കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ പലരും ഈ ബർത്ത് ഡേറ്റ് മറന്നുപോകുന്ന, ബർത്ത് ഡേയ്സ് ഒക്കെ മറന്നുപോകുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർക്ക് ഈ നോട്ടിഫിക്കേഷൻ ശരിക്കും ഈ ആപ്പിൻ്റെ അകത്തുള്ള എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഈ ഒരു ഫീച്ചർ നമുക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ അടുത്ത ആൾക്കാരിൽ, നമ്മുടെ കൂട്ടുകാരുടെയും നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ, നമ്മൾ സ്നേഹിക്കുന്നവരുടെയൊക്കെ ബർത്ത് ഡേറ്റ്സ് നമുക്ക് ഓർത്തിരിക്കാതെ തന്നെ നമ്മളെ ആ കറക്റ്റ് ഡേറ്റിന് മുമ്പ് നമ്മളെ ഇൻഫോം ചെയ്യുന്നത് വളരെ ഉപയോഗപ്രദമായ ഒരു ഫീച്ചറായിട്ടാണ് വാട്സാപ്പ് ഇതിനെ കൺസിഡർ ചെയ്തിട്ടുള്ളതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഉടനെ തന്നെ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. ഇത്രയുമാണ് നമുക്ക് ഈ ആഴ്ച ഉണ്ടായിരുന്ന ന്യൂസ് അപ്ഡേറ്റ്സ്. പുതിയ കുറേ ന്യൂസ് അപ്ഡേറ്റ്സുമായി അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.

0: ഇതുവരെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ അറിയിക്കേണ്ട നമ്പർ ഇതാണ് 8848558785. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഞങ്ങളെ എഴുതി അറിയിക്കുക. അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ എപ്പിസോഡുകൾ ഓരോന്നും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഞാൻ അനൂപ്, സൈനിങ് ഓഫ്. ബൈ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: హాయ్ హలో నమస్కారం అండ్ గుడ్ మార్నింగ్. రేడియో సాంద్వనం 90.4 FM ఇత్తిరి నేరం ఒత్തിരി കാര്യം ലൈവ് ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളുമായി നിങ്ങളോടൊപ്പം ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ബിനഗുവേര.
0: യെസ്, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ ആതിര, നമ്മൾ ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് തന്നെ നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മളെപ്പോഴും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്: ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കലയെന്ന് പറയുന്നത് അല്ലേ. വലിയ വലിയ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അല്ലെങ്കിൽ വലിയ വലിയ സന്തോഷങ്ങളിലേക്കൊക്കെ പോകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അല്ലേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മളിങ്ങനെ സന്തോഷിക്കുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ അത് കല തന്നെയാണ്, ഒരു ആർട്ട് തന്നെയാണ് അത്.
0: നമ്മള് സത്യം പറഞ്ഞാല് ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു, അല്ലെങ്കിൽ കാണുമ്പോൾ ആ കാഴ്ച അങ്ങ് വെറുതെ വിടുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഉപരിയായിട്ട് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത്, പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത്, ആ ഒരു ഒരു എന്താ പറയുക, ഫ്രഷ് ആയിട്ടുള്ള എയർ അതൊന്ന് ശ്വസിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പൂക്കൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ കാമായിട്ടൊക്കെ നമ്മൾ പാട്ടൊക്കെ കേട്ട് നല്ല രസമായിട്ട് അടുക്കളയിലൊക്കെ പാചകം ചെയ്യുന്നു, അല്ലെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന സമയത്തൊക്കെ സമാധാനമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ആ ദിവസം അടിപൊളിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും ശ്രമിക്കുക അല്ലേ.
1: അതെ, ചെറിയ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ആതിര പറഞ്ഞതുപോലെ തന്നെ രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ചെറിയ കിളികളുടെ കലവിലെ ശബ്ദങ്ങളും, അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഒരു നമ്മൾ ആ ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു പ്രകൃതിയുടെ സൗന്ദര്യവും ഒക്കെ ആസ്വദിക്കുമ്പോൾ അതൊക്കെ അതിലൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അല്ലേ നമ്മുടെ ജീവിതം വളരെ എന്താ പറയുക, അടിപൊളിയായിരിക്കും. അതെ, അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും അല്ലേ.
0: തീർച്ചയായും. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവരും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ, അതിനെ മാക്സിമം നമ്മൾ ഹാപ്പി ആയിട്ട് കൊണ്ടുപോവാ. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മൾ തരണം ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടത്. എനിക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം, അങ്ങനെയൊന്നും ചിന്തിക്കാതെ എല്ലാവരും അടിപൊളിയായിട്ട് പോവുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ വളരെ നല്ല രീതി നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളത്.
1: അതിന് പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിലൊരു സന്തോഷവും കൂടി കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം പോസിറ്റീവായിട്ട് മാറുന്നത് അല്ലേ. നമ്മൾ എല്ലാ കാര്യത്തിനും നെഗറ്റീവ് കണ്ടെത്താനും സങ്കടം കണ്ടെത്താനും അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരുപക്ഷെ അങ്ങനെ തന്നെയായി പോകും അല്ലേ.
0: ചെറുതായിട്ടൊക്കെ സങ്കടം വരും. അപ്പൊ നമുക്കൊന്ന് കരയാം. സത്യം പറഞ്ഞാൽ ചെരൽ പറയുന്ന കേട്ടിട്ടുണ്ട്, എന്താ പറയാ, കരയുന്നത് തെറ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ കരഞ്ഞു മാറുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് റിഫ്രഷ് ആകുമെന്നാണ് എന്റേതായ ഒരു പഠനം.
1: കരഞ്ഞാൽ സൗന്ദര്യം കൂടുമെന്നും പറഞ്ഞിട്ടുണ്ട്. സൗന്ദര്യം കൂടും, ചിരിച്ചാൽ ആയുസ് കൂടും. ഇങ്ങനെ
0: തീർച്ചയായും നിങ്ങളൊന്ന്, അതായത് എന്തെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വിഷമവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താതെ ഒന്ന് റിലാക്സ് ആയിട്ട് കരഞ്ഞ് ആ പ്രശ്നങ്ങളെ അതിജീവിക്കുക എന്ന് തന്നെ പറയാണ്.
1: ആരുടെ മുമ്പിലല്ല, സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് കരഞ്ഞ് തീർക്കുക അല്ലേ, അതോടുകൂടി തീരും എല്ലാ പ്രശ്നങ്ങളും അല്ലേ.
0: തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വിഷമമൊക്കെ ഉള്ളവരൊക്കെ മാറിയില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മൾ അടിപൊളിയാണ് എന്ന് തന്നെ മുമ്പോട്ട് പോകുക. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ, ഇന്ന് ജൂലൈ 22 നാഷണൽ ഫ്ലാഗ് ഡേ ആണ് അല്ലേ, ദേശീയ പതാക ദിനമാണ്. നമ്മൾ വളരെ രാജ്യസ്നേഹം അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പറയുമ്പോൾ കുഞ്ഞിലെ തന്നെ പഠിക്കുന്ന പഠനത്തിൻ്റെ ഭാഗം തന്നെയാണ് നല്ല രീതിയിലുള്ള റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് അല്ലേ. പതാക, നമ്മുടെ ദേശീയ ഗാനം, ആ രീതിയിലെല്ലാം നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ കുഞ്ഞിലേ തന്നെ പഠിച്ചു വരുന്ന കാര്യമാണ്. അതിന്നും തുടരുക തന്നെ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്.
1: ആ ഒരു ത്രിവർണ പതാകയിൽ 1947 ജൂലൈ 22 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ ഔദ്യോഗിക ദേശീയ പതാകയായി അത് അംഗീകരിച്ചത് അല്ലേ. അപ്പോൾ അത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം കൂടിയാണ് അല്ലേ.
0: തീർച്ചയായും. ഈ ത്രിവർണ പതാക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുഞ്ഞിലെ തന്നെ, നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ റെഡ് കളറ് അല്ല, റെഡ് വെളുപ്പ് അതുപോലെ പച്ച അങ്ങനെയാണ് ഞാൻ. പക്ഷേ അത് അതിൻ്റെ കളറ് പിന്നീടാണ് നമ്മൾ കുങ്കുമം ഷെയ്ഡാണ് എന്നുള്ളത് അല്ലേ. പിന്നീട് നമ്മൾ കാണുമ്പോൾ ചെറുതിലേ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു പതാക പിടിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് തരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. പിന്നീട് ആ ഒരു നമ്മൾ പഠനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു പ്രോസസ്സും ഒക്കെ മനസ്സിലാക്കി വരുമ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ കളർ ഷെയ്ഡുകൾ കൊടുത്തത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. കുങ്കുമം എന്നുള്ളത് ധീരതയുടെ പ്രതീകമായിട്ടാണ്, നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധീരത

0: ഇനി നമുക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രതീകമായിട്ടാണ് ആ ഒരു ധീരത, ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചു എന്നുള്ളതിൻ്റെ ഒക്കെ പ്രതീകമായിട്ടാണ് ആ കുങ്കുമം ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. ആ നടുവിലെ വെളുപ്പ് നിറം കൊടുത്തിരിക്കുന്നത് സമാധാനം, അതുപോലെ തന്നെ സത്യത്തിൻ്റെ പ്രതീകമായിട്ടാണ്. പച്ച നിറം എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക, സമൃദ്ധിയുടെ പ്രതീകമായിട്ടാണ് ചേർത്തിരിക്കുന്നത്,
1: പ്രകൃതിയുമായിട്ട്
0: ഇണങ്ങി നിൽക്കുക. പക്ഷെ അപ്പം നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന മൂന്ന് കളർ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനൊരുപാട് കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് പറയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ആ ഒരു എന്താ പറയുന്നത് ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലൂടെ കടന്നു പോകുമ്പോൾ. നാഷണൽ ഫ്ലാഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പതാക എന്ന് പറയുമ്പോൾ അത്രമാത്രം നമ്മൾ ഒരുപാട് തീവ്രതയോടുകൂടി ഒരു നമുക്കൊരു വികാരം തന്നെയാണ്. നമ്മുടെ രാജ്യം അല്ലെങ്കിൽ രാജ്യത്ത് എന്തെങ്കിലും പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ നമുക്കൊരു നമ്മുടെ രാജ്യമാണ് എന്നുള്ളൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ള കാര്യം കൂടി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്.
1: അതുപോലെ തന്നെ ഈ പതാകയുടെ രൂപകൽപ്പനയിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു നമ്മുടെ പിംഗളി വെങ്കയ്യ.
0: ഇഷ്ടംപോലെ അടികിട്ടിട്ടുള്ള ഒരു പേരാണ്. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ഇങ്ങനെ പഠിപ്പിക്കും ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ എപ്പോഴും എനിക്ക് ഞാൻ തെറ്റിച്ച് പറയുന്ന ഒരു പേരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി മറക്കാതെ ഞാൻ പഠിച്ചിരുന്ന ഒരു പേരായിരുന്നു പിംഗളി വെങ്കയ്യ എന്നുള്ളത്.
1: എന്നിട്ട് നമ്മളിപ്പോൾ
0: മറന്നില്ല.
1: അപ്പോൾ നമ്മുടെ ഈ ഒരു പതാക എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ആദരവും ബഹുമാനവും ഒക്കെ പുലർത്താൻ വേണ്ടിയിട്ട് അത് നമ്മുടെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഓർമ്മയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെയും ഒക്കെ അഖണ്ഡതയുടെയും അഭിമാനത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലാഗിനെ കാണുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു അഭിമാനമാണ് അല്ലേ? അതൊന്ന് കയ്യിൽ പിടിക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു വലിയ ആളാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രാജ്യത്തിൻ്റെ പൗരനായി മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടിയാണ് ആ ഒരു പതാകയിൽ ഉണ്ടായിരിക്കുന്നത് അല്ലേ?
0: അതെ, തീർച്ചയായും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പതാകയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഇതിനൊരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിനൊരു പരിണാമം തന്നെ ഉണ്ട്. 1906 കൊൽക്കത്തയിൽ ആദ്യമായിട്ട് ഈ പതാക ഉയർത്തുന്നത്. പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ത്രിവർണ പതാകയായിട്ട് മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് അശോക ചക്ര എന്നുള്ളത് ആദ്യം ചർക്കയായിരുന്നു, നൂൽ നൂൽക്കുന്ന യന്ത്രമായിട്ടാണ്. പിന്നീട് അതിനൊരു പരിണാമം സംഭവിച്ചിട്ടാണ് അതിൽ സിംഹമുദ്രയൊക്കെ ചേർത്ത് അശോക ചക്ര എന്ന രീതിയിൽ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ.
1: അശോക ചക്ര എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇത് ഉണ്ടല്ലോ, 24 അംഗങ്ങളുള്ള ഒരിതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രതീകമെന്ന് പറയുന്നത് അത് സത്യം നീതി ധർമ്മം ഇതാണ് ആ ഒരു ചക്രയിൽ നമ്മൾ പ്രതിനിധീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലാഗിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു നിറത്തിൽ തന്നെ ആ ഒരു ചെറിയ ഒരു മൂന്ന് നിറവും ആ ഒരു ചെറിയ ചക്രവും ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു രാജ്യം മുഴുവൻ അല്ലേ അതിനകത്ത് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അല്ലേ?
0: യെസ്, തീർച്ചയായും. അങ്ങനെ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലൂടെ നമ്മൾ കടന്നു പോവാണ്. പ്രത്യേകിച്ചും നമ്മുടെ ദേശീയ പതാക എന്ന് പറയുമ്പോൾ തന്നെ അത് ഉയർത്തുന്ന സമയത്താണെങ്കിലും എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ് അത് നിലത്തിടരുത്, അതിനെ സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ആ രാജ്യത്തിനോടുള്ളൊരു സംരക്ഷണമായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ തന്നെ എല്ലാ പൗരന്മാരും മുന്നോട്ട് പോകുക, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുക എന്ന് കൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഈ ഒരു സബ്ജക്റ്റോട് കൂടി തന്നെ. നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം അല്ലേ? അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഈ തിരുനേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീനാ ഗുവേരയാണ്. എന്നോടൊപ്പം ഉള്ളത്
2: ആതിര.
1: ഇന്ന് ആർക്കും പേര് തെറ്റരുത് കേട്ടോ. ആതിരയാണേ,
2: ആതിരയാണേ പേര്. അത് സത്യം പറഞ്ഞാൽ എന്റെ പേരിൽ ഒരുപാട് ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അത് എന്തുകൊണ്ടാണ് ഈ പേര് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേരാണ്. എപ്പോഴും ആതിര എന്ന പേര് എവിടെയും ഉള്ള ഒരു പേരാണ്. എനിക്കതുകൊണ്ട് ഭയങ്കര വിഷമമുള്ള ഒരു പേരും കൂടിയാണിത്. അപ്പൊ ഞാൻ എന്റെ അച്ഛനായിട്ട് എപ്പോഴും വഴക്കിട്ട് എന്തിനാണ് എനിക്ക് ഈ പേരിട്ടത്. കാര്യം ആതിര എന്ന് വിളിക്കുന്ന സമയത്ത് ഒരു 100 ആതിര മാതിരിയാണ് സ്കൂളിലൊക്കെ ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊരു എന്താ പറയുക, ഒരു ഒരു നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു പേരുണ്ടെങ്കിൽ കുറച്ചൊരു സ്റ്റാൻഡ് ഉണ്ടാവും. ഇന്ന പേരിലുള്ളൊരു കുട്ടി, ഇത് എല്ലാ ആതിരമാരാണ്. ആതിര 1, ആതിര 2, അങ്ങനെ എൻ്റെ ക്ലാസ്സിൽ തന്നെ 12 ആതിരമാരുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്തൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പം നമ്മളത് ചെറിയ പ്രായമല്ലേ. പിന്നീട് അച്ഛൻ എൻ്റെ അച്ഛൻ ഇഷ്ടത്തോടു കൂടി ഇട്ട പേരായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ഇപ്പം ഈ പേരിനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷെ എവിടം വരെ എത്തിയെന്നൊന്നും അറിയില്ല. അപ്പം എല്ലാവരോടും പറയുകയാണ് എൻ്റെ പേര് ആതിര എന്നാണ്, ആരതി എന്നൊന്നും വിളിച്ചേക്കരുത്. അപ്പോൾ പേര് റിലേറ്റ് ചെയ്ത് നമുക്കൊരു തർക്കം വേണ്ട. ഈ പേര് റിലേറ്റ് ചെയ്തിട്ടൊരു ചോദ്യം നമ്മുടെ ബീന ഗുവേര ചോദിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ആ ചോദ്യം?
1: അതെ, അപ്പം നമുക്ക് ആ ഒരു നമ്മൾ സാധാരണ കുസൃതി ചോദ്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുസൃതി ചോദ്യമായിട്ട് എന്ത് കൊടുക്കാതിര?
2: അതെ, അപ്പം നമുക്ക് കുസൃതി ചോദ്യമായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അതിന് മുൻപ് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ സംസാരിക്കാനുണ്ട് പ്രിയപ്പെട്ടവരിലേക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ ഇന്ന് 22 ആണ്. അപ്പോൾ 22 എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഉണ്ട്. എപ്പോഴും നമുക്ക് പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക് ഏറ്റവും കൊതിയുള്ളൊരു ഫലമാണ്. ഏതായിരിക്കും ബീന?
1: ഉറപ്പായിട്ടും മാമ്പഴമായിരിക്കും.
2: അതെ, മാമ്പഴമാണ്. ഇന്ന് പഴങ്ങളുടെ രാജാവ് എന്ന് തന്നെ അറിയപ്പെടുന്ന മാമ്പഴ ദിനമായിട്ട് അറിയപ്പെടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫലമാണ് മാമ്പഴം എന്നുള്ളത്. പക്ഷേ കയറ്റുമതിയുടെ കാര്യത്തിൽ ഇന്ത്യ മുമ്പിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട് റിപ്പോർട്ടുകളിൽ. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അത്രമാത്രം കയറ്റുമതി ചെയ്യുന്നതിൽ കുറച്ച് ബാക്കിലോട്ടാണ് എന്ന് തന്നെയാണ് രസകരമായിട്ടുള്ളൊരു വാർത്ത. കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മാമ്പഴ കൊതിയന്മാരുള്ളത് എവിടെയാണ്?
1: ഇവിടെ
2: ഇന്ത്യയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കാർ അത്രമാത്രം മാമ്പഴങ്ങൾ, എത്ര വെറൈറ്റി ഉള്ള മാമ്പഴങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ മാമ്പഴം കയറ്റുമതി ചെയ്യുന്നതിൽ അത്രമാത്രം സക്സസ് നമുക്ക് ഉണ്ടാവാറില്ല എന്ന് കൂടിയാണ് പറയപ്പെടുന്നത്. എങ്കിലും കയറ്റുമതിയിൽ മുമ്പിൽ നിൽക്കുന്നത് ഇന്ത്യ തന്നെയാണ്.
1: രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മാമ്പഴത്തിൻ്റെ പേരുകൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര രസമാണല്ലേ. മൽഗോവ അല്ലേ, മൂവാണ്ടൻ മാമ്പഴം. അപ്പോൾ അതിനൊക്കെ ഓരോ ഓരോ മാമ്പഴത്തിനും ഓരോ ടേസ്റ്റ് ാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇപ്പൊ മാമ്പഴം ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും മാമ്പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മൽഗോവയാണ്. എങ്കിൽ പോലും മൂവാണ്ടൻ മാങ്ങ പഴുത്ത് കഴിയുമ്പോൾ തിന്നാൻ

0: എന്തൊരു ടേസ്റ്റാണ്. പണ്ടത്തെ കാലത്ത് നമ്മൾ മഴ പെയ്ത് കഴിയുമ്പോൾ മാവിന്റെ ചുള്ളിൽ വന്ന് നിൽക്കുമായിരിക്കും അല്ലെ, അപ്പൊ അവിടുന്ന് മാങ്ങ പുഴിഞ്ഞ് വീഴുന്നത് എടുത്ത് കഴിക്കും. അതുപോലെ തന്നെ ഒരു ചെറിയ മാങ്ങയുണ്ട്, അതിനൊരു പ്രത്യേക പേര് പറയും, അതിങ്ങനെ ഊറി കുടിക്കാൻ എന്തൊരു ടേസ്റ്റ് ആണ് അല്ലെ. അപ്പൊ മാമ്പഴം ഏത് കാലത്തും, അതിപ്പോ മഴയത്തായാലും വെയിലത്തായാലും എപ്പോഴാണെങ്കിൽ തന്നെ മാമ്പഴം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ്.
1: അതെ, തീർച്ചയായും ഹെൽത്തിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ അത്രയും രുചിയോടുകൂടി കഴിക്കുന്നെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ മാമ്പഴത്തിനുണ്ട്. വൈറ്റമിൻ എ, C, B6 എന്നിവയിലെല്ലാം സമ്പുഷ്ടമായിട്ട് നിലനിൽക്കുന്നതാണ് മാമ്പഴം. പിന്നീട് നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് മികച്ചതായിട്ട് നിലനിൽക്കുന്നു. പ്രതിരോധ ശക്തിക്ക് വളരെ അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ഫലങ്ങളിലൊന്ന് തന്നെയാണ് മാമ്പഴം. ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു ഫലം കൂടിയാണ് മാമ്പഴം. അപ്പം അങ്ങനെ എന്താ പറയുക, ഈ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ രുചികരമായിട്ടുള്ളൊരു ഫലം കൂടിയാണ് മാമ്പഴം. അപ്പം മാമ്പഴം
0: ഈ മാങ്ങയെ കുറിച്ച് പറയുമ്പോൾ മാമ്പഴം മാത്രമല്ല പച്ചമാങ്ങയ്ക്ക് അതിനേക്കാൾ ഗുണങ്ങളുണ്ട് അല്ലേ. പച്ചമാങ്ങ വെച്ചിട്ടും ഇപ്പം സ്ക്വാഷ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കാം, അങ്ങനെ പല പല ഗുണങ്ങളാണുള്ളത്. ഇപ്പം മാമ്പഴം കൊണ്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഷേക്കുകൾ, ഐസ്ക്രീമുകൾ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ പച്ചമാങ്ങ കൊണ്ടും വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു മാമ്പഴം, ഒരു മാങ്ങ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് ഈ ഒരു മാങ്ങ എന്ന് പറയുന്നത്. പച്ചമാങ്ങ കൊണ്ട് പച്ചമാങ്ങ ജ്യൂസ് ഇപ്പം പലരും ചെയ്യുന്നുണ്ട് അല്ലേ, വെറൈറ്റി ആയിട്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ആണല്ലേ, അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേരുമ്പോഴത്തേക്കും ഭയങ്കര രസമാണ്. പക്ഷെ അത് ഭയങ്കര ഹെൽത്തിയാണ്. നമ്മൾ അതിനകത്ത് ആ ഒരു ചെറിയൊരു കറിയും ആ ഒരു പച്ചമാങ്ങയുടെ ഒരു ടേസ്റ്റും ഒക്കെ വേറൊരു സ്റ്റൈലാണ് ആരും.
1: അതെ അല്ലേ. അപ്പൊ എന്തായാലും അങ്ങനെ ഇപ്പോ ബീന ഒരു വെറൈറ്റി ആ ഒരു പച്ചമാങ്ങ കൊണ്ട് ജ്യൂസ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ബീന പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് അത്ര ഇതില്ല. എനിക്ക് എന്തായാലും പഴുത്ത മാങ്ങ, നമ്മുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ മൽഗോവ അങ്ങനെയുള്ള വെറൈറ്റി മാങ്ങയുണ്ട്. പിന്നെ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ മാമ്പഴമായിട്ടുള്ള മിയാസക്കി എന്ന് പറഞ്ഞൊരു മാമ്പഴമുണ്ട്. അതും നമ്മുടെ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്തിലെ തന്നെ ഒരു നമ്പർ 1 എന്ന രീതിയിൽ നിലനിൽക്കുന്ന മാമ്പഴമാണ്. അപ്പം അങ്ങനെ ഒരുപാട് മാമ്പഴങ്ങൾ വളരെ സമ്പുഷ്ടമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന, കൃഷി ചെയ്യുന്ന ഒരു നാട് കൂടിയാണ് നമ്മുടെ നാട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളതിനെ ഭക്ഷിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് രുചിയുടെ ഒരു, അല്ലെങ്കിൽ പഴങ്ങളുടെ രാജാവ്, രുചിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഫലം എന്നതിലുപരിയായിട്ട് ഒരുപാട് പ്രകൃതിദത്തമായിട്ടുള്ള ചേരുവകൾ ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഹെൽത്തി ഫുഡ് എന്ന രീതിയിൽ കൂടി മാമ്പഴം കഴിക്കാവുന്നതാണ്. ഇന്ത്യയുടെ ഈ ഒരു മാമ്പഴ ദിനം ആദ്യമായിട്ട് ആചരിക്കുന്നത് 1987 നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡാണ് ഈ ഒരു ദിനം ആചരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാമ്പഴ കൊതിയന്മാർ എന്നും മാമ്പഴത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിനൊരു സീസണൊക്കെ ഇങ്ങനെ ഉണ്ട്. പക്ഷേ എങ്കിലും എപ്പോഴും അത് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും.
0: ഇപ്പോൾ മാങ്ങയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ മാങ്ങ ഇങ്ങനെ ചെത്തിപ്പൂളി ഇട്ടിട്ട് അതിനകത്ത് ഉപ്പും മുളകും അല്ലെ, മുളകുപൊടിയും ഉപ്പും എണ്ണയൊക്കെ
1: അഴിച്ചിട്ടിരിക്കുകയാണ് 10-23. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ബാല്യകാലത്തിലും നമ്മുടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കൾക്കും അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് ഇന്നത്തെ കുട്ടികൾക്ക് അത്രയും കണക്റ്റായിട്ട് കിട്ടുമോ എന്നറിയില്ല. നമ്മൾ കുട്ടിയായിരുന്ന ടൈമിൽ കൂടുതലും എന്താ പുറത്തു പോകുമ്പോൾ മാമ്പഴം എറിഞ്ഞു വീഴ്ത്താനും, അല്ലെങ്കിൽ ഈ സീസൺ ടൈമിൽ കൂടുതലും മാമ്പഴങ്ങൾ എറിഞ്ഞ് നമ്മുടെ തന്നെ വീട്ടിൽ കാണും പല ടൈപ്പുള്ള. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ കഴുകി ഭക്ഷിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. നമ്മളെപ്പോഴും ഇങ്ങനെ എന്താ പറയുക, അവരെ ഫോഴ്സ് ചെയ്തിട്ടാണ് പല ഫ്രൂട്ട്സും കൊടുക്കുന്നത് തന്നെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് നിങ്ങളുടെ ഓർമ്മകളിൽ ഈ മാമ്പഴ ദിനത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ചില സമയത്തൊക്കെ
0: മാമ്പഴം തന്നെ 1000-ൽ വെറൈറ്റീസ്
1: തീർച്ചയായും ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ അതാ പറഞ്ഞു, പല പേരുകളിലൂടെ, പേരുകൾ കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുകയാണ്. പിന്നെ പേര് മാത്രമല്ല, ഈ ഒരു ഫലം എന്നുള്ളത് രുചിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ എപ്പോഴും കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളത് തന്നെയായിട്ട് നിലനിൽക്കുകയാണ്.
0: ശരിയാണ്, ഇപ്പം മാതിര പറഞ്ഞില്ല, ഈ ഒരു മാങ്ങ കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. നമുക്ക് പച്ചക്ക് കഴിക്കാം, അതുപോലെ തന്നെ പഴുത്ത് കഴിക്കാം, അതുപോലെ തന്നെ ജ്യൂസ്, ഐസ്ക്രീംസ്, അതൊന്നും കൂടാതെ നമുക്കിത് കറി ഉണ്ടാക്കാം. പഴുത്ത മാങ്ങ പോലും അല്ലെ, മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാം, മാങ്ങ ഇട്ടൊക്കെ നമുക്ക് മീൻകറി. എന്തൊക്കെയാണ് ആ മാങ്ങയ്ക്കുള്ള ഗുണങ്ങളെന്ന് പറയുന്നത്?
1: തീർച്ചയായും, അപ്പോൾ 5000 പഴക്കമുള്ളതാണ് ഈ മാമ്പഴം എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പല രേഖകളിലും മതപരമായിട്ടുള്ള കാര്യങ്ങളിലും നാടോടി കഥകളിലും എല്ലാം 5000 മുൻപ് തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട് മാമ്പഴങ്ങളുടെ കാര്യം. അപ്പോൾ അത്രയും വർഷത്തെ പഴക്കമെങ്കിൽ കൂടിയും ഇന്നും ആസ്വാദനത്തിൻ്റെ ഒരു പ്രത്യേക തലത്തിലാണ് ആ ഒരു ഫ്രൂട്ട് നിലനിൽക്കുന്നത് എന്ന് കൂടി പറയണം. അപ്പോൾ പ്രിയപ്പെട്ടവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മാമ്പഴം ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ മാമ്പഴ കൊതിയന്മാരാണോ എന്നൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും മെസ്സേജ് അയക്കാവുന്നതാണ്. ആരാണ് അല്ലാത്തത് എന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് അല്ലേ.
0: അപ്പോൾ ഈ ഒരു മാമ്പഴത്തിൻ്റെ, മാമ്പഴം മാത്രമല്ല ആ മാവിൻ്റെ ഇലയ്ക്കും ഭയങ്കര

0: ശക്തിയാണ്. കാരണം മാവില എന്ന് പറയുന്ന സംഭവം നമ്മൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മൾ ഈ ഗൃഹപ്രവേശത്തിനൊക്കെ ഈ മാവില കൊണ്ടുള്ള ആ ഒരു സംഭവമല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം അതും നല്ലൊരു പ്രതീകമായിട്ടാണ്, അന്ന് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെയുള്ള ഒരു പ്രതീകമായിട്ടാണ് ഒരു മാവിലയും നമ്മൾ കാണുന്നത്.
1: അതെ, തീർച്ചയായും. ഈ നമ്മുടെ നാട്ടിലേക്ക് പോർച്ചുഗലുകാർ വന്ന സമയത്ത് ഇതിൻ്റെ പേര് ലോകവ്യാപകമായിട്ട് ഇത് പ്രചരിക്കാൻ തുടങ്ങിയത് പോർച്ചുഗലുകാർ ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പം അവർ വന്ന് നമുക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ എങ്കിലും നമ്മുടെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റുമതി ഉണ്ടാവാനുള്ള സാധ്യതകളിലേക്ക് പോയത് ഈ മാംഗോ എന്ന പേരിലേക്ക് വരികയും അവർ ലോക പ്രചാരത്തിലേക്ക് ഈ മാമ്പഴത്തെ എത്തിക്കുകയാണ് ചെയ്തത്.
0: മാംഗോ എന്നുള്ള പേരിൽ കൂടിയാണ് ഈ ഒരു മാങ്ങ എന്നുള്ള പേര്.
1: മാങ്ങ എന്ന പേര് നമ്മളാണ്, പിന്നീടാണ് അവർ മാംഗോ എന്ന പേര് ഇംഗ്ലീഷിലേക്ക് മാറ്റിയത് മാങ്ങ എന്ന പേരുകൊണ്ടാണ്. അപ്പം നമ്മൾ മാമ്പഴം എന്ന് പറയുന്നു, മാങ്ങ എന്ന് പറയുന്നു, മാംഗോ എന്ന് പറയാറുണ്ട്. അപ്പം ലോകവ്യാപകമായിട്ട് തന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഫലം ഏതാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഗണത്തിൽ തീർച്ചയായും മാമ്പഴം എന്ന പേര് തന്നെ പറയും. ഇപ്പം പറയുമ്പോൾ തന്നെ നമുക്കൊരു കൊതിയാണ് വരുന്നത്.
0: അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു മാമ്പഴത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മാവൊക്കെ അല്ലേ, ഇപ്പൊ കുഞ്ഞു കുഞ്ഞു മാവുകളൊക്കെ കിട്ടാറുണ്ട്, ഒരു കൊച്ചു മാവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ മുമ്പിലൊക്കെ നട്ട് പിടിപ്പിക്കാം അല്ലേ.
1: തീർച്ചയായും. അപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കുസൃതി ചോദ്യം ഉണ്ട്, ആ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്.
0: അതെ, ഇന്നത്തെ ഈ ഒരു കുസൃതി ചോദ്യം എന്ന് പറഞ്ഞത് ആതിര നമ്മുടേതാണ് കേട്ടോ, പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ അത് മറ്റുള്ളവരാണ് ഉപയോഗിക്കുന്നത്.
1: അതെ, അപ്പം ഇന്നത്തെ ചോദ്യം ഇതാണ്. നമ്മൾ ഒരുപാട് അങ്ങോട്ട് പറയുന്നില്ല, അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് പോരട്ടെ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
0: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്രേക്കിലേക്ക് പോകാം.
1: അതെ അതെ, അപ്പം നമുക്ക് മാമ്പഴമൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇങ്ങനെ കൊതിപ്പിച്ച് നമ്മളും ഇങ്ങനെ പറയുന്നതിനിടയിൽ കൊതി കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പാട്ട് കേൾക്കാം അല്ലേ. യെസ്, ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
4: ഞാൻ ബീരാഗുവേര.
3: യെസ്, അപ്പോൾ നമ്മളിങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. എല്ലാവരും മാമ്പഴ കൊതിയന്മാരാണെന്ന് മനസ്സിലായ കാര്യം. എല്ലാവരും മാമ്പഴത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാമോ എന്ന് നമ്മുടെ ഫൈറ്ററായിട്ടുള്ള രാജൻ ചേച്ചി ചോദിച്ചിട്ടുണ്ട്.
4: ചോദിക്കുകയാണ്, നമ്മളുടേതാണ് പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവരാണ് അത് ഉപയോഗിക്കാറുള്ളത്, എന്താണത്?
3: അതെ, അപ്പൊ നമ്മളുടേതാണ്, നമ്മളെക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റൊരാളാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രമേഷ് കെ ജി സാർ ഒരു തമാശ രീതിയിൽ ഒരു ആൻസർ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മളത് റിവീൽ ചെയ്യുന്നതായിരിക്കും. പിന്നീട് നമ്മുടെ ടൈറ്റസ് കുരീപ്പുഴയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ലാസ്റ്റ് റിവീൽ ചെയ്യാം. ബാബുരാജൻ സാർ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതിന് മുൻപ് എനിക്കിട്ടൊരു കൊട്ടുന്ന രീതിയിൽ ബാബുരാജൻ സാർ പറയാണ്, ആതിര ഇന്നലെ ചോദിച്ച കുസൃതി ചോദ്യം നല്ല ചോദ്യമായിരുന്നു, പക്ഷെ ഉത്തരം അത്ര പോരായിരുന്നു.
4: അതായത്
3: എന്നോട് പറയാണ് ഇന്നലെയും സാർ പറഞ്ഞിരുന്നു അത്. അപ്പൊ എന്ത് ചെയ്യാനാ സാർ, ചോദ്യം അങ്ങനെ ആയിപ്പോയി, പക്ഷെ ഉത്തരം ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ അദ്ദേഹം പറയാണ്, ദേശീയ പതാകയെ ബഹുമാനിച്ചാൽ മാത്രം പോരാ, മനുഷ്യർ തമ്മിൽ സ്നേഹവും ഐക്യവും ഉണ്ടായിരിക്കണം എന്ന രീതിയിൽ അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായും സാർ, അത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെ രാജ്യം മൂവ് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അത് ഉണ്ടാവട്ടെ. പലയിടത്തും അങ്ങനെ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ സജീവമായിട്ട് തുടരുന്നുണ്ട്. അതിന് എല്ലാം ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ബാബുരാജൻ സാർ നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ടുള്ള ആൾക്കാരെയൊക്കെ തിരക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്, ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ശബ്ദമായിട്ട് പുറത്തേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ ടെക്നിക്കൽ സപ്പോർട്ടാണ് നമ്മുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അന്വേഷിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അവരെല്ലാവരും അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ മാവുകൾ പലതും സങ്കര ഇനങ്ങളാണ്, നാട്ടുമാവുകൾ കുറവാണ് എന്ന രീതിയിൽ അദ്ദേഹം അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിലിംഗ് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മാമ്പഴ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ മാവുകളെ പറ്റിയൊക്കെ ഒരുപാട് മെസ്സേജാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മായ ചേച്ചി അയക്കുകയാണ് തിരുമുല്ലവാരത്ത് നിന്ന്. മാവ് ഇല മാവില ഉണക്കി ഉപ്പും ഗ്രാമ്പും കൂടി ഇട്ട് പൊടിച്ചെടുത്താൽ നാടൻ പൽപ്പൊടി തയ്യാറാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാവ്, അതെ, അപ്പോൾ അതിനെ കൊണ്ട് മാവിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് എന്ന് ചേച്ചി പറയുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് മെസ്സേജ് അയച്ചതിൽ. അപ്പോൾ നല്ലൊരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മായ ചേച്ചിക്ക് നേരെയാണ്. അതുപോലെ നമ്മുടെ റീജ ചേച്ചി അയക്കുന്നു, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഞാൻ റീജ, ആൻസർ പറഞ്ഞിട്ടുണ്ട്, അതിപ്പോ പറയുന്നില്ല.
4: ഗുഡ് മോർണിംഗ് റീജ ചേച്ചി.
3: യെസ്, അപ്പൊ നമ്മുടെ സനോജ് രാവിലെ തന്നെ നമുക്ക് പൂക്കളൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്, അതിന്റെ ആൻസറും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് അത്

0: സലോജ ഇങ്ങനെ നമുക്ക് വേണ്ടി പൂക്കൾ ഇങ്ങനെ ബൾക്കായിട്ട് മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഒരു മൂന്ന് പൂക്കൾ തരാറുണ്ട്.
1: ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം കേൾക്കുന്ന പല ശ്രോതാക്കളും എല്ലാ ദിവസവും ഹാജർ എന്ന രീതിയിൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാ പ്രിയപ്പെട്ട സ്ഥിരം ശ്രോതാക്കൾക്കും, അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ പിന്നെ നാളെ അയക്കാം എന്ന് കരുതിയിരിക്കുന്നവർക്കും പെട്ടെന്ന് അയച്ചോളൂ.
0: വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8 8 4 8 5 5.
1: ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ അടി ചൂരലെടുത്തിരുന്നേനെ. നമ്മൾ ടീച്ചർമാരല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്, ഇൻ കേസിൽ നിങ്ങൾ ബിസി ആണെങ്കിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാനിവിടെ ഉണ്ട് എന്ന രീതിയിൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ആ പ്രിയപ്പെട്ടവരൊക്കെ
0: തീർച്ചയായും
1: മെസ്സേജ് അയക്കുന്നതിൽ. നമ്മുടെ ഷീബ ചേച്ചി അയത്തുനിന്ന് അയച്ചിരിക്കുന്നു, ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, FM കൂട്ടുകാരെ, എനിക്കൊരു സോങ് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ പാട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മളത് മാക്സിമം ലൈവിന് ഇടയ്ക്ക് തന്നെ അല്ലെങ്കിൽ അതിനുശേഷം പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാമ്പഴം കിളിച്ചുണ്ടൻ മാമ്പഴമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നല്ലൊരു മാമ്പഴമാണ്. അതെ അതെ. അപ്പം അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതുപോലെ മെസ്സേജസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എൽദോ അടിമാലി നയിച്ചിരിക്കുന്നു, എല്ലാവർക്കും ശുഭദിനം നേരുന്നു, ഞങ്ങളുടെ ഗുവേരി ചേച്ചിക്കും പാർവതിക്കും ശുഭദിനം നേരുന്നു.
0: പാർവതി
1: അല്ല, ഇത് മുമ്പേ വന്ന മെസ്സേജാണ്,
0: അറിയില്ല
1: പറഞ്ഞോളൂന്നറിയില്ല.
0: ആതിര ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ആതിര അല്ല എന്നുള്ള ഒരു.
1: അതെ, അപ്പൊ എന്തായാലും എൽദോ നമ്മുടെ പാർവതിയും എന്താ നമ്മുടെ ബീന ഗുവേരിക്കും ഒരു ശുഭദിനം നേർന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം എൽദോയ്ക്ക് നേരാണ്. ഞാൻ ആതിര ഇവളുണ്ട്.
0: എൽദോയ്ക്ക് സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു, ഹെൽത്ത് ഒക്കെ നല്ല ആരോഗ്യമാണ് എന്നൊക്കെ കരുതുന്നു അല്ലെ, പനിയൊക്കെ മാറി എന്ന് തന്നെ വിശ്വസിക്കുന്നു.
1: യെസ്. അപ്പോ നമ്മുടെ മിഖില് പറഞ്ഞിട്ടുണ്ട്, അടിമാലിയിൽ നിന്ന് റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഒരു ഗാനം കൂടി ചോദിച്ചിട്ടുണ്ട്, നമ്മളത് പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും. കവിത ചേച്ചി കടപ്പാക്കടയിൽ നിന്ന് ഉത്തരം അയച്ചിട്ടുണ്ട്, നമ്മൾ ലാസ്റ്റ് അത് റിവീൽ ചെയ്യുന്നതായിരിക്കും. കറക്റ്റ് ആൻസർ തന്നെയാണ് അയച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ആൻസേഴ്സ് ഒക്കെ പോരട്ടെ, അതുപോലെ നിങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളും പോരട്ടെ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്
0: അല്ലേ. എന്റെ ചോദ്യം കുറച്ചൊന്ന്
1: സിമ്പിളായി പോയി. എല്ലാവരും അയച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ ഇച്ചിരി പാടുണ്ടായിരുന്നു. 11 മണിക്ക് ശേഷമാണ്
0: ഒരു കടുകട്ടി ചോദ്യവുമായിട്ട് വരുന്നതായിരുന്നു.
1: അപ്പോൾ നമുക്ക് തീർച്ചയായും നമ്മൾ അടുത്ത പാട്ടിന് ശേഷം നമ്മൾ ആ ഒരു അതായത് നമ്മൾ ആ ഒരു ആൻസർ റിവീൽ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഇന്ന് 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അതിന് മുൻപ് ഇന്നത്തെ ഒരു അപ്ഡേഷനിലേക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം പനി കാലമായിട്ട് നിലനിൽക്കുകയാണ് അല്ലേ. അപ്പോൾ പനി ശക്തമായിട്ടുള്ള പനികളും വൈറൽ ഫീവറുകളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ അവഗണിക്കാതിരിക്കുക. കടുത്ത പനികൾ ഉണ്ടാകുമ്പോൾ സ്വന്തമായിട്ടുള്ള സ്വയം ചികിത്സകൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കൊതുകുകൾ പെരുകുന്ന സാഹചര്യത്തിൽ ഡെങ്കി ഫീവർ ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ അതൊരു ജാഗ്രതാ നിർദ്ദേശം എന്ന രീതിയിൽ ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ട്. കടുത്ത പനി, തലവേദന, കണ്ണുകൾക്ക് പിന്നിലെ വേദന, അതുപോലെ തന്നെ ശരീരവേദനകൾ, പേശി സന്ധി വേദനകളും ചർമ്മത്തിലുണ്ടാകുന്ന ചെറിയ പാടുകളും എല്ലാം നിസ്സാരമായിട്ട് അവഗണിക്കാതെ ഇതിനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള ചികിത്സകൾ പ്രിയപ്പെട്ടവർ നൽകുക. അതുപോലെ തന്നെ വീടിനകത്തും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കുന്നത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവരും പാലിക്കുക എന്നുകൂടി പറയുകയാണ്. പ്രത്യേകിച്ചും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ അവർക്ക് പ്രതിരോധ ശക്തികൾ ആയി വരുന്നൊരു ടൈമാണ്. അതുകൊണ്ട് പെട്ടെന്ന് കുഞ്ഞുങ്ങളിലേക്ക് ഇതൊക്കെ വ്യാപിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് അലേർട്ടായിട്ടിരിക്കുക അല്ലേ.
0: അപ്പം നമ്മൾ ഡെങ്കിപ്പനിയുടെ കാര്യം പറയുമ്പോൾ ഡെങ്കിപ്പനിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഈഡീസ് കൊതുകുകളാണ് ഇത് പരത്തുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പകൽ സമയത്താണ് കടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പകൽ സമയത്ത് കടിക്കുന്ന ഈ ഒരു കൊതുകുകളാണ് സാധാരണ ഈ ഒരു രോഗം പരത്തുന്നത്. അപ്പോൾ ഈ ഒരു രോഗം വരാതിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പരിസരം ഏറ്റവും കൂടുതൽ ശുദ്ധമായിട്ട് വെക്കുക എന്നുള്ളതാണ് അല്ലേ. പരിസരം ശുദ്ധമായിട്ട് വെക്കുക എന്നുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ചിരട്ടകൾ, ചെറിയ ചെറിയ കുപ്പികളൊക്കെ ഇങ്ങനെ പുറത്ത് കിടക്കുമ്പോൾ നമ്മൾ അതിൽ, കാരണം ഇപ്പം ഇടയ്ക്കിടയ്ക്കുള്ള മഴകളുണ്ട് അല്ലേ, ആ മഴയത്ത് ആ വെള്ളം അതിനകത്ത് വെള്ളം നിറഞ്ഞ് നിന്ന് വെള്ളത്തിൽ കൂടി കൊതുകുകൾ വരാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പരിസരം എത്രത്തോളം ശുദ്ധമായിട്ടിടുന്നു അത്രത്തോളം നമ്മളുടെ ഹെൽത്തും ശുദ്ധമായി തന്നെ ഇരിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിലാണെന്നുണ്ടെങ്കിൽ ഈ കൊതുക് പരത്താതിരിക്കാനുള്ള മുൻകരുതലുകൾ നിങ്ങൾ തന്നെ എടുക്കുക.
1: തീർച്ചയായും. അപ്പോൾ ആ ഒരു അപ്ഡേഷനിലേക്ക് നമ്മൾ പോകുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്.
0: അപ്പോൾ ഈ ഡെങ്കിപ്പനിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെങ്കിപ്പനിക്ക് പ്രത്യേകിച്ചൊരു മരുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ. ഇത് കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചാൽ ചികിത്സ കൊടുക്കണം, അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഒരു ഡോക്ടറെ പെട്ടെന്ന് തന്നെ കാണുക. ഇത് വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഈ

0: പൂക്കളും ചെടികളും ഒക്കെയുള്ള വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, അതിനടുത്ത് ചെന്ന് നമ്മൾ ഒരു വൈകുന്നേരങ്ങളിൽ ഒന്ന് ഇരുന്ന് നോക്കണം, ചെറിയ ചെറിയ കൊതുകൾ നമ്മളെ കടിക്കും. കാരണം പക്ഷെ അതിൽ കൊതുകിരിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ പലപ്പോഴും അതിനകത്ത് തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികൾ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അതിനകത്ത് തങ്ങി നിന്നിട്ട് ഈ ഒരു ഇതിൽ നിന്നും കൊതുകൾ വന്നിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു ഇതുപോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം എടുക്കുന്ന പാത്രങ്ങളൊക്കെ മൂടി വെക്കാനും അതുപോലെ തന്നെ കൊതുക് വല, അതുപോലെ തന്നെ കൊതുകിനെ അകറ്റുന്ന മാർഗങ്ങൾ, എന്തൊക്കെ ഒരുപാട് മാർഗങ്ങൾ ഇന്നത്തെ കാലത്ത് നമുക്ക് കൊതുകിനെ അകറ്റാനുള്ള കാര്യങ്ങളുണ്ട്, വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം അതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പകൽ സമയത്താണ് ഈ കടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്തും ഇതുപോലെ തന്നെ കൊതുകിനെ അകറ്റാനുള്ള മാർഗങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ഈ ഡെങ്കിപ്പനിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് നേരിട്ടല്ല പകരുന്നത്. ഇത് ഈ ഒരാളെ ഒരു കൊതുക് കടിക്കുകയാണെങ്കിൽ ആ കൊതുക് എവിടെയൊക്കെ പോയി കടിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ ഒരു രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് നിസ്സാരമായി കാണരുത് അല്ലേ. നിസ്സാരമായി കണ്ടുകൊണ്ട് ഇരിക്കരുത്. മഴക്കാലമാണ്, ഇടയ്ക്കിടയ്ക്കുള്ള മഴയാണ്, അതും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വീടും പരിസരമൊക്കെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, കൊതുക് വരാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു കൊതുക് മാത്രം മതി ഈ പരിസരം മുഴുവനും അസുഖം ഉണ്ടാക്കാനായിട്ട്.
1: പലപ്പോഴും നമ്മൾ മെയിനായിട്ട് പറയുന്നത് സ്വയം ചികിത്സകളെന്ന് പറയുമ്പോൾ നല്ല, അതായത് നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശിമാരും ഒക്കെ ചില നാട്ടുവൈദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർക്ക് ഓക്കെ ആയിരിക്കും. പക്ഷേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒരു ഹെൽത്തായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴും എല്ലാം നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ചിലപ്പോൾ അത് നമുക്ക് ഫലിക്കണമെന്നൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ ആ ഒരു ശരീരഘടനയാണെങ്കിലും അവരുടെ രീതികളും വെച്ച് അവർക്കതൊക്കെ കറക്റ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ന് വൈറൽ ഫീവറുകൾ അന്നത്തേക്കാൾ കൂടുതൽ അധികമായിട്ടല്ല പല ടൈപ്പാണ്, അതിനെ അതിജീവിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇന്നത്തെ നമ്മുടെ ശരീരത്തിന് മനുഷ്യ ശരീരത്തിന് ഇല്ല എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അപ്പോൾ അപ്പുമ്മമാരൊക്കെ പറയുന്നതാണ് ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല പ്രതിരോധ ശക്തിയുണ്ട്, നമുക്കതില്ല എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് സ്വയം ചികിത്സകൾ മാറ്റി വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇതിനെ ചികിത്സ പോയി എടുക്കുക തന്നെ വേണമെന്നാണ് പറയുന്നത്.
0: മാത്രമല്ല അതിര, ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ വീട് എത്രത്തോളം വൃത്തിയാക്കി ഇടുന്നു, ചിലപ്പോൾ ഒരുപക്ഷെ നന്നായിട്ടായിരിക്കും ഇടുന്നത്. ഈ പറയുന്നത് പോലെ തൊട്ടടുത്ത വീട്ടിൽ വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ കൊതുക് നമ്മളെയും ആക്രമിക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ വീടുകൾ വൃത്തിയായും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കൊതുക് വളരാൻ ഒരു തുള്ളി വെള്ളം മതിയാവും. പക്ഷെ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് എത്ര കുടുംബങ്ങളായിരിക്കും ഇതുപോലെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരസ്പരം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ.
1: അതെ, നമ്മൾ ഇപ്പോൾ ബീന പറഞ്ഞ സെയിം ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് പെരുകിക്കഴിഞ്ഞാൽ നമ്മൾ മാത്രമായിരിക്കില്ല കുത്തുന്നത് അല്ലേ, മറ്റൊരു വ്യക്തിയും കൂടി ആയിരിക്കും കുത്തുന്നത്. പല സമയത്തും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പല പ്രശ്നങ്ങളുമാണ്. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ നമ്മൾ അതിനെതിരെ സംസാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറയുന്ന ടൈമിൽ അവർ പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ക്യാൻസർ വന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് തികച്ചും എന്താ പറയുക മണ്ടത്തരമാണ് പറയുന്നത്, മറ്റൊരാളെ ദ്രോഹിക്കുന്നതിന് സമമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക, ഇതൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മളൊരു ശ്രമം നടത്തുക എന്ന് കൂടിയാണ് പറയുന്നത്. നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാം അല്ലേ. നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം ബീന ഗുവേരയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മെസ്സേജൊക്കെ വായിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞ രമേശ് സാറിൻ്റെ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ കേട്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് ചിരി വന്നു. സർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ചോദ്യം നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ്. എന്തായിരുന്നു നമ്മുടെ ചോദ്യം ബീന ഗുവേര?
4: നമ്മളുടേതാണ്, പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ അത് മറ്റുള്ളവരാണ് യൂസ് ചെയ്യാറുള്ളത്.
3: യെസ്. അപ്പോൾ നമ്മുടെ രമേഷ് കെ ജി സാറ് മുതുക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് അങ്ങനെ വന്നത് എന്നുള്ളത് രമേഷ് സാർ തന്നെ മെസ്സേജ് അയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഉത്തരം അതല്ല, നമ്മൾ കുസൃതിയായിട്ട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പ്ലനേഷന് വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുന്നു. കവിത ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, നമ്മുടെ രാജമുഖത്തിൽ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കറക്റ്റ് ആൻസറിലേക്ക് പോയിരിക്കുകയാണ്.
4: ഞാനുള്ളത് കൊണ്ട് രാജം ചേച്ചി പ്രൈസ് നേടിയിരിക്കുകയാണ്.
3: അതെ. അപ്പൊ നമ്മുടെ ഷീജ ചേച്ചി അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ഡിയർ ബീന. ബീന മാഡം, ആതിര, കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ആൻസറും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. അത് തന്നെയാണ് നമുക്ക് ഒരൊറ്റ ലൈഫേ ഉള്ളൂ അല്ലേ, അതിനെ മാക്സിമം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മിക്ക ലൈവിലും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഒരു സന്തോഷം മറ്റൊരാളായിട്ട് തരുന്നതല്ല, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഷീജ ചേച്ചി പറയുന്നു. എൻ്റെ വീട്ടിൽ കർപ്പൂരമാവ്

0: മാവാണ് ഉള്ളത്. അതുകൊണ്ട് എനിക്ക് കർപ്പൂര മാങ്ങയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട മാമ്പഴം ഏതാണ് എന്നൊക്കെ നമ്മുടെ ഷീജി പറഞ്ഞിരിക്കുന്നു. നമ്മുടെ രജനി ഗിരീഷ് അവതരിപ്പിച്ച അക്ഷരമുദ്ര എന്ന പ്രോഗ്രാം അടിപൊളിയാണ് എന്ന രീതിയിലും നമ്മുടെ ഷീജി ചേച്ചി പറയുന്നുണ്ട്. ടെക് ബൈറ്റ്സിനെ പറ്റിയും നല്ലൊരു അഭിപ്രായം ഷീജി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേച്ചി, പ്രോഗ്രാം കേൾക്കുന്നതിനും നമുക്കിങ്ങനെ റിവ്യൂസ് തരുന്നതിനും ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട് എന്ന് നമ്മുടെ കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുക നമ്മുടെ മൻസൂർ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു. മാമ്പഴം എന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സർ, അപ്പോൾ മാമ്പഴം ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരു പാട്ട് ചോദിച്ചിരുന്നു, മറന്നു പോയതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ചോദിച്ചതാണ്. അപ്പോൾ ഇന്നലെ നമുക്ക് ലൈവിന് ശേഷം നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ കേസിൽ ഏതെങ്കിലും പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ, നമ്മൾ തീർച്ചയായും ലൈവിന് ശേഷമോ ലൈവിനിടയ്ക്കോ പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെയായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. ഐ കൺ വാട്സപ്പ് നമ്പർ 8848558785.
1: അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് പ്രത്യേകത ഉള്ള ദിവസങ്ങളാണ് എന്ന് പറയാറുണ്ട് ഓരോ ദിവസവും, അല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ലോക മസ്തിഷ്ക ദിനം, അല്ലേ? വേൾഡ് ബ്രെയിൻ ഡേ ആണ്, അല്ലേ? ബ്രെയിൻ ഉണ്ടോ അതിരെ?
0: പിന്നെ എന്ത് ചോദ്യം? ചില നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്, ബ്രെയിൻ ഉണ്ടോ, അതെ ബ്രെയിൻ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില സമയത്ത് തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ തമാശ കാര്യങ്ങളൊക്കെ പറയുന്ന ടൈമിൽ പറയാണ്, എന്തെങ്കിലും അതിബുദ്ധിയോടുകൂടി ആരെങ്കിലും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പറയാം അവന് ബ്രെയിൻ ഉണ്ട്, വേറെ ആർക്കും ഇല്ല, അവനുണ്ട്.
1: പക്ഷെ ഈ ബ്രെയിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത്ര നിസ്സാരമായിട്ടൊന്നും കാണേണ്ട ഒരാളല്ല, കാരണം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു അവയവങ്ങളിൽ ഒന്നാണ് ഈ ഒരു മസ്തിഷ്കം എന്ന് പറയുന്നത്, അല്ലേ? ഇതിനെ അറിയപ്പെടുന്നത് കാരണം വെച്ചാൽ ഇത് നമ്മുടെ നമ്മളിപ്പം നമ്മൾ ചിരിക്കുന്നു, നമ്മൾ കരയുന്നു, നമ്മളെ ഓർമ്മിക്കുന്നു, നമ്മളുടെ ജീവിതത്തിന് എന്തൊക്കെ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണിത്. കൺട്രോൾ സെന്ററിന് കൂടിയാണ് ഇദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു മസ്തിഷ്ക ദിനത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ജീവൻ നിലനിർത്തുന്ന ഇദ്ദേഹത്തെ നമ്മൾ ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ ഒരു ദിനത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രാധാന്യം മറ്റുള്ള ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്നൊരു ദിവസം ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ദിവസം ഒരു പ്രത്യേക ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ ഒരു ദിനാചരണം സംഘടിപ്പിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും ബോധവൽക്കരണ ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ ആരോഗ്യ പരിപാടികളുണ്ട്, ഇതൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഏകദേശം നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏകദേശം 86 ബില്യൺ നാഡീകോശങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അപ്പോൾ ഇത് നാഡീകോശങ്ങളാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുമായി ആശയവിനിമയം നടത്തുന്നത്. ഈ ഒരു നാഡീകോശങ്ങളാണ് നമ്മളെ ഈ ഒരു ചിരിക്കാനും കരയാനും വഴക്ക് പറയാനും അല്ലേ ഇതൊക്കെ ഏറ്റെടുക്കാനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മസ്തിഷ്കത്തിന് ആരോഗ്യം ഉറപ്പായിട്ടും വേണം എന്നുള്ളതാണ്. ഈ ആരോഗ്യം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
0: എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
1: ഉറപ്പായിട്ടും നമ്മൾ ദിവസം 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങാൻ പറയുന്നില്ലേ നമ്മൾ? അത് വെറുതെ പറയുന്നതൊന്നുമല്ല. നമ്മൾ വിചാരിക്കും നിങ്ങൾ 8 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങാൻ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കുറേ അവയവങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഒരു വിശ്രമം നൽകുക, കാരണം അവർ ഈ 24 hours നമുക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമല്ലേ. അതുപോലെ തന്നെ ഈ ഒരു മസ്തിഷ്കത്തിന് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. നമ്മൾ ഇന്നലെ കൂടി പറഞ്ഞു ജങ്ക് ഫുഡിൻ്റെ കാര്യം, അല്ലേ? അതുപോലുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ ഇവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പതിവായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ മാനസികമായിട്ട് നമ്മൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതുപോലെ മാനസിക സമ്മർദ്ദങ്ങൾ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ നമ്മൾ രാവിലെ തന്നെ പറഞ്ഞു നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കുക, അല്ലേ? വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യം എന്താണ്? കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രെയിനൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ എന്താണോ അവർക്ക് കൊടുക്കുന്നത് അവരതായിരിക്കും നമുക്ക് തരുന്നത്. അപ്പം അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അല്ലേ? അപ്പം അതുകൊണ്ട് അതൊക്കെ നോക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും കൂടുതലുള്ള വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയാസ്, അല്ലേ? മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഇന്ന് ആരും മൊബൈൽ ഫോൺ 24 hours, അല്ലേ? ആർക്കും അതൊന്ന് ഉറങ്ങാൻ നേരെ എനിക്ക് തോന്നുന്നു അത് ചേർത്ത് വെച്ചിട്ടാണ് പലരും ഉറങ്ങാറുള്ളത്.
0: രണ്ട് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് 2 reel കണ്ടിട്ട് എന്തായാലും ഞാൻ ഉറങ്ങുമെന്ന് പറയുന്നത്, 2, 4, 6 അത്
1: ഇന്ന് ഉറങ്ങാനില്ലാണ്ടായി, അല്ലേ?
0: അതെ. അപ്പൊ ഇതിലെ മെയിൻ ആയിട്ട് ഇന്നത്തെ ബ്രെയിൻ ഡേയിൽ പറയേണ്ട മെയിൻ ഒരു കാര്യം, അമിതമായിട്ടുള്ള ഈ ഡിജിറ്റൽ സ്ക്രീനിങ് ഉപയോഗം കൊണ്ടിട്ട് ബ്രെയിൻ ഫോഗ് എന്ന, അതായത് ചിന്താക്കുഴപ്പങ്ങളും ഏകാഗ്രത കുറവെന്നൊരു രോഗം തന്നെ നമുക്ക് പിടികൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആധുനിക പ്രശ്നമായിട്ട് തന്നെ ഈ ബ്രെയിൻ ഫോഗിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പഠനങ്ങൾ, അല്ലേ?
1: അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരഭാരത്തിൻ്റെ ഏകദേശം 2

0: ശതമാനം മാത്രമാണ് ഈ ഒരു മസ്തിഷ്കത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത്. പക്ഷേ ഇയാൾ ചെയ്യുന്ന ജോലി എന്താണെന്നറിയോ? ഇദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജ്ജത്തിൻ്റെ ഏകദേശം ഏതൊരു ഒരു ഒരു 20% മസ്തിഷ്കം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു അവയവം കൂടിയാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഇല്ലാതായാൽ നമ്മളില്ല.
1: അതിനെ നല്ല രീതിയിൽ പരിചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ 2026 ലോക മസ്തിഷ്ക ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് തന്നെ ബ്രെയിൻ ഹെൽത്ത് ആക്സസ് ഫോർ ഓൾ എന്ന രീതിയിൽ തന്നെയാണ്. മസ്തിഷ്ക ആരോഗ്യം എല്ലാവർക്കും പ്രാപ്യമായ പരിചരണം എന്നതാണ് ഈ പ്രാവശ്യത്തെ 2026 തീം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഏകദേശം നമ്മുടെ ലോകമെമ്പാടുമുള്ള 40%+ ആൾക്കാർക്കും ഇത്തരത്തിലുള്ള നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ചികിത്സകൾ ലഭ്യമാക്കണം എന്നുള്ളത് തന്നെയാണ് ഈ വർഷത്തെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രമേയമായിട്ട് നിലനിൽക്കുന്നത് എന്ന് കൂടിയാണ് പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുന്നത്.
0: അതെ, അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല നല്ല ചിന്തകൾ ചിന്തിക്കുക, അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക അല്ലെ, അതുപോലെ തന്നെ നല്ല വ്യായാമം ചെയ്യുക, നല്ല ഉറക്കം, നല്ല ഭക്ഷണം, ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ എത്തിക്കാൻ നോക്കുക. കാരണം അവരവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാണ്. നമ്മൾ ഓരോ ദിവസം പിന്നിടും തോറും നമ്മൾക്ക് ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ആ ഒരു നിമിഷത്തിൽ ഒന്ന് ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി പണി ചെയ്യുന്നവരെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടോ അല്ലെ, ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെ?
1: നോട്ട് ദ പോയിന്റ്. അപ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യം, മെയിൻ ആയിട്ടും ബ്രെയിനിൻ്റെ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നേരമെങ്കിലും നടക്കാൻ ശ്രമിക്കുക, സൈക്ലിംഗ് ഒക്കെ നല്ലതാണ്. അതുപോലെ നമ്മുടെ പോഷക സമ്പന്നമായിട്ടുള്ള സമീകൃതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, കൃത്യമായിട്ടുള്ള ഉറക്കമാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, വായന, പിന്നെ അതുപോലെ തന്നെ മാനസിക ഉത്തേജനം ലഭിക്കാൻ വേണ്ടി നമ്മൾ സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ അതിന് സമാധാനമായിട്ടും പിന്നെ ചിരിക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ചിരിക്കുക, ഒന്ന് റിലാക്സ് ആവുക. അപ്പോൾ ഇൻ കേസിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി 1.5 മണിക്കൂർ നമ്മൾ തരികയാണ് അല്ലേ, ചിരിക്കാനും സന്തോഷിക്കാനും ഇത്തിരി നേരം കേൾക്കുക.
0: അത് മാത്രമല്ല, അതിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത് നമ്മുടെ മുഖം അല്ലേ. നമ്മൾ പുറമേ കാണുന്ന നമ്മളുടെ ബോഡി പാർട്സ് ഒക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് എത്രത്തോളം ഭംഗിയാക്കാമോ അത്രത്തോളം ഭംഗിയായി നമ്മൾ കൊണ്ടു നടക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒന്നും ചിന്തിക്കുന്നില്ല നമ്മുടെ ഈ ഒരു മുഖം ഭംഗിയായി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്. നമുക്കുള്ളിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന 1000 അല്ലേ ആൾക്കാർ അതിനകത്തുണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലേ. നമ്മുടെ ബ്രെയിൻ ആയാലും നമ്മുടെ ഹാർട്ട് ആയാലും അതുപോലെ തന്നെ നമ്മളുടെ ഓരോ കോശങ്ങളും നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടി നമ്മുടെ ഒരു വീട്ടിലെ ഒരു കുടുംബത്തിൽ നമ്മുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്തും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒന്ന് ചിന്തിക്കുക, ഞങ്ങളോടൊപ്പം ഇരുന്ന് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക അല്ലേ. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ആരോഗ്യത്തെയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക.
1: യെസ്, തീർച്ചയായും. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. ഒരു റിലാക്സ് ഒക്കെ കിട്ടി, പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പമുള്ളത്
2: ആതിര.
1: ആതിര,
2: അതെ. അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു. ഫാൻറ്റം എന്ന മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, ചോദ്യം നമ്മൾ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. ചോദ്യം എന്താണ്?
1: നമ്മളുടേതാണ്, പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ അത് മറ്റുള്ളവരാണ് ഉപയോഗിക്കുന്നത് എന്നാണ്.
2: അതെ, അതാണ് ഇന്നത്തെ ചോദ്യം.
1: പക്ഷേ അത് ഒരു വളരെ
2: നിസ്സാരമായ ചോദ്യമായി
1: എന്ന് പറഞ്ഞ നിസ്സാരക്കാരൊക്കെ ആൻസർ അയച്ചു എന്ന് ഞാൻ അറിഞ്ഞു അല്ലേ. വളരെ നിസ്സാരമായി പോയി ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്.
2: ചോദ്യത്തിന്റെ ട്രാക്കിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം വീണ് കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എത്ര കട്ടിയുള്ള ചോദ്യം ചോദിച്ചാലും ഇപ്പൊ നമ്മുടെ ശ്രോതാക്കൾ എല്ലാം പറയുന്ന ഒരു രീതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇൻ കേസിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: അതെ, അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ആതിര, അപ്പോൾ ഇപ്പോൾ ഒരു സംവിധാനം വന്നിട്ടുണ്ട്, എന്താണത്?
2: ഡിജിറ്റൽ, അതായത് ഡിജിറ്റൽ ഡി അഡിക്ഷൻ പദ്ധതി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കേരള പോലീസിൻ്റെ സോഷ്യൽ പോലീസിങ് ആ ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എത്തിയിരിക്കുന്നത്, ഡി ഡാറ്റ് എന്ന രീതിയിൽ.
1: അത് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട് അല്ലേ, ഡി ഡാഡ് അല്ലേ. ഇങ്ങനെ പോലീസുകാർ ഇങ്ങനെ നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട്
2: രസമുണ്ട്. പക്ഷെ ആ സിറ്റുവേഷൻ ഇച്ചിരി ഡേഞ്ചർ ആണ് അല്ലേ.
1: ആ സിറ്റുവേഷൻ ഡേഞ്ചർ ആണ് എന്ന് പറയുമ്പോൾ തന്നെയും അത് എത്രത്തോളം ഡേഞ്ചർ ആകുന്നു എന്ന് നമ്മൾ ഫാമിലി കൂടി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അല്ലേ, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇന്ന് എല്ലാവരും നമ്മൾ സോഷ്യൽ മീഡിയയിലെ കൊച്ചു കുട്ടികൾ വരെ ഇന്ന് ഫോണില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റില്ല എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തിയിരിക്കും. നമ്മൾ എപ്പോഴും ലൈവിൽ പറയുന്ന ഒരു കാര്യമാണിത്, പക്ഷെ പറയാതിരിക്കാനും കഴിയാത്തൊരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഇന്നത് മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടികളുടെ ഒരു ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗം എന്ന് പറയുന്നത് അത് എത്രത്തോളം അത് കൈകാര്യം ചെയ്യേണ്ടത് വളരെ കരുതലോടെയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് തന്നെ ഒരു കുട്ടി മൊബൈൽ ഫോൺ കൊടുക്കാത്തതിനെ തുടർന്ന് ഒരു കെട്ടിടത്തിന് മുകളിൽ കയറി നിന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായിരുന്നു അല്ലേ. അപ്പോൾ ആ കുട്ടി അതിന് എനിക്ക് മൊബൈൽ തന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ചാടും എന്നുള്ള രീതി, അത് ഏതാണ്ട് 4-5 വയസ്സുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള കുട്ടിയൊക്കെ അങ്ങനെ ചിന്തിക്കുവാണെന്ന് പറയുമ്പോൾ എത്രമാത്രം അതിന് അഡിക്റ്റ് ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പണ്ട് കാലങ്ങളിലുള്ള ആ ഒരു രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇന്നത്തെ കുട്ടികൾ പോലും വളർന്നു വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അവർക്ക് ജനിച്ച് വീഴുമ്പോഴേ അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് മൊബൈലാണ്.
2: ഇപ്പോൾ ഒരു നമ്മളെ ഏറ്റവും മെയിൻ ആയിട്ട് കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ അടങ്ങുന്ന ഒരു മാതാപിതാക്കളുടെ ഒരു സെക്ടറിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം, നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെയായിരുന്നു വളർന്നത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഭാവനാത്മകമായിട്ടുള്ള കഴിവോ അല്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെ നേരിടണം എന്നുള്ളതോ അല്ലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോപ്പറായിട്ട് അറിയാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങൾ കൂടുതലും അതിൽ അഡിക്റ്റ് ആകുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു ഒരു ലോകത്തെപ്പറ്റി അവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങൾ അവർ മോശമാവും, അല്ലെങ്കിൽ അവർക്ക് ശരീരത്തിന് പ്രശ്നങ്ങളുണ്ടാവും, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവർ കഴിക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ഭക്ഷണം ആസ്വാദനം എന്ന രീതിക്ക് ഉപരിയായിട്ട് അവരെന്തോ കഴിക്കുകയാണ്, എന്തോ ചവയ്ക്കുകയാണ് എന്ന രീതിയിലേക്കാണ് ഇന്ന് മാറിയിരിക്കുന്നത്. ഭക്ഷണം എന്നുള്ളത് എന്താണ് എന്നുള്ളത് കണ്ട് കഴിക്കുന്നൊരു പാറ്റേണിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കുഞ്ഞുങ്ങൾ ഇന്ന് മാറിയിരിക്കുന്നത്. പലപ്പോഴും ഈ കൗൺസിലിംഗ് സെക്ടേഴ്സിൻ്റെ റിപ്പോർട്ടുകളും അവരുടെ രീതികളൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ എന്താണ് കഴിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല, അവരെന്തോ കഴിക്കുകയാണ്. വിശപ്പും ദാഹവും പോലും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കില്ല, ഇതിൻ്റെ ഒരു അഡിക്ഷനിലേക്ക് തന്നെ അവർ മാറിയിരിക്കുകയാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ മാത്രം പറയേണ്ട കാര്യം ഇല്ല. ചെറിയ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത് എന്താണ്? അച്ഛനും അമ്മയും മൊബൈലിൽ ഇരിക്കുന്നത് കാണുന്നു, കുട്ടികളും അതുപോലെ തന്നെ മൊബൈലിൽ ഇരിക്കുന്നു. അവർ ഇൻ കേസിൽ ഒച്ചിരി ഒന്നും, അതായത് ഒരു 6-7 വയസ്സാകുമ്പോൾ തന്നെ തിരിച്ചു ചോദിക്കാനുള്ളൊരു രീതിയിലേക്കാണ് ഇന്നത്തെ കുട്ടികൾ മാറിയിരിക്കുന്നത്. ഫോൺ മാറ്റൂ എന്ന് പറയുമ്പോൾ കുട്ടികൾ പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇന്നത്തെ ഒരു സൊസൈറ്റി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മൾ ആദ്യം മുൻകൈ എടുക്കണം എന്നുള്ളതാണ്. പേരൻസും ടീച്ചേഴ്സിൻ്റെയും കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സംവിധാനത്തിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഡി ഡാഡ് എന്ന രീതിയിൽ പുതിയൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.
1: അതിരെ പറഞ്ഞ് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ബ്രെയിനെ കുറിച്ച് അല്ലേ. നമ്മുടെ കുട്ടികളുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അത് 25 വയസ്സിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന, അത് വളർന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് വരുന്നത്. ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു നമ്മളുടെ ബ്രെയിനെ തന്നെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും, ഓർമ്മക്കുറവും, ദേഷ്യം, ഉത്കണ്ഠ, ഇതൊക്കെ അവർക്കുണ്ടാകാം. അപ്പോൾ ആ അവസരങ്ങളിൽ അവരല്ലാതായി മാറുകയാണ്. അവർ വളർന്നു വരേണ്ട ഒരു നല്ല പൗരനായി മാറേണ്ട സാഹചര്യത്തിൽ അവർ വളർന്നു വരുന്നത് ദേഷ്യം പിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവഗണിക്കുന്ന, അല്ലെങ്കിൽ അത്രത്തോളം അവജ്ഞാതരമായിട്ട് സ്വന്തം ജീവിതത്തെ കാണുന്ന തരത്തിലേക്ക് വളർന്നു വരേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കുഞ്ഞുങ്ങൾ പോയിരിക്കുന്നത്.
2: തീർച്ചയായും തീർച്ചയായും. ഇപ്പോൾ പലപ്പോഴും ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അതിനെ നെഗറ്റീവാണ്, ആ ഒരു ഷെയ്ഡ് നെഗറ്റീവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ അതിൻ്റെ നെഗറ്റീവ് ഷെയ്ഡുകൾ കൂടി കുട്ടികൾ കണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ റീലുകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരു ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ എവിടെയാണ് പോസിറ്റീവ്, ഇവിടെ എവിടെയാണ് നെഗറ്റീവ് എന്ന് അറിയാനുള്ളൊരു ബോധമുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ബോധമില്ല. അവരിത് കാണുമ്പോൾ ഇത് ശരിയാണ്, ബാക്കിയുള്ളവർ ഇത് കണ്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് അസഭ്യമായിട്ടുള്ള കുറേ വാക്കുകളൊക്കെ കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യും. ഇത് കാണുമ്പോൾ കുട്ടികൾ എന്താണ് വിചാരിക്കുന്നത്? ഇത് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ചിരിക്കും. അപ്പോൾ ഈ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും നമ്മളാണെങ്കിലും ചെറിയ കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നി നമ്മൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ചിരി ഒരു വലിയൊരു അപകടത്തിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് കുഞ്ഞുങ്ങൾക്കറിയാനുള്ളൊരു രീതി ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു പക്വമായിട്ടുള്ള രീതിയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം ഇതാണ്, ഇതൊക്കെയാണ് ഇതിൻ്റെ നല്ല വശങ്ങൾ, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഉപയോഗിച്ചാൽ മാത്രമേ ഇന്ന രീതികളാണ് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവും എന്ന് പ്രോപ്പറായിട്ട് പറയേണ്ട ഒരു സാഹചര്യത്തിൽ മാത്രം കുഞ്ഞുങ്ങൾക്ക് ഫോൺ നൽകുക എന്നാണ്

0: ഇത് ഒരു റിക്വസ്റ്റ് ആയിട്ട് തന്നെ പ്രിയപ്പെട്ടവർ എടുക്കുക അല്ലേ.
1: അഥവാ ഇനി ഇപ്പോ കുട്ടികൾ ഇങ്ങനെ അതിലേക്ക് അഡിക്റ്റ് ആയി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ വഴക്ക് പറയാനോ എടുക്കാനോ ഒന്നും നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അവരെ എന്താ പറയുക, ദിവസവും കുറച്ചു നേരം അവരോടൊപ്പം ചെലവഴിക്കാനുള്ള ഒരു സമയം കണ്ടെത്തുക. ആദ്യമൊക്കെ അവർ ചിലപ്പോൾ ഒരു പക്ഷേ സമ്മതിച്ചില്ല എന്ന് വരാം, അവരൊരുപാട് പിന്നെ ഒരുപാട് ദേഷ്യപ്പെട്ടു എന്ന് വരാം, അതൊക്കെ മാറ്റി വെക്കുക. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ തികച്ചും പെട്ടെന്ന് തന്നെ നിങ്ങൾ വാങ്ങി വെച്ചിട്ട് കൊടുക്കാതിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുത്. അപ്പം ഒരു ദിവസം നിങ്ങൾ ഒരു കുറച്ച് നേരം ഒന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അത് പിന്നീട് അതിൻ്റെ ആ ഒരു സമയ പരിധി ഒന്ന് കുറച്ച് കുറച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ അവർക്ക് വായിക്കാനുള്ള എന്തെങ്കിലും, അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വായിക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കലാപരിപാടികൾ എന്തെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കാനോ ഒക്കെ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ആദ്യം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മാതാപിതാക്കൾ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ യൂസ് ഒന്ന് കുറച്ച് വെക്കുക, അല്ലെ, കുറച്ച് നേരത്തേക്ക് അല്ലെ കുറച്ച് നാളത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് എത്ര കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് കുറച്ച് വെക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും, അപ്പം അമ്മ ഉപയോഗിക്കുന്നില്ല, അച്ഛൻ ഉപയോഗിക്കുന്നില്ല, അപ്പോൾ അവർ ഞങ്ങളോടൊപ്പം
0: അപ്പം മാത്രമേ നമുക്ക് ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ള വോയിസ് ഉണ്ടാവുകയുള്ളൂ.
1: അതെ,
0: ഇപ്പോൾ ഈ അഡിക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ബീന, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് ഈ പ്രകോപനം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മളിപ്പോൾ ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ ഇന്ന് പെട്ടെന്ന് മറ്റൊരു വ്യക്തി ഫോൺ മേടിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അതേ പ്രോസസ് ആണ് കുഞ്ഞുങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവാതെ പതുക്കെ പതുക്കെ സ്റ്റെപ്പായിട്ട് ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തുക എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്.
1: ഈ മൊബൈൽ ഫോൺ ഒരുപാട് നമ്മൾ ഈ റീലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൊബൈലിൽ ഇങ്ങനെ അതുപോലെ തന്നെ ഗെയിമൊക്കെ കളിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ബ്രെയിനിൽ കുട്ടികൾക്കായാലും നമുക്കായാലും ശരി തന്നെ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു ടെൻഡൻസി കൊണ്ടാണ് നമുക്കത് വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു ത്വര ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടികൾക്കായാലും ശരി തന്നെ ശിക്ഷണം കൊണ്ടല്ല, അവരെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പോലീസുകാരെ ഇന്ന് ഈ ഒരു ഡിഡാറ്റ് സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുള്ള ഒരു ഹെൽപ്ലൈൻ നമ്പർ കൂടിയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെടാവുന്നതാണ്. ഇതാണ് നമ്പർ 9497900200. നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് പറയാം.
0: 9497900200 എന്ന നമ്പറിലൂടെ നിങ്ങൾക്ക് ഡി ഡാഡിൽ ബന്ധപ്പെടാവുന്നതാണ്. പിന്നീട് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യം, തികച്ചും പൂർണ്ണമായും രഹസ്യമായിട്ടുള്ള വിവരശേഖരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൗൺസിലിംഗ് സെക്ടർ തന്നെയായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി എന്നുള്ള ഭയമുള്ള ഒരുപാട് പേരൻസ് കാണാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു ഭയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിച്ച് തന്നെ മാറ്റണം എന്നുള്ളത് തന്നെയാണ്. മറ്റൊരാൾ എന്ത് വിചാരിക്കുന്നു എന്ന് കരുതേണ്ട ആവശ്യമില്ല. നമ്മുടെ കുഞ്ഞാണ്, നമ്മുടെ ഹെൽത്താണ്, നമ്മുടെ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എങ്കിൽ കൂടിയും ഈ ഡി ഡാഡ് പദ്ധതിയിലൂടെ നിങ്ങളുടെ രഹസ്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും എന്ന് കൂടിയാണ് പറയപ്പെടുന്നത്. മനഃശാസ്ത്ര വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് കുട്ടികളുടെ ഈ ഒരു അഡിക്ഷന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നല്ലൊരു ആശയമായിട്ട് തന്നെ നമ്മൾ വളരെ സ്വാഗതാർഹമായിട്ട് തന്നെ ആ ഒരു പ്രൊജക്റ്റിനെ ഏറ്റെടുക്കുകയാണ്.
1: നമ്പർ ഒരിക്കൽ കൂടി ഒന്ന് പറയാം, ഒന്ന് എഴുതിയെടുത്തോളൂ. 9497900200. നിങ്ങളല്ല, നിങ്ങളുടെ അടുത്തുള്ളവർക്ക് വേണമെങ്കിലും ഇതൊന്ന് ഉപയോഗപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ് അല്ലേ.
0: അപ്പോൾ
1: നമ്മൾ വിചാരിക്കുമോ ഞങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഇങ്ങനെയൊന്നും ഇല്ല, പക്ഷെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി അങ്ങനെയാണ്. അതുകൊണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് ആരായാലും നമ്മൾ കുട്ടികൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പോലീസുകാർ ഇങ്ങനെ ഒരു സംവിധാനം തുടങ്ങിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പങ്കാളികളാവുക.
0: യെസ്, തീർച്ചയായും. ഇനി അതായത് നമ്മുടെ ഈ ഭാവി തലമുറ മനോഹരമായിട്ട് തന്നെ ജീവിക്കാനും അല്ലെങ്കിൽ ആ ഒരു പ്രേരണയിലേക്ക് പോകാനും ഒക്കെ സാധ്യമാകാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടിയിരിക്കുന്നു അല്ലേ. യെസ്, അപ്പോൾ തീർച്ചയായും അയച്ചോളൂ. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം ബീന. നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
1: ഒത്തിരി കാര്യം.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാ

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി. അപ്പോൾ നമുക്ക് സമയം 11:21 ആയിരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ ഒരു കുസൃതി ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ്
1: എനിക്കറിയാം അതിരെ ഇന്നലെ പറഞ്ഞ ചോദ്യത്തിൽ ആരും ആൻസർ പറയാത്തത് കൊണ്ട് അതിരെ ഇങ്ങനെ ഗമയടിച്ചിങ്ങനെ ഞാൻ ഇന്ന് പറഞ്ഞ
0: ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്.
1: ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ശ്രോതാക്കളെ ഒരിക്കലും വിഷമിപ്പിക്കാറില്ല. അതിരെ എനിക്ക് ഇഷ്ടമല്ല അത്. അവരധികം ഒന്നും ചിന്തിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പെട്ടെന്ന് തന്നെ ആൻസർ അയക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
0: അതെ. അപ്പോൾ നമ്മുടെ അരവിന്ദാക്ഷൻ സർ ഒരു അപ്ഡേഷൻ തന്നിട്ടുണ്ട്. ഐതിഹ്യമാല ഗ്രന്ഥത്തിന്റെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണി, മണിപ്രവാള കൃതികൾ, നാടകങ്ങൾ, പരിഭാഷകൾ, കൽപ്പിത കഥകൾ, ആട്ടക്കഥകൾ, കിളിപ്പാട്ട് തുടങ്ങി എന്നീ വിഭാഗങ്ങളിലായി 60 കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1904 കൊച്ചി രാജാവ് സമ്മാനിച്ച കവിതിലകം എന്ന സ്ഥാനം ഉൾപ്പെടെ നിരവധി സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് എന്ന രീതിയിലൊരു അപ്ഡേഷൻ അരവിന്ദാക്ഷൻ സർ തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സർ. പലപ്പോഴും നമുക്ക് അദ്ദേഹം ഇങ്ങനെ ഓരോ അപ്ഡേഷൻസ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ നല്ലൊരു ദിവസം അരവിന്ദാക്ഷൻ സാറിന് നേരുകയാണ്. നമ്മുടെ രാജൻ ചേച്ചി പറയാണ് ഒരു ചോദ്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ടൈം ഇങ്ങനെ ഏകദേശം മൈൻഡ് അപ്പിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അടുത്ത ദിവസം നമ്മളത് ചോദിക്കുന്നതായിരിക്കും.
1: നമ്മുടെ രാജ്യത്തെ
0: അപ്പം എന്തായാലും അടുത്ത ദിവസം നമ്മൾ ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചോദ്യങ്ങളായിട്ടൊക്കെ
1: നമുക്ക് ഇതൊക്കെ പറയുമ്പോഴും നമ്മളുടെ അപ്ഡേറ്റ്സുകളൊക്കെ പറയാനുള്ള ഒരു സമയമുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അറിയിപ്പുണ്ട്. നമ്മുടെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ ശ്രദ്ധയ്ക്ക് 2025 മസ്റ്ററിംഗ് 2026 ജൂലൈ 17 പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ശ്രദ്ധയ്ക്കാണിത് കേട്ടോ. അപ്പോൾ പുതിയ നിർദ്ദേശപ്രകാരം 2026 ജൂലൈ 16 2025 മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളും അതുപോലെ തന്നെ 2026 സെപ്റ്റംബർ 30 2026 മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തിയാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2026 സെപ്റ്റംബർ 30 മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുടെ പെൻഷൻ തടഞ്ഞു വയ്ക്കുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ ഇതൊന്ന് ഒന്ന് കേട്ടോളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളിലേക്കൊക്കെ പോവുകയാണ്.
0: യെസ്. അപ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഏറ്റവും മികച്ച
1: ഇപ്പോൾ KSRTC ഇങ്ങനെ എന്ത് പറയണ്ടേ അല്ലേ, എല്ലാ കാര്യത്തിലും ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ് അല്ലേ, ഓരോ കാര്യത്തിലും അല്ലേ.
0: അതെ അതെ.
1: അപ്പോൾ KSRTC കാര്യം പറയാനാണ് ഇന്ന് നമ്മൾ ഒരുങ്ങുന്നത്. നമുക്ക് മികച്ച ഡ്രൈവർക്കും കണ്ടക്ടർക്കും അവാർഡ് നൽകാൻ പോവുകയാണ് KSRTC എന്ന് പറയുന്നത്. KSRTC അവാർഡ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ മാസവും സംസ്ഥാനത്തെ മികച്ച കണ്ടക്ടർക്കും ഡ്രൈവർക്കും അവാർഡ് നൽകാനാണ് ഇവരൊരുങ്ങുന്നത്. അപ്പോൾ മികച്ച ഡ്രൈവറെയും അതുപോലെ തന്നെ ഓരോ ഡിപ്പോയിലും മികച്ച ഡ്രൈവറെയും കണ്ടക്ടറെയും കണ്ടെത്തുന്നതിൽ നിന്നും അവർക്ക് സംസ്ഥാനത്തിലെ പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് അവരായിരിക്കും. അപ്പോൾ യൂണിറ്റ് ഓഫീസർ ചെയർമാനും സൂപ്രണ്ട് കൺവീനറുമായ 5-അംഗ സമിതി ആയിരിക്കും ഈ ഒരു താഴെ തട്ടിലുള്ള മികവ് പരിശോധന നടത്തുന്നത്. അത് മാത്രമല്ല കോർപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ വിലയിരുത്തിയായിരിക്കും അവർ മാർക്ക് ഇടുന്നത്. അപ്പോൾ ആകെ 100 മാർക്കുള്ളതിനകത്ത് വരുമാനമുണ്ടാക്കുന്നതിനാണ് കണ്ടക്ടർമാർ മുൻഗണന നൽകേണ്ടത്. ഓരോ ഷെഡ്യൂളിനും നിശ്ചയിച്ചിട്ടുള്ള ടാർഗറ്റിന്റെ 100% നേടുന്നവർക്ക് 60 മാർക്കാണ് ലഭിക്കുന്നത്.
0: എക്സാമൊക്കെ കഴിഞ്ഞ് പ്രോപ്പറായിട്ട് ഒരു ജോലിയിലേക്ക് കടക്കുമ്പോൾ അവിടെയും 100 മാർക്കിനുള്ളിൽ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ 60 മാർക്ക് നേടണം എന്നുള്ള രീതിയൊക്കെയാണ്.
1: മാത്രമല്ല അവിടെയുണ്ട് ഹാജർ. അപ്പം പ്രതി ദിവസമുള്ള അവരുടെ ഒരു ഹാജർ, കൃത്യമായിട്ട് ഡ്യൂട്ടിക്ക് ഹാജരാവുന്നതിന് ഒക്കെ 15 മാർക്കാണ് ഉള്ളത്. അപ്പൊ കൃത്യമായിട്ട് ഡ്യൂട്ടിക്ക് വരണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യാത്രക്കാരോട് അവരെങ്ങനെയാണ്
0: പെരുമാറുന്നതെന്നുള്ളതിന്
1: ഒരു 10 മാർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രൈവർമാരുടെ കാര്യത്തിൽ ഇന്ധനം അവർ എത്രത്തോളമാണ് പെട്രോളും ഡീസലും ഒക്കെ അവർ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തോളം അവർ അത് കാര്യക്ഷമമായി അത് നോക്കുന്നു എന്നുള്ളതിന് 60 മാർക്കാണ് അവർക്കുള്ളത്. അപ്പോൾ ഓരോ ഷെഡ്യൂളിനും അതുപോലെ തന്നെ KMPL ടാർജറ്റ് നിശ്ചയിച്ച് അത് നേടുന്നതിനനുസരിച്ച് മാർക്ക് നൽകും. അപ്പം സുരക്ഷിതമായ ഡ്രൈവിങ്ങിന് 20 മാർക്ക്, ഹാജരിനും സമയ കൃത്യതയ്ക്കും 15 മാർക്ക്, അച്ചടക്കത്തിന് 5 മാർക്കും നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ KSRTC ഇനി വളരെ സൂക്ഷിച്ചു വേണം
0: ടാസ്കിലേക്ക്
1: പോവുകയാണ്.

0: ഓരോ ഡിപ്പോയിൽ നിന്നും മികച്ച 10 ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും കണ്ടെത്തി അത് അവിടെയുള്ള അതേ ആ ഒരു സ്ഥലങ്ങളിൽ വെച്ച് തന്നെയാണ് ആദരിക്കുന്നത്. അപ്പൊ 3 പേരുടെ വീതം പട്ടിക HR വിഭാഗത്തിന് അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പട്ടികയിൽ നിന്നാണ് സംസ്ഥാനത്തെ മികച്ച ഡ്രൈവർ കണ്ടക്ടർ അവാർഡ് കണ്ടെത്തുന്നത്. നേരത്തെ മികച്ച ഇന്ധനക്ഷമത നേടുന്ന ഡ്രൈവർമാരെ കണ്ടെത്തി ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് എന്തോ ഫലപ്രദമായി കണ്ടില്ല. അപ്പോൾ ഈ ഒരു ജൂലൈ മാസത്തെ പട്ടിക അടുത്ത ദിവസങ്ങളിൽ നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത മാസങ്ങളിലൊക്കെ 5 മുൻപ് പട്ടിക നൽകി അവരുടെ ഡ്രൈവറുടെ അശ്രദ്ധയിലുണ്ടാകുന്ന അപകടങ്ങൾ, KSRTC വിജിലൻസ് വിഭാഗം സ്ഥിരീകരിച്ച പരാതികൾ തുടങ്ങിയ യോഗ്യതയില്ലാത്ത പട്ടികയുമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മികവ് തെളിയിച്ചാലും അയോഗ്യതയായ പട്ടികയിലുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവരെ അവാർഡിന് പരിഗണിക്കില്ല. അത് സൂക്ഷിച്ചു വേണം ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഇനി ബസ് ഒന്ന് ഓടിക്കാൻ എന്നുള്ളത് ശ്രദ്ധിച്ചു വേണം. അപ്പോൾ KSRTC ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ലല്ലോ അതിരേ, അല്ലേ? അതെ, പ്രിയദർശിനി ഇങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ വന്നതേ ഉള്ളൂ. വീണ്ടും KSRTC ഇതാ വന്നിരിക്കുന്നു അവാർഡുമായിട്ട്, അല്ലേ? അപ്പോൾ KSRTC അല്ലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ ഇനി നല്ല രീതിയിലായിരിക്കും നമ്മളോടൊക്കെ പെരുമാറുന്നത്.
1: യെസ്, തീർച്ചയായും നമുക്കത് നല്ലൊരു രീതിയായിട്ട് തന്നെ പോട്ടെ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ആ ഒരു മാർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മത്സര ഇനത്തിലേക്കൊക്കെ കടന്നിരിക്കുകയാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നു, ആൻസർ ഒക്കെ റിവീൽ ചെയ്യാൻ. നമ്മുടെ ചിത്രാമ പറഞ്ഞിരിക്കുന്നു, ഗുഡ് മോർണിംഗ്, എനിക്ക് പ്രിയപ്പെട്ട ബീന, ആതിര ആൻഡ് ടെക്കി.
0: ഗുഡ് മോർണിംഗ്. അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു തന്നെ വിചാരിക്കുന്നു, അല്ലേ? ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി നല്ല ആരോഗ്യവതിയായി തന്നെ ഇരിക്കുന്നു എന്ന് കരുതുന്നു.
1: യെസ്. അപ്പോൾ നമ്മുടെ ചിത്രാമ പറയാണ്, നമ്മൾ ഡെങ്കി ഫീവറിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഡെങ്കിയുടെ ഒരു രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ആയെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. കൊതുക് നശീകരണത്തെക്കുറിച്ചുള്ള അവബോധം സൂപ്പറായിരുന്നു. കേൾവിക്കാർ പ്രാവർത്തികമാക്കിയാൽ പ്രയോജനപ്രദമാകും.
0: അതെ, അപ്പോൾ കേൾവിക്കാരെല്ലാവരും നമ്മൾ അത്രയും നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേൾവിക്കാരാണെങ്കിൽ തന്നെയും അത് അതുപോലെ തന്നെ നിർത്തട്ടെ. കാരണം പ്രത്യേകിച്ച് ചിത്രാമയെന്ന് പറയുന്നത് നമ്മുടെ ഡെങ്കിപ്പനിയുടെ ഒരു രക്തസാക്ഷി കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം ബുദ്ധിമുട്ട് ചിത്രാമ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മസ്തിഷ്ക ദിനത്തെക്കുറിച്ച് പറഞ്ഞത് ഹൃദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചിത്രാമ. അപ്പം മിഴിവാർന്ന അവതരണം, സിന്ദൂരരേഖ ഫിലിമിലെ എൻ്റെ സിന്ദൂര സന്ധ്യ എന്നുള്ളൊരു ഗാനം വെച്ച് തരണമെന്ന് ചിത്രാമ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും. അപ്ഡേഷൻസ് ഉന്നത നിലവാരം പുലർത്തുന്നു എന്ന് തന്നെയാണ് ചിത്രാമ പറയുന്നത്. താങ്ക് യു ചിത്രാമ, താങ്ക് യു വെരി മച്ച്.
1: യെസ്. അപ്പോൾ ചിത്രാമ നല്ലൊരു മെസ്സേജ് തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ പാട്ട് നമ്മൾ തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും.
0: അപ്പോൾ മറ്റൊരു മെസ്സേജിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇന്നൊരു കുസൃതി ചോദ്യം ചോദിച്ചിരുന്നു. നമ്മളുടേതാണ് പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് ആൻസറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ സനോജ് ശരിക്കുള്ള ആൻസറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം റിവീൽ ചെയ്യാനുള്ളൊരു ടൈം ആയിരിക്കുകയാണ്, അല്ലേ അതിര? അപ്പം ഉത്തരം ഇതാണ്, പേര് എന്നാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുപാട് പേര് നമ്മുടെ രാജം ചേച്ചി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റീജ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, സനോജ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പേര് അതിൻ്റെ ആൻസറുകൾ പറഞ്ഞിട്ടുണ്ട്.
1: അതെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രമോദേട്ടനാണെങ്കിൽ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. ബാബുരജൻ സാറും കറക്റ്റ് ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കവിത ചേച്ചി കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രമേഷ് കെ ജി സാറ് മുതുകെന്നാണ് പറഞ്ഞത്, പക്ഷേ ആൻസർ പേര് എന്നുള്ളതാണ്. ടൈറ്റസ് കുരീപ്പുഴ, റഷീദ കുരീപ്പുഴ, അവരെല്ലാവരും കറക്റ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
0: ഇന്നിപ്പോൾ എല്ലാവരും സന്തോഷത്തിലായിരിക്കും കറക്റ്റ് ആൻസർ പറഞ്ഞതുകൊണ്ട്
1: പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സ്ഥിരം ശ്രോതാക്കളും അയക്കുന്ന സ്ഥിരം ശ്രോതാക്കൾ എല്ലാം ഇതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: നമ്മുടെ മൻസൂർ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
1: അപ്പൊ അത് അദ്ദേഹം ഇന്നലെ ചോദിച്ചൊരു പാട്ടാണ്, നമ്മളത് ഇന്നലെ ലൈവിന് ശേഷം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ കേസിൽ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പറയുകയാണ്, 3 മണി മുതൽ നമ്മുടെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന ലൈവ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ശ്രോതാക്കളുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ആ ഒരു ടൈമിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട RJ ശ്രീലക്ഷ്മി അത് പ്ലേ ചെയ്ത് തരുന്നത് തന്നെയായിരുന്നു.
0: 3 മണിക്കാണ്, അത് മറക്കാതിരിക്കുക, അല്ലേ?
1: യെസ്, തീർച്ചയായും. അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. സമയം 11:30 ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം
0: ഞാൻ ബീന ഗുവേര.
1: യെസ്. അപ്പോൾ നല്ലൊരു പാട്ടോട് കൂടി നമ്മൾ ദാ വൈൻഡ് അപ്പ് ചെയ്യുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ.
0: റേഡിയോ 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

പഠിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണാവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES-ൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES-ലേക്ക് തന്നെ.
3: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447676038900 9447560336.
1: എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തിനങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 സമ്മാനം 25,000 രൂപ, 2 സമ്മാനം 5,000 രൂപ, 3 സമ്മാനം 3,000 രൂപ, 4 സമ്മാനം 2,000 രൂപ, 5 സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 8121212680.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇന്ന് ജൂലൈ 22 ലോക മസ്തിഷ്ക ദിനം. തലച്ചോറിന്റെ ആരോഗ്യ അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും നാഡീവ്യവസ്ഥയുടെ അവസ്ഥകൾ തടയുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി എല്ലാ വർഷവും ജൂലൈ 22 ലോക മസ്തിഷ്ക ദിനമായി ആചരിക്കുന്നു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോളജി, അതായത് WFN, ആണ് ഇത് ആരംഭിച്ചത്. തലച്ചോറിന്റെ ആരോഗ്യം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമെന്ന നിലയിൽ അതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. ഈ ക്യാമ്പയിൻ ഔദ്യോഗികമായി ആരംഭിച്ചത് 2014 ജൂലൈ 22 1957 വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോളജി സ്ഥാപിതമായതിന്റെ വാർഷികവും ഈ തീയതിയാണ്. ഇതിന്റെ പ്രാധാന്യം ഡിമൻഷ്യ, പക്ഷാഘാതം, പാർക്കിൻസൺസ് രോഗം പോലുള്ള നാഡീവൈകല്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കളങ്കം കുറയ്ക്കുന്നതിലും ചികിത്സയ്ക്കും പുനരധിവാസത്തിനും തുല്യമായ പ്രവേശനത്തിനായി വാദിക്കുന്നതിലും ഈ ദിവസം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം? 8 മണിക്കൂർ ഗുണനിലവാരമുള്ള ഉറക്കം, ദിവസവും 30 മിനിറ്റ് നടത്തം, ഒമേഗ 3 അടങ്ങിയ ഭക്ഷണം കഴിക്കൽ, തലച്ചോറിനുണ്ടാകുന്ന പരിക്കുകൾ തടയാൻ ഹെൽമറ്റ് ധരിക്കൽ തുടങ്ങിയ നാഡീവ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ജീവിതശൈലി ശീലങ്ങൾക്ക് മെഡിക്കൽ വിദഗ്ധർ ഊന്നൽ നൽകുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8 1138 8 1138.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.

പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ്, മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. തൂഫാൻ വാരിയേഴ്സായി SPCA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെക്കുകയായിരുന്നു. തുടർന്ന് 12 മണിവരെയും പിന്നീട് 2 മണിവരെയും സഭ നിർത്തിവച്ചു. സിക്കിം അപകടത്തിൽ മരിച്ചവർക്ക് രാജ്യസഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നീറ്റ് വിഷയത്തിലെ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം

0: ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ നേതൃത്വം നൽകും. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്നതിന് സിദ്ധാർത്ഥ് സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കലാലയങ്ങളിലെല്ലാം റാഗിംഗ് വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. വയനാട് മരണമടഞ്ഞ സിദ്ധാർത്ഥിന്റെ പേരിലുള്ള ഒരു റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തു. രണ്ടാമത്, കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാറിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡേഴ്സായും സൈബർ വാറിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാനത്ത് ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ പൊതുകേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, LPG ഗോഡൌണുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പരിശോധന നടത്താൻ പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിക്കും. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അടുത്ത മാസം 1 മുതൽ നിരീക്ഷണം തുടങ്ങും. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ 2-ാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജരാണ് കാണാതായ അനീഷ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി മാഹി ക്ലാസിലെ 2-ാമത്തെ തീരദേശ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവൻ കമ്മീഷൻ ചെയ്തു. കർണാടകയിലെ കർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാൽവനിൽ 80%ത്തിലധികം തദ്ദേശീയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയാകും. സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2-ന് നട തുറക്കും. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ ചതിരൂർ നീലായിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിനെ തുടർന്ന് വൻ കൃഷിനാശം. വാഴ, കശുമാവ് കൃഷികൾക്കാണ് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ആനക്കൂട്ടം സോളാർ വേലി മറികടന്നാണ് ജനവാസ മേഖലയിൽ എത്തിയത്. 2 ആഴ്ചക്കിടെ 2-ാം തവണയാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി വ്യാപക നാശം വിതയ്ക്കുന്നത്. 300-ലേറെ വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. വാഴയ്ക്കൊപ്പം കശുമാവിൻ തൈകളും നശിപ്പിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും. ആറളം ഫാം മേഖലയിൽ നിന്ന് തുരത്തുന്ന ആനകളാണ് അതിർത്തി വനമേഖല വഴി ചതിരൂർ, നിലായ്, പരിപ്പുതോട് ഭാഗങ്ങളിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടങ്ങളിലെ വനാതിർത്തികളിൽ പ്രതിരോധ സംവിധാനത്തിന്റെ കുറവ് പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു.
0: കാസർകോട് സ്കൂൾ കുട്ടികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ 7 വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. MG റോഡിൽ ഫോർട്ട് റോഡ് ജംഗ്ഷനിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെയും 79-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. മൈ ഭാരത് പോർട്ടലിലൂടെ ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. കോമൺവെൽത്ത് ഗെയിംസ് 2026 നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ.

തുടക്കമാകും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. അടുത്ത മാസം 2 ഗെയിംസ് സമാപിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സ്കോട്ട്ലൻഡ് രാഷ്ട്രത്തലവൻ ജോൺ സ്വിന്നിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന് ഇന്ത്യയുടെ സാംസ്കാരിക, കാർഷിക, സാമ്പത്തിക മേഖലകളിൽ വലിയ പ്രാധാന്യമുണ്ട്. മാമ്പഴ കൃഷിയുടെ പ്രാധാന്യം, കർഷകർക്കും ഭക്ഷ്യ വ്യവസായത്തിനും ഉണ്ടാകുന്ന നേട്ടങ്ങൾ, മാമ്പഴത്തിന്റെ പോഷക ഗുണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേതെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സൈന്യത്തിലെ 20,000 മുസ്ലിം ജീവനക്കാർ രാജിവെച്ചതായി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പ്രസ്താവിച്ചു എന്ന രീതിയിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 675 പോയിന്റ് ഇടിഞ്ഞ് 76,793, നിഫ്റ്റി 190 പോയിന്റ് നഷ്ടത്തിൽ 23,997 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 1,680 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സാഹസിക മേഖലയിലെ നേട്ടങ്ങൾക്കുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതിയായ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ അവാർഡ് 2025 കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രാലയം ഓൺലൈൻ വഴി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നാഷണൽ അവാർഡ്സ് പോർട്ടൽ വഴി ഓഗസ്റ്റ് 20 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. 15 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തൂഫാൻ വാരിയേഴ്സായി SPCA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: Music with Radio Santhvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഒന്ന് രണ്ട് നാല് മൂന്ന് നാല് മൂന്ന് നാല് മൂന്ന്.
1: എൻഡോമെട്രിയോസിസും ഹോമിയോപ്പതിയും കോട്ടയം കുറിച്ചി ഗവൺമെന്റ് ഹോമിയോപ്പതി ആശുപത്രിയിലെ ജനനി വന്ധ്യതാ നിവാരണ യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജോബി ജെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഇനി വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത രാഷ്ട്രപതി ദ്രൗപദി. നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാൽവൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി രണ്ടാം ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത രാഷ്ട്രപതി ദ്രൗപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മസഡോണിയൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഡിജിറ്റൽ അടിസ്ഥാന രംഗത്തെ യോജിച്ചുള്ള പ്രവർത്തനത്തിന് നോർത്ത് മസഡോണിയയെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യ സംസ്കരണം, AI, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചും ശ്രീമതി മുർമു പറഞ്ഞു. സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ രാഷ്ട്രപതി ഇന്ന് സന്ദർശിക്കും. സ്കോപ്പിയ മ്യൂസിയത്തിലെ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമയും ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഉന്നയിച്ച് ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു.
2: सभी माननीय सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है. इससे मेरा आग्रह है प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया

0: उन विषयों पर मैं चर्चा कराने को तैयार हूँ। जितनी देर जितने समय आप चर्चा करना चाहेंगे उपयुक्त समय आपको चर्चा के लिए मिलेगा।
1: രാജ്യസഭയിലും സമാനങ്ങളാണ് അരങ്ങേറിയത്. സിക്കിമിലെ തീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ടണൽ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് നാഴികക്കല്ല് കുറിച്ച് രണ്ടാമത്തെ മാഹി ക്ലാസ് അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ ഐ എൻ എസ് മാൽവാൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കർണാടകയിലെ കാർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തീരദേശ സുരക്ഷയിൽ ഐ എൻ എസ് മാൽവാന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ രണ്ടാമത്തെ ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായ മാൽവാന്റെ 80% തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ നേർ സാക്ഷ്യമാണ് ഐ എൻ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്നലെ മുൻകൂർ അനുമതിയില്ലാതെ ധർണ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ നടപടിയെ ബിജെപി അപലപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്ത്, രാജീവ് ചൌക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്നും DMRC വ്യക്തമാക്കി. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റാഗിംഗ് നിയമം കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരിക്കണ്ടി ജനറൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ വിട്ടയച്ച സാഹചര്യം പരിശോധിക്കുമെന്നും പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1000 MW വർധന ഉണ്ടായതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കയർ മേഖലയുടെ ശാക്തീകരണത്തിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഓണക്കാലമാണ്, പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും എല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം. ഓണക്കാലത്ത് കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
1: സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. അപകട വിവരമറിഞ്ഞ് അനീഷിന്റെ ഭാര്യ സംഗീതയും മറ്റു ബന്ധുക്കളും ഇന്നലെ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപകടസ്ഥലത്ത് നിന്ന് 12 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും നിഗമനമുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും പുതിയ അവസരങ്ങൾക്കായി കൈകോർക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ പോസ്റ്റ് മിനിസ്റ്റീരിയൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
4: Both India and ASEAN are optimistic about their prospects. Our eyes must therefore be firmly fixed on opportunities even while addressing challenges, and there are many of them amongst us and between us. The India-ASEAN agenda today covers trade and investment, mobility and talent, tech, digital and AI, green and sustainability, as well as connectivity.
1: ിൽസിൽ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലെത്താൻ അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 20,000 മുസ്ലിം സൈനികർ രാജിവെച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ.

0: ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും വ്യാപക നാശനഷ്ടം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ മുൻനിർത്തി ശ്രീമാതാ വൈഷ്ണോദേവി അമർനാഥ് തീർത്ഥാടനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4 സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബില്ല് ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ ഉള്ളടക്കം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് നടപടി. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി 2 ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇന്ന് ജൂലൈ 22, ലോക മസ്തിഷ്ക ദിനം. തലച്ചോറിൻ്റെ ആരോഗ്യ അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും നാഡീവ്യവസ്ഥയുടെ അവസ്ഥകൾ തടയുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി എല്ലാ വർഷവും ജൂലൈ 22 ലോക മസ്തിഷ്ക ദിനമായി ആചരിക്കുന്നു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോളജി, അതായത് WFN, ആണ് ഇത് ആരംഭിച്ചത്. തലച്ചോറിന്റെ ആരോഗ്യം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമെന്ന നിലയിൽ അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഈ ക്യാമ്പയിൻ ഔദ്യോഗികമായി ആരംഭിച്ചത് 2014 ജൂലൈ 22 1957 വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോളജി സ്ഥാപിതമായതിന്റെ വാർഷികവും ഈ തീയതിയാണ്. ഇതിന്റെ പ്രാധാന്യം ഡിമൻഷ്യ, പക്ഷാഘാതം, പാർക്കിൻസൺസ് രോഗം പോലുള്ള നാഡീവൈകല്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കളങ്കം കുറയ്ക്കുന്നതിലും ചികിത്സയ്ക്കും പുനരധിവാസത്തിനും തുല്യമായ പ്രവേശനത്തിനായി വാദിക്കുന്നതിലും ഈ ദിവസം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം? 8 മണിക്കൂർ ഗുണനിലവാരമുള്ള ഉറക്കം, ദിവസവും 30 മിനിറ്റ് നടത്തം, ഒമേഗ 3 അടങ്ങിയ ഭക്ഷണം കഴിക്കൽ, തലച്ചോറിനുണ്ടാകുന്ന പരിക്കുകൾ തടയാൻ ഹെൽമറ്റ് ധരിക്കൽ തുടങ്ങിയ നാഡീവ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ജീവിതശൈലി ശീലങ്ങൾക്ക് മെഡിക്കൽ വിദഗ്ധർ ഊന്നൽ നൽകുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023793.

0: സംസ്ഥാനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇന്ന് ജൂലൈ 22 ലോക മസ്തിഷ്ക ദിനം. തലച്ചോറിന്റെ ആരോഗ്യ അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും നാഡീവ്യവസ്ഥയുടെ അവസ്ഥകൾ തടയുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി എല്ലാ വർഷവും ജൂലൈ 22 ലോക മസ്തിഷ്ക ദിനമായി ആചരിക്കുന്നു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോളജി, അതായത് WFN, ആണ് ഇത് ആരംഭിച്ചത്. തലച്ചോറിന്റെ ആരോഗ്യം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമെന്ന നിലയിൽ അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഈ ക്യാമ്പയിൻ ഔദ്യോഗികമായി ആരംഭിച്ചത് 2014 ജൂലൈ 22. 1957 വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോളജി സ്ഥാപിതമായതിന്റെ വാർഷികവും ഈ തീയതിയാണ്. ഇതിന്റെ പ്രാധാന്യം ഡിമൻഷ്യ, പക്ഷാഘാതം, പാർക്കിൻസൺസ് രോഗം പോലുള്ള നാഡീവൈകല്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കളങ്കം കുറയ്ക്കുന്നതിലും ചികിത്സയ്ക്കും പുനരധിവാസത്തിനും തുല്യമായ പ്രവേശനത്തിനായി വാദിക്കുന്നതിലും ഈ ദിവസം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം? 8 മണിക്കൂർ ഗുണനിലവാരമുള്ള ഉറക്കം, ദിവസവും 30 മിനിറ്റ് നടത്തം, ഒമേഗ 3 അടങ്ങിയ ഭക്ഷണം കഴിക്കൽ, തലച്ചോറിനുണ്ടാകുന്ന പരിക്കുകൾ തടയാൻ ഹെൽമറ്റ് ധരിക്കൽ തുടങ്ങിയ നാഡീവ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ജീവിതശൈലി ശീലങ്ങൾക്ക് മെഡിക്കൽ വിദഗ്ധർ ഊന്നൽ നൽകുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

നമസ്കാരം. ഞാൻ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം. സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മദ്യ മയക്കുമരുന്നിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിമുക്തി മിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിമുക്തി മിഷൻ്റെ ഈ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവതലമുറ അടക്കമുള്ള നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദ്യതകളും ചേർന്ന് വരുന്നത് നമ്മുടെ കുടുംബത്താണ്. പക്ഷേ പലപ്പോഴും, അത് പരസ്യമായിട്ട് പറഞ്ഞാലും രഹസ്യമായിട്ടാണെങ്കിൽ പോലും, പല കുടുംബങ്ങളിലും മദ്യത്തോടുള്ള അമിതമായ ആസക്തിയും മയക്കുമരുന്നിൽ അടിമപ്പെട്ട ഒരവസ്ഥയും ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഏറ്റവും ദുരിതപൂർണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണെന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കരകടക്കേണ്ടതുണ്ട്. ഏറ്റവും സന്തോഷകരമായി കടന്നു പോകുന്ന ഒരു കുടുംബത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആളാകട്ടെ മദ്യത്തിനോ മയക്കുമരുന്നിനോ അമിതമായ ആസക്തിയിൽ അങ്ങനെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായും മനസ്സിലാക്കുക, ലഹരി എന്നുള്ളത് എന്താണെന്ന്, അല്ലെങ്കിൽ ആ ലഹരിയുടെ വലിയ ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിൽ പോയി ജീവിതം നശിപ്പിക്കുന്നതിന് പകരം ആ ലഹരി എന്താണ് എന്നുള്ളത് ഒരു 6, 7 അല്ലെങ്കിൽ 8 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഒരു കൊച്ചു കുട്ടിയെ പറഞ്ഞു പ്രാപ്തമാക്കുക എന്നുള്ളതാണ് വിജയിയായ ഏതൊരു രക്ഷകർത്താവിൻ്റെയും അടിസ്ഥാനപരമായ അടയാളമെന്നുള്ളത്. കുട്ടിക്ക് കൃത്യമായ ബോധം കൊടുക്കുക. കാരണം പണ്ടുള്ള ഒരു കാലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നുള്ളത്. ഈ ന്യൂ ജനറേഷനിൽ കുട്ടികൾക്ക് ഏറ്റവും അരോചകമായി തോന്നുന്നത് ഉപദേശം എന്നുള്ളതാണ്. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇത് പാടില്ല. ഇതൊക്കെ കാലഹരണപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതിനു പകരം രക്ഷകർത്താക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നല്ല ശീലങ്ങൾ 6, 7, 8, 9 വയസ്സിൽ അവരിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഒരു നല്ല റിസൾട്ട് കിട്ടും. ലഹരി എന്നുള്ളത് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് കേവലം ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്ന ഒരു പ്രക്രിയ അല്ല, അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടുന്നത് എന്നുള്ളത് കുറച്ച് കൂടുതൽ കാര്യങ്ങളെടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളതിലേക്ക് ആകുമ്പോഴാണ് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല. സംസ്ഥാന സർക്കാർ നിരവധി കാര്യങ്ങൾ ബോധവൽക്കരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. രക്ഷകർത്താക്കൾ മനസ്സിലാക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കുക. നമ്മളെത്ര തിരക്കുള്ളവരാണെങ്കിലും കുറച്ച് നേരം നമ്മളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആ ഒരു സമയം എന്ന് പറയുന്നത് അവരോട് ചെലവഴിക്കണം. വീട്ടിലൊന്നിച്ച് വായന വേണം, വർത്തമാനം വേണം, അന്നം പങ്കിട്ട് കഴിക്കണം, അവരോട് സംസാരിക്കണം, അവരെ കേൾക്കണം, കുട്ടികളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ അവരുടെ ഒരു സ്ഥാനം, ആ കുട്ടിയെ രക്ഷകർത്താക്കൾ കൃത്യമായ ഒരടയാളത്തിലേക്കാണ് നയിക്കുന്നതെന്ന് കുട്ടി മനസ്സിലാക്കണം. അതൊരു പ്രധാന ഭാഗമാണ്. എങ്ങനെ നമ്മൾ കുട്ടികളെ വാത്സല്യത്തോടും സ്നേഹത്തോടു കൂടി വളർത്തിച്ച് നമ്മൾ കൊണ്ടുവന്നാലും ശരി, മനസ്സിലാക്കുക, അവരുടെ ഇവിടെ അഡോളസൻസ് ഏജിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊരു സുഹൃത്തിനെ ആവശ്യമായിട്ട് വരും. ഒന്നല്ലെങ്കിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒരു ലോകത്തേക്കാണ് അവർ പോകുന്നത്. ആ സുഹൃത്ത് നല്ലതാകാം, ചീത്തയാകാം, മദ്യം വിൽക്കുന്നവനാകാം, മയക്കുമരുന്ന് വ്യാപാരിയാകാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാകാം, ആൻറ്റി സോഷ്യൽ എലമെൻ്റ് എത്തരത്തിലുള്ള ആളുമാകാം. അവിടെ കൃത്യമായ ആ സുഹൃത്തിൻ്റെ സ്ഥാനത്തേക്ക് രക്ഷകർത്താവ് കടക്കുക, ഒരു പുതിയ ഫ്രണ്ടായി ഒരു അച്ഛനും അമ്മയും മാറുക എന്നുള്ളിടത്താണ് കാലം ആ രക്ഷകർത്താവിനെ വിജയിയായി അടയാളപ്പെടുത്തുന്നത്. അതിനവർക്ക് ഉപദേശമല്ല, അവരോട് ചേർന്ന് നിൽക്കുക. തോൽവി ഉണ്ടാകാം, പഠനഭാരങ്ങളിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകാം, സ്ട്രെയിൻ ഉണ്ടാകാം. അപ്പോഴൊക്കെ അവരോട് നമ്മൾ ചേർന്ന് നിൽക്കുക. തോറ്റാലൊന്നും ഒരു കുഴപ്പമില്ലട, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലടി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. ആ പ്രശ്നത്തിന് എന്താണ് ഒരു നല്ല സുഹൃത്തിൻ്റെ ഭാഗത്ത്, ഒരു അച്ഛൻ അമ്മ എന്നുള്ളതിനപ്പുറം ഒരു സുഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു പാഠം ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വരൂ എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അനുകരണം ഈ അഡോളസൻസ് ഏജിൽ കുട്ടികൾ ശീലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സിനിമ കാണുക അല്ലെങ്കിൽ സിനിമയോ മറ്റുള്ള ഏത് പരസ്യങ്ങളോ ആണെങ്കിലും ശരി,

അവരതിലുള്ള അനുകരണത്തിലേക്ക് പോകും. അപ്പം അതിനെയൊന്നും സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിനോ നമ്മൾ വിമർശിക്കാതെ ഭാവനയൊന്നാണ്, യാഥാർത്ഥ്യം ഒന്നാണ് എന്നുള്ളൊരു ബോധം കുട്ടികളെ മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊരു ഇൻഡ്യൂഷനും ഇല്യൂഷനുമാകാം. അപ്പം ആ ഭാവനയ്ക്കപ്പുറത്ത് യാഥാർത്ഥ്യ ജീവിതമുണ്ട്. ഇപ്പോൾ കുഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ച് തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോയെന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അതിനു മുമ്പ് തന്നെ കുഞ്ഞിനോട് പറയേണ്ട കാര്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് ഒരു പുക വലിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ 13.8 മിനിറ്റ് 14 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് ചുരുക്കമുള്ള ജീവിതമാണ്, ഒരു 10-ഓ 35-ഓ ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മനുഷ്യ ജീവിതം. അതിലൊരു 14 മിനിറ്റ് അപഹരിച്ചു കൊണ്ടുപോകാൻ ഒരു സിഗരറ്റിന് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പെട്ടെന്നാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇല്ലാതാക്കുന്നത് എന്നുള്ള ചിത്രം ഒരു എലമെന്റ് ഓഫ് ഫിയർ പോലെ, ഒരു ഭീതി പോലെ കുഞ്ഞിന്റെ മനസ്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നോ പറയാനുള്ള ധൈര്യം കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാക്കിയെടുക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നോ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. Sometimes no is more powerful than yes എന്നാണ് പറയുന്നത്. എല്ലാത്തിനും സമ്മതം മൂടുന്ന അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിനപ്പുറം നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾക്ക് നോ തന്നെ പറയാനുള്ളൊരു ശീലം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു പാരൻറ്റും എപ്പോഴും ശ്രദ്ധിക്കുക. അതിലുപരി തന്നെ ഈ കുട്ടിക്കാലം തൊട്ട് തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഒരു 15 വയസ്സൊക്കെ ആകട്ടെ അല്ലെങ്കിൽ ഒരു 16-ഓ 20-ഓ വയസ്സാകട്ടെ അവനെ ഒന്ന് ശരിയാക്കി എടുക്കണം, അല്ലെ അവൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊരു തെറ്റാണ്. അവൻ്റെ ഒരു 5, 6, 7 വയസ്സ് വരുമ്പോൾ തന്നെ അവനിൽ ആദ്യം കൊടുക്കേണ്ട ഭാഗമെന്ന് പറയുന്നത് നിയമങ്ങൾ അനുസരിക്കുക, ഹെൽമെറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക. ഇതൊക്കെ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് തന്ന നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ജീവനും സ്വത്തും രക്ഷപ്പെടും. അതിലുപരി ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ നിയമവ്യവസ്ഥയെ നമ്മൾ അനുസരിക്കുന്നു. സ്ത്രീകളോടുള്ള പെരുമാറ്റം എത്തരത്തിലായിരിക്കണം, ഇങ്ങനെ പലതരത്തിലുള്ള സത്യം പറയാൻ പഠിക്കുക. അത് കണക്ക് തന്നെ നമ്മുടെ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതിരിക്കാൻ പഠിപ്പിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ പഠിക്കുക. അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ നിരവധി നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക വഴി അവനിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ഒരു പുതിയ നിർമ്മിതി ഉണ്ടാകും. അത് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന, ലഹരിയിൽ നിന്ന് എപ്പോഴും ദൂരെ അകലം പാലിക്കുന്ന ഒരു നല്ല ശീലമായിരിക്കും. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു കുട്ടി ഒരു 15-ഓ 16-ഓ വയസ്സ് കഴിയുമ്പോൾ ഒരു പരിധിവരെ എന്നല്ല ഭൂരിപക്ഷം അത് ലഹരിയിൽ നിന്ന് എന്നും മാറി നിൽക്കാനുള്ളൊരു ടെൻഡൻസിയാണ് കാണപ്പെടുന്നത്. പല കുടുംബത്തും പല പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് നല്ല എലമെൻ്റ് ഓഫ് ഫിയർ തന്നെ കൊടുക്കുക. ഒരു പുക വലിക്കുമ്പോൾ നമുക്കൊരു 14 മിനിറ്റ് നഷ്ടപ്പെടുന്നു. സിന്തറ്റിക് ഡ്രഗ്, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഗഞ്ചാ ചാരായം അങ്ങനെയൊക്കെ ആയിരുന്നു മദ്യമയക്കുമരുന്നുകളെ വിഭജിച്ചിരുന്നത്. ഇന്നതൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗിൻ്റെ ഭാഗത്തേക്കായി. വിദഗ്ധന്മാരായ ഡോക്ടർമാരുൾപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് സിന്തറ്റിക് ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ 4-5 വർഷം കഴിയുമ്പോൾ ഏകദേശം മരണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് ഉപദേശമല്ലാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് കൂടുതലായിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അടിമയായതിനു ശേഷം അവരെ ചികിത്സിക്കുക എന്നതിലുപരിയായി അതിലേക്ക് പോകാതെ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ തലമുറയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർക്ക് ടൈം മാനേജ്മെൻറ്റ് വേണം. കുട്ടിക്കാലത്ത് തന്നെ കുട്ടിക്ക് കൃത്യമായ ലക്ഷ്യബോധം വേണം. നമ്മൾ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പണം കൊടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ സൗകര്യ സംവിധാനങ്ങളും കൊടുക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു സാധാരണ കുടുംബത്തിൽ അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിൽ മാത്രം സംഭവിക്കുന്ന ഒന്നായിട്ട് കാണാൻ പറ്റില്ല. നമ്മളുടെ അനുഭവങ്ങളനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കാണുന്നത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ NDPS കേസുകളിൽ ഉൾപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭ്യമാക്കുമ്പോഴും കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളതിൽ പ്രധാനപ്പെട്ട കർശന നിയമങ്ങൾ അനുശാസിക്കുന്ന ഒരു നിയമമാണ് NDPS നിയമം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് നിയമം. 20 വർഷം തുടങ്ങി അങ്ങോട്ട് ശിക്ഷകൾ അതികഠിനമാണ്. 1 വർഷവും അല്ലെങ്കിൽ 2 വർഷം, 10 വർഷം, അങ്ങനെ 20 വർഷം വരെ അല്ലെങ്കിൽ അതിനപ്പുറവുമുള്ള ശിക്ഷ പറയുന്ന നിയമമാണ് NDPS നിയമം. ഡെത്ത് പെനാൽറ്റി വരെ പറയുന്നു. ഒരാൾ ഒരു NDPS കേസുമായി ബന്ധപ്പെട്ട് അകത്തായാൽ അയാൾ മാത്രമല്ല അയാളുടെ കൂട്ടുപ്രതികൾ അകത്താകും, അയാൾക്ക് സഹായം ചെയ്ത് കൊടുത്തവരകത്താകും, അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്തവരകത്താകും, അയാൾക്ക് ഈ ഗഞ്ചായോ MDMA അടക്കമുള്ള ഡ്രഗ്സുകളോ ഒളിപ്പിക്കാനായിട്ടുള്ള സേവനം ചെയ്തവരകത്താകും. അകത്താകുന്നവർക്ക് തുടർന്ന് അവരുടെ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ഉള്ള എല്ലാ ഭാഗങ്ങളും അടയപ്പെടുകയാണ്. അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ ഒരു കുറ്റവാളിയുടെ ഭാഗത്തേക്ക് പോകുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വസന്തവും ഇല്ലാതാകുന്നു എന്നുള്ള ആ ഒരു ഭീതി ഒരു കുഞ്ഞറിഞ്ഞിരിക്കാം.
പലരും അറിവില്ലായ്മ കൊണ്ടുപോകുന്നവരുണ്ട്, അനുകരണ ഭാഗമായി പോകുന്നവരുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പഠനം കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൻ്റെ ലഹരി എന്താണെന്ന് അറിയുന്ന ഭാഗം കൂടി അവന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു രക്ഷകർത്താവ് ശ്രദ്ധിക്കണം. നമുക്ക് പുസ്തകം ലഹരിയാണ്.

0: സ്പോർട്സ് ലഹരിയാണ്, വായന ലഹരിയാണ്, വിവിധ നേതാക്കന്മാരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കണം. നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും അവരുടെ സാമ്പത്തിക നയതന്ത്ര ചരിത്രങ്ങളെക്കുറിച്ചൊരു കുട്ടി ബോധവാനായിരിക്കണം. ഇ എം ഫോസ്റ്ററും ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസും അടക്കമുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിലേക്ക്, അവർക്ക് വലിയ സാഹിത്യമൊന്നും നമുക്ക് അടിച്ചേൽപ്പിച്ചില്ലെങ്കിലും ശരി, ആ സർഗാത്മകതയുടെ ലഹരി അവരിലേക്ക് നമ്മൾ കുത്തിക്കൊടുക്കണം. കാൽപന്ത് കളിക്കാർ പുഷ്കാസ്, ലയണൽ മെസ്സിയും എംബാപ്പയും കടന്നുള്ള ആൾക്കാരുടെ അവരനുഭവിക്കുന്ന ലഹരി, എത്ര വലിയ സ്പോർട്സ് താരമാണെങ്കിലും ശരി, അവന് ഏറ്റവും പ്രധാനം അവന്റെ ശരീരമാണ്. ഒരു തരത്തിലുള്ള മദ്യവോ മയക്കുമരുന്നുകളോ തന്റെ ശരീരത്തെ ബാധിക്കാൻ പാടില്ല. തന്റെ ജീവിതത്തിൽ അത്യാനന്ദകരമായ ഒരു ലഹരി എന്ന് പറയുന്നത് സ്പോർട്സ് ആണ്, വായനയാണ്, സാമൂഹ്യ സേവനമാണ്, എന്റെ കുടുംബമാണ്, ജീവിതമാണ് എന്നുള്ള ഒരു ബോധം ഒരു കുട്ടിയെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, അവൻ ലഹരി എന്താണെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യപരമായി അവനുണ്ടാകുന്ന നാശങ്ങളിൽ നിന്ന് മാറി കൃത്യമായി അവൻ ജീവിതത്തിന്റെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും. 10ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിലുള്ള രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, പല ആൾക്കാരും ഒരു വീണ്ടു വിചാരവുമില്ലാതെ തന്നെ നമ്മുടെ നാടിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ടുപോയി ഹയർ സ്റ്റഡീസിനുണ്ടാക്കാറുണ്ട്. നമ്മൾ നമ്മുടെ നാടിന് അപ്പുറത്തേക്കുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഏത് സ്ഥാപനമാണ്, എന്ത് വിദ്യാഭ്യാസ ഗുണനിലവാരമാണ് അവിടെ നിന്ന് കിട്ടുന്നത്, അവിടെ എൻ്റെ മക്കളെ നോക്കാനായിട്ട് ആരെല്ലാമുണ്ട്, എന്ത് സൗഹൃദമാണ് അവിടെ കിട്ടുന്നത്, അവിടുത്തെ അന്തരീക്ഷം എന്താണ്. രാത്രിയും പകലും ഒന്നും വലിയ വ്യത്യാസമില്ലാത്ത മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ പറിച്ച് പഠനത്തിനായിട്ട് അയക്കുമ്പോൾ അവിടെ ആ കുട്ടിക്കുണ്ടാകുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ചങ്ങാത്തങ്ങൾ, ആ ചങ്ങാത്തങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവാന്മാരാകുന്ന രക്ഷകർത്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അഡ്വൈസ് എന്നുള്ളതല്ല പ്രധാനം, അവർക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, അത് കുട്ടിക്കാലം തൊട്ട് തന്നെ വേണം. ചികിത്സയ്ക്ക് ആയിട്ട് നമുക്കിന്ന് തന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ എല്ലാ ജില്ലകളിലും വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ലഹരി വിമോചന കേന്ദ്രങ്ങളുണ്ട്. കൊല്ലം ജില്ലയിൽ പരവൂര് നെടുങ്ങോലോ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. 8 ബെഡ് സൗകര്യം, കിടത്തി ചികിത്സയുണ്ട്, ഡോക്ടർ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള സംവിധാനത്തിൽ, സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട്. അതവിടെ കൊല്ലത്ത് പരവൂര് നെടുങ്ങോലത്ത് രാമറാവു താലൂക്ക് ആശുപത്രിക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പറയുന്നെങ്കിലും ശരി, ഒരു ചികിത്സയിലേക്ക് എത്താതെ അല്ലെങ്കിൽ അതിനൊരു അഡിക്ഷൻ ഉണ്ടാക്കാതെ നമ്മൾ നമ്മളുടെ ശരിയായ പാതയിലേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. ഇനി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിൻ്റെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കിടത്തി ചികിത്സയ്ക്ക് ഒരു ബൈസ്റ്റാൻഡറുടെ സഹായം ആവശ്യമുണ്ട് എന്നേ ഉള്ളൂ. സർക്കാർ സംവിധാനത്തിൽ സൗജന്യമായിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഏത് തരത്തിലുള്ള സഹായങ്ങളും അവിടെ ഉണ്ടാകുന്നതാണ്. കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ടൈം മാനേജ്മെന്റിന്റെ, ചിലർ പറയാറുണ്ട് അമിതമായ സ്ട്രെസ്സൊന്നും കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ട, അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകും. ഏ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് പരാജയങ്ങളിലും രക്ഷകർത്താവ് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവനോട് അല്ലെങ്കിൽ അവളോട് പെരുമാറുന്നതെന്നൊരു തോന്നൽ ആ കുഞ്ഞിനുണ്ടാകുകയാണെങ്കിൽ ഒരു പരിധിവരെ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ഒരാശ്വാസ തീരുമെന്നുള്ള രീതിയിൽ ആ പാരൻറ്റിനോട് ആ കുട്ടി അടുക്കും. അപ്പോൾ ആത്മഹത്യാ പ്രവണത അടക്കമുള്ള പല വാർത്തകളും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അവിടൊക്കെ രക്ഷകർത്താക്കൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, കുട്ടിയെ ഒരു സുരക്ഷിത തീരത്തെത്തിക്കുക എന്നുള്ള രക്ഷകർത്താവിൻ്റെ അതിരുകടന്ന ഏതൊക്കെയോ ബോധമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ അതിനൊക്കെ നന്നായി തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു പോരായ്മയുണ്ടെങ്കിൽ അവർക്ക് താങ്ങായി തണലായി എന്തിനും ഏതിനും ഞങ്ങളുണ്ടെന്നുള്ളൊരു ചിന്ത ഒരു രക്ഷകർത്താവ് കൊടുക്കുക എന്നുള്ളൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. NDPSമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെമ്പാടും തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെടുക്കുന്നുണ്ട്. കേസുകൾ കണ്ടെടുക്കുന്നു, അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നു, കോടതികളിൽ വിചാരണ നടത്തി പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ സർക്കാർ സംവിധാനത്തിനോടൊപ്പം തന്നെ ഓരോ വ്യക്തികളും നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. എല്ലാവരും കൂടി ചേർന്ന് പരസ്പര വിമർശനങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ഒരു കൂട്ടായ്മയോടു കൂടി നിന്നാൽ മാത്രമേ ഈ സമൂഹം ഒരു സ്വർഗമാക്കി മാറ്റാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അതിന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, കുട്ടിയായാലും വലുതായാലും ശരി, അവരെ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഒരു സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് ഇടുക, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ക്യൂ നിൽക്കാൻ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ ചിലടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കയറുമെന്ന് പലരും പറയാറുണ്ട്. അതല്ല, ക്ഷമയുടെ പാഠം പഠിക്കണം. ആ ക്ഷമയുടെ പാഠം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരികയാണ്. സത്യം പറയാനുള്ള ശീലം പഠിക്കും. അത്തരത്തിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളും വരുമ്പോഴത്തേക്ക് ആ പാരൻസിന്, ആ ചെറിയ സമൂഹത്തെ തന്നെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ നിയമമാണ് NDPS നിയമം. മദ്യത്തിന്റെ കേസിൽ അകപ്പെടുന്ന പോലെ അല്ല അത്. ഒരു ഗഞ്ചാവ് കേസിലോ ഒരു MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗിന്റെ NDPS കേസിലോ ഒരു വ്യക്തി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തുടർ ഭാവി തന്നെ അപകടത്തിലാണ്. അത് ആ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കുക. പലർക്കും അറിവുകേടിന്റെ ഒരു പ്രശ്നമുണ്ട്. അവര് ഇതിങ്ങനെ ചെയ്യുന്നത്, ഒരു പുക വലിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നത് സമൂഹത്തിലെ ഏതോ ഒരു അട്രാക്ഷൻ കിട്ടാനുള്ള ഭാഗമാണെന്നൊരു കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, വളരെ വളരെ മുൻപ് തന്നെ ഇതിനിങ്ങനെ ഒരു ആപത്തിന്റെ പ്രശ്നമുണ്ട്. പഠനം അവസാനിക്കുന്നു, തൊഴിൽ അവസാനിക്കുന്നു, നമ്മളുടെ മൗലികാവകാശങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ജയിൽ ജീവിതത്തിലേക്ക് പോകുന്നു, മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, നമ്മളുടെ എല്ലാ ഭാവിയും അടഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഭീതിതമായ അവസ്ഥ ഒരു കുഞ്ഞു കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകാതെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. ഒരു ഡീഅഡിക്ഷൻ സെന്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിലേക്ക് നമ്മൾ ആരും തന്നെ എത്തിച്ചേരാതെ, കാരണം അത്തരത്തിലൊരു അവസ്ഥ സംജാതമാക്കാതെ തന്നെ ഈ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയും. പ്രതികൂല അവസ്ഥകളാണ് ഇന്ന് ലോകത്തുള്ളത്. വെറുപ്പും അസഹിഷ്ണുതയൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഈ പ്രതികൂല അവസ്ഥകളെ എത്രമാത്രം ദൈർഷണികമായി ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ സമൂഹം നേരിടുന്നു എന്നുള്ളിടത്താണ് നമ്മളെ എല്ലാം വിജയിക്കപ്പെട്ടവർ എന്ന രീതിയിൽ ഈ കാലഘട്ടം അടയാളപ്പെടുത്തുന്നത്. അതിനായി നമ്മളുടെ ഇന്ന് പറയുന്ന ഈ വലിയ വിപത്തായിട്ടുള്ള മദ്യമയക്ക് മരുന്ന് എന്നിവയുടെ ആപത്തിൽ പോകാതെ ശരിയായ ലഹരിയുടെ ഭാഗത്തേക്ക്, ശരിയായ ലഹരി എന്ന് ഉദ്ദേശിക്കുമ്പം വായന, പുസ്തകം, സ്പോർട്സ്, മ്യൂസിക്, നമ്മുടെ കുടുംബം, ജീവിത ലഹരി, അത്തരത്തിലേക്കൊക്കെ പോയി ഇതിനെയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ്, ലക്ഷ്യബോധം, ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കുക, അത് കുറിച്ചു വയ്ക്കുവാനുള്ള ശീലമുണ്ടാക്കുക, സമ്പാദ്യ ശീലമുണ്ടാക്കുക, മറ്റുള്ളവരോട് നമ്മളെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് 1000 രൂപയുടെയും 2000 രൂപയുടെയും ഒരു ആവശ്യം ഒരു കുട്ടി വീട്ടിൽ വന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു സമ്പത്തുള്ള ആളോട് കിടപിടിക്കുന്ന രീതിയിൽ എന്റെ മകനും മകളും മാറണം എന്ന് ചിന്തിച്ച് പെട്ടെന്ന് ആ പണം ഉണ്ടാക്കി കൊടുക്കുന്നിടത്തല്ല, അത് ഉണ്ടാക്കി കൊടുത്തുകൊള്ളൂ. പക്ഷെ അത് കൊടുക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിച്ചപ്പെട്ട ഒരു വഴിയുണ്ട്, ഒരു യാത്രയുണ്ട്. 500 രൂപ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും സാധാരണക്കാര് യാത്ര ചെയ്യുന്നൊരു ദൈർഘ്യമുണ്ട്. അത് ഇച്ചിരി കഠിനമാണ്. ആ കഠിനതയിലേക്ക് പോകുമ്പോൾ അവന് കുടുംബസ്നേഹം വേണം, അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, അവന്റെ ലക്ഷ്യബോധം വലുതാകട്ടെ. ഇത്തരത്തിൽ കുട്ടികളെ കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുക വഴി നമ്മൾക്ക് ഒരു പരിധിവരെ നമുക്ക് ലഹരി വസ്തുക്കളിൽ നിന്നും അവരെ മാറ്റാൻ കഴിയും. അവരെപ്പോഴും അവരുടെ തുടർ പഠനത്തിനായാലും ഭാവിയിലായാലും NDPS കേസിൽ ഉൾപ്പെട്ടാൽ അതവിടെ അവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ചിത്രം കൊടുക്കുക. ഇത്തരത്തിൽ നല്ല ജീവിത ലഹരി ആസ്വദിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മറ്റാരെയും സംശയിക്കേണ്ട പലതരത്തിലുള്ള നമ്പറുകൾ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. താഴെ ജില്ലാധിപനായ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തുടങ്ങി റേഞ്ച് ഇൻസ്പെക്ടറുള്ള നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാം. കൊല്ലം ജില്ലയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നമ്പർ 9447178054, 944-71-78-054. അത് ജില്ലാധിപന്റെ നമ്പറാണ്. ഒരു മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഫർമേഷനും അദ്ദേഹത്തെ വിളിച്ച് പറയാം. അത് യാതൊരു ഭയമോ സംശയമോ ഒന്നും വേണ്ട. ആ വിവരം കൃത്യമായി താഴേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അതിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കുവാനും അതുകൂടാതെ ചികിത്സ ആവശ്യമായിട്ടുള്ളവർക്ക് ഡീഅഡിക്ഷൻ സെന്റർ കൊടുക്കാനുള്ള സംവിധാനവും ഇന്ന് സജ്ജമാണ്.
1: അറിവുകൾ പങ്കുവച്ചത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ ബി രാജേഷ്, വിമുക്തി മിഷൻ, കൊല്ലം.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന ഈ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങളുമായി പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അങ്ങനെ ഇന്ന് ജൂലൈ 22 ആയിരിക്കുകയാണ്. അപ്പോൾ ജൂലൈ 22 ബുധനാഴ്ച, എല്ലാ ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ റേഡിയോ സാന്ത്വനം 90.4 FM പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമാണ് ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ തീർച്ചയായിട്ടും റേഡിയോ സാന്ത്വനം 90.4 FM മെസ്സേജ് അയച്ച് ആവശ്യപ്പെടാവുന്നതാണ്. അങ്ങനെ മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ ഈ ഒരു 3 മണി എന്ന് പറയുന്ന ഒരു സമയം, ഉച്ചയുണക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരുപാട് ഹെവി ആയിട്ടൊക്കെ ഒരു ഉച്ചയുണക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഉറക്കമൊക്കെ വരും. പക്ഷേ നമ്മളിപ്പോൾ എന്തായാലും ഈ ഒരു ബുധനാഴ്ച ദിവസങ്ങളിൽ ആ ഒരു ഉറക്കമൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ഈ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമുമായിട്ട് ചേർന്ന് നിൽക്കണം എന്നുകൂടി ഒരു റിക്വസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നമ്മളോട് ആവശ്യപ്പെടാവുന്നതാണ്. ഇപ്പോൾ സമയം 3:05 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഗോപാലകൃഷ്ണൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ശ്രോതാക്കളോടൊരു കാര്യം പറയുകയാണ്, നമ്മളിങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് പേരും അതേപോലെ തന്നെ നമ്മുടെ സ്ഥലവും കൂടി മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ എന്നോട് പറയുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും കൂടി പ്രത്യേകം മെൻഷൻ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചെമ്പരത്തി എന്ന ചിത്രത്തിൽ വയലാർ വരികളെഴുതി ദേവരാജൻ മാസ്റ്ററിൻ്റെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ച ഒരു മനോഹരമായൊരു ഗാനമാണ്. ഹമീർ കല്യാണി രാഗത്തിലുള്ള ഒരു മനോഹര ഗാനമാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഞാൻ ഈ ഒരു പാട്ടിനെ പറ്റി പറയുമ്പോൾ, ഒരു ചിത്രത്തെ പറ്റി പറയുമ്പോൾ ഒരു കോംബോ ഇല്ലേ, ഈ വയലാർ അതേപോലെ തന്നെ ദേവരാജൻ മാസ്റ്ററിൻ്റെ ദാസേട്ടൻ, ഈ ഒരു കോംബോയെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ടായിരിക്കാം. ആ പാട്ടിതാണ്, ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു എന്നുള്ള മനോഹരമായൊരു പാട്ടാണല്ലേ. ആ ഒരു പാട്ടിൽ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പ്രപ്പോസൽ സീനാണ്, അല്ല ഒരു സീനല്ല, ആ ഒരു വരികൾ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് ആ ഒരു പ്രണയിന് ഒരു സ്പെഷ്യൽ പേഴ്സണിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഒരു പ്രപ്പോസ് കൊടുത്ത് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം മധുരതരമായിട്ടാണല്ലേ ആ ഒരു ഒരു പ്രണയം പറയുന്നത്. നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരൂ, അവിടെ എന്തൊക്കെയാണ് ഞാൻ അവിടെ എന്തൊക്കെയാണ് നിന്നെ വരവേൽക്കാനായിട്ട് നിൽക്കുന്നത്, സാലഭഞ്ജികകൾ കൈകളിൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനോഹരമായ ഒരു വരികൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയണ്ടേ, ഒരു വളരെയധികം റെസ്പെക്റ്റോട് കൂടി പ്രണയത്തോടു കൂടി ഇങ്ങനെ എന്തൊക്കെയാണ് എതിരേൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മനോഹരമായൊരു വരികളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് ഈ ഒരു വരികളെ പറ്റി പറയുമ്പോൾ മതിയാവില്ല എന്ന് വേണം പറയണം. അത്രയേറെ മനോഹരമായി എഴുതിയിട്ടുള്ള വരികളാണ് വയലാർ സാറിൻ്റെ അതിമനോഹരമായ കവിതകളിൽ, അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള വരികളിൽ മികച്ചതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു വരികൾ തന്നെയാണ് ഈ ഒരു ഗാനത്തിൻ്റേത്. അപ്പോൾ നമ്മുടെ ഗോപാലകൃഷ്ണൻ ചേട്ടൻ ആവശ്യപ്പെട്ട ഈ മനോഹരമായ പ്രണയ ഗാനത്തോടുകൂടി ആകട്ടെ നമ്മളുടെ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന ഈ മനോഹരമായ ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കം. അപ്പോൾ നമുക്ക് ആ പാട്ട് കേട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ മനോഹരമായൊരു പാട്ട് കേട്ടിട്ട് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. ഇപ്പോൾ സമയം 3:12 ആയിരിക്കുകയാണ്. അപ്പം ചില പാട്ടുകൾക്ക് എന്നും മധുര 17 ആണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ കേട്ടൊരു പാട്ടും അതുപോലെ തന്നെയാണ് ഇന്നും അതിൻ്റെ ആ ഒരു വരികൾക്കും ശബ്ദത്തിനും ഇന്ന് മധുര 17 തന്നെയാണ് ആ ഒരു സംഗീതത്തിനും. ഇപ്പോഴും നമുക്ക് ആ ഒരു അത്തരത്തിലൊരു പ്രപ്പോസലൊക്കെ കിട്ടിയാൽ നമ്മൾ എന്തായാലും ഒന്ന് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ മനോഹരമായൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാർ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി നമസ്കാരം, മുദ്രമോതിരം എന്ന പഴയ ചിത്രത്തിലെ ദൈവത്തിൻ വീട് എവിടെ എന്ന ദാസേട്ടൻ പാടിയൊരു ഗാനമുണ്ട്, അത് കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ടെന്ന് പറയുമ്പോൾ 1978 ഈ ഒരു ചിത്രം മുദ്രമോതിരം എന്നൊരു ചിത്രം റിലീസാവുന്നത്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിസാറാണ്. അതേപോലെ തന്നെ സംഗീതം നമ്മുടെ പ്രിയപ്പെട്ട ജി ദേവരാജൻ മാസ്റ്ററാണ്, പാടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടനാണ്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, മനോഹരമായ പാട്ടുകൾ നമ്മളിങ്ങനെ നമ്മുടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ചില പാട്ടുകളൊക്കെ കുറേ പണ്ടെപ്പോഴോ കേട്ട് മറന്നുപോയ പാട്ടുകളാണല്ലേ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓരോ പാട്ടുകളും ഇങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നൊസ്റ്റു ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. പണ്ട് റേഡിയോയിലൊക്കെ കേട്ടിട്ടുള്ള പാട്ടുകളായിരുന്നു ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മറ്റൊരു ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഐ ആം സബിത. എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ സബിത, നമ്മളുടെ എവിടുന്നാണ് സ്ഥലം എന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട്, സബിതയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കീർത്തി ചക്ര എന്ന ചിത്രത്തിലെ മുകിലേ മുകിലേ എന്ന മനോഹരമായൊരു പാട്ടാണ് സബിത ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ പേര് ദിലീപ് എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല സ്നേഹമുള്ളൊരു ഭാര്യയാണ്, കാരണം നല്ലൊരു പാട്ട് ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടുകൂടി പറയുകയാണ്, നിങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ആൾക്കാർക്കൊക്കെ, നമുക്ക് അത്രയേറെ സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികൾക്ക് നമുക്കൊരു പാട്ടൊക്കെ ഇങ്ങനെ റേഡിയോയിലൂടെയൊക്കെ പറഞ്ഞ് ഒരു ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാം അല്ലേ നമുക്ക്. അപ്പോൾ അവരുടെ പേര് നമ്മളിങ്ങനെ പറഞ്ഞ് വളരെയധികം ഇഷ്ടത്തോടുകൂടി അവർ ആ ഒരു മെസ്സേജ് അയക്കുന്നു. ആ ഒരു പാട്ട് അവർ ഒരു പക്ഷേ ഒരുപാട് അവർ ഇഷ്ടപ്പെടുന്നൊരു പാട്ടായിരിക്കും നമ്മളിങ്ങനെ റേഡിയോയിലൂടെ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ സർപ്രൈസുകളും നമുക്ക് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785. അപ്പോൾ ഈ ഒരു ചിത്രം മുകിലേ മുകിലേ എന്ന പാട്ട് തുടങ്ങുന്ന കീർത്തി ചക്ര എന്ന ചിത്രത്തിലെ മനോഹരമായൊരു പാട്ടാണത്. അതേപോലെ ഈ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. അതേപോലെ ജോഷുവ ശ്രീധറാണ് ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട എം ജി ശ്രീകുമാറാണ് ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ സബിത ഹസ്ബൻഡിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, മനോഹരമായ പാട്ടുകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:24. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നല്ല ഒരു പാട്ടാണ് ഇപ്പോൾ കേട്ടത്. സബിത ഹസ്ബൻഡ് ദിലീപിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു മനോഹരമായൊരു പാട്ട് കേട്ട് നമ്മളിങ്ങനെ മെൽറ്റായിട്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 3:25 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ നമുക്ക് നമ്മുടെ ചന്ദ്രബാലൻ സാറ് എപ്പോഴും നമുക്ക് പാട്ടുകളൊക്കെ ആവശ്യപ്പെട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ സാർ ഇന്ന് അയച്ചിരിക്കുന്ന ഒരു മെസ്സേജ്, ഇന്ന് കൂടുതലും വന്നിരിക്കുന്നത് വയലാർ ദേവരാജൻ കോംബോയിലുള്ള പാട്ടുകളാണ് കേട്ടോ. അപ്പോൾ സാറും ഇന്ന് ആ ഒരു കോംബോയിലുള്ളൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പഴയ കാലത്തൊരു ഓർമ്മച്ചെപ്പാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ഒരു സിനിമയുടെ പേര് മെൻഷൻ ചെയ്തിരിക്കുന്നത്. താര എന്ന ചിത്രത്തിൽ വയലാർ രചന നിർവഹിച്ച് ദേവരാജൻ്റെ സംഗീതത്തിൽ ഭാവഗായകൻ ജയചന്ദ്രൻ ആലപിച്ചിട്ടുള്ള മനോഹരമായൊരു പാട്ടാണ് ഇതിപ്പോൾ. നമ്മൾ ഏതെങ്കിലും ഒരു പണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്, നമ്മളൊക്കെ ഇങ്ങനെ പിണങ്ങിയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കളിയാക്കിയൊക്കെ നമ്മളെക്കുറിച്ച് പാടാറുണ്ട്, നുണക്കുഴിക്കവിളിൽ നഖചിത്രം എഴുതും ധാര എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഓർമ്മകളിലൂടെ ഒക്കെ ഈ ഒരു പാട്ടുകൾ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അതൊരു ഒരു നൊസ്റ്റു ഫീൽ ചെയ്യുന്നൊരു പാട്ടാണ്. അപ്പോൾ ഈ ഒരു പാട്ടാണ് നമ്മുടെ ചന്ദ്രബാലൻ സാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാബിൻ സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
4: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
3: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
4: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
4: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
3: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
4: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
3: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
5: AI പോലെ നിർദ്ദേശിക്കുന്ന

0: പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
0: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം എ നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447676039400789004750.

അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജൊക്കെ വരുന്നുണ്ട്, ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഹലോ അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ സമയം 3:35 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. രേഷ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ്, ഞാൻ രേഷ്മ അജിത്. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്തരത്തിൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. അത്രയേറെ പ്രിയപ്പെട്ട അല്ലേ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സ്നേഹസമ്പന്നരായ ഭാര്യമാർ മെസ്സേജുകളൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു. കീർത്തിചക്ര എന്ന ചിത്രത്തിലെ പൂഞ്ചോലി കിളിയെ എന്ന പാട്ടാണ് നമ്മളുടെ രേഷ്മ ചോദിച്ചിരിക്കുന്നത്. അജിത് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. അതേപോലെ സ്ഥലം കാവനാട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ കാവനാട് നിന്ന് രേഷ്മയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹസ്ബൻഡ് അജിത്തിന് വേണ്ടിയിട്ട് കീർത്തിചക്ര എന്ന ചിത്രത്തിലെ മനോഹരമായൊരു മറ്റൊരു ഗാനമാണ് പൂഞ്ചോലെ കിളിയെ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. ജോഷുവ ശ്രീധറിൻ്റെ സംഗീതത്തിൽ കാർത്തിക് ആശാജി മേനോൻ ചേർന്ന് ആലപിച്ച മനോഹരമായൊരു പാട്ടാണ്. നമുക്കെപ്പോഴും ആ ഒരു ചിത്രത്തിൽ മിക്ക പാട്ടുകളും ഇങ്ങനെ ഒരു മെൽറ്റിംഗ് സോങ് ആണല്ലേ, ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള മനോഹരമായ ഒരുപിടി ഗാനങ്ങളാണ് കീർത്തിചക്ര നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് രേഷ്മയുടെ ആ ഒരു ആവശ്യപ്പെട്ട മനോഹരമായ ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, മനോഹരമായ പാട്ടുകളിലൂടെ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ രേഷ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ആ പാട്ട് ഇടാൻ സാധിച്ചു. നമുക്കപ്പോൾ നല്ല രീതിയിൽ നമ്മളതങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ ഒരു പാട്ടിൻ്റെ ഒരു ശൈലി നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാൻ തോന്നും. ഒരു തമിഴ്, ഒരു മലയാളം ടച്ച് ഇങ്ങനെ ഒരുമിച്ച് ഒരു കോംബോ ഉള്ള ഒരു പാട്ടായിരുന്നു അത്. അപ്പോൾ രേഷ്മ സന്തോഷിച്ചു, അല്ല സന്തോഷമായി, രേഷ്മയ്ക്ക് സന്തോഷമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ബിനീഷ് ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഒരു ദളം മാത്രം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ? വൈഫിന് ഇഷ്ടപ്പെട്ട ഗാനമാണ്. വൈഫിൻ്റെ പേര് രശ്മി എന്നാണ്. അപ്പോൾ രശ്മി ചേച്ചിക്ക് വേണ്ടിയിട്ട് ബിനീഷ് ചേട്ടൻ ആവശ്യപ്പെട്ട ഒരു പാട്ടാണ് ഒരു ദളം മാത്രം എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു പാട്ട്. എത്ര കേട്ടാലും മടുക്കാത്ത ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ടല്ലേ മലയാളത്തിന്. മലയാളത്തിന് മാത്രമല്ല, ഒരുപാട് ലാംഗ്വേജുകളിൽ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ കേട്ടാലും ഇങ്ങനെ മെൽറ്റിംഗ് ആയിരിക്കുന്ന മറ്റൊരു പാട്ടാണ് ഒരു ദലം മാത്രം എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഒരു ഗാനം. ജാലകം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ സംഗീതത്തിൽ, ഒ എൻ വി കുറുപ്പിൻ്റെ വരികളിൽ മനോഹരമായി പിറന്നൊരു പാട്ടാണ്. ദാസേട്ടനാണ് ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. അമൃതവർഷിണിയിലുള്ള മനോഹരമായൊരു പാട്ടാണ് ഒരു ദലം മാത്രം എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം. അപ്പോൾ നമ്മുടെ രശ്മി ചേച്ചിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ബിനീഷ് ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്ത ആ ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848585785. അപ്പോൾ നമുക്ക് മറ്റൊരു ശ്രീലക്ഷ്മി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. പൂവൻപുഴയാണ് സ്ഥലം, അതായത് പൂവൻപുഴ കാവനാട് എന്ന സ്ഥലത്താണ്. എനിക്ക് വേണ്ടി എനിക്കൊരു പാട്ട് വേണം. എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. വള്ളിക്കീഴ് സ്കൂളിൽ അന്ന് അതായത് 2009 പഠിച്ച 7th C ബാച്ചിലെ പ്രിയ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിന് വേണ്ടിയിട്ടാണ്, ഒരു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു ഡെഡിക്കേഷനാണ് നമ്മുടെ ശ്രീലക്ഷ്മി അയച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു കേട്ടോ. മാത്രമല്ല എൻ്റെ പേരും കൂടെ ആണ്. അപ്പം ആ ഒരു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ജിൽ ജില്ലായിട്ടുള്ളൊരു പാട്ടാണ് അപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു പാട്ട് ആ ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ സമ്മാനിക്കാം. നമുക്കറിയാം സമ്മർ ഇൻ ബദലഹേം എന്നൊരു ചിത്രം, ആ ചിത്രം എപ്പോഴും നമുക്കൊരു ഒരു ഹാപ്പിനെസ് ആണല്ലേ തരുന്നത്. എപ്പോഴും ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു കസിൻസ് ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഒരു വൈബാണത്. അപ്പോൾ 1998 ഇറങ്ങിയ ആ ഒരു ചിത്രത്തിലെ ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ ചിത്രചേച്ചി ആലപിച്ച മനോഹരമായ ഒരു പാട്ട് നമുക്ക് ഇവർക്ക് വേണ്ടി നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, മനോഹരമായ ആ ഒരു ഗാനങ്ങളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സമയം ഏകദേശം 4 മണിയാകാറായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നമസ്കാരം ശ്രീക്കുട്ടി, ഷീജ മുളങ്കാടകം, മുളങ്കാടകത്തു നിന്ന് ഷീജ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാളെ എൻ്റെ ചേച്ചിയുടെ മകൻ ജിജോ മേഘ ദമ്പതികളുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ്. അവർക്ക് വേണ്ടിയിട്ട് അല്ലീളം പൂവോ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു താരാട്ട് പാട്ടാണത്. അത് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 1984 മംഗളം നേരുന്നു എന്ന ചിത്രത്തിന് വേണ്ടി MD രാജേന്ദ്രൻ്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതത്തിൽ കൃഷ്ണചന്ദ്രൻ സാർ ആലപിച്ച മനോഹരമായൊരു ഗാനം കേട്ട് തിരികെത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം നമ്മളുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൻസൂർ ചേട്ടൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. രജനീകാന്തിൻ്റെ ചിത്രത്തിലെ ഓട്ടോക്കാരൻ ഓട്ടോക്കാരൻ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു സമയം എന്ന് പറയുന്നത് 3 മണി മുതൽ 4 മണി വരെയാണ് ഈ ഒരു ലൈവിൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, പാട്ടുകൾ എന്തായാലും നമ്മൾ അടുത്ത ലൈവിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഗാനത്തോടു കൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗസ്റ്റ് ഓഫ് ദ ഡേ. അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗസ്റ്റ് ഓഫ് ദ ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത സുഗതൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി ആരാണ് എന്നറിയാനായിട്ട് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ. ഇന്നത്തെ അതിഥി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു വര ചിലപ്പോൾ ഒരു പുസ്തകം പറയാത്ത കഥ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഒരു കാർട്ടൂൺ ചിലപ്പോൾ ഒരു പ്രസംഗത്തെക്കാൾ ശക്തമായി സമൂഹത്തോട് സംവദിക്കാറുണ്ട്. അത്തരം വരകളിലൂടെ ചിരിയും ചിന്തയും ഒരുപോലെ സമ്മാനിച്ച ഒരു കലാകാരനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സാഹിത്യ കൃതികളിലെ കഥാപാത്രങ്ങൾക്ക് ഭാവവും ജീവനും പകർന്ന ചിത്രകാരൻ, കാർട്ടൂണുകൾക്ക് തനതായ ദൃശ്യ ഭാഷ ഒരുക്കിയ ഒരു സൃഷ്ടാവ്, അതുപോലെ തന്നെ മലയാളത്തിലെ പ്രമുഖ ആനുകാലികങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ അതിൻ്റെയൊക്കെ പേജുകളിൽ 3 പതിറ്റാണ്ടിലേറെയായി തൻ്റെ വരകളുടെ സ്വന്തം സാന്നിധ്യം നിലനിർത്തുന്ന ശ്രദ്ധേയനായ കാർട്ടൂണിസ്റ്റ് പ്രകാശ് പരമേശ്വരനാണ് ഇന്ന് എന്റെ അതിഥിയായി എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പേര് കേൾക്കുമ്പോൾ പലർക്കും ഒരു നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളാണ് എന്ന് തോന്നും. പക്ഷേ അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലൂടെയാണ്. പാച്ചൻ കുട്ടിയം എന്നാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഈ പേര് പറയുമ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തിനെ ഇപ്പൊ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് പാച്ചൻ സാറാണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ എന്റെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. സർ, വെൽക്കം ടു മൈ പ്രോഗ്രാം. അപ്പൊ സാർ, ഈ ഒരു പേര് തന്നെ ഒരു സാറിന്റെ ഒരു വലിയൊരു ഐഡന്റിറ്റിയാണ്. എനിക്ക് തോന്നുന്നു വീട്ടിൽ വിളിക്കുന്ന ഒരു പേരാണ് പിന്നീട് പ്രശസ്തമായതെന്ന് തോന്നുന്നു.
3: വീട്ടിൽ വിളിക്കുന്ന പേരാണ്.
2: അപ്പം ശരിക്കുള്ള പേര് ഇപ്പൊ സാറ് തന്നെ മറന്നുപോയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ശരിക്കും ചില പേരുകൾ അങ്ങനെയാണല്ലോ, അങ്ങനെ നമുക്ക് ചിലപ്പം ഒരു പോപ്പുലാരിറ്റി തരുന്നത് അങ്ങനത്തെ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന ഒരു പേരൊക്കെ ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ പേര് ചിലപ്പോ ഒന്ന് ഷോർട്ട് ആക്കിയതൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് സാറിന് ഈ ഒരു പേരിലൂടെ അറിയപ്പെടാനുള്ള ഒരു യോഗം അല്ലെ, ഒരു നിയോഗം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോ സാറിന്റെ ഒരു പിന്നെ സ്വദേശം എന്ന് പറയുന്നത് കുട്ടിയം, കുട്ടിയം തന്നെയാണ്. കുട്ടിയം സ്വദേശിയാണ്. അപ്പൊ സ്കൂൾ കോളേജ് പഠനം ഒക്കെ എവിടെയായിരുന്നു?
3: കുട്ടിയം CFHS-ലായിരുന്നു സ്കൂള്. കോളേജ് പഠിച്ചത് SN കോളേജിലും കുട്ടിയം NSS കോളേജിലുമാണ്
2: പഠിച്ചത്. അപ്പൊ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കാർട്ടൂണൊക്കെ വരയ്ക്കാനോ അല്ലെങ്കിൽ പടങ്ങൾ വരയ്ക്കുക എന്നുള്ള ഒരു,
3: സ്കൂളിൽ പഠിക്കുമ്പോൾ പടങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്, മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷെ സമ്മാനമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ കോളേജിൽ എത്തിയപ്പോഴാണ് കുറച്ച് കോളേജ് മാഗസിന്റെ വർക്ക് വന്നപ്പോഴാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചിത്രങ്ങളൊക്കെ വരച്ചു തുടങ്ങിയതും കാർട്ടൂണിലേക്കൊന്ന് ശ്രദ്ധ തിരിഞ്ഞത്.
2: അപ്പം ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സാറിനെ ഒന്ന് പ്രോത്സാഹനം, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് കണ്ടിട്ട് ചിലപ്പോ നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ നമ്മളെ ഒരുപാട് നമ്മളെ എൻകറേജ് ചെയ്യും, അപ്പൊ അങ്ങനത്തെ ഒരു പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ടോ?
3: ടീച്ചേഴ്സൊക്കെ നല്ല പ്രോത്സാഹനമൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ കാർട്ടൂണിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു കാരണം എന്റെ ഒരു സുഹൃത്താണ് ഷെബി എന്ന് പറയുന്ന എന്റെ ഒരു ബാല്യകാല സുഹൃത്ത്. അയാൾ എന്റെ വീട്ടിൽ വരുമായിരുന്നു. അപ്പൊ ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്ന റഫ് നോട്ടൊക്കെ കണ്ടിട്ട് അത് ഒരിക്കൽ മനോരമയ്ക്ക് അയക്കാൻ പറഞ്ഞു. പക്ഷെ ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല, എന്നാലും മനോരമയ്ക്ക് അയച്ചു. പക്ഷെ അത് പ്രസിദ്ധീകരിച്ചില്ല. അപ്പൊ പിന്നെ വീണ്ടും ഒരു നിമിത്തം പോലെ അദ്ദേഹം എന്റെ വീട്ടിൽ വന്നു. ഞാൻ ഈ വരച്ചതൊക്കെ കണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇത് വീണ്ടും ഒന്നുകൂടെ അയക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും അയക്കുന്നു, അതും പ്രസിദ്ധീകരിച്ചില്ല. മൂന്നാമതും അയച്ചു, അതും പ്രസിദ്ധീകരിച്ചില്ല. പക്ഷെ ഒരു ദൈവം പറഞ്ഞു വെച്ചതുപോലെ നാലാമതും എന്റെ വീട്ടിൽ വന്നു, ഇത് ഒരിക്കൽ കൂടി നീ അയക്കൂ എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ അവസാനം അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാനത് വരച്ചയച്ചു, അത് പ്രസിദ്ധീകരിച്ചു. അവിടെ നിന്നാണ് തുടക്കം.
2: അതാണ് നമുക്ക് ഒരു നല്ല അവസരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്ന് പറയുന്നത് അല്ലേ? ഒന്ന് രണ്ട് അറ്റംപ്റ്റിലൊക്കെ നമ്മളൊന്ന് പരാജയപ്പെട്ടു എന്നാ ഇനി ഇത് ചെയ്യണ്ട എന്ന് വിചാരിക്കാതെ വീണ്ടും വീണ്ടും നമ്മളൊരു അതിന് പുറകിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്തു, അപ്പൊ അതിന് റിസൾട്ട് കിട്ടി.
3: അത് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടി അതിൽ തോറ്റുപോയാൽ സമ്മാനം കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പിന്നോട്ട് പോകരുത്, വീണ്ടും ശ്രമിക്കുക തന്നെ വേണം എന്ന് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്.
2: അപ്പൊ സാർ ഇപ്പം വർക്ക് ചെയ്യുന്നത് എവിടെയാണ്?
3: ഇപ്പൊ വർക്ക് ചെയ്യുന്നത് കൊട്ടിയം ഓക്സിലിയം സ്കൂളില് ചിത്രകല അധ്യാപകനായിട്ട്
2: വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എത്ര വർഷമായി?
3: ഇപ്പൊ 17 വർഷമായി.
2: അതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ?
3: അതിനുമുമ്പ് അധ്യാപകനായിട്ടില്ലായിരുന്നു, അല്ലാതെ ഫോട്ടോഗ്രാഫറായിട്ടൊക്കെ വർക്ക്
2: ചെയ്യുമായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു സാറിന് ഒരു നമ്മുടെ ഒരു ജീവിതത്തിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു പാഷൻ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്, അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ കിട്ടുന്നതും അല്ലെങ്കിൽ അത് നമ്മളെ ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നതും എപ്പോഴെങ്കിലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടാകും അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് സാറിന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതെന്താണത്?
3: ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഈ കാർട്ടൂണൊക്കെ വരച്ചൊക്കെ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പം എം ടി വാസുദേവൻ നായരുടെ നോവലുകളെ ആസ്പദമാക്കി കേരള ചിത്രകലാ പരിഷത്ത് വർണ്ണമേളം എന്ന് പറയുന്ന ഒരു മത്സരം പാലക്കാട് വെച്ച് നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ എം ടിയുടെ കഥാപാത്രങ്ങളെ ആസ്പദമാക്കിയിട്ട് ഉള്ള ഒരു കാരിക്കേച്ചറാണ് അവര് ചോദിച്ചത്. അപ്പൊ അതിൽ എനിക്കായിരുന്നു ഒന്നാം സ്ഥാനം. അപ്പൊ അങ്ങനെ എം ടി ആ പടം കിട്ടിയോടുകൂടിയാണ് വിൽക്കാലത്ത്, ആ പടം വരച്ചോടുകൂടിയാണ് വിൽക്കാലത്ത് എനിക്ക് അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയതും പിന്നീട് സാഹിത്യകാരന്മാരെ നോവൽ സാഹിത്യകാരന്മാരെ നോവലിസ്റ്റുകളെ വെച്ചിട്ട് ഒരു പരമ്പര തന്നെ വരയ്ക്കുന്നുണ്ടായി.
2: അപ്പൊ സാറിപ്പോ പറഞ്ഞത് കേട്ടപ്പോ എനിക്കൊരു കാര്യം തോന്നുന്നത്, ഇപ്പം എം ടിയുടെ കഥാപാത്രങ്ങളെ നമ്മൾ വരയ്ക്കണമെങ്കിൽ എം ടിയുടെ കഥകൾ നമ്മൾ മനസ്സിലാക്കണം അല്ലെ? ആ കഥാപാത്രത്തിന്റെ ഒരു സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു രൂപം എന്താണ്. നമ്മൾക്കറിയാം നമ്മളൊരു നോവലൊക്കെ വായിക്കുമ്പോൾ അതിലത്തെ കഥാപാത്രങ്ങളുടെ ഒരു രൂപം നമ്മളുടെ മനസ്സിലേക്ക് വരും. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാർട്ടൂണും ഒക്കെ വരയ്ക്കാനായിട്ട്. അപ്പൊ ഒരു വായനാശീലം ഉള്ളൊരു വ്യക്തിക്ക് അതൊക്കെ
3: പറ്റൂ.
2: അപ്പൊ എം ജിയുടെ കഥകൾ വായിക്കുന്ന ഒരു ശീലം ഉണ്ടായി.
3: എം ജിയുടെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്, പിന്നെ മാത്രമല്ല എം ജിയുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. നിർമാല്യമായിരുന്നു ഞാൻ അന്ന് വരച്ചിരുന്ന ചിത്രം. അപ്പൊ ആ നിർമാല്യം സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വരച്ച ചിത്രത്തിൽ സിനിമയുടെ സ്വാധീനം ഒന്നുമില്ല, സിനിമയുടെ കഥാപാത്രങ്ങളുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല. അല്ലാതെ എന്റെ ഭാവനയിൽ തോന്നിയ ആ കഥാപാത്രങ്ങളാണ് വരച്ചിട്ടുള്ളത്.
2: രൂപം ഒക്കെ സാറിന്റെ മനസ്സിൽ തോന്നി?
3: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: നമ്മളെ ഈ സിനിമ അഭിനയിച്ചവര് ഒട്ടും സ്വാധീനം അല്ലാതെ അത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു സിനിമ കണ്ടു കഴിയുമ്പോ അതില് ഇപ്പൊ ഒരു പ്രശസ്തനായ ഒരു നടൻ അല്ലെങ്കിൽ ഒരു നടി അഭിനയിക്കുന്നുവെങ്കിൽ അവരുടെ മുഖം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരും
3: അല്ലെ? അത് ഒഴിവാക്കാൻ
2: ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു ശരിക്കും ഒരു ഒറിജിനാലിറ്റി കൊടുക്കാനായിട്ട് അല്ലെ, ആ കഥാപാത്രത്തിന്റെ രൂപം വരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. അപ്പോ ഈ കഥാപാത്രങ്ങളെ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സാറിന് വരച്ചതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും

0: ഇഷ്ടപ്പെട്ട് നമ്മൾ വരച്ചതുമായിട്ടുള്ള ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു മനസ്സിലൊരു ഓർമ്മ?
1: എനിക്ക് അത് വരച്ചതിൽ എനിക്ക് ഖസാക്കിന്റെ ഇതിഹാസം ഒ വി വിജയനെ വരച്ചതാണ്. നോവല് തുടങ്ങുന്ന ഒരു സീനാണ് വരച്ചിരിക്കുന്നത്. ഒ വി വിജയന് ആ ഖസാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് രവി എന്ന് പറയുന്ന കഥാപാത്രം വന്ന് ബസ് ഇറങ്ങുന്ന ആ സീനാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ബസ് ഇറങ്ങുമ്പോൾ ആ ജംഗ്ഷനിൽ ഒരു ആൽമരം നിൽപ്പുണ്ട്, അതാണ് നോവലിൽ പറഞ്ഞിട്ടുണ്ട്. ആ ആൽമരത്തില് ആ ആൽമരമായിട്ടാണ് പിന്നെ ഒ വി വിജയനെ വരച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ആ ചിത്രം
0: ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോ ഈ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രക്രിയയാണ് അല്ലേ? ശരിക്കും ആ ഒരു കഥാപാത്രത്തിന് സാറിന്റേതായ രീതിയിലുള്ള ഒരു ഒരു രൂപമൊക്കെ കൊടുക്കുമ്പോ ഈ നമ്മുടെ കഥയിലെ കഥാപാത്രവുമായിട്ട് വേറിട്ട് പോകാൻ പാടില്ല അല്ലേ? അപ്പൊ അതൊരു ശരിക്കും ഒരു വെല്ലുവിളിയാണ്. അപ്പൊ സാർ എങ്ങനെയാണ് ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തത്?
1: അത് വെല്ലുവിളി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ആദ്യം ഈ ഒന്ന് രണ്ട് ചിത്രങ്ങൾ വരച്ചപ്പോൾ എനിക്കും അത് 19 ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. തുടക്കത്തിൽ ഇതങ്ങോട്ട് വരച്ചു തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് തന്നെ അങ്ങ് ഇൻട്രസ്റ്റ് ആയി ഇത് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഈ കഥകളൊക്കെ നമ്മൾ കുറേ നോവലുകൾ വായിച്ചു, കുറേ നമ്മൾ യൂട്യൂബിൽ അതിൻ്റെ സമ്മറിയൊക്കെ എടുത്തു, പിന്നെ നമ്മൾ കുറേ സിനിമ ഈ സിനിമ ഈ നോവലുകൾ സിനിമയായിട്ടുണ്ട്, ആ സിനിമകളൊക്കെ കണ്ടു, അങ്ങനെ കഥകൾ മനസ്സിലാക്കി അങ്ങനെ ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. നോവലിസ്റ്റിനെ തന്നെ അതിലെ കഥാപാത്രമാക്കുകയാണ് ചെയ്യുന്നത്.
0: നോവലിസ്റ്റിനെ തന്നെ കഥാപാത്രത്തിന്റെ ഒരു രൂപം കൊടുക്കുകയാണ് നോവലിസ്റ്റിനെ തന്നെ. അപ്പൊ അതൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചിന്തയാണ് അല്ലേ?
1: അപ്പൊ
0: അതൊക്കെ സാറിന്റെ തന്നെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് വേണം വിളിക്കാൻ അല്ലേ? നമുക്ക് നമ്മളുടേതായിട്ടൊരു ഐഡന്റിറ്റി അതിലൊക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പം സാർ, സാധാരണ നമ്മൾ ഈ ഒരു നമ്മുടെ പത്രങ്ങളിലൊക്കെ കാണുന്ന ചില കാർട്ടൂണുകൾ ഉണ്ട്, അപ്പൊ അത് കാണുമ്പോ അത് വായിക്കുമ്പോ അതിന്റെ കൂടെ ഒരു റൈറ്റപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് കാണുമ്പോൾ ശരിക്കും നമുക്കൊരു ചിരി വരുന്ന രീതിയിലുള്ള അതാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഒരു ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു രാഷ്ട്രീയ നേതാവിനെ ഒക്കെ കുറച്ചൊരു എക്സാജറേറ്റ് ചെയ്ത് അവരുടെ ഒരു സ്വഭാവത്തിനെ അല്ലെങ്കിൽ അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റും ഒക്കെ എടുത്തിട്ടാണ് അല്ലെ. അപ്പം ഈ കാർട്ടൂണുകൾ എന്ന് പറയുന്നത് നമ്മളെ ചിരിപ്പിക്കാൻ മാത്രമല്ല, നമ്മളെ കുറച്ച് ചിന്തിപ്പിക്കാനും കൂടി കഴിയേണ്ട ഒരു കാര്യമാണ് അല്ലെ?
1: തീർച്ചയായിട്ടും ചിന്തിപ്പിക്കേണ്ട കാര്യം കൂടി തന്നെയാണ്. കാർട്ടൂണുകൾ വരയ്ക്കുമ്പോൾ എന്ന് പറയുമ്പം കാർട്ടൂണുകൾ നമ്മൾ ചിരിപ്പിക്കുക മാത്രമല്ല, എപ്പോഴത്തെ ആനുകാലിക പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാനും കൂടി നമുക്ക് അതിനെ സഹായിക്കും തീർച്ചയായിട്ടും.
0: അപ്പൊ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലാണ് സാർ സാധാരണ കാർട്ടൂണൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പം ഈ ഒരു ഇപ്പൊ നമ്മളൊരു ഒരു ആധുനിക ഒരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത് അല്ലെ, ജീവിക്കുന്നത്. അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു സ്വാധീനം അല്ലെങ്കിൽ നമ്മളുടെ AI പ്ലാറ്റ്ഫോംസ് അല്ലെ, ഇപ്പോഴത്തെ മനുഷ്യർക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ വന്നപ്പോൾ നമുക്ക് ഈ കാർട്ടൂൺ ആയാലും ഒരു കാരിക്കേച്ചർ ആയാലും ഒക്കെ ചെയ്തു തരാൻ അവർ വിത്തിൻ സെക്കൻഡ്സ് ചെയ്തു തരും. നമ്മൾ നമ്മളുടെ ഒരു ഐഡിയ കൊടുത്താൽ മാത്രം മതി അല്ലെ. അപ്പൊ അല്ലാതെ ഇത് ഒറിജിനലായിട്ട് ചെയ്യുന്ന കലാകാരന്മാർ ഇപ്പൊ സാറിനെ പോലെയുള്ള ആൾക്കാർക്ക് ഇത് കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അത് കാലഘട്ടം അങ്ങനെ ആയില്ലേ. അപ്പൊ പിന്നെ മാത്രമല്ല പണ്ടത്തെ പോലെ പിന്നെ വായനാശീലം ആൾക്കാർക്ക് കുറവാണ്, പിന്നെ മാധ്യമങ്ങൾ കുറവാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്തായാലും ഇതിനകത്തുണ്ട്. അപ്പം കാർട്ടൂണുകൾ പണ്ടത്തെ പോലെ ആൾക്കാർ അങ്ങോട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം പത്രത്തിൽ വരുന്നത് മാത്രം അങ്ങോട്ട് ശ്രദ്ധിക്കുന്നു, ബാക്കിയുള്ള മാധ്യമങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. പല കാർട്ടൂണുകളും നമുക്ക് വരച്ച് പ്രസിദ്ധീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പൊതുവെയുണ്ട് പുതിയ കാർട്ടൂണിസ്റ്റുകളായാലും.
0: അപ്പോൾ നമുക്ക് ഈ ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ടൊക്കെ ഒരു പത്രത്തിലൊക്കെ ഒരു കാർട്ടൂൺ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ താഴെ അത് ആരാണ് വരച്ചത് എന്നുള്ളതും കൂടി കാണാറുണ്ട്, ഒരാളുടെ പേരും കൂടിയൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇനിഷ്യൽസിലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ചും ഇതുപോലെ പത്ര മാസികകൾക്കൊക്കെ അവർക്ക് ഇതുപോലെയുള്ള AI പ്ലാറ്റ്ഫോംസിനെ ഡിപ്പെൻഡ് ചെയ്താൽ അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ വിത്തിൻ സെക്കൻഡ്സ് അവർക്ക് കിട്ടും അല്ലേ. അപ്പം നമുക്ക് ആ ഒരു ഒറിജിനലായിട്ട് ഇത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഇപ്പൊ സാറിനെ പോലെയുള്ള വ്യക്തികളുണ്ടല്ലേ. അപ്പൊ അതിന്റെ ഒരു ഒറിജിനാലിറ്റി അതിനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കാലം മാറിയതിനനുസരിച്ച് നമ്മൾ മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ അല്ലെ. എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ വരുന്നു അതിനനുസരിച്ച്. അപ്പൊ സാർ, നമ്മള് സാറിന്റെ ഒരു പാഷനെ പറ്റിയും സാറിന്റെ ഒരു പ്രൊഫഷനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ചെറിയ ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ഈ ബ്രേക്ക് സമയത്ത് നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിക്കാം. സാറിന് വേണമെങ്കിൽ സാറിന് ഇഷ്ടമുള്ള ഒരു ഗാനം സെലക്ട് ചെയ്യുകയാണെ, നമ്മൾ ആ ഗാനം ഇപ്പൊ പ്ലേ ചെയ്യാം. അത് കേട്ടിട്ടുടൻ തന്നെ നമുക്ക് തിരിച്ചെത്താം. അപ്പൊ ഏതെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ടോ?
1: സംഗമം എന്ന് പറഞ്ഞ യേശുദാസിന്റെ ഒരു പാട്ടുണ്ട്.
0: ആ
1: അതെ.

0: FM. Stay tuned.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.

0: Takeover near Rameshwaran Temple, Kollam. Contact 8547944684. Number orikkal koodi 8547944684.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: Listening to Radio Swandanam 90.4 FM. Stay tuned.
4: വെൽക്കം ബാക്ക്. ഗസ്റ്റ് ഓഫ് ദ ഡേ ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രമുഖ കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള പാച്ചൻ സാറാണ്. അപ്പൊ സാർ ഈ കാർട്ടൂണിന്റെ കാര്യം പറഞ്ഞപ്പോൾ സാർ അതിനിടയ്ക്ക് കാരിക്കേച്ചർ എന്നുള്ള വാക്കും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ പലർക്കും അറിഞ്ഞുകൂടാ ഈ കാർട്ടൂണും ഒരു കാരിക്കേച്ചറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്. അപ്പം ശരിക്കും അതിന്റെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് സാറിന് അത് നമുക്ക് നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റും. കുറച്ചു പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും എനിക്ക് തോന്നുന്നു കൂടുതൽ പേർക്കും അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ അത് വരയ്ക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത ഒക്കെ എന്താണ് എന്ന് സാർ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നതിനെ പറ്റി.
5: കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ആക്ഷേപഹാസ്യമാണല്ലോ. അപ്പൊ കാർട്ടൂൺ വരയ്ക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ നടക്കാത്ത ഒരു കാര്യം, റിയലായിട്ട് ജീവിതത്തിൽ നടക്കാത്ത ഒരു കാര്യം നടന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക, നമ്മുടെ മനസ്സിന് ഇമാജിൻ ചെയ്യുക. അത് നമ്മുടെ ഫ്രണ്ടിൽ, അതായത് നമ്മുടെ മുമ്പിൽ ആ സംഭവം നടക്കുന്നു, അതങ്ങ് വരയ്ക്കുക, അത് തന്നെ കാർട്ടൂൺ. അതിനകത്ത് കോമഡി എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ കോമഡി അങ്ങ് വന്നോളൂ, അത്ര തന്നെ. അതേസമയം കാരിക്കേച്ചർ ആണെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയെ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ വ്യക്തിയുടെ ഒരു സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളും ഒക്കെ വരയ്ക്കുന്നതാണ്.
4: അപ്പൊ സാറിന് ഇങ്ങനെ വരച്ചപ്പോഴ് ഏറ്റവും പെട്ടെന്ന് വരയ്ക്കാനായിട്ട് സാധിച്ചത് ആരെയാണ്? അതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടും വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ?
5: നോവലിസ്റ്റുകളെ അതില് ഏറ്റവും എനിക്ക് പ്രയാസം തോന്നി, ഒരുപാട് ബുദ്ധിമുട്ടി വരച്ചത് KR മീരയാണ്. ഇന്ദുഗോപൻ സാറിനെയാണ് പെട്ടെന്ന് വരച്ചത്.
4: അപ്പൊ അവരുടെ രണ്ടുപേരുടെയും ആ ഒരു രൂപത്തിന്റെ പ്രത്യേകതയായിരിക്കും. അപ്പൊ സാറിപ്പോ ഈ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന പ്രധാനമായിട്ടും എന്താണ്, ഇപ്പൊ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം എന്താണ് ഈ കാർട്ടൂണൊക്കെ വരയ്ക്കാനും അവരെ പഠിപ്പിക്കാറുണ്ടോ?
5: കാർട്ടൂണൊക്കെ വരയ്ക്കാനും പഠിപ്പിക്കും. അപ്പൊ അതിന്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മള് ചിത്രകലയ്ക്കാ കൊടുക്കുന്നത്. ചിത്രകല വരച്ചെങ്കിലല്ലേ നമുക്ക് കാർട്ടൂണിലോട്ട് വരാൻ പറ്റും. പ്രത്യേകിച്ചും പെൻസിൽ ഡ്രോയിങ്, പെൻസിൽ ഡ്രോയിങ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാര്യം അവർക്ക് 9ാം ക്ലാസ് കഴിയുമ്പോൾ റെക്കോർഡൊക്കെ വരയ്ക്കണമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്.
4: അപ്പൊ ഈ കുട്ടികളുടെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ വളരെ മോഡേൺ ആയിട്ടുള്ള കുട്ടികളാണല്ലോ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് അല്ലേ? ഇപ്പൊ ഒരു പ്രത്യേക ലോകത്ത് ജീവിക്കുന്നവരാണ് അവര്, പഴയ കുട്ടികളെ പോലെയല്ല. അപ്പൊ അവരുടെ അവർക്ക് താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ടോ?
5: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 4ാം ക്ലാസ്സിലും ഒരു 3ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ വരയ്ക്കുന്ന ചിത്രം കണ്ടാൽ നമ്മളൊക്കെ ആ പ്രായത്തിൽ അതിന്റെ 4ലൊന്ന് പോലും വരച്ചിട്ടില്ല എന്ന് തോന്നിപ്പോകും. അത്രയ്ക്കും മിടുക്കരായ മിടുക്കികളായ കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അതിനകത്ത് വരയ്ക്കാനൊക്കെ. കാര്യം നമ്മളൊന്നും പഠിച്ച കാലഘട്ടമല്ലോ, ഇപ്പൊ വരയ്ക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാം ഒരുപാടുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പൊ ഒരു ചെറിയ ഒരു ഇത് പറഞ്ഞാല് ഞാൻ ക്ലാസ്സിൽ ചെല്ലുന്നതിന് മുന്നേ തന്നെ അവര് വരച്ചു തുടങ്ങും.
4: അതെ അതെ, അങ്ങനെയാണ്. നല്ല ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ട്
5: തീർച്ചയായിട്ടും.
4: അപ്പൊ സാറ് ഈ പേരൻസ് ഒക്കെ എങ്ങനെയാണ്, അവരെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്?
5: സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ് ഉണ്ട്. നമ്മള് തന്നെ പേരൻസിനെ നേരിട്ട് വിളിച്ച് അവരോട് പറയും ഈ കുട്ടി നല്ലോണം വരയ്ക്കുന്നതാണ്, എന്നെ സപ്പോർട്ട് ചെയ്യണോന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
4: അല്ല, ചിലവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുട്ടി നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടിയാണ്, പക്ഷെ ഒരു അതിന്റെ ഒരു ഹയർ സ്റ്റഡീസിലേക്കൊക്കെ പോകാനായിട്ട് വിടാൻ മടിയുള്ളവർ ഉണ്ട് ഒരുപാട് പേരൻസ്.
5: ഏത് ഹയർ സ്റ്റഡീസിൽ പോയാലും വര കൂടെ ഉണ്ടല്ലോ,

0: അല്ല, അത് തന്നെ പഠിക്കാനായിട്ട് ഇപ്പൊ ഫൈൻ ആർട്സ് കോളേജിലൊക്കെ പോയി പഠിക്കാൻ ഒക്കെ വിടുന്നവരെന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനത്തിലേക്ക് പോകുന്നവരൊക്കെ കുറവാണ്.
1: കുറച്ചും
0: കൂടെ നമുക്ക് വേറൊരു പ്രൊഫഷനിൽ പോവാം, ഇതൊരു സൈഡിൽ കൊണ്ടുപോയാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ് കൂടുതലും അല്ലെ. എന്നാലും പോയി പഠിക്കുന്നവരും ഉണ്ട്. അപ്പൊ എല്ലാ തരം കുട്ടികളും ഇപ്പോഴും ഉണ്ട്, ഇൻട്രസ്റ്റ് ഉള്ളവരും ഉണ്ട്. അപ്പൊ സാർ ഒരു ആ ഒരു അധ്യാപകനായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, നമ്മൾ പൊതുവെ പറയപ്പോഴത്തെ കുട്ടികളൊന്നും ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, അവർ പുസ്തകം വായിക്കാറില്ല, അല്ലെങ്കിൽ അവർ വരയ്ക്കാറില്ല, അല്ലെങ്കിൽ അവര് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും എനിക്കെന്തോ ആൾക്കാർ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനോടൊന്നും എല്ലാത്തിനോടും ഈ സാർ പറഞ്ഞ പോലെ യോജിക്കാൻ പറ്റത്തില്ല.
1: എനിക്കും യോജിക്കാൻ പറ്റത്തില്ല. കുട്ടികൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കാൻ പറയുമ്പോൾ അവർ കുറച്ചൊക്കെ ഒരു എല്ലാ സമയത്തും ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഒരു അതിനോട് അനുകൂലിച്ച് വരുന്നുണ്ട് തീർച്ചയായിട്ടും.
0: അല്ല, ഇപ്പോഴത്തെ ഈ ഒരു മൊബൈൽ ഫോൺ അഡിക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഒരു ടാലന്റ് അല്ലെ, അവര് അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നവർ തന്നെയാണ് നല്ലൊരു വിഭാഗമാണ് അല്ലെ. അപ്പൊ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ കാലത്തിന്റെ ഒരു മാറ്റമാണ്, അത് അതിൻ്റെതായ രീതിയിൽ അവർ കൊണ്ടുപോകുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലെ.
1: അപ്പൊ
0: എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ കാലഘട്ടത്തിലും മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഇതുപോലൊക്കെ. അപ്പൊ അതിനകത്ത് കുട്ടികളെ നമുക്ക് കുറ്റം പറയാനെങ്കിലും ഒന്നുമില്ല അല്ലെ. അപ്പൊ സാർ, ഇനി എനിക്ക് സാറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, സാറിനെ പറ്റി ഞാൻ വായിച്ചപ്പോഴ് സാറിന് ആനകളോട് ഒത്തിരി ഇഷ്ടം കൂടുതലാണ് അല്ലെ.
1: അപ്പൊ
0: എന്താണ് അതിന്റെ ഒരു താല്പര്യം, എന്താണ് അത് ഒരുപാട് വരച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ?
1: അത് ഒരുപാട് വരച്ചിട്ടുണ്ട്. ആനകളെ കുറിച്ച് കൂടുതൽ കാർട്ടൂൺ വരച്ചതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. ആനകളെ കഥാപാത്രമാക്കി ആദ്യമൊക്കെ കുറച്ച് കാർട്ടൂണുകളൊക്കെ വരച്ചിരുന്നു, പിന്നെ പിന്നെ അതിനോട് ഇൻട്രസ്റ്റ് വന്നു. അപ്പം ആന എന്ന് പറയുന്നത് മറ്റുള്ള ജീവികളിൽ നിന്ന് വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ജീവിയല്ലേ, അപ്പൊ അതുകൊണ്ട് അതിനെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ
0: ഏകദേശം എത്രത്തോളം?
1: ഒരു 500-ൽ പരം വരച്ചിട്ടുണ്ടാവും.
0: അപ്പം അതിന്റെ ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ആന എന്ന് പറയുന്ന ഒരു മൃഗത്തിനെ നമ്മൾ വാച്ച് ചെയ്യുമ്പം അതിന് അതിന്റെ മുഖത്ത് പലതര ഭാവങ്ങളാണല്ലേ ഓരോ സമയത്തും, അതിന്റെ ഒരു നടത്തയായാലും അല്ലെങ്കിൽ അതൊരു റെസ്റ്റ് എടുക്കുന്നതായാലും അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതായാലും എല്ലാം നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാർ അത് അങ്ങനെ വാച്ച് ചെയ്തിട്ടാണോ വരയ്ക്കുക?
1: തീർച്ചയായിട്ടും അങ്ങനെ വാച്ച് ചെയ്തിട്ട് തന്നെ വരയ്ക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ വായിച്ചിട്ടുണ്ട്, അപ്പൊ അതിനെ കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് വരച്ചിട്ടുള്ളത്.
0: അതുപോലെ ഫോട്ടോഗ്രാഫിയിലും കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് പറയാവോ? ഇപ്പൊ സാറിനെ ഒരു കാർട്ടൂണിസ്റ്റ് എന്നാണ് നമ്മൾ കൂടുതലായിട്ട് അറിയപ്പെടുന്നതെങ്കിലും ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളും ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റി ഒന്ന് പറയാം.
1: ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് ആദ്യം ഒരു അവാർഡ് കിട്ടിയിരുന്നു. അത് കിട്ടിയെന്ന് പറയുന്നത് പ്രശസ്ത സിനിമാ സംവിധായകൻ പി എ ബക്കറിന്റെ സ്മരണാർത്ഥം തൃശ്ശൂർ വെച്ച് നടന്ന ഒരു മത്സരത്തിലായിരുന്നു. അപ്പൊ ആ ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ കൊല്ലം ബീച്ചിൽ എടുത്ത ഫോട്ടോയാണ്. അന്ന് അത്ര വലിയ ക്യാമറകളൊന്നുമില്ല, ചെറിയൊരു ക്യാമറയിൽ എടുത്ത പടം. അപ്പം കൊല്ലം ബീച്ചിൽ ക്യാമറയായിട്ട് ചെന്നിട്ട് അതിൻ്റെ സൂര്യാസ്തമയം എടുക്കാനായിട്ടാണ് ചെന്നത്. അപ്പോൾ പിന്നെ ഒരു കരയിൽ ഏതെങ്കിലും ഒരു വള്ളം ഇരിക്കുമല്ലോ, ആ വള്ളത്തിൻ്റെ മേളിൽ ഒരു കാക്ക ഇരിക്കുമ്പോൾ സൂര്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നു, അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അങ്ങനെ ഒരു പടം എടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാക്ക വന്നിരിക്കുന്നത് നോക്കി സൂര്യൻ്റെ അസ്തമയം കാത്ത് ഞാൻ ഇരിക്കുന്നു, ക്യാമറ ഒക്കെ റെഡിയാക്കി ഒളിച്ചിരിക്കുകയാണ്. ഒളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കാക്ക വന്നിരിക്കത്തില്ല. അങ്ങനെ കാക്ക വന്നിരുന്നു ഭാഗ്യത്തിന്. അപ്പൊ ഞാൻ ക്ലിക്ക് ചെയ്യാനായിട്ട് പോയത് ക്ലിക്ക് ചെയ്തു, ആ സമയം കാക്ക പറഞ്ഞുപോയി. അപ്പൊ ഭയങ്കര സങ്കടമായി, കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു. അന്ന് ഈ നെഗറ്റീവ് ഫിലിമാണ്. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ഈ കാക്കയുടെ ചിറക് ഇങ്ങനെ വിരിഞ്ഞ് ഈ സൂര്യന്റെ നടുക്കായിട്ട് തന്നെ നിൽക്കുകയാണ്. അതെങ്ങനെ കിട്ടിയെന്ന് അവാർഡ് കമ്മിറ്റി എന്റെ അടുത്ത് ചോദിച്ചപ്പോ എനിക്കൊരു ഉത്തരവില്ലായിരുന്നു.
0: അതിനാണ് നമ്മള് വേറൊരു ലക്ഷ്യത്തിലാണ് ഇരുന്നത്, പക്ഷേ ഇങ്ങനൊരു മനോഹരമായ പിക്ചർ
1: കിട്ടിയത്.
0: അപ്പൊ അതിന് സമ്മാനമൊക്കെ?
1: അതിനായിരുന്നു സമ്മാനം.
0: അപ്പൊ അതിനുശേഷം ഈ ഫോട്ടോഗ്രാഫി കുറച്ച് സീരിയസ് ആയിട്ട് കൊണ്ടുപോകും?
1: സീരിയസ് ആയിട്ട് കൊണ്ടുപോകും. ഫോട്ടോഗ്രാഫിയിൽ നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്.
0: ശരി. അപ്പൊ അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് അതിനെ പറ്റി കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ സാർ, ഇങ്ങനെ ഒരു കാർട്ടൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ ഇഷ്ടമായിട്ട് കൊണ്ട് ഒരുപാട് കാർട്ടൂണുകളൊക്കെ വരയ്ക്കാനൊക്കെ ഉള്ള ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ സാറിന് എന്തൊക്കെയാണ് അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള? എന്തൊക്കെ?
1: കാർട്ടൂണിലും കാരിക്കേച്ചറിലും ഫോട്ടോഗ്രാഫിയിലും നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്.
0: ശരി.
1: പിന്നെ എന്ന് പറഞ്ഞാല് സംസ്ഥാന അവാർഡുകള്, ഇതിന് മൂന്നിനും സംസ്ഥാന അവാർഡുകളും
0: കിട്ടിയിട്ടുണ്ട്.
1: പിന്നെ റിസർച്ച് സെന്ററിന്റെ പോസ്റ്റർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫിയിലും കുറെ അവാർഡ് കിട്ടിയിട്ടുണ്ട്.
0: അപ്പം നമ്മള് എന്താണ് ഒരു അർഹതപ്പെട്ട ഒരു അംഗീകാരം നമ്മളെ തേടി എത്തി എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ?
1: തീർച്ചയായിട്ടും.

0: തീർച്ചയായിട്ടും. അപ്പൊ പലപ്പോഴും പല കലാകാരന്മാരും പറയുന്ന കേട്ടിട്ടുണ്ട് അല്ലെ, ഇതുപോലെയുള്ള നമുക്ക് ഒരുപാട് കഴിവുണ്ട്, പക്ഷെ നമ്മളെ പലരും അംഗീകരിക്കുന്നില്ല അല്ലെ, അവസരങ്ങൾ കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പൊ സാർ ആ കാര്യത്തിലൊക്കെ വളരെ സാറ്റിസ്ഫൈഡ്.
1: എന്റെ നാട്ടിലുള്ള എന്റെ സുഹൃത്തുക്കളും എന്റെ സ്കൂളിലുള്ള എന്റെ ടീച്ചേഴ്സും ആണ് എന്റെ പ്രോത്സാഹനം.
0: അതെ അതെ, അല്ല അത് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ളവർ പലപ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല.

0: ഓക്കെ, അപ്പം നമ്മളിപ്പോ സാറിന്റെ ഒരു പ്രൊഫഷനെ പറ്റിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കുടുംബത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അപ്പം കുടുംബവും വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
1: ഭാര്യ ജ്യോതിക. ജ്യോതിക ഇപ്പൊ 2 വർഷമായിട്ട് കൂടിയില്ല, മരിച്ചുപോയി. മോൻ പിന്നെ അമൽ വർക്ക് ചെയ്യുന്നത് അമൃത എഞ്ചിനീയറിംഗ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസറായിട്ടാണ്. മരുമകള് ഗീതു കൃഷ്ണൻ. ഗീതു വർക്ക് ചെയ്യുന്നത് കർണാടകയില് മെഡിക്കൽ കോളേജിലാണ്.
0: ഡോക്ടറാണ്.
1: ഡോക്ടറാണ്.
0: അപ്പോ ആകെ ഒരു മകനേ ഉള്ളൂ.
1: ഒരു മകൻ.
0: അപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണ്.
1: ഒറ്റയ്ക്കാണ്.
0: അപ്പൊ ഇഷ്ടംപോലെ വരയ്ക്കാനൊക്കെ ഉള്ള സമയമൊക്കെ കിട്ടുന്നുണ്ട്. വായിക്കാനും വരയ്ക്കാനും ഒക്കെ ഉള്ള സമയം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പം സാറിന്റെ ഈ ഒരു പാഷൻ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ, ഈ പറഞ്ഞാൽ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അവരെയും മുന്നോട്ട് കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് അല്ലെ. അപ്പം ഭാവിയിൽ എന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു പ്രൊഫഷനെ കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ എന്തെങ്കിലും ഒരു ഐഡിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു പ്രോജക്റ്റോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ?
1: പുതിയ പ്രോജക്റ്റ് ഞാനിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാകാരൻ യേശുദാസാണ്, ഗായകൻ യേശുദാസ്. അപ്പൊ ദാസേട്ടനെ വരയ്ക്കാനാണ് കൂടുതൽ ഇഷ്ടവും. അപ്പൊ ദാസേട്ടന്റെ ജന്മദിനത്തിന്, അടുത്ത ജന്മദിനത്തിന് ദാസേട്ടന്റെ കുറെ കാരിക്കേച്ചർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ വർക്കിലാണ് ഇപ്പൊ. അപ്പം അത് ജനുവരി 10 ചെയ്യണമെന്നാണ്
0: ആഗ്രഹിക്കുന്നത്. അപ്പൊ ദാസേട്ടന്റെ വിവിധ കാലഘട്ടങ്ങളാണോ സാർ ഉദ്ദേശിച്ചത്?
1: കാലഘട്ടങ്ങൾ, പല കാലഘട്ടത്തിലെ പല ചിത്രങ്ങൾ ആണ്. വളരെ എങ്ങാട്ടിരിക്കുന്ന ചിത്രങ്ങൾ തുടങ്ങി ഇപ്പോഴുള്ള ദാസേട്ടന് വരെ.
0: ഓ, അത് ശരി. അപ്പം അതിന്റെ റെഫറൻസസ് ഒക്കെ എങ്ങനെ? പഴയ പിന്നെ നമ്മുടെ ഫോട്ടോസ് ഒക്കെ പഴയത് സാർ കളക്ട് ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്? അപ്പൊ
1: എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ഫോട്ടോസും കളക്ട് ചെയ്ത് വെച്ചു. പല ഏജിലുള്ള ഫോട്ടോകളും പല വേഷത്തിലുള്ള ഫോട്ടോകളും കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്.
0: അപ്പൊ കൊല്ലത്ത് ഇതിന് മുമ്പ് അങ്ങനത്തെ വേറെ എന്തെങ്കിലും എക്സിബിഷൻസ് സാർ സംഘടിപ്പിച്ചിട്ടുണ്ടോ?
1: ഉണ്ട്. സോപാനത്തില് പിന്നെ കാർട്ടൂൺ എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്, കാരിക്കേച്ചർ എക്സിബിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്, അതെല്ലാം ചെയ്തിട്ടുണ്ട്.
0: അപ്പം സാറിന്റെ ഒരു പിന്നെ വേറെ പ്രത്യേകിച്ച് വേറെ ഇതാണ് ഇപ്പോഴത്തെ ഒരു മനസ്സിലെ ഒരു പ്രോജക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് അല്ലേ? ഒരു നമ്മുടെ ദാസേട്ടന്റെ ഒരു വിവിധ കാലഘട്ടങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുന്നത്, അതൊരു കാരിക്കേച്ചർ രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അല്ലേ? ശരിക്കും നമുക്കറിയാം യേശുദാസ് എന്ന് പറയുന്നത് നമ്മള് മലയാളികളെ അല്ല, ലോകത്തുള്ള നമ്മൾ പാട്ട് മലയാളം പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിൽ ഏറ്റവും വളരെ വിലപ്പെട്ട ഒരു സ്ഥാനം കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് തന്നെ ചൂസ് ചെയ്തത് നന്നായി. പിന്നെ അതുപോലെ തന്നെ വരയ്ക്കുമ്പോ സാറിന് ഈ പറഞ്ഞതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം, ഇപ്പൊ പണ്ട് നമ്മൾ കാർട്ടൂണൊക്കെ വരയ്ക്കുന്ന പോലെ അല്ല, മോഡേൺ ആയിട്ടുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്ത് അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ടെക്നോളജി ഇപ്പം കമ്പ്യൂട്ടറിലാണ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വരച്ചിട്ട് നമ്മൾ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരച്ച് കളറില്ലല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരച്ച് നമ്മൾ അയച്ചു കൊടുക്കുന്നു, അത് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്നു, അവര് പ്രസിദ്ധീകരിക്കുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മള് കാർട്ടൂണുകൾ പെന്നുകൊണ്ട് വരച്ചിട്ട് അത് സ്കാൻ ചെയ്ത് നേരെ നമ്മൾ കമ്പ്യൂട്ടറിലാണ് കളർ ചെയ്യുന്നത്. കളർ ചെയ്തിട്ട് നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കുകയാണ്. പണ്ടത്തെ പോലെ കാലതാമസമില്ല. പണ്ട് നമ്മളൊരു കാർട്ടൂൺ വരച്ച് അയച്ചു കൊടുത്താൽ 2-3 ആഴ്ച കാത്തിരിക്കണം. ഇപ്പൊ അതല്ല, ഇന്ന് അയച്ചാൽ നാളെ വരും.
0: അപ്പൊ അങ്ങനെ ആ ഒരു ടെക്നോളജിയും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ യൂസ്
1: ചെയ്യുന്നു.
0: അപ്പോ സാർ, ഈ കാർട്ടൂൺ വരയ്ക്കുക എന്നുള്ളത് സാറിന് വളരെ പാഷനുള്ള ഒരു കാര്യമാണ് അല്ലേ? അതിനോടൊപ്പം തന്നെ സാറിന് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ചെയ്യാറുണ്ടോ ജീവിതത്തില്?
1: പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അല്ല, ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് കാരിക്കേച്ചർ, കാരിക്കേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ് അത്. എന്ന് പറയുന്നത് സാഹിത്യകാരന്മാരുടെ കാരിക്കേച്ചറുകളും അവരുടെ ബയോഡേറ്റയും അടങ്ങുന്ന ഒരു പുസ്തകമാണ് എഴുതിയത്. പിന്നെ 2 പുസ്തകങ്ങൾ എഴുതിയത് ഓർമ്മക്കുറിപ്പുകളാണ് എഴുതിയിട്ടുള്ളത്, അതിന്റെ 3rd ഭാഗം എഴുതിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു പുസ്തകം എഴുതിയത് ഒരാന എന്നാണ് പുസ്തകത്തിന്റെ പേര്. ആനകളെ കുറിച്ചിട്ടുള്ള 52 കഥകളും 52 കാർട്ടൂണുകളും അത് ഉൾപ്പെടുത്തിയിട്ടുള്ള കഥകളാണ് ആനകഥകൾ. ആനക്കഥകളാണ് എഴുതിയിരിക്കുന്നത്. ആനക്കഥകൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ 7.5 പൊന്നാന, അത് നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ അതിലൊരു ഡീറ്റെയിൽസ് എന്താണെന്ന് ഉള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പൊ പ്രേം നസീർ ശർക്കര അമ്പലത്തിൽ ഒരു ആനയെ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ ആ ആന എന്നാണ് കൊടുത്തത്, ആ ആനയുടെ പേരെന്താണ്, അങ്ങനെയൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അതാണ് ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം.
0: അപ്പൊ കാർട്ടൂണിസ്റ്റ് എന്നുള്ളതിലുപരി നല്ലൊരു എഴുത്തുകാരനും കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ?
1: അതെ.

0: അപ്പോ ഇന്ന് നമ്മള് പാച്ചൻ സാറിന്റെ ഒരു പാഷൻ എങ്ങനെയാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് പിന്നീട് അതൊരു പ്രൊഫഷനാക്കി മാറ്റിയതും അതുപോലെ തന്നെ താൻ ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ആണ് എന്ന് അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളിലൂടെ അദ്ദേഹത്തിന് നമ്മളിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പം ഇതുപോലെയുള്ള വളരെ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികൾ നമ്മളുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നു, നമുക്ക് അവരോടൊപ്പം ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം പാച്ചൻ സാറിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ എനിക്കറിയാം നമ്മുടെ ശ്രോതാക്കൾക്കും ഒക്കെ അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് സാർ എല്ലാ കാര്യങ്ങളും ഇന്ന് നമ്മളോട് വളരെ വിശദമായിട്ട് സാറിന്റെ ഒരു ജീവിതയാത്രയെ പറ്റി, ഇഷ്ടങ്ങളെ പറ്റിയും കുടുംബത്തിനെ പറ്റിയും ഒക്കെ നമ്മളോട് സംസാരിച്ചു. അപ്പൊ ഇന്ന് ഇതുപോലെ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മുടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ സാർ ഇന്ന് സാറ് നമുക്ക് കുറച്ച് സമയമൊക്കെ കണ്ടെത്തി, സാറ് വർക്ക് ചെയ്യുന്ന ആളാണ്, എന്നാലും നമ്മളുടെ സ്റ്റുഡിയോയിൽ വന്ന് ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചതിന് ഒരുപാട് നന്ദി. സാറിന് ഇനിയും കൂടുതൽ ഹൈറ്റ്സിലേക്കൊക്കെ എത്താനും കൂടുതൽ അവാർഡുകളൊക്കെ സാറിനെ തേടി വരാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: താങ്ക് യു. ഇന്ന് റേഡിയോ സ്വന്തനം 90.4 FM വരാനും ശ്രോതാക്കളോട് എന്നെ പറ്റി സംസാരിക്കാനും ഒരവസരം തന്നതിൽ ഒരുപാട് സന്തോഷം.
0: താങ്ക് യു സർ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് പാച്ചൻ കുട്ടിയം എന്ന പ്രമുഖനായിട്ടുള്ള കാർട്ടൂണിസ്റ്റിനെയാണ്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ മറ്റൊരു അതിഥിയുമായി ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. സൈനിങ് ഓഫ്, പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗസ്റ്റ് ഓഫ് ദി ഡേ. അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗത്വം നേടിയ ഒരു വർഷം പൂർത്തിയായവർക്കും കുടിശ്ശികയില്ലാതെ അംശദായം അടച്ചുവരുന്നവരുമായ അംഗങ്ങളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC വിജയിച്ച ശേഷം സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ സെപ്റ്റംബർ 30 .unorganized.vssb.org.index.ph ഹോമിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം അംഗത്വ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപന മേലധികാരിയുടെ സാക്ഷ്യപത്രം എന്നിവ ഹാജരാക്കണം. വിശദവിവരങ്ങൾക്ക് 0474-27-49-847 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474-27-49-847. ജനാഭിപ്രായ വേദി സംസ്ഥാന കമ്മിറ്റി വഴിതെറ്റുന്ന കൗമാരക്കാർ രക്ഷയ്ക്കെത്തുമോ തൂഫാൻ, ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ, നിയമവും പരിരക്ഷയും എന്ന വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നു. കൊല്ലം കേരള NGO അസോസിയേഷൻ ഹാളിൽ August 8 രാവിലെ 9:30 ക്ലാസ്. പ്രായഭേദമന്യേ പങ്കെടുക്കാം. സുകുൽ ഖാദർ, റിട്ടയർഡ് RDO എ തുളസീധരൻ പിള്ള എന്നിവർ ക്ലാസ് എടുക്കും. പ്രവേശനം സൗജന്യമാണ്. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 9846-54-55-21 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കേരള NGO യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ജ്വാല കലാകായിക സമിതിയുടെയും നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കായി July 26 ചെസ് ക്യാരംസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ജീവനക്കാർ 25 വൈകിട്ട് 4 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. വിജയികളെ August 8 വയനാട്ടിൽ നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പ്രഖ്യാപിക്കും. വിശദവിവരങ്ങൾക്ക് 9447-7898-32 എന്ന നമ്പരിലോ 8848-12-1002 എന്ന നമ്പരിലോ ബന്ധപ്പെടാം. സ്റ്റേറ്റ് എയ്ഡഡ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായ ലാസ്റ്റ് കോമ്പോസൈറ്റ് സുരക്ഷാ പദ്ധതിയിൽ ഔട്ട്റീച്ച് വർക്കർ തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നു. യോഗ്യത +2. അഭിമുഖം July 27 രാവിലെ 10 രാമൻകുളങ്ങര മേടയിൽ മുക്കിലുള്ള LS കോമ്പോസൈറ്റ് സുരക്ഷാ പ്രൊജക്ട് ഓഫീസിൽ നടക്കും. അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 0474-27-96-606 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999-444-8840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
8: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
7: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168

0: എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം ഒന്നുകൂടി ഫ്രഷായി.
3: ഫ്രഷോ?
2: ആ ആടിമാസം കളറാക്കിക്കൊണ്ടിരിക്കുന്ന ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിൽ. ഏറ്റവും പുതിയ സ്റ്റോക്ക് എത്തിയിരിക്കുന്നു. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. എല്ലാം മാർക്കറ്റ് വിലേക്കാൾ കുറവല്ലേ?
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ എന്നിവയുടെ ഫ്രഷ് സ്റ്റോക്കുകൾ ബിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023793.
6: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize 25,000 രൂപ, 2nd prize 5,000 രൂപ, 3rd prize 3,000 രൂപ, 4th prize 2,000 രൂപ, 5th prize 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971, അല്ലെങ്കിൽ 8121212680.
3: ഗായത്രി കല്യാണ പെണ്ണിനെ കാളും സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
1: ചരിത്രത്തിൽ ഇന്ന് July 22. ഇന്ന് ലോക മസ്തിഷ്ക ദിനം. 2014 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഈ ദിനം തലച്ചോറിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അവബോധം വ്യാപിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ഇന്ന് ലോക പൈ ദിനം. ഗണിതശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥിരവില സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് പൈ. 3.14 ആണ് പൈയുടെ മൂല്യം. 1989 ഒരു അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ ലാറി ഷായാണ് പൈഡയുടെ സ്ഥാപകൻ. ഛത്രപതി ശിവജി വെല്ലൂർക്കോട്ട കീഴടക്കിയതും ഇന്ത്യയുടെ ആദ്യ ഭൂസ്ഥിര ഉപഗ്രഹം ആപ്പിൾ പ്രവർത്തനം തുടങ്ങിയതുമൊക്കെ ഒരു July 22. July 22 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് July 22. July 2009 ഇന്നേ ദിവസമായിരുന്നു 21st century ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഏഷ്യൻ രാജ്യങ്ങളിലും ശാന്തസമുദ്രത്തിലും ദൃശ്യമായത്. ഛത്രപതി ശിവജി മഹാരാജ് വെല്ലൂർക്കോട്ട കീഴടക്കിയത് 1678 ഇന്നേ ദിവസമായിരുന്നു. 2019 July 22 ഇന്ത്യ Chandrayaan-2 വിക്ഷേപിച്ചത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഏറ്റെടുത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ച 2nd ചന്ദ്ര പര്യവേക്ഷണ ദൗത്യമായിരുന്നു ഇത്. ചന്ദ്ര ഉപരിതല ജലത്തിന്റെ സ്ഥാനവും സമൃദ്ധിയും മാപ്പ് ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ശാസ്ത്രീയ ലക്ഷ്യം. രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ 22-നായിരുന്നു ഇന്ത്യയുടെ 13-ാമത് രാഷ്ട്രപതിയായി പ്രണവ് മുഖർജിയെ തെരഞ്ഞെടുത്തത്. ജോലിക്ക് തുല്യ വേതനം ലഭിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ കർമ്മ പദ്ധതി നിലവിൽ വന്നത് 1994 ജൂലൈ 22-നായിരുന്നു. അരിസോണ സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞർ വ്യാഴത്തിന്റെ 17-ാമത്തെ പ്രകൃതിദത്ത ഉപഗ്രഹം കണ്ടെത്തിയത് 2000 ജൂലൈ 22-നായിരുന്നു. ഇന്ത്യയുടെ ആദ്യ ഭൂസ്ഥിര ഉപഗ്രഹം ആപ്പിൾ പ്രവർത്തനം തുടങ്ങിയത് 1981 ജൂലൈ 22-നായിരുന്നു.
7: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
8: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: चीन ओपन बैडमिंटन प्रतिस्पर्धायाम् अद्य अपराह्णे वारद्वयस्य ओलंपिक पदक विजेत्री पीवी सिंधुः स्वस्यैव देशस्य उन्नति हुड्डाम् एकविंशतिः चतुर्दश नव एकविंशतिः एकविंशतिः दश इत्यंकांतरालैः
1: എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ ഇഎംഐ ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി

0: കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചതു മുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതിനിടെ സഭയിലെ മോശം പെരുമാറ്റത്തിന് തൃണമൂൽ എംപി കല്യാൺ ബാനർജിയെ സസ്പെൻഡ് ചെയ്യുന്ന പ്രമേയം ലോക്സഭ പാസാക്കി. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. യുവജനങ്ങളുടെ ആശങ്കകളോട് അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. രാഷ്ട്രീയ താൽപര്യത്തിനായി ചിലർ യുവാക്കളെ ഉപയോഗിക്കുകയാണെന്നും യുവജനക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: सरकार विद्यार्थियों और नौजवानों की आकांक्षाओं को पूरा करने और उनके कल्याण के प्रति पूरी तरह से प्रतिबद्ध है. हमारे छात्रों की हर चिंता को सुनना, उसका समाधान करना, यह हम सबकी जिम्मेदारी है.
0: പാർലമെന്റിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനോടും പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 11 കോടതി വീണ്ടും വാദം കേൾക്കുക. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. റാഗിംഗ് സംബന്ധിച്ച പരാതികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാനതലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വ്യവസായ അടിസ്ഥാന സൌകര്യ വികസന മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും ദീർഘകാല പരിഹാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി.
0: മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതുപ്രകാരം 7,200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം ലഭിക്കും. പാലക്കാട് 30, മലപ്പുറത്ത് 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 താൽക്കാലിക അധിക ബാച്ചുകളാണ് അനുവദിച്ചത്. ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ലോൺ ആപ്പ് അധികൃതരുടെ ഇടപെടൽ പരിശോധിക്കുമെന്നും എസ് പി മോഹനചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. DOSP ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. റീ അറസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. വഖഫ് ബോർഡിലെ അമുസ്ലീം നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ തെറ്റിദ്ധാരണ പരത്തുന്നതായി മുൻ നിയമമന്ത്രി പി രാജീവ്. ഇക്കാര്യത്തിൽ BJPക്ക് അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിലെ ബാക്കിയുള്ള 2 അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് LDF സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലീങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീ പി രാജീവ് പറഞ്ഞു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു BJP മാർച്ച്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം.

0: ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 മണിവരെയാണ് ഗതാഗത നിരോധനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി ബി അജിത് കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4ാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 പോയിന്റ് നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 പോയിന്റ് നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 1,680 രൂപ കൂടി 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ +1 പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ
2: പ്രക്ഷേപണം. നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇന്ന് ജൂലൈ 22 ലോക മസ്തിഷ്ക ദിനം. തലച്ചോറിന്റെ ആരോഗ്യ അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും നാഡീവ്യവസ്ഥയുടെ അവസ്ഥകൾ തടയുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി എല്ലാ വർഷവും ജൂലൈ 22 ലോക മസ്തിഷ്ക ദിനമായി ആചരിക്കുന്നു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോളജി, അതായത് WFN, ആണ് ഇത് ആരംഭിച്ചത്. തലച്ചോറിന്റെ ആരോഗ്യം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമെന്ന നിലയിൽ അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഈ ക്യാമ്പയിൻ ഔദ്യോഗികമായി ആരംഭിച്ചത് 2014 ജൂലൈ 22 1957 വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോളജി സ്ഥാപിതമായതിന്റെ വാർഷികവും ഈ തീയതിയാണ്. ഇതിന്റെ പ്രാധാന്യം ഡിമൻഷ്യ, പക്ഷാഘാതം, പാർക്കിൻസൺസ് രോഗം പോലുള്ള നാഡീവൈകല്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കളങ്കം കുറയ്ക്കുന്നതിലും ചികിത്സയ്ക്കും പുനരധിവാസത്തിനും തുല്യമായ പ്രവേശനത്തിനായി വാദിക്കുന്നതിലും ഈ ദിവസം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം? 8 മണിക്കൂർ ഗുണനിലവാരമുള്ള ഉറക്കം, ദിവസവും 30 മിനിറ്റ് നടത്തം, ഒമേഗ 3 അടങ്ങിയ ഭക്ഷണം കഴിക്കൽ, തലച്ചോറിനുണ്ടാകുന്ന പരിക്കുകൾ തടയാൻ ഹെൽമറ്റ് ധരിക്കൽ തുടങ്ങിയ നാഡീവ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ജീവിതശൈലി ശീലങ്ങൾക്ക് മെഡിക്കൽ വിദഗ്ധർ ഊന്നൽ നൽകുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
3: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി വീണ്ടും രംഗത്തെത്തി. രാജ്യസഭയിലും സമാന സംഭവങ്ങൾ അരങ്ങേറി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും രാജിയില്ലെങ്കിൽ ചർച്ച നടക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അതിനിടെ വനിതാ എംപിമാർക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് തൃണമൂൽ എംപി കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രമേയവും ഇന്ന് പാസാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിതമായി ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിനോടും ഡൽഹി പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ, ജസ്റ്റിസ് തേജസ് കരിയ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശം നൽകി. പൊതുതാൽപര്യ ഹർജിയിൽ മറുപടി നൽകാൻ അധികൃതർക്ക് കോടതി നാലാഴ്ചത്തെ സമയം അനുവദിച്ചു. കേസ് വീണ്ടും സെപ്റ്റംബർ 11 പരിഗണിക്കും. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ജനങ്ങളുടെ വികാരങ്ങളും ആശങ്കകളും കേന്ദ്ര സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: അത്യന്തം ദുർഭാഗ്യപൂർണ ഹെ കി ഹമാരെ ദേശ് കി ഛാത്രോ ഓർ നൌജവാനോ കോ കുഛ് ലോഗ് അപ്നേ രാജനീതിക് സ്വാർത്ഥോ കി പൂർത്തി കെ ലിയേ ഏക് രാജനീതിക് ഔജാർ കെ രൂപ് മേ ഇസ്തമാൽ കർനേ കാ പ്രയാസ് കർ രഹേ ഹൈ. പ്രധാനമന്ത്രി മോദി ജി കെ നേതൃത്വ മേ ഹമാരി സർക്കാർ വിദ്യാർത്ഥിയോ ഓർ നൌജവാനോ കി ആകാംക്ഷാ കോ പൂരാ കർനേ ഓർ ഉൻകെ കല്യാണ കെ പ്രതി പൂരി തരഹ സേ പ്രതിബദ്ധ ഹൈ. ഹമാരെ ഛാത്രോ കി ഹർ ചിന്ത കോ സുന്ന ഉസ്കാ സമാധാൻ കർന യേ ഹം സബ് കി ജിമ്മേദാരി ഹൈ.
1: ആധുനിക സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൌകര്യ വികസനം, കൃത്യമായ അറ്റകുറ്റപ്പണികൾ എന്നിവയിലൂടെ രാജ്യത്തെ റെയിൽവേ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോക്സഭയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കവച് 4.0 സംവിധാനം ഉൾപ്പെടെയുള്ള റെയിൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതിലൂടെ ട്രെയിൻ അപകടങ്ങളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതായും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിക്കും ആസിയാൻ റീജിയണൽ ഫോറം യോഗങ്ങൾക്കും അനുബന്ധമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനീറ്റ ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിലിപ്പീൻസ്, റഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ പുതിയ ആന്റി റാഗിംഗ് നിയമവും പരാതികൾ സമർപ്പിക്കാൻ മൊബൈൽ ആപ്പും കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കയർ മേഖലയെ സഹായിക്കാൻ ലക്ഷ്യമിട്ട് ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പ്രത്യേക ക്യാമ്പയിൻ നടത്തുമെന്നും വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കഴിഞ്ഞ 2 മാസത്തിനിടെ 24.15 കോടി രൂപ വിതരണം ചെയ്തതായും വഖഫ് വിഷയത്തിൽ കോടതി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തക്കതായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നാളെ തുടക്കമാകും. 13 ഇനങ്ങളിലായി 120-ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകളുമായി 4th സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. സിംബാബ്വെയിലെ ഹരാരയിൽ വൈകിട്ട് 4:30 മത്സരം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. 2 മത്സരം ശനിയാഴ്ചയും അവസാന മത്സരം ഞായറാഴ്ചയും നടക്കും. ഗ്ലാസ്ഗോയിൽ ലെസോത്തോ കായികമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കായിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ലെസോത്തോയ്ക്ക് സ്പോർട്സ് സയൻസിലും പരിശീലനത്തിലും കായിക വിദ്യാഭ്യാസത്തിലും ഇന്ത്യ പിന്തുണ നൽകുമെന്നും ഇന്ത്യൻ താരങ്ങളുടെ ട്രെയിനിങ്ങിനായി ലെസോത്തോയിലെ ഉയർന്ന പ്രദേശങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 സേനാവിഭാഗങ്ങളിലെയും വനിതാ സേനാംഗങ്ങൾ ചേർന്ന് നടത്തിയ സമുദ്ര പ്രദക്ഷിണം രാജ്യത്തിന് വലിയ അഭിമാനമാണെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. INSV ത്രിവേണിയിലെ പര്യവേക്ഷണത്തിന്റെ സമാപന ചടങ്ങിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേവലമൊരു കടൽ യാത്രയ്ക്കപ്പുറം പ്രതിരോധ സേനകളുടെ കരുത്തിന്റെയും ഏകോപനത്തിന്റെയും തെളിവാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവർക്കും സുരക്ഷിതവും സുതാര്യവും വിശ്വാസയോഗ്യവുമായ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കും.

0: മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കുന്ന വ്യക്തിഗത വിവര സംരക്ഷണ നിയമവും ഗെയിമിംഗ് ആസക്തി തടയാൻ 2025 ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ നിയമവും സഹായകരമാണ്. കുട്ടികൾക്ക് ദോഷകരമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ ഐടി ചട്ടങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അശ്ലീല ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷത്തിനിടെ രാജ്യത്ത് 50 OTT പ്ലാറ്റ്ഫോമുകളുടെ പ്രവർത്തനം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങൾക്കും OTT പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുന്നതെന്ന് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. അസമിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. 21 പേർ കൂടി മരിച്ചതോടെ പ്രളയത്തിൽ ആകെ മരണസംഖ്യ 31 ഉയർന്നു. സംസ്ഥാനത്തെ 16 ജില്ലകളിലായി 872 ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഏകദേശം 564,000 ആളുകളെയാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത്. 24,000 ഹെക്ടറിലധികം കൃഷിഭൂമിയും വെള്ളത്തിനടിയിലായി. പ്രളയത്തെ തുടർന്ന് സർക്കാർ തുറന്ന 71 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 12,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അഗ്നിശമന സേനകളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സിക്കിമിലെ നാംചി ജില്ലയിൽ അപകടമുണ്ടായ തുരങ്കത്തിൽ നിന്നും 8 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. കാഴ്ചയ്ക്ക് നേരിടുന്ന ബുദ്ധിമുട്ടും മീഥെയ്ൻ വാതകം ചോരുന്നതും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതുവരെ 13 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. തുരങ്കത്തിനുള്ളിൽ 25-ലേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന് നൽകുന്നത് ആഗോള വ്യാപാരത്തിനും ഗതാഗത സ്വാതന്ത്ര്യത്തിനും വൻ ഭീഷണിയാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. മനിലയിൽ ആസിയാൻ യോഗത്തിൽ സംസാരിക്കവേ കഴിഞ്ഞ മാസത്തെ ചർച്ചാ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിന് ഇറാനെ അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നോർത്ത് മാസിഡോണിയ സന്ദർശനത്തിനിടെ സ്കോപ്പിയ സിറ്റി മ്യൂസിയത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. നീറ്റ് പരീക്ഷ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിനും യുവജനക്ഷേമം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തിങ്കളാഴ്ച നടന്ന പാർലമെന്റ് മാർച്ചിൽ പോലീസ് ബലപ്രയോഗം നടത്തിയെന്ന പരാതിയിൽ കേന്ദ്രത്തോടും ഡൽഹി പോലീസിനോടും വിശദീകരണം തേടി ഡൽഹി ഹൈക്കോടതി. കേരളത്തിലെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയാനായി പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: തൊഴിലാളി മണ്ഡലം.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ RSമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
3: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൊഴിലാളി മണ്ഡലത്തിൽ എന്നോടൊപ്പമുള്ളത് ഫിറ്റ്നസ് ട്രെയിനറായ കണ്ണനാണ്. ഹലോ, ഹായ്. അപ്പോ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു
4: അല്ലേ?
3: എങ്ങനെയാണ് ഈ ഒരു ഫിറ്റ്നസ് മേഖലയിലേക്ക് കടന്നു വരുന്നത് കണ്ണൻ?
4: കുട്ടിക്കാലത്തൊട്ടെ ഫിറ്റ്നസ് ഇഷ്ടമാണ്. പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പഠനത്തിലുപരി നമുക്ക് അതിനെ കുറിച്ച് അറിയാനൊരു കൂടുതലായിട്ട് ത്വര ഉള്ളത് കൊണ്ട് അതിന്റെ പിറകെ കുറച്ചധികം റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. പഠിക്കുന്നതല്ല കേട്ടോ, അതല്ലാതെ ഞാൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയാണ് ഇതിലോട്ട് എത്തിപ്പെട്ടത്.
3: അല്ലാതെ ഗ്രാജുവേഷൻ അങ്ങനെയുള്ള കാര്യം?
4: ഞാൻ ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ് ആണ്, ഇലക്ട്രോണിക് സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുള്ള ആളാണ്.
3: ഈ പറഞ്ഞോടെ പണ്ടാണ് കുറച്ചുപേര് ജിമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കാണുന്നത്. ഇപ്പോ ഒരുവിധം എല്ലാവരും തന്നെ ഇതിൽ കോൺഷ്യസ് ആണ് ഇങ്ങനെ പോകുന്നതിനെ പറ്റി. അപ്പോ ഏതൊക്കെ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്?
4: ആക്ച്വലി നമുക്ക് പല രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ് ഇപ്പൊ കറന്റ് സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിന്റെ അകത്ത് ഇപ്പം ഒരാളുടെ ആവശ്യം അനുസരിച്ചാണ് ഒരാൾ സർട്ടിഫിക്കേഷൻ എടുക്കേണ്ടതെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം വേറെ ഒന്നുമുണ്ടല്ല, ഇപ്പം നമുക്ക് പുറത്തോട്ട് പോകുന്നതിനൊരു പർട്ടിക്കുലർ സർട്ടിഫിക്കേഷൻ ഉണ്ട്. നാട്ടിൽ മാത്രം നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് സ്വന്തമായിട്ട് ഒരു ഡെവലപ്മെന്റ് ചെയ്ത് പോകാൻ ഒരാൾക്ക് ഈ പുറത്തോട്ട് പോകുന്ന സർട്ടിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നാഷണൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ഇതിന്റെ സർട്ടിഫിക്കേഷൻസ് പലതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് നമുക്ക് അതിനുള്ള നോളജ് അതിൽ നിന്നൊക്കെ ഇത് എടുത്തുകൊണ്ട് നമുക്കത് ഡെവലപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അതേസമയം നമ്മൾ പുറത്തോട്ട് പോകണം അല്ലെങ്കിൽ ഇന്റർനാഷണൽ രീതിയിൽ നമുക്ക് ഉയർന്നു പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജിമ്മുകൾക്ക് ഇങ്ങനെ പല സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ കുറച്ചധികം കോസ്റ്റ്ലി ആണ് ഈ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ

0: വരുമ്പം സാധാരണ ഒരാൾക്ക് അല്ലെങ്കിൽ നമുക്ക് സ്വന്തം നാട്ടിൽ നിന്ന് ജോലി ചെയ്യണമെങ്കിൽ എന്തായാലും അത്രയും വില കൂടിയ സർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ല. ഇതാണ് ഇപ്പൊ കറന്റ് സിറ്റുവേഷൻ.
1: കുറച്ച് വർഷങ്ങളായിട്ട് ഈ രംഗത്തുണ്ടല്ലോ.
0: അതെ.
1: അപ്പോ ആദ്യം
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടു.

വ്യവസ്ഥയുടെ അവസ്ഥകൾ തടയുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി എല്ലാ വർഷവും ജൂലൈ 22 ലോക മസ്തിഷ്ക ദിനമായി ആചരിക്കുന്നു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോളജി അതായത് WFN ആണ് ഇത് ആരംഭിച്ചത്. തലച്ചോറിന്റെ ആരോഗ്യം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമെന്ന നിലയിൽ അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഈ ക്യാമ്പയിൻ ഔദ്യോഗികമായി ആരംഭിച്ചത് 2014 ജൂലൈ 22. 1957 വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോളജി സ്ഥാപിതമായതിന്റെ വാർഷികവും ഈ തീയതിയാണ്. ഇതിന്റെ പ്രാധാന്യം ഡിമൻഷ്യ, പക്ഷാഘാതം, പാർക്കിൻസൺസ് രോഗം പോലുള്ള നാഡീവൈകല്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കളങ്കം കുറയ്ക്കുന്നതിലും ചികിത്സയ്ക്കും പുനരധിവാസത്തിനും തുല്യമായ പ്രവേശനത്തിനായി വാദിക്കുന്നതിലും ഈ ദിവസം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം? 8 മണിക്കൂർ ഗുണനിലവാരമുള്ള ഉറക്കം, ദിവസവും 30 മിനിറ്റ് നടത്തം, ഒമേഗ 3 അടങ്ങിയ ഭക്ഷണം കഴിക്കൽ, തലച്ചോറിനുണ്ടാകുന്ന പരിക്കുകൾ തടയാൻ ഹെൽമറ്റ് ധരിക്കൽ തുടങ്ങിയ നാഡീവ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ജീവിതശൈലി ശീലങ്ങൾക്ക് മെഡിക്കൽ വിദഗ്ധർ ഊന്നൽ നൽകുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഈ ആഴ്ചയിലെ ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. വർഷം 1991. പ്രശസ്ത സംവിധായകൻ ഭരതൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഒരു ചിത്രമെടുക്കുന്നു. ചിത്രത്തിൻ്റെ പേര് അമരൻ. കടൽ പശ്ചാത്തലമാക്കിയുള്ള സിനിമയാണ്. സിനിമയിൽ നായകൻ്റെയും മകളുടെയും രണ്ടു പ്രണയങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവസാന്ദ്രമായ പ്രണയഗാനങ്ങൾ വേണം. ഈരടികൾ ഒരുക്കാൻ കൈതപ്രത്തെയും ഈണമൊരുക്കാൻ രവീന്ദ്രനെയും വിളിച്ചു വരുത്തുന്നു. കോഴിക്കോട് ന്യൂ വുഡ്ലാൻഡ് ഹോട്ടലിൽ ഒരു ഹിന്ദിപ്പാട്ടിൻ്റെ ഈണം മൂളി കേൾപ്പിച്ച് ഭരതൻ കൈതപ്പുറത്തോട് വരികൾ എഴുതാൻ പറയുന്നു. വികാര നൗകയുമായി തിരമാലകൾ ആടിയുലഞ്ഞു എന്നെഴുതി തുടങ്ങുന്നു കൈതപ്പുറം. ട്രാക്ക് രവീന്ദ്രൻ മാഷ് തന്നെ പാടുന്നു. ഭരതന്റെ ആഗ്രഹപ്രകാരം എസ് പി ബാലസുബ്രഹ്മണ്യം പാട്ടുപാടാനെത്തുന്നു. കോദണ്ഡപാണി സ്റ്റുഡിയോയിൽ ട്രാക്ക് കേട്ട എസ് പി ബി പറയുന്നു, രവി ഇങ്ങട്ടവാ, ഇത് ഞാൻ പാടണോ? അത് അവരെ പാടണം, യേശുദാസ്. അതെ, ഈ ഗാനം യേശുദാസിനുള്ള പാട്ടാണെന്ന് എസ് പി ബി സാക്ഷ്യപ്പെടുത്തുന്നു. അന്ന് രാത്രി തന്നെ യേശുദാസ് എത്തി വികാരസാന്ദ്രമായി പാട്ടുപാടി റെക്കോർഡ് ചെയ്യുന്നു. അമരത്തിന്റെ ഷൂട്ടിംഗ് പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞ് കൈതപ്പുറം മറ്റൊരു പടത്തിന്റെ വർക്കിന് ചെല്ലുമ്പോൾ ഭരതന്റെ അസിസ്റ്റന്റായ ജോർജ് കുത്ത് ഓടി വന്ന് കൈതപ്പുറത്തോട് പറയുന്നു, അണ്ണ ശരിയല്ലെന്നറിയാം, വികാര നൗകയുമായി എന്ന പാട്ട് കേട്ടു, ഭയങ്കര സ്ലോ ആണ്, പടം മൊത്തം വലിയും, ഭരതേട്ടന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, നിങ്ങളൊന്ന് പറ. കൈതപ്പുറം ഭരതനോട് കാര്യം പറയുന്നു. എന്നാൽ ഭരതന്റെ മറുപടി ഇതായിരുന്നു, ആ പാട്ടിനെ മുറിച്ചാൽ ചോര പൊടിയും. ഭരതന്റെ ആത്മവിശ്വാസം അത്ര വലുതായിരുന്നു. പടം പുറത്തിറങ്ങി. പടവും പാട്ടും സൂപ്പർ ഹിറ്റ്. അപാരമായ ഫീലിംഗോടെയായിരുന്നു ഗാനരംഗത്തിന്റെ വിഷ്വൽസ്. ഗന്ധർവൻ യേശുദാസിന്റെ മാന്ത്രിക ശബ്ദത്തിൽ ഭാവസാന്ദ്രമായ ആ ഗാനം വികാര നൗകയുമായി തിരമാലകൾ ആടിയുലഞ്ഞു.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എറണാകുളം DTH ഹോട്ടലിലെ 240-ാം നമ്പർ മുറിയിൽ ഒരു ചർച്ച നടക്കുന്നു. സൂപ്പർ ഹിറ്റ് സംവിധായകൻ സത്യൻ അന്തിക്കാട്, ഈണങ്ങളുടെ സംവിധായകൻ ജോൺസൺ, ഈരടികളുടെ ഉസ്താദ് കൈതപ്രം എന്നിവരാണ് ചർച്ചയിൽ. സത്യനന്ദിക്കാടിന്റെ മഴവിൽ കാവടി എന്ന സിനിമയ്ക്ക് പാട്ടുകൾ വേണം. കുറെ നേരമായി അവർ കൂടിയിട്ട് കൈതപ്പുറം പാട്ടിന്റെ പല്ലവി എഴുതുന്നു. അത് സത്യൻ ഇഷ്ടപ്പെടുന്നില്ല. കൈതപ്പുറം വീണ്ടും എഴുതുന്നു. അത് ജോൺസൺ ഇഷ്ടപ്പെടുന്നില്ല. അവസാനം നിരാശയോടെ അസ്വസ്ഥതയോടെ കൈതപ്പുറം എഴുന്നേറ്റ് മുറിയിലെ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് നോക്കിയാൽ കടല് കാണാം. ഇടയ്ക്കിടെ നീങ്ങുന്ന വലിയ കപ്പലുകൾ. കൈതപ്പുറം ആത്മവിശ്വാസത്തോടെ ആദ്യ വരി കുറിക്കുന്നു. തങ്കത്തോണി. ഇനി തങ്കത്തോണി എവിടെ പ്രതിഷ്ഠിക്കും? നിറഞ്ഞു പ്രകാശിക്കുന്ന ചന്ദ്രൻ തെന്മലയോരത്ത്. അടുത്ത വരിയും കുറിച്ചു. തെന്മലയോരം കണ്ടേ ഇത് കണ്ട സത്യന്റെയും ജോൺസൺ മാഷിന്റെയും മുഖം വികസിക്കുന്നു. പാലമരങ്ങളിൽ പൂത്തു നിൽക്കുന്ന പാലുപോലുള്ള നിലാവ്. കൈതപ്പുറത്തിന്റെ തൂലികയിൽ നിന്നും വരികൾ പ്രവഹിക്കുന്നു. ചിത്രത്തിൽ പഴനിമുരുകനും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറേ സീനുകളുണ്ട്. അടുത്ത വരി ഇങ്ങനെ. പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ ജോൺസൺ മാഷിന് പിന്നെ നിമിഷ നേരമേ വേണ്ടി വന്നോളൂ. കൈതപ്പുറത്തിന്റെ തേനൂറുന്ന വരികൾക്ക് ജോൺസൺ മാഷിന്റെ ചുണ്ടിലൂടെ ലളിതമായ സംഗീതം ഒഴുകി വന്നു. മലയാളത്തിന്റെ വാനം പാടി ചിത്രയുടെ മാധുര്യമാർന്ന ശബ്ദത്തിലൂടെ ആ ഗാനം പുറത്തു വന്നപ്പോൾ അത് എക്കാലത്തെയും ഹൃദയഹാരിയായ ഒരു ഗാനമായി മാറി. നമുക്ക് കേൾക്കാം, കാതോർക്കാം. തങ്കത്തോണി തേന്മലയോരം കണ്ടേ.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നമ്മൾ തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. പുറത്തിറങ്ങാത്ത ചിത്രത്തിൻ്റെ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റാവുക, പടം റിലീസാവാത്തതിനാൽ ആ ഗാനങ്ങൾ ആൽബത്തിൽ ഉൾപ്പെടുത്തുക, അത്തരമൊരു കഥയാണ് പറയാൻ പോകുന്നത്. 35 വർഷങ്ങൾക്ക് മുൻപാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി പ്രശസ്ത സംവിധായകൻ ഭദ്രൻ ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നു. സിനിമയുടെ പേര് സിദ്ധാർത്ഥ. ഭദ്രൻ പാട്ടിന് വരികൾ എഴുതാൻ ബിച്ചു തിരുമലയെയും സംഗീതം

കേൾക്കാൻ ശ്യാമിനെയും വിളിച്ചു വരുത്തുന്നു. പടത്തിൻ്റെ കഥാസന്ദർഭം വിവരിക്കുന്നു. ചാരവൃത്തിയുടെ പശ്ചാത്തലത്തിൽ ഒരു പ്രണയ കഥ. രാജസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കുമൊക്കെ നീളുന്ന ത്രില്ലർ. ഉദ്യോഗ സംബന്ധമായി രാജസ്ഥാനിലെത്തുന്ന നായകൻ മമ്മൂട്ടി. അവിടെ വെച്ച് കണ്ടുമുട്ടി പ്രേമിക്കുന്ന രാജസ്ഥാനി ടെലഫോൺ ഓപ്പറേറ്ററായി നടി സുമലത. ഇവരുടെ പ്രണയം പറയുന്ന പാട്ട് വേണം. ഹിന്ദിക്കാരിയായതുകൊണ്ട് രണ്ടു ഭാഷയും ഉൾക്കൊള്ളുന്ന വരികളായിരിക്കണം. ബിച്ചു തിരുമല എഴുതുന്നു. ഹിന്ദിയിലാണ് തുടക്കം. തേരെ മേരെ സപ്നേ അബ് ഏക് രംഗ് ഹേ എന്ന് തുടങ്ങുന്നു. ശ്യാം ഈണവം കൊടുക്കുന്നു. തുടർന്ന് അനുപല്ലവി എഴുതുന്നു. ചന്ദ്രൻ മോഹിച്ച പെണ്ണെ നക്ഷത്രം നിന്നെ വിളിച്ചു. അതിമനോഹരമായ പ്രണയഗാനം. പെട്ടെന്ന് ഭദ്രന്റെ ബുദ്ധിയിൽ ഒരാശയം പൊട്ടിവിരിയുന്നു. ഹിന്ദി പാടാൻ ദേവഗായകൻ മുഹമ്മദ് റാഫിയെയും മലയാളത്തിന്റെ ഗന്ധർവ ഗായകൻ യേശുദാസിനെയും ഒന്നിപ്പിക്കുക. ആ അപൂർവഗാനം തുടങ്ങുന്നത് റാഫിയുടെ സ്വർഗീയ നാദത്തിൽ. തേരെ മേരെ സപ്നേ അബ് ഏക് രംഗ് ഹേ. ചരണത്തിലേക്കുള്ള ഒഴുക്കിലെങ്ങോ വെച്ച് യേശുദാസിലും ചിത്രയിലും ലയിച്ചു ചേരുന്നു ആ ഗാനം. ഹിന്ദിയും മലയാളവും ഇടകലർന്ന ഒരു മണിപ്രവാള ഗാനം. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പടം മുടങ്ങി. എന്നാൽ പാട്ടിന്റെ ജനപ്രീതി കണ്ട് യേശുദാസ് തന്റെ സ്വന്തം കമ്പനിയായ തരംഗിണി കാസറ്റിൽ ആ ഗാനം ഉൾപ്പെടുത്തി. ഗായകരായ മൂന്ന് അതുല്യ പ്രതിഭകൾ സംഗമിച്ച ആ ഗാനം നമുക്ക് കേൾക്കാം. ചന്ദ്രൻ മോഹിച്ച പെണ്ണെ നക്ഷത്രം നിന്നെ വിളിച്ചു.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സാക്ഷാൽ വയലാർ രാമവർമ്മയാണ് തന്നെ സിനിമാ പാട്ടെഴുത്തുകാരനാക്കിയതെന്ന് പറയും കവി ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി. എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത തുലാവർഷത്തിൽ വയലാറിന് എഴുതാൻ വെച്ച പാട്ട് അദ്ദേഹം സമയത്തിന് എത്തിച്ചേരാത്തതുകൊണ്ട് ചൊവ്വല്ലൂരിനെ തേടി വരികയായിരുന്നു. സിനിമയ്ക്ക് രണ്ടു പാട്ടുകൾ എഴുതി സ്ഥലം വിട്ടു വയലാർ. ഒരു പാട്ടുകൂടിയുണ്ട് എഴുതി കിട്ടാൻ. ഈണവുമായി ഹോട്ടൽ മുറിയിൽ അക്ഷമനായി കാത്തിരിക്കുന്നു സംഗീത സംവിധായകൻ സലീൽ ചൗധരി. പാട്ടൊരുക്കി അന്ന് തന്നെ മുംബൈയിലേക്ക് തിരിച്ചു പോകണം സലീൽ ദായ്ക്ക്. ചെന്നൈ നഗരം അരിച്ചു പിറുക്കിയിട്ടും വയലാറിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഗത്യന്തരമില്ലാതെ പടത്തിന്റെ നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായർ സ്ഥലത്തുണ്ടായിരുന്ന എന്നോട് പാട്ടുകൾ എഴുതാൻ ആവശ്യപ്പെടുന്നു. അത്യാവശ്യം ലളിതഗാനങ്ങളൊക്കെ എഴുതുന്നയാളാണ് ഞാനെന്ന് അദ്ദേഹത്തിനറിയാം. ആദ്യമായി സിനിമയ്ക്ക് ഗാനം എഴുതുകയാണ്, അതും സലീൽ ചൗധരിയെ പോലുള്ള ഒരു ജീനിയസിന്റെ ഈണത്തിനൊത്ത്. 3 തവണ സലീൽ ദാ ഈണം മോളി കേൾപ്പിച്ചിട്ടും എത്തും പിടിയും കിട്ടാതെ മിഴിച്ചിരുന്ന കൃഷ്ണൻകുട്ടിയോട് ശോഭന പരമേശ്വരൻ നായർ ഒരു നോട്ടുബുക്കും പെൻസിലും നീട്ടുന്നു. വാര്യരൊട്ടി, പേടിക്കണ്ട, ഈശ്വരന്മാരെ മുഴുവൻ ധ്യാനിച്ച് അപ്പുറത്തെ മുറിയിൽ പോയിരുന്ന് എഴുതിക്കോളൂ. അടുത്ത മുറിയുടെ ഏകാന്തതയിൽ ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞ കടലാസു തുണ്ടുകൾക്കിടയിൽ ഇരുന്ന് വാക്കുകൾക്ക് വേണ്ടി പരതുന്നു ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി. അദ്ദേഹം പറയുന്നു, ഈണത്തിന്റെ സ്കെയിലിൽ പാട്ടെഴുതുക അത്ര എളുപ്പമുള്ള ഇടപാടല്ലെന്ന് തിരിച്ചറിഞ്ഞത് ചെന്നൈ പാംഗ്രൂവ് ഹോട്ടലിന്റെ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് സലീൽ ദായുടെ ഈണവുമായി മല്ലിടേണ്ടി വന്നപ്പോഴാണ്. ഏതായാലും ഏറ്റുപോയില്ലേ, ഇനി കീഴടങ്ങിക്കൂടാ. ഏകാന്ത ധ്യാനത്തിന്റെ ഏതോ ഘട്ടത്തിൽ സ്വപ്നാടനം എന്നൊരു വാക്കു വീണ് കിട്ടുന്നു കവിക്ക്. തലേന്നത്തെ സ്വറപറച്ചിലിനിടയിൽ മനസ്സിൽ തങ്ങിയ പദമാണ്. ദൈവാനുഗ്രഹത്താൽ അടുത്ത വാക്കുകളും പിന്നാലെ വന്നു. ചൊവ്വല്ലൂർ ഓർക്കുന്നു, സ്വപ്നാടനം ഞാൻ തുടരുന്നു, എന്റെ സ്വപ്നാടനം ഞാൻ തുടരുന്നു. വിടതന്നാലും എന്റെ വിരഹ ദുഃഖ സ്മരണകളെ പല്ലവി പാടി കേൾപ്പിച്ചപ്പോൾ സലീൽ ദായുടെ പ്രതികരണം ഇങ്ങനെ. അപ്പോൾ ആദ്യമായി പാട്ടെഴുതുകയാണ് എന്ന് പറഞ്ഞത് വെറുതെയാണ് അല്ലേ? തുലാവർഷത്തിലൂടെ അങ്ങനെ പുതിയ ഒരു ഗാനരചയിതാവിന് ലഭിക്കുന്നു. ജാനകിയമ്മയുടെ മാന്ത്രിക ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം സ്വപ്നാടനം ഞാൻ തുടരുന്നു.

ഈ ആഴ്ചയിലെ ഗാനമന്താരം എന്ന സംഗീത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്താരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി 8:00.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. തമിഴ് സിനിമയിലെ പുതുതലമുറ സംവിധായകരിൽ സിനിമയുടെ കാഴ്ചപ്പാടിലും സമീപനത്തിലും ഏറെ മാറ്റം കൊണ്ടുവന്ന സംവിധായകരിൽ ഒരാളായിരുന്നു ബാല. ബാലു മഹേന്ദ്ര എന്ന വിഖ്യാത സംവിധായകനോടൊപ്പം സംവിധാന സഹായിയായി തുടങ്ങിയ ബാല പിന്നീട് സേതു എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചു. ബാല രചനയും സംവിധാനവും നിർവഹിച്ച് 2003 പുറത്തിറങ്ങിയ തമിഴ് ഭാഷാ ചിത്രമാണ് പിതാമഹൻ. വിക്രം, സൂര്യ, ലൈല, സംഗീത എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ചിത്രമാണിത്. നന്ദാവനത്തിൽ ഒരു ആണ്ടി എന്ന ചെറുകഥയാണ് ഈ ചിത്രത്തിന്റെ പ്രചോദനം. വിക്രം മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയതും ഈ ചിത്രത്തിലൂടെയായിരുന്നു. കന്നഡയിലും തെലുങ്കിലുമൊക്കെ പിന്നീട് ഈ ചിത്രം റീമേക്ക് ചെയ്യപ്പെടുകയും വൻ വിജയം നേടുകയും ചെയ്തിരുന്നു. ഇളയരാജയാണ് ഇതിലെ മനോഹരമായ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഗർഭിണിയായ ഒരു സ്ത്രീ ശ്മശാനത്തിലൂടെ നടന്നു വരുന്ന രംഗത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. അജ്ഞാതയായ ഗർഭിണിയായ ആ സ്ത്രീ ശ്മശാനത്തിന്റെ ഒരു കോണിൽ വെച്ച് ഒരാൺകുട്ടിയെ പ്രസവിക്കുന്നു. പ്രസവശേഷം അവർക്ക് അപസ്മാര രോഗം പിടിപെടുകയും അവർ മരിക്കുകയും ചെയ്യുന്നു.

0: ശബരിമലയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: പ്രസവ സമയത്ത് അവരെ ശുശ്രൂഷിക്കുകയും മറ്റും ചെയ്ത ആ ശ്മശാനത്തിന്റെ സൂക്ഷിപ്പുകാരനായ വൃദ്ധൻ ആ ആൺകുട്ടിയെ ശ്മശാനത്തിൽ തന്നെ വളർത്തുന്നു. ദഹിപ്പിച്ച മൃതശരീരങ്ങൾക്ക് നടുവിലായി തൊട്ടിൽ കെട്ടി അവനെ പരിപാലിച്ച് അവന്റെ കുട്ടിക്കാലം അങ്ങനെ നീണ്ടുപോകുന്നു. അയാൾക്കൊപ്പം ശവശരീരങ്ങൾ കത്തിക്കുവാൻ സഹായിച്ചും വിറക് ശേഖരിച്ചും അവിടെ തന്നെ ആഹാരം പാകം ചെയ്ത് കഴിച്ചും ശവശരീരങ്ങൾക്കൊപ്പം ഉറങ്ങിയും അവൻ വളർന്നു. അവന്റെ പേര് ചിത്തൻ എന്നായിരുന്നു.

പുറംലോകവുമായി ബന്ധമില്ലാതെ ഇരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേകതരം മാനസിക അവസ്ഥയിലൂടെയായിരുന്നു ചിത്തൻ വളർന്നു വന്നത്. ചില വന്യമായ ശബ്ദങ്ങൾ മാത്രമായിരുന്നു അവൻ പുറപ്പെടുവിച്ചിരുന്നത്. സ്നേഹവും ദയയും തൊട്ടുതീണ്ടാതെയുള്ള ഒരു ജീവിതം അതായിരുന്നു ചിത്തൻ. ഒരിക്കൽ ശ്മശാനത്തിൽ വെച്ച് അവനെ ഏറ്റെടുത്ത് വളർത്തിയ ആൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ആ മരണം പോലും അവനിൽ വലിയ ചലനം ഉണ്ടാക്കുന്നതേയില്ല.

0: தான் கைவிட்டு போன.
1: ഒടുവിൽ ശ്മശാനത്തിലെ പണി ഉപേക്ഷിച്ച അവൻ പുറം ലോകത്തേക്ക് ഇറങ്ങുന്നു. ശ്മശാനത്തിലെ ജോലി ആയതുകൊണ്ട് തന്നെ ഭക്ഷണം നൽകാൻ പോലും ആളുകൾ മടിക്കുന്നു. മാനസിക വളർച്ച ഇല്ലാത്തതുപോലെ തന്നെ അതീവ ശക്തിശാലിയും ധൈര്യശാലിയും കൂടിയായിരുന്നു ചിത്തൻ. ഭക്ഷണം കഴിക്കാനെത്തുന്ന ഒരു കടയിൽ അവന് ഭക്ഷണം നിഷേധിക്കുമ്പോൾ തന്നെ തല്ലാൻ വരുന്ന നാലഞ്ചു പേരെ ഒറ്റയ്ക്ക് നേരിട്ട് അവനത് തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നാട്ടിലെ ചെറുകിട കഞ്ചാവ് ഉൽപ്പന്നക്കാരിയായ ഗോമതി എന്ന സ്ത്രീ ചിത്തനെ മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്നു. അവർ അവന് ഭക്ഷണം നൽകുകയും നല്ല വാക്കുകൾ അവനോട് പറയുകയും ചെയ്യുന്നു. സ്നേഹത്തോടെയുള്ള ഭക്ഷണവും വാക്കുകളും ചിത്തനെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള ഒന്നായിരുന്നു. തൻ്റെയുടെ സ്വഭാവമുള്ള ഗോമതിയോടൊപ്പം ചിത്തനും കൂടുന്നു. പലതവണ അവനെ ആട്ടിയകറ്റാൻ നോക്കിയിട്ടും ചിത്തൻ ഗോമതിയെ വിട്ടുപോകാൻ തയ്യാറായില്ല. കാരണം ചിത്തന് പോകാൻ മറ്റൊരിടമില്ലായിരുന്നു. ഒരു വന്യമൃഗത്തിൻ്റെതിന് സമാനമായ രീതിയായിരുന്നു ചിത്തൻ്റേത്. വ്യക്തതയില്ലാത്ത അവന്റെ സംഭാഷണത്തിൽ നിന്ന് അവനൊരു ജോലിയാണ് ആവശ്യമെന്ന് ഗോമതി മനസ്സിലാക്കുന്നു.
2: ഗോമതി
1: താൻ കഞ്ചാവ് വാങ്ങുന്ന വൻകിട കച്ചവടക്കാരനായ ശേഖർ വാസുദേവന്റെ കൂട്ടത്തിൽ അവനെ ജോലിക്കായി ചേർക്കുന്നു. ഉൾക്കാടുകളിൽ കഞ്ചാവ് ചെടികൾ നടുകയും അവ പരിപാലിച്ച് വലിയ ഒരു തൊഴിലാളിക്കൂട്ടത്തെ വെച്ച് അത് പുറം ലോകത്ത് എത്തിച്ച് കച്ചവടം നടത്തുകയുമാണ് ശേഖറിന്റെ രീതി. മാനസിക പക്വതയില്ലെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് ചിത്തനെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. തന്റെ ശരീരം നോവുകയോ മറ്റോ ചെയ്താൽ അത് ആരാണെന്നോ എന്താണെന്നോ നോക്കാതെ പ്രതികരിക്കുന്ന സ്വഭാവമാണ് ചിത്തന്റേത്. അന്നാട്ടിൽ ശക്തി എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പകിട കളിപ്പിക്കൽ തുടങ്ങി അന്യരെ പറ്റിച്ച് എങ്ങനെയും പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവിക്കുന്ന ഒരുവനായിരുന്നു ശക്തി.
3: നാല് കട്ടോ മൂന്ന് കട്ട രാജ റാണി ഡയമണ്ട് ആട്ടിൻ രാജ നമ്മ നടികർ തിലകോ சிவாஜி கணேசன் റാണി നാട്യ പേരുള്ളി പത്മിനി அப்புறம் பாத்தீங்கன்னா சார் டைமண்ட் இருக்கு ஆட்டிൻ இருக்கு இந்த கட்டத்துல இருக்கிற படம் தான் சார் இந்த கட்டையில இருக்கு இந்த கட்டையில இருக்கிற படம் தான் சார் இந்த கண்டத்துல இருக்கு அப்படி ஆறு முகம் இருக்கிற இந்த கட்டையை இந்த டப்பாக்குள்ள போட்டு கட கட கட கட அடிச்சு கவுத்துற சார்.
1: കാട്ടിനുള്ളിൽ കഞ്ചാവ് തോട്ടത്തിൽ നിന്ന് പാകമായവ മുളംകുറ്റിക്കുള്ളിലാക്കി കഴുതപ്പുറത്തും മറ്റും ചുമന്ന് പുറം ലോകത്തെത്തിക്കുന്നതാണ് മറ്റു പലരെ പോലും ചിത്തനും ശേഖറിനു വേണ്ടി ചെയ്യുന്നത്. ഒരിക്കൽ കാട്ടിലൂടെ ഇതൊക്കെ കടത്തുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ ഒരാൾ ഇത് കാണുകയും അയാൾ പോലീസിൽ വിവരമറിയിക്കുകയും എല്ലാവരും പോലീസിനെ ഭയന്ന് രക്ഷപ്പെടുമ്പോൾ ചിത്തൻ മാത്രം പോലീസിനെ ഭയപ്പെടാതെ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചിത്തൻ മാത്രം പോലീസിന്റെ പിടിയിൽ അകപ്പെടുന്നു. സ്റ്റേഷനിൽ വെച്ച് ഇതൊക്കെ ആരുടെ മുതലാണെന്നും ആരാണിത് തന്നു വിട്ടതുമെന്നൊക്കെയുള്ള ചോദ്യത്തിന് ചിത്തൻ മറുപടി നൽകുന്നില്ല. അയാളുടെ പേര് പറഞ്ഞാൽ ചിത്തനെ വെറുതെ വിടാമെന്ന് പറഞ്ഞിട്ടും ചിത്തൻ മിണ്ടുന്നില്ല. അതിനാൽ തന്നെ ചിത്തന് പോലീസുകാരിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ടി വരുന്നു. എന്നാൽ ശരീരം വേദനിച്ചാൽ തിരികെ ഉപദ്രവിക്കുന്ന ചിത്തൻ പോലീസുകാരെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ചിത്തന് കോടതി തടവ് ശിക്ഷ വിധിക്കുന്നു. ആളുകളെ പല രീതിയിൽ പറഞ്ഞു പറ്റിച്ചും വെട്ടിച്ചും നടക്കുന്ന ശക്തിയിൽ നിന്ന് സ്ഥിരമായി പറ്റിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് മഞ്ജു. ശക്തിയുടെ നിരന്തരമായ ശല്യത്തിനൊടുവിൽ അവൾ പോലീസിനെ കൂട്ടിക്കൊണ്ടുവന്ന് ശക്തിയെ പിടികൂടുന്നു. ശിക്ഷ ലഭിക്കുന്ന ശക്തി എത്തപ്പെടുന്നതും ചിത്തനെ പാർപ്പിച്ചിരിക്കുന്ന ജയിൽ മുറിയിലാണ്. ജയിലിലും ചിത്തൻ അക്രമാസക്തനാണ്. അവന് ഒന്നിനെയും ഒരാളെയും ഭയമില്ല. തന്നെ ആരെങ്കിലും ചോദ്യം ചെയ്യുന്നതും ശരീരത്തിൽ സ്പർശിക്കുന്നതും ചിത്തൻ ഇഷ്ടപ്പെടുന്നില്ല. പോലീസുകാരെ മർദ്ദിച്ച് ജയിലിൽ എത്തിയതിനാൽ തന്നെ പോലീസുകാർ ചിത്തനെ ജയിലിനുള്ളിൽ വെച്ച് മർദ്ദിക്കുന്നു. മർദ്ദിച്ചവശനാക്കിയ ചിത്തനെ പോലീസുകാർ തിരികെ ജയിൽ മുറിയിൽ എത്തിക്കുന്നു. ശക്തിയും മറ്റുള്ളവരും ചേർന്ന് അവനെ ശുശ്രൂഷിക്കുന്നു. അവൻ ചുടുകാട്ടിൽ ജനിച്ചവനാണെന്നും അതിനാൽ തന്നെ അവന്റെ സ്വഭാവ രീതികൾ വ്യത്യസ്തമാണെന്നും ശക്തി മനസ്സിലാക്കുന്നു. ശക്തിയെ ജയിലിൽ സന്ദർശിക്കാനെത്തിയ ഗോമതിയിൽ നിന്നാണ് അവൻ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ശക്തിയിൽ ചിത്തനോടുള്ള സ്നേഹം തുടങ്ങുന്നു. ഒരിക്കൽ ഒരു സംഘടനത്തിനിടയിൽ നിന്ന് ചിത്തനെ ശക്തി പിന്തിരിപ്പിക്കുകയും അതിനാൽ തന്നെ ശക്തിയെ പോലീസുകാർ കണക്കറ്റ് മർദ്ദിക്കുകയും ചെയ്യുന്നു. രക്ഷിച്ചത്

എന്റെ പേരിലാണ് ശക്തിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നതെന്ന ചിന്ത ചിത്തനിൽ ഉണ്ടാവുകയും അവർ തമ്മിൽ പിന്നീട് ഉറ്റ ചങ്ങാതിമാരാവുകയും ചെയ്യുന്നു. ശക്തി ജയിലിൽ നിന്ന് മോചിതനാവുകയും ശേഖറിന് വേണ്ടി കഞ്ചാവ് കടത്തിയതിന്റെ പേരിൽ ജയിലിലകപ്പെട്ട ചിത്തന് വേണ്ടി സംസാരിക്കുവാൻ ശേഖറിന്റെ അടുത്തെത്തുകയും ചെയ്യുന്നു. അയാൾക്ക് വേണ്ടിയാണ് ചിത്തൻ ജയിലിൽ കിടക്കുന്നതെന്നും എത്രയും വേഗം അവനെ പുറത്തെത്തിക്കണമെന്നും ശക്തി ശേഖറിനെ അറിയിക്കുന്നു. പുറത്തെത്തിച്ചില്ലെങ്കിൽ പോലീസിൽ കഞ്ചാവ് കൃഷിയെക്കുറിച്ച് പറയുമെന്നും ശക്തി ഭീഷണിപ്പെടുത്തുന്നു. ഗത്യനിരമില്ലാതെ ശേഖർ തുക കെട്ടിവെച്ച് ചിത്തനെ പുറത്തെത്തിക്കുന്നു. ശക്തി അവനെ ഗോമതിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ താൻ പലതവണ പറ്റിച്ചിട്ടുള്ള മഞ്ജു എന്ന പെൺകുട്ടിയുമായി ശക്തി പ്രണയത്തിലാവുന്നു.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
0: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: തങ്ങളുടെ കഞ്ചാവ് കൃഷി സ്ഥലം കണ്ടെത്തി പോലീസിനെ നിരന്തരം അറിയിച്ച് തങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ശേഖറിന്റെ കൂട്ടാളികൾ പിടികൂടുകയും ശേഖർ അയാളെ കൊലപ്പെടുത്തി മൃതദേഹം ചിത്തനെ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യുന്നു. മൃതദേഹം കത്തിക്കുന്നത് തന്റെ തൊഴിലായതുകൊണ്ടാണ് ചിത്തൻ അത് ചെയ്യുന്നത്. എന്നാൽ ചിത്തൻ ചെയ്തത് തെറ്റാണെന്നും മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒന്നും തന്നെ ചെയ്യരുതെന്നും ശക്തി ചിത്തനോട് പറയുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ഈ കൊലപാതകത്തിൽ ചിത്തനും പങ്കുവരില്ലേ എന്ന് ഗോമതി ശക്തിയോട് ചോദിക്കുന്നുണ്ട്. ഗോമതിക്ക് ചിത്തനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് ശക്തി മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ഒരു മാസമായി കാട്ടിനുള്ളിൽ കഴിഞ്ഞിരുന്ന തന്റെ ഭർത്താവിനെ കുറിച്ച് ഒരറിവുമില്ലെന്ന പരാതിയുമായി ഒരു സ്ത്രീ കളക്ടറുടെ മുന്നിലെത്തുന്നു. കാട്ടിൽ താമസിച്ച് പോലീസിന് ശേഖറിന്റെ കഞ്ചാവ് കച്ചവടത്തെ കുറിച്ച് അറിവ് നൽകിയ ആളിന്റെ ഭാര്യയായിരുന്നു അത്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും അവർ ഉന്നത ഉദ്യോഗസ്ഥരോട് പറയുന്നു. പോലീസ് അയാളെക്കുറിച്ച് അന്വേഷിക്കുകയും അയാളുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചിത്തന്റെ സാന്നിധ്യം ആ മൃതശരീരത്തിനടുത്ത് നിന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചിത്തൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. ഇതറിഞ്ഞ ശക്തി കളക്ടറെ കാണാനെത്തുകയും കാട്ടിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ അയാൾ കളക്ടറോട് വിശദീകരിക്കുകയും ചെയ്യുന്നു. ഒളിത്താവളം കണ്ടെത്തിയ ആളെ ശേഖർ കൊലപ്പെടുത്തിയതും ശ്മശാനത്തിലെ ജോലി ചെയ്തിരുന്ന ബുദ്ധിയില്ലാത്ത ചിത്തനെ കൊണ്ട് ആ ശരീരം ദഹിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങൾ ശക്തി കളക്ടറോട് വിശദീകരിക്കുന്നു.
3: ഇവൻ പറമ്പുറ തൊഴിലുണ്ട്, പുണത്തിരിക്കരുത്. സോറ് പൊട്ട മുതലാളി செஞ்சிட்டு உடனே ஒரு காரியத்தை சொன்னா தட்ட முடியுமா? அவனுக்கு பொண்டாட்டி பிள்ளை குட்டிங்கன்னு இருக்கு, மனசாட்சி மறந்துட்டு போய் சொல்லுவான். ஆனா நாங்க அப்படி இல்ல சார், தாய் தகப்ப இல்லாத அனாதை பாக்கிங்க. எவ்வளோ ஒருத்த சோத போட்டு அஞ்சோ பத்தோன்னு கையில கொடுத்தான்னா அவன் சொல்றது நல்லது எது கெட்டதுன்னு தெரியாம தலையாடிட்டு போயிருவான். என்னைக்கும் சரக்கு அடிச்சதா சார் கழுக வரும்.
2: അങ്ങനെ ചിത്തനെ പോലീസ് മോചിപ്പിക്കുന്നു. സാക്ഷി പറയുവാൻ ശക്തി വീണ്ടും എത്തുമെന്ന ചിന്ത ശേഖറിൽ ഉണ്ടാകുന്നു. അയാൾ പല പ്രലോഭനങ്ങളും ശക്തിക്ക് നൽകുന്നു. പണവും പദവിയും ജോലിയും ഒക്കെ വാഗ്ദാനം നൽകിയിട്ടും ശക്തി ഒന്നിനും വഴങ്ങുന്നില്ല. ഒന്നിനും വഴങ്ങാതിരുന്ന ശക്തിയെ ശേഖറിന്റെ ആളുകൾ പിടികൂടി മർദ്ദിക്കുകയും ശക്തിയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ശക്തിയുടെ മരണം മഞ്ജുവിലും ഗോമതിയിലും വലിയ ആഘാതമുണ്ടാക്കുന്നു. ചിത്തനാകട്ടെ ശക്തിയുടെ മരണം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവന്റെ മാനസികാവസ്ഥ മറ്റൊന്നായിരുന്നു. ശക്തിയുടെ മൃതശരീരത്തിനരികിൽ നിസ്സംഗനായിരിക്കുന്ന ചിത്തനെ ഗോമതി കണക്കറ്റ് ശകാരിക്കുകയും വേദനയോടെ അവനെ തല്ലുകയും ചെയ്യുന്നു. ഉറ്റ ചങ്ങാതിയായ ശക്തിയുടെ മരണത്തിൽ ഒരു തുള്ളി കണ്ണീര് പോലും വീഴ്ത്താത്തതിൽ അവർ ചിത്തനോട് ദേഷ്യപ്പെടുന്നു. എങ്കിലും ചിത്തൻ ശക്തിയുടെ മൃതശരീരത്തെ പിന്തുടർന്ന് ശ്മശാനത്തിലെത്തുന്നു. ശക്തിയുടെ ചിതയ്ക്കരികിലെത്തി ചിത്തൻ അലറുന്നു.

ശക്തി മരിച്ചുവെന്ന് ചിത്തൻ മനസ്സിലാക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. ശക്തിയുടെ ചിതയ്ക്കരികിൽ ചിത്തൻ മയങ്ങുന്നു. ശക്തി ഇനി ഇല്ല എന്ന ചിന്ത ചിത്തനിൽ പകയുണ്ടാക്കുന്നു. അവനിൽ വന്യഭാവത്തോടെയുള്ള പ്രതികാരം ഉടലെടുക്കുന്നു.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
0: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: കാട്ടിലൂടെ ചിത്തൻ ശക്തിയുടെ കൊലപാതകിയെ തേടി ഓടുന്നു. അവൻ എത്തപ്പെടുന്നത് ശേഖറിന്റെ കഞ്ചാവ് തോട്ടത്തിലാണ്. അവൻ അവിടമാകെ തീയിട്ട് നശിപ്പിക്കുന്നു. എതിർക്കാൻ എത്തുന്നവരെ എല്ലാം നേരിട്ട് അവൻ തന്റെ പക തീർക്കുന്നു. ശേഖറിന്റെ സാമ്രാജ്യമായിരുന്ന കഞ്ചാവ് തോട്ടം മുഴുവൻ ചിത്തൻ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നു. ഇതറിയുന്ന ശേഖർ ചിത്തനെ കൊല്ലുവാൻ അയാളുടെ അനുയായികളോട് പറഞ്ഞ ശേഷം വീട്ടിലെത്തുന്നു. വീട്ടിലെത്തുന്ന അയാൾ കാണുന്ന കാഴ്ച തന്നെയും കാത്ത് തന്റെ വീട്ടിനുള്ളിലിരിക്കുന്ന ചിത്തനെയാണ്. ശക്തിയെ തിരികെ നൽകാൻ അവൻ ശേഖറിനോട് ആംഗ്യഭാഷയിൽ പറയുന്നു. അയാൾ ചിത്തനിൽ നിന്ന് രക്ഷ നേടുവാൻ പുറത്തേക്കോടുന്നു. തന്റെ പ്രിയ സുഹൃത്തിനെ കൊന്ന ശേഖറിനെ എല്ലാ വന്യഭാവത്തോടെയും ശക്തി നേരിടുന്നു. തെരുവിലൂടെ പ്രാണരക്ഷാർത്ഥമോടുന്ന അയാളെ ചിത്തൻ പിന്തുടർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. ഒരു വന്യമൃഗത്തിന്റെ ആക്രോശത്തോടെ അതിന്റെ ചേഷ്ടകളോടെ ചിത്തൻ അയാളെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. അന്തരീക്ഷത്തിൽ അവൻ ശക്തിയുടെ ചിരി കേൾക്കുകയും അതിന്റെ ആവേശ തിരയിളക്കത്തിൽ കൂടുതൽ ഊർജമെടുത്ത് തന്റെ എതിരാളിയെ ചിത്തൻ മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. ശേഖറിനെ രക്ഷിക്കാനെത്തിയ ആളുകളെയും ചിത്തൻ വകവരുത്തുന്നു. ആ ശരീരത്തിനടുത്തിരുന്ന് ചിത്തൻ അലറി വിളിക്കുന്നു. ശക്തിയുടെ മരണത്തിൽ തകർന്നു നിൽക്കുന്ന മഞ്ജുവിന്റെ മുന്നിലേക്ക് അവൻ ശേഖറിന്റെ ശരീരം വലിച്ചടച്ച് കൊണ്ടിടുന്നു. അവന്റെ വിഷമവും ദേഷ്യവും ആംഗ്യഭാഷയിലൂടെ അവൻ പ്രകടമാക്കുന്നു. ജീവന്റെ തുടുപ്പുകൾ അയാളിൽ വീണ്ടും അവശേഷിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ചിത്തൻ വന്യമായ ആവേശത്തോടെ അയാളുടെ കഴുത്ത് കടിച്ചു മുറിക്കുന്നു. പിന്നീട് അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളെയും നോക്കി ചിരിക്കുന്നു. ശേഷം അവിടെ നിന്ന് അവൻ പുറത്തേക്ക് നടക്കുന്നു. പിന്നാലെ എത്തുന്ന ഗോമതിയെയും കൂട്ടുകാരെയും വകവയ്ക്കാതെ ഏകനായി ദുഃഖിതനായി ചിത്തൻ ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്നിടത്ത് പിതാമഹൻ പൂർണ്ണമാകുന്നു. സിനിമാ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു പിതാമഹൻ എന്ന ചിത്രത്തിലെ ചിത്തൻ എന്ന കഥാപാത്രം. അതിനാൽ തന്നെ സ്വാഭാവികമായ ആ നടനത്തിന് 2005 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ചിത്തനിലൂടെ വിക്രമിനെ തേടിയെത്തിയിരുന്നു. തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടൻ, ശക്തിയുടെ ജോഡിയായി വേഷമിട്ട മഞ്ജു എന്ന ലൈലയ്ക്ക് മികച്ച നടി, മികച്ച ചിത്രം, മികച്ച സംവിധായകൻ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ ചിത്രത്തെ തേടിയെത്തിയിരുന്നു. ശക്തിയായി വേഷമിട്ട സൂര്യ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണ് പിതാമഹനിൽ കാഴ്ചവെച്ചത്. ഈ ചിത്രം പിന്നീട് പല അന്യഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും വൻ സാമ്പത്തിക വിജയം നേടുകയും ചെയ്തിരുന്നു. പ്രശസ്ത തമിഴ് നോവലിസ്റ്റ് ജയകാന്തന്റെ നന്ദാവനത്തിൽ ഒരു ആണ്ടി എന്ന ചെറുകഥയായിരുന്നു ഈ ചിത്രത്തിന് ആധാരം. അബ്രപാളിയിലെ അത്ഭുതങ്ങൾ ഇവിടെ പൂർണ്ണം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചുകുട്ടേരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബിജിൻ ഗോപാൽ എഴുതിയ മൾബറി എന്ന കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കരിയിലകൾ വീണുകിടക്കുന്ന ഇടവഴിയിലൂടെ വേണം താന്നി കുന്നിന്റെ ചെരുവിലെത്താൻ. വഴിനീളെ മൾബറി ചെടികളുണ്ട്. കുന്നിന്റെ മുകളിൽ നിന്നാൽ പുഴ കാണാം. പുഴയ്ക്ക് അക്കരെയുള്ള റെയിൽപാളത്തിലൂടെ തീവണ്ടി പോകുന്നത് കാണാം. താന്നി കുന്നിന്റെ താഴ്വാരത്തിൽ നിന്ന് ബാലൻ ചെറു പട്ടണങ്ങളിലും മഹാനഗരങ്ങളിലും എത്തി. പല നാടുകൾ, പല സമൂഹങ്ങൾ, പലതരത്തിലുള്ള ആളുകൾ. ഒരു പന്തീരാണ്ടിനു ശേഷം കുട്ടിക്കാലത്തെ പറ്റി ഓർത്തുപോയി. ഓർക്കാൻ കാരണം പെട്ടിക്കടയിൽ നിന്നും കണ്ടുകിട്ടിയ റബ്ബർ മൂങ്ങയാണ്. അത് സമ്മാനിച്ചത് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. റബ്ബർ മൂങ്ങയ്ക്ക് രണ്ട് വിശേഷതകളുണ്ട്. അടിഭാഗത്തെ കുറ്റി അമർത്തിയാൽ അതിന്റെ വയർ തുറക്കും.

0: അകത്ത് ചെറിയ കുപ്പി, അതിൽ സെന്റായിരുന്നു. അടപ്പ് തുറന്നാൽ അരിമുല്ലപ്പൂക്കളുടെ മണം ക്ലാസ് മുഴുവൻ വ്യാപിക്കും. പെൺകുട്ടികൾ ഇരിക്കുന്ന ബെഞ്ചിൽ നിന്ന് പിറുപിറുപ്പ് കേൾക്കാം. ആ കുട്ടിയുടെ കയ്യിലാ ആ കുട്ടി ഞാനായതിൽ എനിക്ക് അഭിമാനമുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത, പിൻവശത്തെ കമ്പികൾ ഇളക്കിയാൽ മൂങ്ങ കണ്ണുരുട്ടും. ആ മൂങ്ങ എന്റെ ജീവനായിരുന്നു. ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുക്കുന്ന ഒരു പഴയ താളാണിത്. പെട്ടിക്കടിയിൽ നിന്നും കിട്ടിയ ആ റബ്ബർ മൂങ്ങയെ കുറിച്ചുള്ള വിവരം ഇവിടെ തീരുകയാണ്. എന്നിട്ട് കൊടുക്കകൾ വേറിട്ട മുഷിഞ്ഞ കാലുറ അരയിൽ കെട്ടി നിർത്തി നടക്കുന്ന കാലം. അവന് അന്ന് ഒരു 10 15 വയസ്സ് പ്രായം കാണും. അമ്മയുടെയും ജ്യേഷ്ഠന്മാരുടെയും അടി മുറയ്ക്കും കിട്ടുമായിരുന്നു. അമ്മാളു അമ്മയുടെ മകൻ ബാലൻ വികൃതിയാണെന്നായിരുന്നു പൊതുജന അഭിപ്രായം. അയൽപ്പക്കത്തെ സ്ത്രീകൾക്കിടയിൽ അമ്മ ബഹുമാനപാത്രമായിരുന്നു. കാരണം അമ്മയുടെ കയ്യിൽ നിന്ന് അരിയോ പണമോ മറ്റു സാധനങ്ങൾ, മുളക് മല്ലി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ അതൊക്കെ അമ്മ ഇങ്ങനെ കൂടുതൽ കൂടെ അവർക്കെല്ലാം വായ്പ കൊടുക്കുമായിരുന്നു. സദ്യക്ക് പോകാനുള്ള പണ്ടം കടം വാങ്ങാനും അമ്മയുടെ സേവ വേണം. ബാലന്റെ അച്ഛൻ സിലോണിലാണ്, മാസം തോറും ധാരാളം പണമയക്കും. ബാലനോ സഹോദരിമാരില്ല, ഉണ്ടായിരുന്നെങ്കിൽ പെങ്ങളുമൊത്ത് മൾബറി പഴങ്ങൾ പറിക്കാൻ പോകാമായിരുന്നു എന്ന് ആശിച്ചിട്ടുണ്ട്. മുന്തിരി നിറമാർന്ന മൾബറി പഴങ്ങൾക്കായി കൊതിയോടെ കൈനീട്ടുന്ന കുഞ്ഞു പെങ്ങളെ കുറിച്ച് ഭാവനയിൽ അവൻ കഥകൾ മെനഞ്ഞിട്ടുണ്ട്. ഒരു പെൺകുട്ടി ഉണ്ടാവാൻ അമ്മയും അച്ഛനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷകളെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ബാലൻ പിറന്നു. ഒരു മക്കളുടെ സ്ഥാനത്ത് വന്ന് പിറന്നതുകൊണ്ടായിരിക്കാം അമ്മയുടെ വക ധാരാളം അടി വന്ന് ചേരാറുണ്ട്. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ബാലൻ അച്ഛനെ കാണുന്നത്. അന്ന് കുടുംബത്തിനകത്ത് ചുഴലിക്കാറ്റ് വീശി അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാരംഭിച്ചു. കാരണം ബാലന്റെ അച്ഛൻ അനാഥയായ ഒരു പെൺകുട്ടിയെയും കൊണ്ടാണ് സിലോണിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ളത്. അടുത്ത പ്രഭാതത്തിൽ അവൻ ഉണർന്നപ്പോൾ കണ്ടത് അച്ഛനും ആ പെൺകുട്ടിയും യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്നതാണ്. സിലോണിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നാണ് അവർ വാശി പിടിക്കുന്നത്. കോലായിൽ പെട്ടികൾ അടുക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ മുത്തശ്ശിയോടും മക്കളോടും യാത്ര പറഞ്ഞു. നീണ്ടു പോകുന്ന ഇടവഴിയിലൂടെ അവർ നടന്നകലുന്നതാണ് ഞാൻ കണ്ടത്. ദൂരെ ചെമ്മന്ന കായകൾ നിറഞ്ഞ മൾബറി ചെടികളും സൂര്യകാന്തി പൂക്കളും നീലപ്പട്ടുനാടയും കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. അച്ഛനും ആ പെൺകുട്ടിയും സിലോണിൽ നിന്നും വന്നു, സിലോണിലേക്ക് തന്നെ തിരിച്ചും പോയി. കൊച്ചുകുട്ടുകാരെ, ഈ കഥ ഇങ്ങനെ ഇന്ന് അവസാനിക്കുന്നു. നാളെ വേറൊരു കഥയുമായിട്ടെത്താം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
3: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ

0: ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച വരെ നമുക്ക് വലിയ അപ്ഡേറ്റുകളൊന്നും ഇല്ലായിരുന്നു, അതായത് പുതിയ ഫോൺ ലോഞ്ചുകളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് നമ്മളുടെ പുതിയ ഫോണുകളുടെ ലോഞ്ചുകളുടെ ഒരു ചാകര തന്നെയാണ്. കാരണം ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെല്ലാം ഇനി ഓഗസ്റ്റ് മാസം തൊട്ട് പുതിയ ലോഞ്ചുകൾ തുടങ്ങുകയാണ്. സാംസങ്, ആപ്പിള്, ഗൂഗിള്, വിവോ, ഓപ്പോ ഒക്കെ പുതിയ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുമായിട്ട് വരികയാണ്. അപ്പൊ അതിന്റെ ന്യൂസുകൾക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഈ ഇനി വരുന്ന എപ്പിസോഡുകളിലെല്ലാം. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മളെ എപ്പോഴും അറിയിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് നമ്മളുടെ ഈ എപ്പിസോഡുകളുടെ ശരിക്കും ഊർജ്ജം നൽകുന്ന കാര്യങ്ങൾ. കാരണം നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാരണമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 8848558785. ഒന്നുകൂടി പറയാം, 8848558785. അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ന്യൂസ് എന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി C4 8 അൾട്രയുടെയും പ്രൈസുകൾ നിലവിൽ വന്നിട്ടുണ്ട്. അത് കമ്പനി തന്നെ പുറത്തു വിട്ടതാണ്. ശരിക്കും ഇന്ത്യയിലെ പ്രൈസുകളല്ല നമുക്ക് കിട്ടിയെങ്കിലും ഏകദേശം നമുക്ക് ഒരു രൂപരേഖ ഉണ്ടായിട്ടുണ്ട്. കാരണം ജൂലൈ 22 ഇത് ലോഞ്ച് ചെയ്യുന്നത്. സാംസങ്ങിന്റെ അൺപാക്ക് ഇവന്റ് ജൂലൈ 22 അവർ ലോഞ്ച് ചെയ്യാനായിട്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിനോട് അനുബന്ധിച്ച് വന്നേക്കുന്ന ലീക്കുകളാണ് ഇതെല്ലാം. അതിലേക്ക് നമുക്ക് കടക്കാം. ഗാലക്സി C4 8 അൾട്രയുടെ പ്രൈസിങ് നമുക്ക് 256 GB പ്രൈസിംഗ് ആണ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത്. ആ 256 GB പ്രൈസിംഗ് വന്നിട്ട് $2,099 ആണ്. ഏകദേശം നമുക്കിവിടെ എങ്ങനെ പോയാലും ഒരു 200,000 രൂപ അടുപ്പിച്ചുണ്ടാവും. അത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ $100 കൂടുതലാണ് കഴിഞ്ഞ Z Fold 7 കമ്പയർ ചെയ്യുമ്പോൾ. അത് ഈ ഫോണുകൾക്കെല്ലാം, അതായത് സാംസങ്ങിൻ്റെ പുതിയ ഫ്ലാഗ്ഷിപ്പുകൾക്കെല്ലാം നല്ല പ്രൈസിങ് ഡിഫറൻസസ് വരാനുള്ള കാരണം ശരിക്കും ഈ മെമ്മറി കമ്പോണൻസിൻ്റെ ദൗർലഭ്യത കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. അത് എല്ലാ ഫോണുകൾക്കും ബാധകമാണ്. ഇപ്പോൾ ഐഫോണിൻ്റെ കേസിലായാലും ഗൂഗിളിൻ്റെ പിക്സൽ പുതിയത് വരുന്ന ലോഞ്ചായാലും ഓപ്പോയുടെ ഫോണുകൾക്കും ശരിക്കും ലോയൻ്റ് ഫോണുകൾക്ക് വരെ അത് ബാധകമായി വന്നിട്ടുണ്ട്. നമ്മൾ പല എപ്പിസോഡുകളും അത് പറയുകയുണ്ടായി. അപ്പം ഇതാണ് Z Fold 8 അൾട്രയുടെ പ്രൈസിങ് $2,099 256 GB വേരിയൻറ്റിന്. അതേപോലെ Z Wide Fold 256 GB $1,899 ആണ്. അതിനുശേഷം വൈഡർ ആസ്പെക്ട് റേഷ്യോ ഒക്കെ ഉണ്ട്. ഇത്രയും ഈ രണ്ട് മോഡൽസിൻ്റെ പ്രൈസിംഗ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ അവരുടെ ഫ്ലിപ്പ് കൂടെ ഉണ്ട്. പക്ഷേ ഫ്ലിപ്പിൻ്റെ എക്സാക്ട് ആയിട്ടുള്ള പ്രൈസിംഗ് നമുക്ക് അറിവായിട്ടില്ല. എങ്കിലും ഏകദേശം ഈ റേഞ്ചിൽ തന്നെ ആയിരിക്കും ഫ്ലിപ്പിൻ്റെയും പ്രൈസിംഗ് വരുന്നത്. അതും 256 GB വേരിയൻറ്റിലായിരിക്കും ടോപ്പ് എൻഡ് വരിക. കാരണം 512 GB ഒരു ദൗർലഭ്യത എല്ലാവരും എടുത്ത് പറയുന്നുണ്ട്. നാൻ ഡിവൈസസ് നമുക്ക് കിട്ടാൻ ഉള്ള പാട്, മാർക്കറ്റിൽ കിട്ടാനുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ട്. കാരണം AI അതിപ്രസരം കാരണം നമുക്ക് പല മെമ്മറി ഡിവൈസസും ഷോർട്ടേജ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സ്പെക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പല എപ്പിസോഡുകളും പറയുന്നുണ്ടായി എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്, സോഫ്റ്റ്വെയറും AI ഒക്കെ ഒരുപാട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ്, ഒരു മോഡലാണ്. അതായത് ഗൂഗിൾ ജെമിനി ഇൻ്റലിജൻസ് ആണ് ബേസിക്കായിട്ട് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഇൻ്റഗ്രേറ്റഡ് അറ്റ് ലോഞ്ച്, അതായത് ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗൂഗിൾ ജെമിനി ഇൻ്റലിജൻസ് അതിൻ്റെ അകത്ത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് മാത്രമല്ല മൾട്ടി ആപ്പ് ആക്ഷൻസ്, അതായത് പല പല ആപ്പുകളിലും നമുക്ക് ഈ ജെമിനി യൂസ് ചെയ്യാൻ സാധിക്കും. ഗൂഗിളിൻ്റെ ആപ്പുകൾ കൂടാതെ സാംസങ്ങിൻ്റെ ആപ്പുകളും പിന്നെ അതേപോലെ തന്നെ വളരെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഗൂഗിൾ ജെമിനി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം വാട്സാപ്പിൻ്റെ അകത്ത് ഗൂഗിൾ ജെമിനി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെ മെറ്റയുടെ AI കൂടെ തന്നെ ഗൂഗിൾ ജെമിനി നമുക്ക് ഓപ്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ എവർ നോട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ടാസ്ക് ഷെഡ്യൂൾ പോലുള്ള ആപ്ലിക്കേഷൻസ് അതിൻ്റെ അകത്ത് നമുക്ക് ജെമിനി യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മൾട്ടി ആപ്പ് കോമ്പാറ്റബിലിറ്റി ഇപ്പോൾ നമ്മൾ ശരിക്കും ഗൂഗിൾ ജെമിനി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഫോണുകളിലെല്ലാം നമുക്ക് ലഭ്യമാകും, അത് ലോഞ്ചിൽ തന്നെ ലഭ്യമാകും. പിന്നെ നമ്മൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ, അതായത് 1UI 9 ആണ്, വേർഷൻ 9 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ആൻഡ്രോയിഡ് 17 ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു OS ആണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ 1UI 9 ആണ് അവരിതിൻ്റെ കൂടെ ഷിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ സോഫ്റ്റ്വെയർ ആയിട്ട്, സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ആയിട്ട്. സ്പെസിഫിക്കേഷനിലേക്ക് പോകുമ്പം C8 സ്പെസിഫിക്കേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചിപ്സെറ്റ് വന്നിട്ട് Snapdragon 8 Elite Gen 5 പ്രോസസ്സറാണ്, 4000 mAh ബാറ്ററിയാണ്, ഡ്യുവൽ 50 MP റിയർ ക്യാമറ, അതൊരു സ്കെയിൽഡ് ഔട്ട് മെഷീൻ ആണ്. പക്ഷേ Z Fold 8 Ultra പോവുകയാണെങ്കിൽ Snapdragon 8 Elite Gen 5 തന്നെയാണ് പ്രോസസ്സറെങ്കിലും 5000 mAh ബാറ്ററിയും ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ, വിത്ത് 200 MP പ്രൈമറി ഷൂട്ടറും 50 MP അൾട്രാ വൈഡും 10 MP ടെലിഫോട്ടോ ലെൻസും കൂടി ഉൾപ്പെടുന്നതാണ് Z Fold 8 Ultra മെയിൻ സ്പെക് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലിപ്പിലേക്ക് വരുമ്പോഴത്തേക്കും നോർത്ത് അമേരിക്കയിലൊക്കെ സ്നാപ് ഡ്രാഗണും നമ്മളുടെ ഈ ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം എക്സിനോസും ആണ് അവർ ഷിപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവർ ചിറ്റമാനായമാണ് അത് എങ്കിലും. പിന്നെ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഞാൻ പറഞ്ഞതുപോലെ July 22 ഈ വരുന്ന July 22 ശരിക്കും Z Fold പ്രൊഡക്ടിവിറ്റി, അതായത് അവരുടെ

കളർ വേരിയൻസ് ഏതൊക്കെയാണെന്നുള്ളത് ലോഞ്ചിനേഷൻ നമുക്ക് അറിയാൻ സാധിക്കും. അതിനുശേഷമുള്ള അപ്ഡേറ്റ്സ് നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ശ്രോതാക്കളെ. ഇനി നമുക്ക് അറിയാനുള്ളത് സാംസങ്ങിന്റെ തന്നെ അടുത്ത സി ഫ്ലിപ്പ് 8 എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഒരു ലാസ്റ്റ് ഫ്ലിപ്പ് സീരീസിലുള്ള ലാസ്റ്റ് ഫോൺ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൺഫേംഡ് ആയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ലീക്സ് അങ്ങനെയാണ്. അതിലേക്ക് പോകുമ്പേ നമുക്കൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സ്വന്തനം 90.4 FM.

0: സന്തോഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദനം 90.4 FM. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് സാംസങ് ഗാലക്സി സി ഫ്ലിപ്പ് 8 അവരുടെ ഫ്ലിപ്പ് സീരീസിലെ ലാസ്റ്റ് ഫോൺ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന ലീക്സ് അങ്ങനെയാണ്. പക്ഷെ അത് കൺഫേംഡ് ആയി കമ്പനി, സാംസങ് കമ്പനി അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ പോലും ആ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ലീക്കുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഫ്ലിപ്പ് അവർ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നത് ശരിക്കും കൺസോൾഡേഷൻ, മാർക്കറ്റ് കൺസോൾഡേഷനായിട്ട് ഒരു ഭാഗമായിട്ടാണ്. കാരണം ഫ്ലിപ്പ് ശരിക്കും അവരുടെ ഒരു വലിയൊരു ഡീൽ ബ്രേക്കർ അല്ല. കാരണം അതിന്റെ സെയിൽസ് കഴിഞ്ഞ കുറെ വർഷം, അതായത് ഫ്ലിപ്പ് വന്നതിന് ശേഷം സെയിൽസ് ഭയങ്കര ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ മോഡൽസ് വരുന്ന അനുസരിച്ച് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു നീഷ് എമൗണ്ട് ഓഫ് കസ്റ്റമേഴ്സ് അവർക്ക് നഷ്ടപ്പെടുന്നു എന്നർത്ഥം. അപ്പൊ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, അത് മാത്രമല്ല സീ ഫോൾഡിന് ഗണ്യമായ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ അതിന്റെ ഒരു ഫലമായിട്ട് സാംസങ്ങിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർ രൂപപ്പെടുത്തിയിരിക്കുന്നത് സീ ഫോൾഡ് 8 ഫോൾഡിന് ചുറ്റുപാടുമാണ്. അപ്പൊ ഫ്ലിപ്പ് അവർ കാലക്രമേണ കൊണ്ട്, അതായത് ഈ വർഷം കൊണ്ട് അല്ലെങ്കിൽ അടുത്ത വർഷം കൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്യാനുള്ള ന്യൂസുകളാണ് നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, ഇപ്പം ഈ ഗാലക്സി ലോഞ്ച് ഈവന്റിനായിട്ട്, സീ ഫ്ലിപ്പ് 8 ലോഞ്ച് ഈവന്റില് അവർ ഈ ഫോൾഡ് 8 ഫോൾഡ് 8 അൾട്രയുടെ ഒക്കെ കൂടെയാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ പോലും അതിന്റെ സ്പെക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച്, ഒരു ഒരു ലാർജ് സ്കെയിലുള്ള അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പിന് പറയാൻ പറ്റുന്ന ഒരു സ്പെക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം എക്സിനോസിന്റെ പ്രോസസ്സറാണ്, ബാക്കിയുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം കിട്ടുന്ന എക്സിനോസിന്റെ പ്രോസസ്സറാണ്. എക്സിനോസിന്റെ പ്രോസസ്സറിന്റെ കാപ്പബിലിറ്റിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, ബാറ്ററി വന്നിട്ട് 4300 mAh ഒരു ബാറ്ററി, അങ്ങനെ വളരെ ഗണ്യമായ ഒരു പറയത്തക്ക ഒരു സ്പെക് ഇല്ലാത്ത ഒരു ഫോണായിട്ടേ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ശരിക്കും സാംസങ്ങിന്റെ ആ ഒരു ഫോക്കസ് ഈ ഫ്ലിപ്പ് 8 വളരെ കുറവാണെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് അത് മാത്രമല്ല, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ആക്സസറീസ്, അതായത് മെമ്മറി ഡിവൈസസിന് അതേപോലെ നാൻഡ് ഡിവൈസസിനും ചിപ്പിനും അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഗണ്യമായ റേറ്റ്, അതായത് നമുക്ക് സാധാരണ പണ്ട്

കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഓരോ ഫോണിനും കൂടുന്നതനുസരിച്ചിട്ട് പല കമ്പനികളും ഇതേപോലെ പല മോഡൽസും അവരുടെ സ്ഥിരമായി ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്ന പല മോഡൽസും വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഒന്നോ രണ്ടോ മോഡലുകളിലേക്ക് മാറുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത് ഒരു പക്ഷേ ഈ ദൗർലഭ്യത കഴിഞ്ഞതിന് ശേഷം, അതായത് അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ മാറിയതിന് ശേഷം തിരികെ കൊണ്ടുവരാനുള്ള ചാൻസസും ഉണ്ട്. അങ്ങനെയും പലരും പറഞ്ഞത് കേൾക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പം നിലവിൽ പല കമ്പനികളും അവരുടെ വലിയ ഫോണുകളുടെ കൂടെ, ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ കൂടെ ലോഞ്ച് ചെയ്യുന്ന രണ്ടോ മൂന്നോ മോഡൽസ് അവർ കട്ട് ചെയ്തിട്ട് ഒന്നോ രണ്ടോ മോഡലുകളിൽ മാത്രം ഫോക്കസ് ചെയ്യത്തക്ക രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് ശരിക്കും സാംസങ് ഈസി ഫ്ലിപ്പ് എന്ന് പറയുന്ന ഒരു മോഡൽ അവർ കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിലും ഈ ക്ലാംഷൽ മോഡൽസ്, അതായത് ക്ലാംഷൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫ്ലിപ്പും ക്ലാംഷലുമാണ് സാധാരണ ഫ്ലിപ്പ് സീരീസിൽ വരുന്നത്. രണ്ടും ഈക്വൽ ഹാപ്പായിട്ട് വരുന്ന, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പായിട്ടുള്ള ഈ ക്ലാംഷൽ മോഡൽസ് സാംസങ്ങിന് പണ്ട് തൊട്ടേ അവരുടെ ഒരു ഒരു ഒരു ബിസിനസ് മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് റീച്ച് കൂടുതൽ എത്തിക്കാൻ സാധിക്കാത്ത കുറേ ഫോണുകളാണത്. കാരണം അതിൻ്റെ കസ്റ്റമേഴ്സ് വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ബാക്കിയുള്ള കമ്പനികൾ, മോട്ടറോള അതേപോലെ തന്നെ ഓപ്പോ വിവോ, അവരൊക്കെ ഫ്ലിപ്പ് ഫോണുകളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അവർക്കും അത്രത്തോളം മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ കൂടി മോട്ടറോള, എനിക്ക് തോന്നുന്നു ഫ്ലിപ്പിന്റെ കേസിൽ മോട്ടറോള കുറച്ചും കൂടെ സാംസങ്ങിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ വോളിയം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും സാംസങ്ങിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ടാകും. ഇതിപ്പം നമുക്ക് ലീക്ക് ചെയ്തിരിക്കുന്ന ഐ സി യൂണോസ് എന്ന് പറഞ്ഞ ഒരു ലീക്കറാണ് കൊറിയൻ എന്നുള്ള അവർ, അദ്ദേഹം പക്ഷേ വളരെ കൃത്യമായിട്ട് സാംസങ്ങിന്റെ ലീക്സ് പുറത്തു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഈ സാംസങ്ങിന്റെ R&D, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരിപ്പം സി ഫോൾഡ് 8 അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം സി ഫോൾഡ് 8 അല്ലെങ്കിൽ സി ഫോൾഡിന് ശരിക്കും അവർ കൂടുതൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ സ്പെക്കും ഒക്കെ ഓരോ വർഷം കഴിയുന്നതും നല്ല പോലെ, അതായത് വളരെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ച് തന്നെ അവർ അത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അതിന് വേണ്ട ആവശ്യങ്ങൾ യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്കോട് കൂടി തന്നെ കൂട്ടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സി ഫ്ലിപ്പ് 8 കുറിച്ച് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ന്യൂസ്. അടുത്ത ന്യൂസ്, മോട്ടറോള എഡ്ജ് 70 Max ഇന്ത്യയിൽ ലോഞ്ച് ഡേറ്റ് ആയിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം. കിട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തം 90.4 FM. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് മോട്ടോറുള്ള എഡ്ജ് 70 മാക്സിൻ്റെ ഇന്ത്യ ലോഞ്ച് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നതായിട്ട് കമ്പനി. അത് നമുക്കിപ്പം അറിവായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 15 ആണ് ലോഞ്ച് ചെയ്യാൻ മോട്ടോറുള്ള തീരുമാനിച്ചിരിക്കുന്നത്. എഡ്ജ് 70 മാക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണിത്. അതിൻ്റെ സ്പെക്കിലേക്ക് ഇപ്പം നേരത്തെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായി എങ്കിലും ഒരു ഒരിക്കൽ കൂടി നമുക്ക് ആ പ്രോസസ്സും പ്രോസസ്സറും അതിൻ്റെ സ്പെക്കും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 8 Gen 5 ആണ്. തീർച്ചയായിട്ടും 8 Gen 5 എന്ന് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് തന്നെ ഇപ്പോൾ ഉള്ളതിൽ മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും നല്ല പ്രോസസ്സറാണ് അത്. 46% ബെറ്റർ AI ആൻഡ് NPU പെർഫോമൻസ് ആണ് കമ്പനി സ്നാപ്ഡ്രാഗൺ തന്നെ അതിന് പറയുന്നത്. പിന്നെ ഈ ഫോണിന്റെ അൻടൂറ്റു സ്കോർ ശരിക്കും 3 million points എക്സീഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്കിയായിട്ട് കമ്പയർ ചെയ്യും, ബാക്കി ആ റേഞ്ചിലുള്ള കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സ്കോർ 3 million points കൂടുതലാണ്. 12 GB LPDDR 5X RAM വരെ നമുക്ക് അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൺ ഡിവൈസ് AI പ്രോസസിംഗ് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ഫോണാണ് ഈ എഡ്ജ് 70 മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വില അത്യാവശ്യം നല്ല കൂടുതൽ തന്നെ ആയിരിക്കും, കാരണം അത് ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രീമിയം ഫോണിൻ്റെ ഒരു ഫീൽ തന്നെയാണ് അത് തരുന്നത്. തെർമൽ മാനേജ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിന് ആർട്ടിക് മെഷീൻ്റെ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. 5500 square meter വേപ്പർ ചേമ്പർ തന്നെ അത് സ്പെഷ്യലി അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കാരണം അത്രത്തോളം ഗ്രാഫിക് പ്രോസസിംഗ് കേപ്പബിലിറ്റി ഈ ഫോണിനുള്ളത് കൊണ്ടാണത്. അത് ശരിക്കും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹീറ്റ് ഡിസ്ട്രിബ്യൂഷനും അതുപോലെ ഇൻറ്റൻസീവ് ടാസ്കുകൾ, നമ്മളിപ്പം ഹൈ ക്വാളിറ്റി ഗെയിമൊക്കെ കളിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഫോൺ പെട്ടെന്ന് ചൂടാകാറുണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ ചൂട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് ഈ തെർമൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അതിൻ്റെ അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക് മെഷ് എന്ന് പറയുന്നത് മോട്ടോറോളയുടെ തന്നെ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റമാണ്. പിന്നെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പം അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പം 6.82 inch ഒരു കോഡ് HD LTPO പാനലാണ് അവർ യൂസ് ചെയ്യുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് ആണ്. 7000 nits പീക്ക് ബ്രൈറ്റ്നെസ് ആണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണ ഇപ്പോൾ 1+ ഫോൺ വരെ 6500 nits വരെയൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇത് മോട്ടോറോള 7000 nits പീക്ക് ബ്രൈറ്റ്നെസ് കൊടുക്കുന്നുണ്ട്. 95.12% വരെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ, അതായത് ഓൾമോസ്റ്റ് നമുക്ക് ബിസിൽസ് ഇല്ലാതെ കുറച്ച് നമുക്ക് ഡിസ്പ്ലേ ഫുള്ള് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. പിന്നെ കോണിംഗ് ഗൊറില്ല ഗ്ലാസിന്റെ 7i പ്രൊഡക്ഷൻ ഉണ്ട്. DCP-i3 കളർ ഗാമറ്റും 10-bit കളർ ഔട്ട്പുട്ടുമാണ് അതിന്റെ ഡിസ്പ്ലേ തരുന്നത്. 120 FPS BGMI ഗെയിം പ്ലേ, അതായത് നമുക്ക് ഹൈ എൻഡ് ഗ്രാഫിക്സ്, അതായത് ഇപ്പം PUBG പോലുള്ള ഹൈ എൻഡ് ഗ്രാഫിക്സ് അല്ലെങ്കിൽ മോഡേൺ വാർഫെയർ പോലുള്ള പുതിയ ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് 120 FPS സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ആണ് ഗെയിം പ്ലേക്ക് കിട്ടുന്നത്. അപ്പോൾ അത് തന്നെ വളരെ എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു സ്പെസിഫിക്കേഷൻ ആണ് അത് ഡിസ്പ്ലേക്ക്. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7100 mAh ബാറ്ററി, 58 മണിക്കൂർ ബാറ്ററി ലൈഫ്, സ്റ്റാൻഡ് ബൈ ബാറ്ററി ടൈം അവർ പറയുന്നുണ്ട്. 90 watts ടർബോ പവർ, വയർഡ് ചാർജിംഗ് ആണ്, മാഗ്നറ്റിക് വയർലെസ് ചാർജിങ്ങും അതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ബാക്കിൽ നമുക്ക് ശരിക്കും മാഗ്നറ്റിക് വയർലെസ് ചാർജേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഡിസൈൻ വന്നിട്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, സ്ലിം ബിസൽസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം 95.12% നമുക്ക് സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉള്ളത് കൊണ്ട് തന്നെ വളരെ തിൻ ബിസൽസ് ആയിരിക്കും എന്നുള്ളത്. പിന്നെ ക്യാമറ മോഡ്യൂൾ വന്നിട്ട് സ്ക്വയർ ടൈപ്പ് ആണ്, നമ്മുടെ ഐഫോണിലൊക്കെ വരുന്ന പോലെ സ്ക്വയർ ടൈപ്പ് ആണ്. അതൊരു ക്യാമറ ഐലൻഡ് ആയിട്ട് തന്നെ അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. ഡിസൈൻ ശരിക്കും ഡിസൈൻ വൈസ് ശരിക്കും നല്ലൊരു പുതിയൊരു ലേറ്റസ്റ്റ് ഫോണിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഫോണുകളുടെ ഒരു ശ്രേണിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഒരു ഡിസൈൻ തന്നെയാണ്. സ്ലിം ആണ്, അതേപോലെ തന്നെ അധികം ചൂടാകാതെയും എല്ലാം നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. അപ്പം ആ പ്രീമിയം ഫ്ലാഗ്ഷിപ്പിൻ്റെ അകത്ത് എനിക്കൊന്നും കുറച്ച് കോസ്റ്റ് എഫക്റ്റീവായിട്ട് മേടിക്കാൻ സാധിക്കുന്ന ഒരു ഫോണാണ് മോട്ടോറോള എഡ്ജ് 70 മാക്സ്. അപ്പോൾ ഇത് ജൂലൈ 15 എൻ്റെ ലോഞ്ച് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഓഫ്ലൈനിലും ഓൺലൈനിലും നമുക്ക് മേടിക്കാൻ സാധിക്കും. എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സ്കൈസെൽ പോലുള്ള സ്റ്റോറുകളിൽ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഇത്രയാണ് മോട്ടോറുള്ള എഡ്ജ് 70 മാക്സിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ്. അടുത്തത് iPhone 18 കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് വരുന്നത്. പ്രോ മാക്സ് കമ്പോണൻറ്റ്, അത് പ്രൈസിങ്

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഐഫോണിൻ്റെ 18 Pro Max പ്രൈസിങ്ങിനെ കുറിച്ചാണ്. ശരിക്കും ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കുന്നത്, ഇപ്പം സെപ്റ്റംബറിലാണ് ലോഞ്ച് എങ്കിൽ കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ കമ്പോണൻറ്റ് കോസ്റ്റിൻ്റെ അകത്ത് ഭയങ്കരമായ ഒരു വ്യത്യാസം വരാൻ, അതായത് വലിയൊരു ജമ്പ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോവാം നമുക്ക്. ശരിക്കും ഐഫോൺ 18 Pro Max കമ്പോണൻറ്റ് $300 വരെ കൂടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഏകദേശം $300 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഒരു 27,000-30,000 രൂപ കൂടുതൽ. ഇന്ത്യയിലേക്ക് അത് റിയലൈസ് ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 35,000-40,000 രൂപ വരെയുള്ള വ്യത്യാസം ആ ഫോണിന് നമുക്ക് ഉണ്ടാകാൻ, അതായത് ഐഫോൺ 18 ൻ്റെ

പ്രോ സീരീസിന്, പ്രോ മാക്സിന്, പ്രോ സീരീസിനെല്ലാം ആ ഒരു പ്രൈസിങ് ഡിഫറൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ശരിക്കും ഐഫോൺ 17 പ്രോ മാക്സിന് നമുക്ക് $550 ഇപ്പം വേൾഡ് മാർക്കറ്റിൽ, ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള വില. അത് ഇപ്പം ഏകദേശം $550 to $900 വരെ 1 TB വേരിയൻറ്റിന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു $300 വ്യത്യാസമായിരിക്കും 18 Pro Max-നുണ്ടാകുക. അത് അതിൻ്റെ റീസൺ അവർ പറയുന്നത് NAND സ്റ്റോറേജ്, അതായത് നമ്മളുടെ മെമ്മറി ഉണ്ടാക്കുന്ന ഡിവൈസസിൻ്റെ ദൗർലഭ്യത. നേരത്തെ പറഞ്ഞതുപോലെ DRAM-ൻ്റെയൊക്കെ ഡിവൈസ് കോസ്റ്റ് വളരെ കൂടിയതാണ് ഇതിനുള്ള റീസണായിട്ട് കമ്പനി പറയുന്നത്. അതേപോലെ തന്നെ A20 Pro ചിപ്സെറ്റിൻ്റെ പുതിയൊരു 2nm നാനോമീറ്ററിൽ ഉണ്ടാക്കുന്ന 2nm സ്പെസിഫിക്കേഷനിൽ ഉണ്ടാക്കുന്ന ഒരു ചിപ്പാണ്. അതിൽ തന്നെ അവർക്ക് മാനുഫാക്ചറിങ് എക്സ്പെൻസ് വളരെ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐഫോൺ 18 Pro, Pro Max-നും പ്രോമാക്സിനും സ്വാഭാവികമായിട്ടും വില നല്ല കൂടാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ക്യാമറയുടെ കോസ്റ്റും എക്സ്പെക്റ്റഡ്, അതായത് നമ്മൾ കഴിഞ്ഞ 17 ഉണ്ടായിരുന്ന സമയത്തുണ്ടായ 17 ലോഞ്ച് ചെയ്ത സമയത്തുണ്ടായതിനേക്കാൾ കൂടുതൽ കോസ്റ്റാണ് ഇപ്പോൾ ക്യാമറ കമ്പോണൻസ് ഉണ്ടായേക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ശരിക്കും ഈ ഫോണുകളിലെല്ലാം ബാധകമാകും എന്നുള്ളത് ആപ്പിൾ നേരത്തെ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ശരിക്കുള്ള പ്രൈസിങ് പോയിന്റ് നമ്മൾ ഇന്ത്യയിൽ വരുമ്പോൾ എത്ര ആവുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എങ്കിലും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ഓണത്തേക്കാൾ 17 എങ്ങനെ പോയാലും ഒരു 30-40% കൂടുതൽ, ഈവൻ 50% വരെ കൂടാൻ ചാൻസസ് ഉണ്ടെന്നുള്ളതാണ് പല സോഴ്സസും നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഓഫ്സെറ്റിംഗ് ഫാക്ടേഴ്സ്, അതായത് ഈ ഡിസ്പ്ലേ, പിന്നെ കമ്പോണൻറ് കോസ്റ്റ്, അതേപോലെ തന്നെ നാൻഡിൻ്റെ കോസ്റ്റ്, ഇതൊക്കെ കൊണ്ടാണ് കൂടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മാനുഫാക്ചറിങ് കോസ്റ്റും അതേപോലെ തന്നെ കൂടിയിട്ടുണ്ട് ഒരുപാട്. ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ മാനുഫാക്ചറിങ്, അതേപോലെ തന്നെ മദർബോർഡിൻ്റെ മാനുഫാക്ചറിങ്, പിന്നെ കമ്പോണൻസ് എല്ലാമായിട്ടുള്ള ഡിസൈൻ ചാർജസ്, അങ്ങനത്തെ ഒരുപാട് ചാർജസ് ഇപ്പം ശരിക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളിലേക്കാൾ കമ്പയർ ചെയ്യുമ്പം ഈ വർഷം വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രൈസ് ചേഞ്ച് വന്നേക്കുന്നുള്ളതാണ് ആപ്പിൾ പറഞ്ഞേക്കുന്നത്. പിന്നെ ഇവരുടെ പ്രൈസിങ് സ്ട്രാറ്റജി എപ്പോഴും നമുക്കറിയാം, $300 വ്യത്യാസം ഉണ്ടെങ്കിലും എൻറ്റയറിറ്റിയിൽ അത് ശരിക്കും കസ്റ്റമേഴ്സിലേക്ക് കൈമാറൂ എന്നുള്ളതിനെ കുറിച്ച്, കാരണം അവരുടെ മാർക്കറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഒരു പക്ഷേ ഇപ്പോൾ സാംസങ് പോലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഗൂഗിൾ പോലുള്ള കമ്പനികൾ കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് പ്രൈസിങ്ങിൽ ഇടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആപ്പിളിന് അതൊരു വെല്ലുവിളി തന്നെയാണ്. ആപ്പിൾ അത് മൊത്തം ആ കസ്റ്റമേഴ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ അവർ ചാൻസസ് ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കണ്ടറിയണം. എങ്കിലും ഒരു $200 to $250 വരെയുള്ള വ്യത്യാസം കസ്റ്റമറിൽ എന്തായാലും അനുഭവപ്പെടുമെന്നുള്ള, നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ലീക്കുകൾ വഴിയും അല്ലാതെ ആപ്പിളിൻ്റെ കമ്പനി സോഴ്സസ് വഴിയും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എങ്കിൽ ഒരു മറ്റൊരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ വേരിയസ്, അതായത് പഴവല സ്റ്റോറേജ് വേരിയൻസ് ഉണ്ട്, അതിലെല്ലാം ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രൈസിൻ്റെത് അണ്ണീവനായിട്ടായിരിക്കാം. സാധാരണഗതിയിൽ നമുക്കറിയാം ഓരോ മോഡൽസ് തമ്മിലുള്ള വ്യത്യാസം ഒരു 30,000-40,000 തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ഓരോ മോഡൽസും സാധാരണ ഐഫോൺ പുറത്തിറക്കുമ്പോൾ വരുന്നത്. പക്ഷേ ഈ ഒരു 30-40,000 ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു വേരിയേഷനിലായിരിക്കത്തില്ല ഈ ഐഫോൺ 18 വരുന്നത്. അൺഈവൻ ആയിട്ടായിരിക്കും, ഒരു പക്ഷേ ചിലപ്പം ഒരു വേരിയൻ്റ് തമ്മിൽ തൊട്ടടുത്ത വേരിയൻ്റ് തമ്മിലുള്ള വ്യത്യാസം ഒരെണ്ണത്തിന് 15 മറ്റേ ചിലപ്പോൾ 45 അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രോയും പ്രോ മാക്സും തമ്മിൽ ചിലപ്പോൾ ഒരു 45,000-50,000 വ്യത്യാസം വരാൻ ചാൻസസ് ഉണ്ട്. എങ്കിലും നമുക്ക് ഈ റിയൽ പ്രൈസ് എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐഫോൺ 18 Pro വേരിയൻറ്റിന് ഏകദേശം $1,249 $1,299 വരെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. 18 Pro Max-ന് കമ്പനിയുടെ ഒരു ഇതനുസരിച്ചിട്ട് $1,349 $1,399 വരെയാണ്. ഈ ലൈനപ്പ് ശരിക്കും മോസ്റ്റ് എക്സ്പെൻസീവ് സ്മാർട്ട് ഫോൺ, ആപ്പിളിൻ്റെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ സീരീസ് ആയിട്ടാണ് അവർ പുറത്തിറക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഇത് എങ്കിലും കസ്റ്റമേഴ്സ് ഇതെങ്ങനെ ഇതിനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഐഫോൺ എപ്പോഴും മാർക്കറ്റിൽ വലിയ ഓളം ഉണ്ടാക്കുന്ന ഒരു ഫോണാണ്. തീർച്ചയായിട്ടും ഈ പ്രൈസ് വേരിയേഷൻസ് സ്വാഭാവികമായിട്ടും ആപ്പിൾ എക്സ്പെക്ട് ചെയ്യുന്നത് വോളിയം ഷിപ്മെൻറ്റ് വളരെ കുറയാൻ ചാൻസസ് ഉണ്ടാകും. ഈ വർഷം ഈ വേരിയൻറ്റിൽ വോളിയം ഷിപ്മെൻറ്റ് കുറയാൻ ചാൻസസ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ആപ്പിൾ എക്സ്പെക്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ പല സോഴ്സസ് നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബോട്ടം ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാനുഫാക്ചറിങ് ഇൻക്രീസ്ഡ് മാനുഫാക്ചറിങ് കോസ്റ്റുകളും പിന്നെ അവരുടെ കോംപ്ലക്സിറ്റി, ചിപ്പിൻ്റെ ദൗർലഭ്യത, നാൻഡിൻ്റെ ഈ പ്രശ്നങ്ങൾ എന്തായാലും 4-5 ഇനി ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കമ്പനികൾ തരണം ചെയ്യുന്നു, ആപ്പിളും സാംസങ്ങും ഗൂഗിളും ഒക്കെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഐഫോൺ 18 Pro Max കമ്പോണൻറ്റിനെ കുറിച്ചുള്ള നമുക്ക് ഈ ആഴ്ച നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. ഇനി അടുത്തൊരു ന്യൂസ് ഐഫോണിൻ്റെ തന്നെയാണ്, അൾട്രാ എന്ന് പറയുന്ന വേരിയൻ്റ്, അതായത് അവരുടെ ഫോൾഡബിളിനെ കുറിച്ചുള്ള ഹിഞ്ച് അവർ പുതിയ ഒരു ടെക്നോളജിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് കുഞ്ഞൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വന്തനം 90.4 FM.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ആപ്പിൾ ഐഫോൺ അൾട്രയുടെ ഹിഞ്ച് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഹിഞ്ചിനെ കുറിച്ചുള്ള ഒരു പുതിയ അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർലി, അതായത് സാധാരണ സാംസങ്ങിലൊക്കെ കണ്ടുവരുന്ന ക്രീസ്, ഈ ഫോൾഡബിൾ ഡിസ്പ്ലേക്ക് എപ്പോഴും വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീസിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതായത് നമ്മൾ മടക്കുമ്പോഴത്തേക്ക് നടുക്ക് ഇങ്ങനൊരു പാടായിട്ട് വരുന്നത്. ആ ഒരു സംവിധാനം അത് ശരിക്കും ആപ്പിൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും പുതിയ അവരുടെ ഐഫോൺ അൾട്ര, അതായത് അവരുടെ ആപ്പിളിൻ്റെ ആദ്യത്തെ ഫോൾഡബിൾ ഫോൺ വരിക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക്, കാരണം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഫോണാണ്, എല്ലാവരും ഈ വർഷം ഉറ്റുനോക്കുന്ന ഒരു ഫോണാണ് ആപ്പിളിൻ്റെ ഫോൾഡബിൾ അല്ലെങ്കിൽ ഐഫോൺ 18 അൾട്ര എന്ന് പറയുന്ന സീരീസ്. അതിന് അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആപ്പിൾ നൽകുന്നു എന്ന അർത്ഥം. അത് ആപ്പിൾ പറയുന്നത് തന്നെ അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രീംലി തിന്ന ആയിരിക്കും. അതായത് 4.5 mm ഐഫോൺ എയറിന് ശരിക്കും 5.6 mm ആണ്, അതിലും തിന്ന ആയിരിക്കും ഈ ഫോൺ എന്നുള്ളതാണ്. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവർ പുതിയ എന്തൊക്കെയോ ടെക്നോളജീസ് അതിൻ്റെ അത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഫോൾഡ് സീരീസിന് വേണ്ടിയിട്ട്. അതിൽ രണ്ട് മാനുഫാക്ചറിങ് അപ്രോച്ചസ് അവർ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിൻ്റെ അതെന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന് ലിക്വിഡ് മെറ്റൽ ഹിഞ്ച് എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജി, അതായത് ബെറ്റർ ഇലാസ്റ്റിസിറ്റിയും സ്ക്രാച്ച് റെസിസ്റ്റൻറ്റും ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു പുതിയൊരു ടെക്നോളജിയാണ് ലിക്വിഡ് മെറ്റൽ ഹിഞ്ച് എന്ന് പറയുന്നത്. അതല്ലാതെ തന്നെ 3D പ്രിൻറ്റഡ് ഹിഞ്ച് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്പോ പോലുള്ള ഫോണുകൾ ഇപ്പോൾ 3D പ്രിൻറ്റഡ് ഹിഞ്ച് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ശരിക്കും മൂവിങ് പാർട്സ് വളരെ കുറവായിരിക്കും, ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ റിജിഡിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഭയങ്കര നല്ല അത്യാവശ്യം നല്ല

സ്റ്റെബിലിറ്റി തരുന്ന ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് 3D പ്രിന്റഡ് ഹിഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഇത് ആപ്പിൾ, കാരണം ആപ്പിളിനെ നമ്മൾ എപ്പോഴും നോക്കിക്കാണുന്ന ഒരു ബെറ്റർ എഞ്ചിനീയറിംഗ് എക്സലൻസ് ഉള്ള ഒരു കമ്പനി ആയിട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു കമ്പനി ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരണം ഫോൺ കൈ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് ആൻഡ് അവൈലബിലിറ്റി, ശരിക്കും ആപ്പിളിൻ്റെ ഏറ്റവും വില കൂടിയ ഫോൺ തന്നെയായിരിക്കും ഇത്. $2,000 മുകളിലായിരിക്കും ഇതിൻ്റെ പ്രൈസിങ് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി, അതായത് ഏറ്റവും കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്, അതായത് വളരെ അവരുടെ ഒരു എന്താ പറയുന്നത് പ്രിവിലേജ്ഡ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫോൺ തന്നെയായിരിക്കും ഈ ഐഫോൺ അൾട്രാ എന്നുള്ളതാണ്. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള മോഡൽസ് മാത്രമേ അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള വോളിയം മാത്രമേ അവരുണ്ട്, കുറച്ച് യൂണിറ്റ്സ് മാത്രമേ അവർ പുറത്തിറക്കാൻ ചാൻസസ് ഉള്ളൂ എന്നുള്ളതാണ് ലീക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. പിന്നെ ഇതൊരു ഇതിൽ ഇപ്പം ആപ്പിൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഫോണിന് കൊടുക്കുന്നത് വെച്ചാൽ ക്രീസ് എലിമിനേഷനിലാണ്. അത് പക്ഷേ വരുന്നത് ഒരു ഒരു ഒരു എന്താ പറയുന്നത് നമുക്ക് ആ ഒരു കോംപ്രമൈസ് കിട്ടുന്നത് പ്രൈസിങ്ങിൻ്റെ പോയിന്റിലാണ്. കാരണം നമുക്ക് ആപ്പിൾ ശരിക്കും അങ്ങനെ ഒരു ടെക്നോളജി പുറത്ത്, അതായത് ക്രീസ് ഇല്ലാത്ത ഒരു ഫോൺ, ഒരു ഫോൾഡബിൾ ഫോൺ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രീമിയം പ്രൈസ് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും, വലിയ വില തന്നെ നമ്മൾ നൽകേണ്ടി വരും മിക്കവാറും. എങ്കിലും ഇത് അൾട്രയെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട്. ചിലപ്പം ഈ വർഷം ലോഞ്ച് ഉണ്ടാകത്തില്ല, അടുത്ത വർഷമേ ലോഞ്ച് ഉണ്ടാവുള്ളൂ എന്ന് വരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അഭ്യൂഹങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഫോൺ പ്രൊഡക്ഷൻ മോഡലിലേക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മോഡിലേക്ക് പോയിട്ടുള്ളതായിട്ട് നമുക്ക് ഒരുപാട് വളരെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സസ് നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഈ സെപ്റ്റംബറിൻ്റെ അകത്ത് 3 മോഡൽസ് ആയിരിക്കും ലോഞ്ച് ആവുക, അതായത് 18 Pro, Pro Max, അൾട്രാ ഈ 3 മോഡൽസ് ആയിരിക്കും ലോഞ്ച് ആവുക. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഫോൺ ഫോൾഡബിൾ നമ്മളുടെ കൈകൾ കിട്ടിയിട്ട് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കട്ടെ നമുക്ക് വിശ്വസിക്കാം. അത്രയുമാണ് ഈ ഫോൺ അൾട്രായെ കുറിച്ചുള്ള, ക്രീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തത് ഗൂഗിളിൻ്റെ ഒരു ഇവൻ്റ് ആണ്. അതായത് ഗൂഗിളിൽ പിക്സൽ 11 ലോഞ്ച് August 12th വെച്ചിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വന്തനം 90.4 FM.

0: Music with Radio Santhvanam 90.4 FM.
1: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തം 90.4 FM. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന പുതിയ ന്യൂസ്, ഗൂഗിളിൻ്റെ പുതിയ ഇവൻറ്റ്, ഗൂഗിൾ മെയ്ഡ് ബൈ ഗൂഗിൾ ഇവൻ്റ് എന്ന് പറയുന്ന പുതിയ ഇവൻറ്റ് അവരുടെ പിക്സൽ 11 ലോഞ്ചുമായി ബന്ധപ്പെട്ട ഇവൻ്റ് ആണ്. അത് ഓഗസ്റ്റ് 12 നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും കമ്പനി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന August 12, 3 PM പസഫിക് ടൈം, അതായത് ഇന്ത്യൻ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും വെളുപ്പിന് 3:30 ആയിരിക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ശരിക്കും പിക്സലിൻ്റെ 11 ലൈനപ്പിലിൻ്റെ ലോഞ്ച് ആയിരിക്കാം പ്രധാനമായും. അത് 3 വേരിയൻ്റ് ആണ് സാധാരണ ഉള്ളതുപോലെ. ഒന്ന് പ്രോ, പ്രോ പ്രോ എക്സല്, പ്രോ ഫോൾഡ് മോഡൽസ്, ഇത്രയും മോഡൽസ് ആയിരിക്കും ലോഞ്ച് ആകുക. പിന്നെ പിക്സലിൻ്റെ വാച്ച് ഉണ്ടാവും, വാച്ച് 5 എന്ന് പറയുന്നത്. രണ്ട് സൈസ് ഓപ്ഷനിലാണ് പിക്സൽ 5 വാച്ച് വരുന്നത്. അത് ഏതൊക്കെ സൈസ് ആണെന്നുള്ളത് കമ്പനി ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് 42 and 45 mm ആയിരിക്കാം. പക്ഷേ കൂടുതൽ വ്യക്തത പറഞ്ഞെങ്കിൽ നമ്മൾ ആ ലോഞ്ചിന് ശേഷം നമുക്ക് അറിയാവുള്ളൂ. അതിൻ്റെ അപ്ഡേറ്റ് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഡിസൈൻ ആൻഡ് എസ്തെറ്റിക്സിലേക്ക് നോക്കുമ്പോഴത്തേക്കും പിക്സലിൻ്റെ അവർ വലിയ ചേഞ്ചസ് ഈ വർഷവും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവരുടെ ക്യാമറ ഒരു ഹൊറിസോണ്ടൽ വൈസറിൻ്റെ അകത്ത് വരുന്ന ആ ഡിസൈൻ തന്നെ ആയിരിക്കും. ഇപ്പം നമുക്ക് പിക്സൽ 10 ഉള്ളതുപോലെ തന്നെ ആയിരിക്കും പിക്സൽ 11 ഉള്ളതുള്ള. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ഗോൾഡ് കളർ, ഒരു റൂമർ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് ഗോൾഡ് കളർ വരുന്നതായിട്ട്. പിന്നെ പിക്സൽ ഗ്ലോ എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ലൈറ്റിംഗ് സ്ട്രിപ്പ്, നമ്മൾ ക്രോം ബുക്സിൻ്റെ ഒക്കെ പുറത്ത് വരുന്നത് പോലെ ഒരു പിക്സൽ ഗ്ലോ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് അതൊരു ലൈറ്റിംഗ് സ്ട്രിപ്പാണ് ഫോണിൻ്റെ ബാക്കിലായിട്ട് വരുന്നത്. അപ്പോൾ അതും അതിൻ്റെ അകത്ത് ഈ പുതിയ മോഡൽസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സ്പെക്ക് നോക്കുകയാണെങ്കിൽ ടെൻസർ പുതിയ G6 ചിപ്പ് സെറ്റാണ്, 2nm പ്രോസസ്സിലുള്ളത്. പിന്നെ സാംസങ്ങിൻ്റെ M16 OLED പാനൽസ് ആണ്, ഹയർ പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ യൂണിറ്റ്സുകളാണ് വന്നിട്ടുള്ളത്. പിന്നെ അപ്ഗ്രേഡഡ് ക്യാമറ സെൻസേഴ്സ് ഉണ്ട് അക്രോസ് ലൈനം. പിന്നെ മീഡിയ ടെക്കിൻ്റെ M90 മോഡം, ടൈറ്റാൻ്റെ M3 സെക്യൂരിറ്റി ചിപ്പ്. പിന്നെ ബേസ് സ്റ്റോറേജ് ഇത്തവണ ഈ വർഷം 128 GB ആയിരുന്നു ബേസ് സ്റ്റോറേജ്, അതിൽ നിന്ന് 256 GB ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല 128 GB ഇനി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെന്നുള്ളതായിട്ട് കമ്പനി അറിയിച്ചിട്ടുമുണ്ട്. പിന്നെ മെസ്സേജിങ് ആംഗിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ എവല്യൂഷൻ ഡിസൈൻ, അതായത് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് പിക്സൽ, റെവല്യൂഷണറി ഡിസൈൻ ലാംഗ്വേജ് ആണ് അവർ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഡിസ്പ്ലേ ആൻഡ് ക്യാമറ അപ്ഡേറ്റ്സ് അത് പ്രീമിയം ഫീച്ചർ ആയിരിക്കാം. പിന്നെ പിക്സൽ ഗ്ലോ, പിന്നെ എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ആൻഡ് കണക്ടിവിറ്റി, ഇത്രയും കാര്യങ്ങളാണ് പിക്സൽ ശരിക്കും ഇത്തവണ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഗൂഗിൾ എന്തുകൊണ്ടോ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഈ പിക്സലിന് ടെൻസർ ചിപ്സെറ്റിലേക്ക് മാറിയതിന് ശേഷം ഒരുപാട് കംപ്ലൈൻറ്റ് അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫീഡ്ബാക്കിൻ്റെ അകത്ത് ഒരുപാട് യൂസേഴ്സ് പല ഫോറത്തിലും എല്ലായിടത്തും ഒരുപാട് കംപ്ലൈൻറ്റ് നമ്മൾ അറിയാറുണ്ട്. ഫോർ എക്സാമ്പിൾ സ്ക്രീനിൻ്റെ ലൈനിങ് ഇഷ്യൂസ്, പിന്നെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ്, ആപ്പ് ക്രാഷുകൾ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ആപ്പ് ക്രാഷുകൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഗൂഗിൾ പിക്സലിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഇത്തവണ പക്ഷേ ഈ പുതിയ ചിപ്സെറ്റ് വന്നതിന് ശേഷം, അതായത് 2nm ഫോം ഫാക്ടറിലുള്ള ടെൻസർ G6 ചിപ്സെറ്റ് വന്നതിന് ശേഷം ഇതെങ്ങനെ, അത് മാത്രമല്ല ആൻഡ്രോയിഡ് 17 ആണ്, ആൻഡ്രോയിഡ് 17 അവർ ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഫോൺ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എങ്കിലും ഫിംഗേഴ്സ് ക്രോസ്ഡ് ആണ്, കാരണം എല്ലാ തവണയും ഗൂഗിള് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാണ് എല്ലാ മോഡൽസും അവർ പുറത്തിറക്കാറുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ മാർക്കറ്റ് ലോഞ്ച് ആയതിനു ശേഷം യൂസേഴ്സ് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിന് ബഗ് ഫിക്സസ് ആയിട്ട് അവർ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് തന്നെ ബഗ് ഫിക്സസ് കുറേ കൊണ്ടുവരാറുണ്ടെങ്കിൽ പോലും ഒരു പരിധിവരെയൊക്കെ അതിന് നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിലും നമുക്ക് പിക്സല്, പുതിയ പിക്സൽ 11 ശരിക്കും അതിനെയൊക്കെ മറികടക്കും എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകാം. എങ്കിലും ഈ August 12 ശേഷം ഫോൺ കൈ കിട്ടിയതിന് ശേഷം നമ്മൾ ആ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അടുത്ത ഇനി ഒരു ന്യൂസ് വരുന്നത് വാട്സാപ്പിനെ കുറിച്ചാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്കൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വന്തനം 90.4 FM.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ത്രിയത്താം ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വാട്സാപ്പിൻ്റെ ഒരു പുതിയ ഫീച്ചറാണ് നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. വാട്സാപ്പ് ശരിക്കും ഒരു നോട്ടിഫിക്കേഷൻ, ബർത്ത്ഡേ നോട്ടിഫിക്കേഷൻ ഫീച്ചറുമായിട്ട് വർക്ക് ചെയ്ത് അപ്ഡേറ്റ് പുതുതായിട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വാട്സാപ്പ് ശരിക്കും ഒരു ബർത്ത്ഡേ നോട്ടിഫിക്കേഷൻ സിസ്റ്റം ആൻഡ്രോയിഡ് യൂസേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ശരിക്കും ഇപ്പോൾ ടെസ്റ്റിംഗ് ഫേസിലാണ്. എന്താണ് ബർത്ത്ഡേ നോട്ടിഫിക്കേഷൻ സിസ്റ്റം എന്നുള്ളത് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും അത് ആപ്പ് റിമൈൻഡർ, ഇൻ-ആപ്പ് റിമൈൻഡറാണ്. കാരണം നമ്മളുടെ ബർത്ത്ഡേയ്സ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അതായത് വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഫേസ്ബുക്കിൻ്റെ മെറ്റയുടെ കോർ സിസ്റ്റത്തിൻ്റെ അകത്തു നിന്നൊക്കെ അവർ ഈ ബർത്ത് ഡേറ്റ്, ഒരു യൂസറിൻ്റെ ബർത്ത് ഡേറ്റ് എടുത്തിട്ട് ആ യൂസേഴ്സിൻ്റെ കോൺടാക്ട് ലിസ്റ്റിലേക്ക് നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യും. അതായത് ഇന്നാളുടെ ബർത്ത് ഡേ ഇന്നാണ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് നോട്ടിഫിക്കേഷനിൽ വരും. വാട്സപ്പ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ അകത്ത് വരും. അവിടെ നിന്നുകൊണ്ട് തന്നെ

0: ഡയറക്റ്റ് മെസ്സേജ് ആ ഒരു വിഷ് നമുക്ക് ബർത്ത്ഡേ വിഷ് നമുക്ക് അദ്ദേഹത്തിന് സെൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ഫീച്ചർ പുതുതായിട്ട് അവർ ടെസ്റ്റ് ചെയ്ത ഒരു ബീറ്റ ടെസ്റ്റിംഗിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഇതിൻ്റെ ഒരു മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡാറ്റ ബ്രീച്ച് പല രീതിയിലുണ്ടാകാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പം നമുക്ക് എൻ്റെ ഒരു ബർത്ത്ഡേ മറ്റൊരു സ്ട്രേഞ്ചറിനെ അറിയണ്ട, അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺടാക്ട് ലിസ്റ്റിൽ ഒരാൾ അറിയണ്ട എന്നുള്ളൊരു ഫീച്ചർ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് വാട്സാപ്പ് കൃത്യമായിട്ടൊരു ഉത്തരം തന്നിട്ടില്ല. അത് മാത്രമല്ല, ഇതിപ്പം ഇനിഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് യു എസിൽ മാത്രമായിരിക്കും. കാരണം അവിടെ ഈ മാൻഡേറ്റ്, അതായത് ബർത്ത്ഡേ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാൻഡേറ്റ്, ഡാറ്റ യൂസർ ഡാറ്റയുടെ മാൻഡേറ്റ് എലിജിബിൾ ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് യു എസ് ആണ്. ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് അവരിതിനി പുഷ് ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പം ഇനിഷ്യലി നമുക്ക് ഈ ഒരു ഫീച്ചർ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള കോൺടാക്ട്സ് അല്ലെങ്കിൽ യു എസ് ബേസ്ഡ് യൂസേഴ്സിന് മാത്രമേ നമുക്കിത് ലഭ്യമായി കിട്ടുകയുള്ളൂ എന്ന് വാട്സാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം വരുന്ന അപ്ഡേറ്റുകളിൽ വാട്സാപ്പ് ഈ ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കറൻ്റ്ലി അത് ബീറ്റാ ടെസ്റ്റിങ്ങിലാണ്. എങ്കിലും ഈ മാസം, അതായത് ഓഗസ്റ്റ് മാസം അവസാനം തൊട്ടുള്ള അപ്ഡേറ്റുകളിൽ വാട്സാപ്പ് ഈ ഫീച്ചർ എനേബിൾ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ശരിക്കും ഡാറ്റ സോഴ്സ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഡാറ്റാ ബേ ഈ ബർത്ത് ഡാറ്റ അവർ കളക്ട് ചെയ്തേക്കുന്നത് സോഴ്സസ് എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം വഴി അവരെടുത്തിട്ടുണ്ട്, അതേപോലെ ഫേസ്ബുക്കിൻ്റെ ആപ്പ് വഴി എടുത്തിട്ടുണ്ട്. പിന്നെ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവർ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ അണ്ടർ ഏജ്ഡ് ആണോ അല്ലെങ്കിൽ ഓവർ ഏജ്ഡ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണത്. അപ്പം ഇത് ശരിക്കും ആ യു എസ് റെഗുലേറ്ററി മാൻഡേറ്റ് ഉപയോഗിച്ചുകൊണ്ട് എടുത്തേക്കുന്ന ഒരു മെക്കാനിസത്തിലൂടെ കിട്ടുന്ന ഒരു ഡാറ്റയാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് അവർ ആ യു എസ് എന്ന് പറയുന്ന റീജിയനിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രം അവർ എനേബിൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ ബർത്ത് ഡേറ്റ് ഏതൊക്കെ കോൺടാക്ട്സിന് വിസിബിൾ ആയിരിക്കും എന്നുള്ള എനേബിൾ ചെയ്തിട്ടുള്ള കോൺടാക്ട്സുകൾക്ക് മാത്രമേ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ അവിടുത്തെ യൂസേഴ്സിനും മാത്രം എനേബിൾ ചെയ്യുന്നത് ഒരു ശരിക്കും ഒരു ഡൗൺ സൈഡ് ആണ്. കാരണം പല ആൾക്കാർക്കും ഇത്, നമ്മളിപ്പോൾ ഫേസ്ബുക്കിൻ്റെ അകത്ത് നമുക്കിത് എല്ലാ റീജിയണിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് വാട്സാപ്പിലും ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യം യൂസേഴ്സും ചോദിക്കുന്നുണ്ട്. എങ്കിലും ഫ്യൂച്ചർ അഡോപ്ഷൻ ശരിക്കും ഈ ഔട്ട്സൈഡ് ഈ മാൻഡേറ്റ് ഇല്ലാത്ത രാജ്യങ്ങളിൽ ഇതിൻ്റെ അഡോപ്ഷൻ വളരെ കുറവായിരിക്കാനാണ് ചാൻസസ് എന്നുള്ളതാണ് വാട്സാപ്പ് നമുക്ക് മെറ്റാ നമുക്ക് അറിയിക്കുന്നത്. എങ്കിലും ഇത് നല്ലൊരു ഫീച്ചറായിട്ടാണ് പലരും കൺസിഡർ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ പലരും ഈ ബർത്ത് ഡേറ്റ് മറന്നുപോകുന്ന ബർത്ത്ഡേയ്സൊക്കെ മറന്നുപോകുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർക്ക് ഈ നോട്ടിഫിക്കേഷൻ ശരിക്കും ഇന്ന ആപ്പിൻ്റെ അകത്തുള്ള എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഈ ഒരു ഫീച്ചർ നമുക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ അടുത്ത ആൾക്കാരിൽ, നമ്മുടെ കൂട്ടുകാരുടെയും നമ്മുടെ ബന്ധുക്കളുടെയൊക്കെ, നമ്മൾ സ്നേഹിക്കുന്നവരുടെയൊക്കെ ബർത്ത് ഡേറ്റ്സ് നമുക്ക് ഓർത്തിരിക്കാതെ തന്നെ നമ്മൾ ആ കറക്റ്റ് ഡേറ്റിന് മുമ്പ് നമ്മളെ ഇൻഫോം ചെയ്യുന്നത് വളരെ ഉപയോഗപ്രദമായ ഒരു ഫീച്ചറായിട്ടാണ് വാട്സാപ്പ് ഇതിനെ കൺസിഡർ ചെയ്തിട്ടുള്ളതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഉടനെ തന്നെ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുമെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. ഇത്രയുമാണ് നമുക്ക് ഈ ആഴ്ച ഉണ്ടായിരുന്ന ന്യൂസ് അപ്ഡേറ്റ്സ്. പുതിയ കുറേ ന്യൂസ് അപ്ഡേറ്റ്സുമായി അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. അതുവരെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾ അറിയിക്കേണ്ട നമ്പർ ഇതാണ്, 8848558785. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഞങ്ങളെ എഴുതി അറിയിക്കുക. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ എപ്പിസോഡുകൾ ഓരോന്നും നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ഞാൻ അനൂപ്, സൈനിങ് ഓഫ്. ബൈ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ്, രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജി.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
3: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്ര എന്നാൽ റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ്. അക്ഷരമുദ്ര എന്നത് മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികളെക്കുറിച്ച് ശ്രോതാക്കൾക്ക് വളരെ ആഴത്തിൽ അറിവുകൾ പകരുന്ന ഒരു പ്രോഗ്രാമാണ്. അക്ഷരമുദ്രയിൽ ലേഖനങ്ങളുണ്ട്, കവിതാ സമാഹാരങ്ങളുണ്ട്, ആത്മകഥകളുണ്ട്. കൂടാതെ പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ നിരവധി കൃതികളെക്കുറിച്ചും വളരെ ആഴത്തിൽ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ഞാൻ പറയുന്നത് ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ്. വാസന എന്ന കൃതിയുടെ വിശേഷങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയിലും ഞാൻ ശ്രോതാക്കൾക്കായി പങ്കുവച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ ആഴ്ചയിലും വാസന എന്ന ഈ കൃതിയുടെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ജി ആർ ഇന്ദുഗോപന്റെ ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ആത്മകഥ എന്നതാണ് വാസന എന്ന ഈ കൃതിയെ എഴുത്തുകാരൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്.

കോപൻ കൊല്ലംകാരനാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ശ്രദ്ധേയനായ മലയാളത്തിലെ നോവലിസ്റ്റും ചെറുകഥാകൃത്തും പത്രപ്രവർത്തകനുമായ ഇന്ദു ഗോപൻ 10 നോവലുകൾ രചിച്ചിട്ടുണ്ട്. തികച്ചും വ്യത്യസ്തമായ അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ആത്മകഥ എന്ന ഈ വാസന എന്ന ഈ കൃതി. ഇന്ദു ഗോപന്റെ ആദ്യ പുസ്തക പ്രസാധകരായ സൈന്ധവ ബുക്സാണ് ഇതിന്റെ പ്രസാധകർ. തന്റെ ജീവിതയാത്രയിൽ താൻ ഹൃദയത്തിലേക്ക് ആവാഹിച്ച നിരവധി ഗന്ധങ്ങളെ അദ്ദേഹം ഈ കൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓർമ്മകളാണ് ഇതിലിങ്ങനെ ഒരു പുഴ ഒഴുകുമ്പോലെ അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നത്. വളരെ ശാന്തതയോടെ, എന്നാലോ അതിൻ്റെ ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തന്നിലേക്ക് ആവാഹിച്ച ഗന്ധങ്ങളെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചും തൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും താൻ കടന്നു വന്ന വഴികളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ നമ്മോട് പറയുകയാണ്. വർക്കലയിലാണ് ഗ്രന്ഥകാരൻ്റെ ജന്മസ്ഥലമെങ്കിലും ഇരവിപുരം വാളത്തിങ്കലായിരുന്നു അദ്ദേഹം പിന്നീടുള്ള കാലം തൻ്റെ ജീവിതം ചിലവിട്ടത്. അമ്മയുടെ അച്ഛൻ്റെ സ്ഥലമായിരുന്നു എന്നാണ് ഗ്രന്ഥകാരൻ നമ്മോട് പറയുന്നത്. മയ്യനാട് ഹൈസ്കൂളിലും റോസ്ഡെയിൽ സ്കൂളിലും ഒക്കെയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം. സാഹിത്യത്തിൽ ബിരുദവും സാമൂഹ്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും അദ്ദേഹം എടുത്തിട്ടുണ്ട്. കൊല്ലം SN കോളേജിലും തിരുവനന്തപുരത്തും ഒക്കെയായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കോളേജ് ജീവിതവും. തുടർന്ന് പത്രപ്രവർത്തനത്തിൽ ഡിപ്ലോമ അദ്ദേഹം കരസ്ഥമാക്കുകയും തുടർന്ന് പഠനകാലത്ത് തന്നെ മലയാള മണ്ണ് എന്ന പത്രത്തിൻ്റെ കൊല്ലം ലേഖകനായി തുടരുന്നതിനിടയിൽ മലയാള മനോരമയിൽ അദ്ദേഹം വർഷങ്ങളായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് ഇങ്ങോട്ട് തൻ്റെ എഴുത്ത് ജീവിതത്തിലേക്ക് അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയതായിട്ടുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, ഏറെ ജനശ്രദ്ധ ആകർഷിച്ച നിരവധി സിനിമകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം നിരവധി സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥ സിനിമയായിട്ടുണ്ട്. ദേ ഈ അടുത്തിറങ്ങിയ പൊന്മാൻ എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ കഥയാണ്. 4 ചെറുപ്പക്കാർ എന്ന കഥയെ ആസ്പദമാക്കിയാണ് പൊന്മാൻ എന്ന കഥ നമ്മിലേക്ക് എത്തിയത്. ഇങ്ങനെ GR ഇന്ദു ഗോപനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നെനിക്കറിയാം. നമ്മുടെ കൊല്ലംകാർക്ക് ഏകദേശം നന്നായി അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. കൂടാതെ നമുക്ക് ഏറെ അഭിമാനിക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വം കൂടിയാണ് GR ഇന്ദു ഗോപൻ. നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം, അല്ലേ? ഈ ഒരു കൃതിയുടെ വിശേഷങ്ങൾ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ ആദ്യത്തെ അധ്യായത്തെക്കുറിച്ചൊക്കെ ഞാൻ കുറേയധികം ശ്രോതാക്കളോട് പറയുന്നുണ്ട്. ആമുഖ അധ്യായത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുന്നത്. എന്നാൽ 1 ഗർഭഗന്ധങ്ങൾ എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമാർന്ന നിരവധി ഓർമ്മകളെ നമ്മിലേക്ക് ഇണക്കി ചേർക്കുകയാണ് ഗ്രന്ഥകർത്താവ് ഈ ഒരു കൃതിയിലൂടെ ചെയ്യുന്നത്. ഞാൻ ഈ കൃതിയുടെ 1 വായിക്കാം. ഇതുപോലെ തീഷ്ണമായി അനുഭവിച്ച മുഹൂർത്തങ്ങൾ ചിലതുണ്ട്. തുടങ്ങുകയാണ്, ഗർഭത്തിൽ നിന്നു തന്നെ തുടങ്ങുന്നു. ഭൂമിയെയും അതിൻ്റെ അടയാളമായ ഗന്ധത്തെയും നമസ്കരിച്ചുകൊണ്ട് എല്ലാവരുടെയും പോലെ എൻ്റെയും ആദ്യ ഭൂമി അമ്മയുടെ ഗർഭപാത്രം തന്നെയാണ്. അവിടെ ആർക്കും സ്വന്തമായി നിലനിൽപ്പില്ല. ഞാൻ ഇളകിയാടുകയാണ്. ചലനത്തിന് സ്വാതന്ത്ര്യമുണ്ട്, എന്നാൽ നിയന്ത്രണമുണ്ട്. കൈകളെടുക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ നാഭിയിൽ നിന്നുള്ള താമര കുടൽ പോലെ പൊക്കിൾ കുടിയിൽ തടയുന്നു. തടസ്സമാണ്, പക്ഷേ അതാണ് ജീവൻ. ഞാൻ അറിയുന്നില്ല എന്നെ അമ്മയുമായി ബന്ധിച്ചിരിക്കുകയാണ് എന്ന്. അമ്മ കഴിക്കുന്ന ആഹാരമാണ് എൻ്റെ നാഡീഞരമ്പുകളിലേക്ക് ചോരയായി പ്രവേശിക്കുന്നത്. എൻ്റെ ഇച്ഛയ്ക്കനുസൃതമല്ല എൻ്റെ ജീവിതം. അമ്മയാണ് ഇപ്പോഴത് നിയന്ത്രിക്കുന്നത് എന്നും 1 ഗ്രന്ഥകർത്താവ് എഴുതുന്നു. ഭാവിയിൽ എനിക്ക് ലഭിക്കാനിരിക്കുന്ന ജീവിതം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ഗർഭസ്ഥ ശിശുവും അറിയുന്നില്ല താനും പുറത്ത് എന്താണ് എന്ന്. യുദ്ധം, ക്ഷാമം, പ്രകൃതി ദുരന്തങ്ങൾ, സമാധാനം എന്നെപ്പോലുള്ള കുഞ്ഞുങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും.

ജന്തുക്കൾക്ക് ആഹാരമായി മാറുകയോ ചെയ്തിട്ടുണ്ടാകാം. ഭാഗ്യവശാൽ കാലം കുറെയൊക്കെ മാറിയിരിക്കുന്നു എന്നും ഈ അധ്യായത്തിൽ ജി ആർ ഇന്ദുഗോപൻ പറയുന്നു. 70കളുടെ മധ്യമാണ് വൈദേശിക ആധിപത്യത്തിൽ നിന്ന് രാജ്യം സ്വതന്ത്രമായിട്ട് കാൽനൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. ജനാധിപത്യത്തിന് അതിൻ്റേതായ ബാലാരിഷ്ടതകളുണ്ട്. വിപ്ലവമാണ് വേണ്ടതെന്ന ചിന്താധാരയും സജീവമാണ്. ക്ഷാമമുണ്ട്, എന്നാലോ ഭേദപ്പെട്ടു വരികയാണ്. ഞാൻ ഒടുവിലായി എഴുതിയ ആനു എന്ന നോവലിന്റെ പശ്ചാത്തലം വച്ച് സ്വർഗത്തിലേക്കാണ് ഞാൻ ജനിച്ചു വീണതെന്ന് എനിക്കറിയാം. സമ്പന്നതയല്ല സ്വസ്ഥത എന്നും കഥാകൃത്ത് ഈ ഒരു അധ്യായത്തിൽ നമ്മോട് പറയുന്നു. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്രയാണ്. അക്ഷരമുദ്രയിൽ ഞാൻ അറിവുകൾ പങ്കുവയ്ക്കുന്നത് ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയെക്കുറിച്ചാണ്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. ഗന്ധങ്ങൾ ചേർത്തെഴുതിയ ഒരാത്മകഥ എന്നാണ് ജി ആർ ഇന്ദുഗോപൻ തൻ്റെ ഈ കൃതിയായ വാസനയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വാസനയിൽ ഞാൻ ആദ്യത്തെ അധ്യായമായ ഗർഭഗന്ധത്തെക്കുറിച്ചാണ് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചത്. ഗർഭസ്ഥ ശിശുവായിരിക്കെ ഗർഭത്തിനുള്ളിലിരുന്ന് ഒരു ശിശുവിൻ്റെ ആ ഒരു ചലനങ്ങളെക്കുറിച്ചും അതിൻ്റെ ആ ഒരവസ്ഥയെക്കുറിച്ചുമൊക്കെയാണ് കഥാകൃത്ത് നമ്മോട് പറയുന്നത്. ഞാൻ ആ അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ ശ്രോതാക്കൾക്കായി ഒന്ന് വായിക്കാം. നമുക്ക് വളരെയധികം ഹൃദ്യസ്ഥമായി തോന്നുന്ന ഈ ഒരു കൃതി ഒറ്റ ഇരിപ്പിൽ തന്നെ നമുക്ക് വായിച്ചു തീരാൻ തോന്നുന്ന ഒന്നാണ്. ഞാൻ ശ്വസിക്കുന്നില്ല, എനിക്ക് വേണ്ടി അമ്മ ശ്വസിച്ചോളും. ഞാനൊന്നും അറിയേണ്ട, എനിക്ക് വേണ്ടി അമ്മ ആഹാരം കഴിച്ചോളും. അമ്മയുടെ ഭൂമി, ജാതി, രാജ്യം എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ കൃത്രിമത്തിൻ്റെ ഒന്നും ഭാഗമല്ല. പക്ഷേ പുറത്തു നിൽക്കുന്ന ഒരാൾക്കറിയാം എൻ്റെ അമ്മ ഗർഭിണിയാണ്. ജി ആർ ഇന്ദുഗോപന്റെ വാസന എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് ഞാൻ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൃതിയുടെ ഏതാനും ചില ഭാഗങ്ങളാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചത്. അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: ഞാൻ ശ്വസിക്കുന്നില്ല, എനിക്ക് വേണ്ടി അമ്മ ശ്വസിച്ചോളും. ഞാനൊന്നും അറിയേണ്ട, എനിക്ക് വേണ്ടി അമ്മ ആഹാരം കഴിച്ചുകൊള്ളും. അമ്മയുടെ ഭൂമി, ജാതി, രാജ്യം എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഒരു കൃത്രിമത്തിൻ്റെ ഭാഗവുമല്ല എന്നും കഥാകൃത്ത് പറയുന്നു. പക്ഷേ പുറത്തു നിൽക്കുന്ന ഒരാൾക്കറിയാം എൻ്റെ അമ്മ ഗർഭിണിയാണ്. അത് ആണാണോ പെണ്ണാണോ എന്നെനിക്കറിയില്ല. അന്നേ കാലം ആൺകുട്ടികളോടാണ് താല്പര്യം. എന്താണെന്ന് എനിക്കറിയില്ല. പണിയെടുത്തു കൊണ്ടുവരുന്ന ആരോഗ്യമുള്ള പുരുഷനാണ് കുടുംബത്തിൻ്റെ ബലം എന്ന സങ്കല്പമാകാം അതിന് ആധാരം എന്നും കഥാകൃത്ത് പറയുന്നു. അമ്മ ഇരിക്കുന്ന ഭൂമി, കൃത്രിമമായ ജാതി വ്യവസ്ഥകളൊക്കെയും എൻ്റെ ഭാഗമാകാൻ പോകുന്ന അപകടങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നില്ല. കേവലം ഒരു ഭ്രൂണത്തിൽ നിന്ന് വികസിച്ച് പൂർണ്ണതയിൽ എത്തുന്നതേ ഉള്ളൂ. എനിക്ക് ഭൂമിയായിട്ടില്ല, ഭൂമിക ഈ ജലമാണ്. അമ്മയുടെ വയറിനുള്ളിൽ കിടക്കുന്ന കുട്ടിയാണ് അദ്ദേഹം. ആ ഒരു കുട്ടിയുടെ ചിന്തകളാണ്, ആ ഒരു ജലത്തിൻ്റെ ഗന്ധത്തെക്കുറിച്ചും ആ ഒരു അവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം നമ്മോട് ഇങ്ങനെ പറയുന്നത്. അമ്മയുടെ ഗർഭപാത്രം വികസിക്കുന്തോറും എനിക്ക് കിടക്കാൻ കൂടുതൽ സ്ഥലം വേണം. ഞാനത് ആശിക്കുന്നു, എൻ്റെ ചലനങ്ങളിൽ അതുണ്ട്. ശേഷം ഭൂമിയിലിറങ്ങി വെട്ടിപ്പിടിക്കാനുള്ള എൻ്റെ ദുരയുടെ അടിസ്ഥാനം ഇവിടെ നിന്നാണ്. പോരാ പോരാ എന്ന തോന്നലിൽ നിന്ന് അത് വളരുന്നു. ഇവിടം പോരാ, പുറത്തിറങ്ങണം എന്ന ത്വര അതിൻ്റെ തുടക്കമാണ്. ഇങ്ങനെ അദ്ദേഹം നിരവധിയായ കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന നിരവധി സത്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇതിൽ പ്രതിപാദിക്കുന്നത്. എനിക്ക് എൻ്റെ ഗർഭത്തിലെ ഗന്ധം ഓർമ്മയിലില്ല. പകരം മക്കളുണ്ടായപ്പോൾ ഞാനവരെ ഗന്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അമ്മയുടെ ഗർഭജലത്തിൻ്റെ മണമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്കും. അവരുടെ പ്രപഞ്ചത്തിൽ നിന്ന് ആ ഗന്ധം പെട്ടെന്ന് വിട്ടുമാറില്ല. തുടച്ചെടുത്ത് അടുത്ത നിമിഷം വീണ്ടും ഗന്ധം അവരിൽ തിരികെ വരും. ഈ ഗന്ധം മാറാൻ ഒന്ന് രണ്ടാഴ്ച കുറഞ്ഞതെടുക്കും. കാരണം അവർ 8-9 മാസം കിടന്ന ജലമാണ്. രോമകൂപങ്ങളിലൂടെ അത് അവരിൽ അടക്കം ചെയ്തിരിക്കുന്നു. അതില്ലാതാകാൻ സമയമെടുക്കും. അതൊരു സുഖകരമായ ഗന്ധമാണ്, സൂക്ഷ്മമായ ഒന്ന്. പ്രകൃതിയുടെ സ്ഫുടം ചെയ്ത മണ്ണിൻ്റെ, ശുദ്ധി ചെയ്ത ലോഹത്തിൻ്റെ, ജീവന്റെ, ഉണർവിൻ്റെ ഗന്ധം. പിന്നീടാണ് അവർക്ക് മുലപ്പാലിൻ്റെ ഗന്ധം വരുന്നത്. അമ്മ ഗന്ധത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് മുലപ്പാലിൻ്റെ ഗന്ധം എന്നും അദ്ദേഹം പറയുന്നു. പിന്നീടാണ് അവർക്ക് ഭൂമിയുടെ മണമുണ്ടാകുന്നത്. പിന്നെ സ്വയം എല്ലാം ചേർന്ന് സ്വന്തമായ ഒരു ഗന്ധമുണ്ടാകുന്നത്. അതാണ് അവരുടെ വ്യക്തിത്വം എന്നും ഗ്രന്ഥകർത്താവ് പറയുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഗന്ധത്തെക്കുറിച്ച് അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന ഒരു കുട്ടിയുടെ ആ ഒരു അവസ്ഥയും ആ കുട്ടി അതിനുള്ളിൽ ചിന്തിക്കുമ്പോഴും അതിനുള്ളിൽ കിടന്ന് ചലിക്കുമ്പോഴുമൊക്കെ ചിന്തിക്കുന്ന കുറേയധികം ആ ചലനങ്ങളിൽ പോലും ഉണ്ടാവുന്ന ഗന്ധങ്ങളെയും പ്രകൃതിയെയും ഭൂമിയെയും മണ്ണിനെയും ഒക്കെ കുറിച്ച് വളരെ ആഴത്തിൽ നമ്മോട് കുറേയധികം കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ ജി ആർ ഇന്ദുഗോപൻ പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം ഗന്ധിക്കാനുള്ള ശേഷി ഒരു മനുഷ്യജീവിക്ക് എവിടെ വന്നു തുടങ്ങുന്നു എന്നും ചിന്തിക്കുന്നു. ഗർഭത്തിലുള്ള കാലത്തു തന്നെ അതിനുള്ള വാസന വന്നു തുടങ്ങുന്നു എന്ന് ഊഹിക്കാം. ആദ്യമായി നമ്മൾ ഗന്ധിക്കാൻ ശ്രമിക്കുന്നത് ഗർഭജലത്തെയാണ് എന്നും അദ്ദേഹം പറയുന്നു. അതിൽ ആണ്ട് കിടക്കുകയാണ് നാം എന്നും ആ ജലത്തിനൊരു ഗന്ധമുണ്ട്, അതെന്തെന്ന് അനുഭവിക്കാൻ കഴിയും. അന്നേരം ഗന്ധിക്കാൻ ഒരു ശേഷിയുണ്ട്. അമ്മ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കടുത്ത ഗന്ധമുള്ളത് എന്നും അതിനോട് നാം പ്രതികരിക്കാറുണ്ട് എന്നും പറയുന്നു. ഇങ്ങനെ അദ്ദേഹം പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഇത് വായിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഏറെ സത്യമുള്ള ഒരു കാര്യം തോന്നിയത്, നമ്മൾ മക്കൾക്ക് നമുക്കേറെ ഇഷ്ടമുള്ളത് നമ്മുടെ അമ്മ തരുന്ന, അമ്മ ഉണ്ടാക്കിയ, നമ്മുടെ നാവിൻ തുമ്പിൽ അമ്മ വാർത്തെടുത്ത ആ ഒരു രുചിയുണ്ടല്ലോ, അത് നമ്മുടെ മരണം വരെ ഇങ്ങനെ നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് അമ്മ വെക്കുന്ന ആ ഒരു ഭക്ഷണം മക്കൾക്ക് ഇഷ്ടപ്പെടുന്നത്. അത് ഈ ഒരു രുചിക്കൂട്ടിൻ്റെ ആ ഒരു ഓർമ്മ ഈ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നാം ഇവിടെ ചിന്തിച്ചു പോകും. അതൊരു കഥാകൃത്ത് ഈ കൃതിയിൽ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു അതിനെ, അതൊരു പൊക്കിൾക്കൊടി ബന്ധമായി നമ്മളിൽ അലിഞ്ഞതാണ് എന്നും ജന്മസിദ്ധമാണ്. അതിനാൽ ലോകത്ത് ഏതൊരു ഭാര്യ വാദിച്ചാലും അമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ രുചി ഒരു വ്യക്തിയിൽ മരണം വരെ അലിഞ്ഞു പോകില്ല എന്നും അത് പുതുതായി ഉണ്ടായതല്ല ഗർഭകാലത്ത് തന്നെ ഒന്നായി തുടങ്ങിയതാണ് എന്നും അദ്ദേഹം പറയുന്നു. ഓർമ്മകളിൽ പോലും ആ ഗന്ധത്തിന്റെ അംശമുണ്ട് എന്നും ഗർഭജലം കുടിച്ചതും ഗന്ധിച്ചതുമായ ശീലം കൊണ്ട് അമ്മയുടെ ഗന്ധം ഏതു വയസ്സുകാലത്തും നമുക്ക് ലഭിക്കുമെന്നും കണ്ണടച്ച് അമർത്തി ഒന്ന് ഗന്ധിച്ചാൽ മതി അവ്യക്തമായി നേർത്ത ഒരു ഓർമ്മ പോലെ അത് തെളിയും എന്നും കഥാകൃത്ത് ഈ ഒരു അധ്യായത്തിൽ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. കോവിഡ് കാലത്ത് മനുഷ്യരിൽ ഗന്ധം നശിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ പോലും ലഭിക്കും. ഗന്ധമിരിക്കുന്നത് മൂക്കിലല്ല മസ്തിഷ്കങ്ങളിലാണ്, ഓർമ്മകളുടെ കോശങ്ങളിലാണ് എന്നും ഈ ഒരു അധ്യായത്തിൽ ജി ആർ ഇന്ദുഗോപൻ നമ്മോട് പറയുന്നു. ഇങ്ങനെ ജീവിതഗന്ധിയായ നിരവധി ഓർമ്മകളുടെ ഒരു കൂട്ടുകളാണ് നമ്മിലേക്ക് അദ്ദേഹം ചാലിച്ച് ചേർക്കുന്നത്. ഒപ്പം നമ്മോട് ഏറെ ചേർന്നിരിക്കുന്ന നിരവധി ഗന്ധങ്ങളെക്കുറിച്ചും ഗർഭജലത്തിൽ നാം കിടക്കുമ്പോഴുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ചും അതുമായി നാം അമ്മയോട് ഏറെ അടുത്തിരിക്കുന്നു എന്നും നമുക്ക് ഏറെ പ്രിയപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഇനി കുറെ അങ്ങോട്ട് ഈ ഒരു കൃതിയിൽ അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം ഇവിടെ പൂർണ്ണമാവാൻ സമയമായി. തുടർന്നുള്ള എപ്പിസോഡുകളിൽ വാസന എന്ന ഈ കൃതിയുടെ നിരവധി വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്താം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏ ഗോപനം, ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണി.

0: ഒരു നേരം പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അമേരിക്കയിലെ സർവകലാശാലകളിൽ പഠിക്കുന്ന 265,000-ത്തിലധികം വരുന്ന ചൈനീസ് വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് US ജനപ്രതിനിധി അന്ന പൗലീന ലൂണ ട്രംപ് ഭരണകൂടത്തെ സമീപിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് അയച്ച കത്തിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ ലൂണ ഈ ആവശ്യം ഉന്നയിച്ചത്. US തെരഞ്ഞെടുപ്പുകളിൽ ചൈനയുടെ ഇടപെടൽ ഉണ്ടായെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ന്യൂയോർക്കിലെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് മുൻ വാഗ്ദാനത്തിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റി മേയർ സുഹ്റാൻ മംദാനി പിന്മാറി. രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കാൻ തനിക്ക് നിയമപരമായ അധികാരമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സെപ്റ്റംബറിൽ നടക്കുന്ന UN പൊതുസഭയിൽ പങ്കെടുക്കാൻ നെതന്യാഹു എത്താനിരിക്കെയാണ് മംദാനിയുടെ പ്രസ്താവന. അതേസമയം നെതന്യാഹുവിനെ ന്യൂയോർക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ലെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നിയമപരമായ അധികാരമുള്ള ട്രംപ് ഭരണകൂടം അതിന് തയ്യാറാകണമെന്നും മംദാനി ആവശ്യപ്പെട്ടു. അമേരിക്കൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ക്രിമിനൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന പ്രതികളിൽ ഒരാളായ ഖാലിദ് അഹമ്മദ് സത്താരിയെ ഏകദേശം 3 വർഷം നീണ്ട അന്തർദേശീയ അന്വേഷണത്തിനൊടുവിൽ വിദേശത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നതായി FBI അറിയിച്ചു. 2016 മുതൽ 2019 വരെ മെഡിക്കെയർ പദ്ധതിയെ ലക്ഷ്യമിട്ട് $547 മില്യൺ തട്ടിപ്പ് നടത്തിയ ഗൂഢാലോചനയിൽ സത്താരി പ്രധാന പങ്കുവഹിച്ചെന്നാണ് ആരോപണം. ജനസേവനത്തിന്റെയും ലാളിത്യത്തിന്റെയും കരുതലിന്റെയും മഹത്തായ മാതൃകയായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3-ാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് IOC യൂറോപ്പ് സംഘടിപ്പിച്ച ഓർമ്മകളിൽ ഉമ്മൻചാണ്ടി എന്ന അനുസ്മരണ പരിപാടി വികാരാർദ്രമായി നടന്നു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ്, ജർമ്മനി, UK, അയർലൻഡ്, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, പോളണ്ട്, മാൾട്ട എന്നീ രാജ്യങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓൺലൈൻ അനുസ്മരണ ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, മാധ്യമ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ചടങ്ങ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കാര്യമന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഡാളസ് സ്കൂൾ ഓഫ് തിയോളജി 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചു. August 3, 2026 പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്നത്. വിവിധ ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ നിന്നുള്ള അപേക്ഷകൾ സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ഹോളിവുഡ് ചിത്രം ഗോഡ്സില്ല വേഴ്സസ് കോങ്, ദി ന്യൂ എംപയർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയയായ യുവനടി കെയ്ലി ഹോട്ടൽ വാഹനാപകടത്തിൽ അന്തരിച്ചു. മേരിലാൻഡിലുണ്ടായ കാർ അപകടത്തെ തുടർന്നായിരുന്നു അന്ത്യം. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിന് നാളെ തുടക്കം. ഗെയിംസിന്റെ 23-ാം എഡിഷനാണിത്. ഗ്ലാസ്ഗോയിലെ സ്കോട്ടിഷ് ഇവന്റ് ക്യാമ്പസിലെ ദ ഹൈഡ്രോ സ്റ്റേഡിയത്തിൽ നാളെ വൈകിട്ട് 8 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങുകൾ. 24 മുതൽ മത്സരങ്ങൾ തുടങ്ങും. August 2 സമാപനം. 5 മലയാളികൾ ഉൾപ്പെടെ 126 ഇന്ത്യൻ ടീമാണ് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്ലീന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ മീരാഭായിയും ലവ്ലിനയും ഇന്ത്യൻ പതാക വഹിക്കും. എം ശ്രീശങ്കർ, അൻസ ബാബു, സാജൻ പ്രകാശ്, KP സ്വാദിഷ്, മുഹമ്മദ് ബാസിൽ എന്നിവരാണ് ഇന്ത്യൻ ടീമിലെ മലയാളികൾ. പി രാധാകൃഷ്ണൻ നായരാണ് അത്ലറ്റിക്സ് ടീം ചീഫ് കോച്ച്. വിദേശത്ത് തൊഴിൽ തേടി പോകുന്ന ഇന്ത്യൻ നഴ്സുമാരുടെ എണ്ണത്തിൽ വന്നിടിവ്. 3 വർഷത്തിനിടയിൽ 3-ൽ 2 കുറഞ്ഞത്. അതേസമയം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലുമായി വിദേശത്ത് പോകാൻ അനുമതി ലഭിക്കുന്ന നഴ്സുമാരുടെ ആകെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ഓരോ വർഷവും വിദേശത്ത് പോകുന്ന മലയാളി നഴ്സുമാർ. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ വിചാരണ സമയബന്ധിതമാക്കാൻ എല്ലാ ജില്ലകളിലും ക്രൈംബ്രാഞ്ച് കോടതികൾ സ്ഥാപിക്കാൻ ആഭ്യന്തര വകുപ്പ് നീക്കം. 25 വർഷം മുൻപത്തെ കേസുകളിൽ പോലും വിചാരണ തുടങ്ങാത്തത് ചൂണ്ടിക്കാട്ടി പ്രത്യേക കോടതികൾ വേണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ശുപാർശയിലാണിത്. 10 മുൻപ് അന്വേഷിച്ച് കോടതിയിൽ നൽകിയ പല കേസുകളിലും പ്രതിയും സാക്ഷിയും അന്വേഷണ ഉദ്യോഗസ്ഥനുമൊക്കെ മരിച്ചതിനാൽ മുന്നോട്ട് പോകാനാകാത്ത സ്ഥിതിയുണ്ട്. വിരമിച്ച് 15-20 വർഷം കഴിഞ്ഞ ഉദ്യോഗസ്ഥർ പോലും പല കേസുകളിലും ഇപ്പോഴാണ് കോടതികളിൽ ഹാജരാകേണ്ടി വരുന്നത്. ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ തെളിയാത്ത കൊലക്കേസുകൾ ഉൾപ്പെടെയുള്ളവയും വിവാദമാകുന്ന കുറ്റകൃത്യങ്ങളിലെ അന്വേഷണവുമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. 10 കോടിക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസുകളും ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ചരമറിയിപ്പുകൾ. ഡാളസിൽ സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് സ്ഥാപകാംഗം ചെറിയാൻ ഫിലിപ്പോസ് അന്തരിച്ചു. സംസ്കാരം ജൂലൈ 31 വെള്ളിയാഴ്ച നടക്കും. മുളകുമറ്റത്തിൽ MC ചെറിയാൻ അന്തരിച്ചു, സംസ്കാരം നാളെ നടക്കും. കാന്നിക്കൽ ഇഗ്നേഷ്യസ് വർക്കി അന്തരിച്ചു, സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

And your station Radio Santhanam 90.4 FM. Stay tuned.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.